ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 11, കൊല്ലവർഷം 1201 മിഥുനം 18, 2026 ജൂലൈ 2 വ്യാഴാഴ്ച 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:50. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ജീവിതം സന്തോഷകരവും ലഘുതരവുമാക്കുന്നതിൽ നല്ല സൗഹൃദങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സൗഹൃദ പൂക്കൾക്കിടയിൽ പാറി നടക്കുന്ന പൂമ്പാറ്റയെ പോലെ ധാരാളം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. സുഖദുഃഖങ്ങളിൽ കൂടെ നിൽക്കുന്ന, ഏകാന്തതയിലേക്ക് തള്ളിവിടാൻ അനുവദിക്കാത്ത, പ്രതിസന്ധികളിൽ ഉപേക്ഷിച്ചു പോകാത്ത, ഏത് രഹസ്യവും തുറന്നു പറയാവുന്ന, സാമ്പത്തിക വ്യത്യാസങ്ങളിൽ മങ്ങലേൽക്കാത്ത എത്ര സൗഹൃദങ്ങൾ നമുക്കുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നവർക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് യാഥാർത്ഥ്യം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ഒരു ചൊല്ലുണ്ട്. ചങ്ങാതി തന്റെ പ്രതിബിംബമായി മാറുന്ന, അതിനുമപ്പുറം തന്റെ സുഹൃത്ത് താൻ തന്നെയായി മാറുന്ന അതീവ ദൃഢതരമായ സൗഹൃദങ്ങൾ നമുക്കുണ്ടോ? ജീവിതത്തിന് നിറം പകരാൻ പര്യാപ്തമായ നിറക്കൂട്ടുകൾ സൗഹൃദങ്ങളിലാണ് കരുതി വെച്ചിട്ടുള്ളത്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ എത്രയോ സുഹൃത്തുക്കളാണ് ചുറ്റുമുണ്ടായിരുന്നത്. നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, നമ്മുടെ സുഹൃത്ത് ബന്ധം മരിച്ചാലും മുറിയില്ല എന്നൊക്കെ പറഞ്ഞ് കടന്നുപോയവർ ഇന്ന് എവിടെയാണ്? ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർക്കിടയിൽ സുഹൃത്ത് ബന്ധം മുറിഞ്ഞത് ഒരാൾക്ക് ഉയർന്ന ജോലി ലഭിച്ചപ്പോഴാണ്. തരത്തിലുള്ളവർ തമ്മിലുള്ള സൗഹൃദമേ നിലനിൽക്കൂ എന്ന് പറഞ്ഞ് അവൻ സൗഹൃദം മുറിച്ച് അകന്നുപോയി. തരത്തിൽപ്പെട്ടവർക്കിടയിലെ സൗഹൃദം നിലനിൽക്കൂ എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പുറപ്പെടുമായിരുന്നില്ല. അവലും പുതിയെടുത്ത് ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ കയ്യിൽ കരുതിയിരുന്നത് അവലായിരുന്നില്ല, സുഹൃത്തിന് നൽകാൻ സ്വന്തം മനസ്സായിരുന്നു. അവർക്കിടയിലെ ബന്ധത്തിൽ ഭക്തന്റെ ഈശ്വര ദർശനത്തിനപ്പുറം സൗഹൃദത്തിന്റെ മനോഹാരിതയാണ് കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്നത്. ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ തൂക്കിയുള്ള സൗഹൃദ ബന്ധങ്ങൾ ഒരിക്കലും യഥാർത്ഥ സൗഹൃദമാകുന്നില്ല. സാമൂഹിക അവസ്ഥയിലുണ്ടാവുന്ന മാറ്റം സൗഹൃദത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ ഉണ്ടായിരുന്നത് യഥാർത്ഥ സൗഹൃദമല്ല എന്ന് തിരിച്ചറിയണം. മനസ്സിൽ ഉറച്ച സുഹൃത്ത് ബന്ധങ്ങളെ കാലത്തിനോ അകലത്തിനോ ഇല്ലാതാക്കാനാവുന്നില്ല. സുന്ദരമായ സൗഹൃദങ്ങൾ പൂത്തുലയുമ്പോൾ അത് ചുറ്റുമുള്ള ഇടങ്ങളെയും മനുഷ്യരെയുമൊക്കെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ആരോഗ്യകരമായ സൗഹൃദങ്ങൾ ചിലപ്പോഴൊക്കെ വിവാഹത്തിലേക്ക് നീളാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സൗഹൃദം പൂക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്. എന്നാൽ 25 ഉം 50 ഉം വർഷം ഒരുമിച്ച് ജീവിക്കുകയും ജൂബിലികൾ ആഘോഷിക്കുകയും ചെയ്തിട്ടും ഒരിക്കൽ പോലും സൗഹൃദം പൂക്കാൻ ഇടയായിട്ടില്ലാത്ത എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലെ സൗഹൃദം ശ്രദ്ധേയമാകുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളെപ്പോലെയാണ് എന്ന് പറയുന്ന മാതാപിതാക്കളെയും മക്കളെയും കണ്ടുമുട്ടാറുണ്ട്. ജനറേഷൻ ഗ്യാപ് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിലും സൗഹൃദത്തിന്റെ തലത്തിൽ അതിനെ അതിജീവിക്കാനുള്ള പരിശ്രമം ഒട്ടേറെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും കുടുംബജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യുന്നു. യഥാർത്ഥമായ സുഹൃത് ബന്ധങ്ങളിൽ വലിയ വാഴ്ത്തുപാട്ടുകൾക്ക് സ്ഥാനമില്ല. തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാട്ടാനും പരിഹരിക്കാനുമുള്ള ശ്രമങ്ങൾ അവിടെയുണ്ട്. ആളുകൾക്കിടയിൽ പരിഹസിക്കപ്പെടാനോ ആൾക്കൂട്ടത്തിനു നടുവിൽ ഒറ്റപ്പെട്ടു പോകാനോ നല്ല സൗഹൃദം അനുവദിക്കുന്നില്ല. സുഹൃത് ബന്ധങ്ങളെ മനുഷ്യർക്കിടയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല. മനുഷ്യനും മറ്റു ജീവജാലങ്ങളും പ്രകൃതിയുമായുള്ള സൗഹൃദം ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മനുഷ്യന്റെ സൗഹൃദ ഭാവങ്ങളോട് അതേ തീഷ്ണതയിലോ അതിലധികമായോ പ്രതികരിക്കാൻ കഴിയുന്ന എത്രയോ പക്ഷികളും മൃഗങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. അവയോടുള്ള സൗഹൃദം ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. പുഴയോടും കാറ്റിനോടും മലയോടും മരങ്ങളോടും

0: എല്ലാം മാനസികമായി സൗഹൃദത്തിലായിരിക്കാൻ കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പ്രപഞ്ചവും പ്രകൃതിയുമായി സൗഹൃദത്തിലാകാൻ കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഭാരം കുറയുകയും അത് കൂടുതൽ സന്തോഷമുള്ളതാവുകയും ചെയ്യും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുമായി ഉച്ചകോടി തല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ചെറിയ ചികിത്സാ പിഴവ് പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA യുടെ അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. 16th കേരള നിയമസഭ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഈ മാസം 30 വരെ സെൻസസിന്റെ ആദ്യഘട്ടമായി വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും നടക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, FIFA 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 മഹിത മലയാളം, സേവന വാർത്തകൾ, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 സോപാന സംഗീതം, കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നത്, കൂടെ മാധവ് വിനോദ്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് FM ഹെൽത്ത് ലൈൻ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. വൈകിട്ട് 6:50 ന്

സമയം 6 മണി കഴിഞ്ഞ് 10:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ചിത്രപാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം. ഗാനരചന കൃഷ്ണ ധൂലി, സംഗീതം TS രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, സതീഷ് വിനോദ് സംഗീതം നൽകി, രാധികാ തിലക് പാടിയ ഗാനം പ്രഭാതഗീതത്തിൽ ഇനി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഡൊണാൾഡ് പാടിയ ഗാനം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ജെ എം രാജുവിന്റെ സംഗീതം.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി ഇന്ന് വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243819. 0487243819. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്ളവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹകരണത്തോടെ മൈക്രോ ഗ്രീൻ കൃഷി എന്ന വിഷയത്തിൽ ഇന്ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7558038632. നമ്പർ ആവർത്തിക്കാം: 7558038632. തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പച്ചക്കറികളിലെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുള്ള സൌജന്യ ക്ലാസും പച്ചക്കറി വിൽപ്പനയും പ്രദർശനവും ഉണ്ടായിരിക്കും. ഇടപ്പള്ളി മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ എടുത്ത ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഈ മാസം 6ാം തീയതി രാവിലെ 9:30 വിതരണം ചെയ്യുന്നതാണ്. വില കോഴി ഒന്നിന് 130 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് 9895205867 നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9895205867. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9895776730. 9895776730. സബ്സിഡി വളം വിതരണ സംവിധാനം

0: കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ കർഷകരും വളം ചില്ലറ വിൽപ്പനക്കാരും അതത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി ഓഫീസ് സമയങ്ങളിൽ 8547070773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 07 73. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര 12,900, കുരുമുളക് ഗാർബിൾഡ് 72,100, അൺഗാർബിൾഡ് 70,100, റബ്ബർ RSS 4 26,800, RSS 5 26,400 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32:10. പ്രധാന പത്രവാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വാട്സാപ്പിന്റെ പുതിയ യൂസർ നെയിം ഫീച്ചറിന് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക്. ഇതു സംബന്ധിച്ച് IT മന്ത്രാലയം വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്നും കേരളം എന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസിഡൻഷ്യൽ റെഫറൻസിനെ നിയമസഭ ഐക്യകണ്ഠ്യേന അംഗീകരിച്ചു. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ ശേഖരിക്കേണ്ട വീടുകൾ അടയാളപ്പെടുത്തുന്ന നടപടികൾ എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വാണിജ്യ LPG വില 180 രൂപ കുറഞ്ഞു. എംപ്ലോയീസ് പെൻഷൻ സ്കീം ഒഴിവാക്കി. EPS 2026 നിലവിൽ വന്നു. ഉയർന്ന പെൻഷൻ തുടരും. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. പെൻഷൻ അനുവദിക്കാൻ വൈകിയാൽ 12% പലിശ നൽകണം. ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ഇംഗ്ലണ്ട് 1-2 DR കോംഗോയെ തോൽപ്പിച്ചു. ഫ്രാൻസ് 3 സ്വീഡനെ തോൽപ്പിച്ചു. പ്രധാന പത്രവാർത്തകൾ സമാപിച്ചു.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: കാവ്യധാരയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
6: ശുദ്ധോദനാത്മജാ ശാക്യവംശോദ്ഭവാ സിദ്ധാർത്ഥ നീ എന്നെ വീണ്ടെടുത്തിടുമോ? നാലുപേർക്കൊപ്പം യശോധരാനാഥനായി രാഹുലതാതനായി താതന്നു പുത്രനായി താതനായി പുത്രനായി

വിഘ്നസാഫല്യമാം കർമ്മ വിപാകമേ ബോധിസത്വാത്മകം ബുദ്ധാപദാനമാം പാനപാത്രം ഹാ തിരിച്ചെടുത്തിടുനീ. ബോധിവൃക്ഷത്തിൻ ചുവട്ടിൽ സുജാതതൻ പായസമുണ്ടു ഞാൻ പാരണവിടവേ. ബോധോദയത്തിൻ പുലർച്ചയിൽ പക്ഷിപോൽ പാറിപ്പറന്നുയർന്നിൻ മനോലാഘവം. ഇന്നു ഞാൻ അസ്വസ്ഥനേറ്റം പരിക്ഷീണൻ, ഇന്നു ഞാനേകനായി ഭാരം ചുമക്കുവോൻ. രോഗിയായി വൃദ്ധനായി സർപ്പകളസ്തമാം കൂപമണ്ഡൂകമായി ചഞ്ചലസ്വപ്നമായി നഗ്നസത്യങ്ങൾ പൊടുന്നനെ കാൺകയാൽ.

ായി അന്ത്യത്തിൽ നിത്യനിർവാണമായി നിർവാണസിദ്ധിക്കു ശുദ്ധസോപാനമാം അഷ്ടാംഗമാർഗമായി സാരസർവസ്വമാം സംസാരസത്യത്തെ സാരനാഥത്തിൽ വിളംബരം ചെയ്തു ഞാൻ നീലച്ചരിച്ചു ഞാൻ ഷഷ്ടിയായി പൗർണമി ശ്രാവണം ചൈത്രമായി വർഷം ദശാബ്ദമായി നീളച്ചരിച്ചു ഞാൻ എൻ വജസ്സെത്തിപ്പോൾ ചാമർകുടിൽക്കളിൽ രാജഗൃഹത്തിലും ഭക്തരായി ശിഷ്യരായി ആപ്തരായി ദാസരായി ഭക്തരിൽ ഭക്തരായി ആത്മീയ പുത്രരായി എന്നുമെന്നെ പൊതിഞ്ഞെത്തുന്നിതാൾ കൂട്ടമെന്നിട്ടുമെന്നും പരിത്യക്തനാണു ഞാൻ മധ്യമാർഗം.

മൽഗുരോ മൽഗുരോ ദുഃഖ സത്യത്തിൻ്റെ നിത്യമാം വായ്ത്താരി തോറ്റുപോകുന്നു ഞാൻ. കാന്താരവിന്ദാർദ്രപാദനാമെൻ സ്വരം കാന്താരമധ്യേ ലയിച്ചു പോം രോദനം ശുദ്ധോദനാത്മജ.

0: ഇവർക്കൊപ്പം കളിച്ചും കലമ്പിയും നാലു നാൾ വാഴാൻ അനുഗ്രഹിച്ചിടുനീ.
1: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ജി കുമാരപിള്ളയുടെ സിദ്ധാർത്ഥൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ധന്യ മുകുന്ദൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില.

0: ശനിയാഴ്ചയും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
5: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
2: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
6: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
2: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
7: ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗത്തിൽ അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുക്കുന്നു. ഇന്ന് 11 സോപാന സംഗീതം, കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നത്, കൂടെ മാധവ് വിനോദ്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വൈകിട്ട് 6:50 കാർഷിക ജീവനം, 6.5 ഏക്കറിൽ വാഴക്കൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും, മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. രാത്രി 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപെറ്റ പന്തിരുകുലം. 8:05 യുവവാണി, തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ, ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:30 അക്ഷരശ്ലോക സദസ്, അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: Barney?

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടി തല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചിയുമായി ഉച്ചകോടിതല ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ചർച്ചകൾക്ക് ശേഷം ഇരു നേതാക്കളും നിരവധി ധാരണാപത്രങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തി. ജാപ്പനീസ് പ്രധാനമന്ത്രി തകേച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിൽ തന്ത്രപരവും ആഗോളവുമായ പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പ്രധാന ചുവടുവയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നിയമപരമായ ചലനാത്മകത ശക്തിപ്പെടുത്തുന്നതിലും ചൂഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലും ആഗോള സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ സെഷനിൽ ഇന്ത്യയുമായി മൊബിലിറ്റി സംബന്ധിച്ച് പ്രത്യേക ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സാപ്പ് യൂസർനെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് കേന്ദ്രം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. മൂന്ന് ദിവസത്തിനകം യൂസർനെയിം സവിശേഷതയെക്കുറിച്ച് വിശദീകരണം നൽകണമെന്നും വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ, ആൾമാറാട്ടം എന്നിവ വർദ്ധിപ്പിക്കാൻ ഈ സവിശേഷത കാരണമാകുമെന്ന് ആശങ്കയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സർവീസ് കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയാണ് അടുത്ത വർഷം ജൂലൈ 14 വരെ കാലാവധി നീട്ടിയത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ മിശ്രി 2024 വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചെറിയ ചികിത്സാ പിഴവുകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ഡോക്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഗവൺമെന്റ് മേഖലയിലെ മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. താഴെത്തട്ടിൽ കൂടുതൽ സൈക്യാട്രിസ്റ്റുകളെയും ഫോറൻസിക് സർജൻമാരെയും നിയമിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സ്വന്തം കുടുംബകാര്യങ്ങൾ പോലും മാറ്റിവച്ച് ഡോക്ടർമാർ നടത്തുന്ന സേവനം സമൂഹത്തിന് വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് IMA സംസ്ഥാന ഘടകം സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് മികച്ച സംഭാവന നൽകിയവരാണ് കേരളത്തിലെ ഡോക്ടർമാരെന്നും മന്ത്രി പറഞ്ഞു. KSRTC ഡിപ്പോകളുടെ സമഗ്ര വികസനവും ബസ്സുകളുടെ ശുചിത്വ പരിപാലനവും പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പുവരുത്താൻ ഡിപ്പോകളിൽ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഉത്തരവ് നൽകിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ഡിപ്പോ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA അധ്യക്ഷതയിലായിരിക്കും ഈ കമ്മിറ്റി. ഡിപ്പോകളുടെ അടിസ്ഥാന സൌകര്യം, ശുചിത്വം, സേവനങ്ങൾ, കാന്റീൻ ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക, ജനകീയ പങ്കാളിത്തവും തദ്ദേശ സഹകരണവും ഉറപ്പുവരുത്തുക, സ്പോൺസർഷിപ്പ്, CSR, പൊതുജന സംഭാവനകൾ എന്നിവ വഴി അധിക വിഭവ സമാഹരണം നടത്തുക എന്നിവയാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം. രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ടാക്സ് കൺസൾട്ടന്റുമാരുടെയും പ്രാക്ടീഷണർമാരുടെയും സേവനം നിർണായകമാണെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. GST 9 വർഷങ്ങൾ, പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാഠ്യപദ്ധതി, അധ്യാപക തസ്തിക, അടിസ്ഥാന സൌകര്യങ്ങൾ, പരിശീലനം, വിദ്യാർത്ഥികളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹിൽ കുമാർ, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി അബ്ദുൽ നാസർ പുലാത്ത്, പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 6 മാസത്തിനകം കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ഹെലികോപ്റ്റർ

0: പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തെ ആദ്യത്തെ പ്രൈവറ്റ് പോയിന്റ് ഇൻസ്പേസ് ഇൻസ്ട്രുമെന്റ് സംവിധാനത്തിന് അംഗീകാരം ലഭിച്ചു. ഉണ്ടവല്ലി ഹെലിപോർട്ടിലാണ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ഗ്രൌണ്ട് അധിഷ്ഠിത നാവിഗേഷൻ സഹായങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പിൻസ് പ്രയോജനകരമാണെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയും. വടക്കൻ ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് ജാഗ്രതയിലായിരുന്ന കണ്ണൂരും കാസർഗോഡും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന കോഴിക്കോട് ഇന്നും മഞ്ഞ ജാഗ്രത തുടരും. അതേസമയം എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ നാളെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സെനഗലിനെ വീഴ്ത്തി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ വീഴ്ത്തിയത്. ഇപ്പോൾ സാന്താ ക്ലാരയിൽ അമേരിക്ക ബോസ്നിയ ഹെർസഗോവിനയെ നേരിടുകയാണ്. മത്സരം ആദ്യ പകുതി പിന്നിട്ടപ്പോൾ അമേരിക്ക ഒരു ഗോൾ നേടി മുന്നിലാണ്. ഇന്നലെ റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഡിആർ കോങ്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയിടത്ത് നിന്ന് അവിസ്മരണീയമായി തിരിച്ചുവരവ്. വിജയം ഉറപ്പിച്ച സെനഗലിനെ പിന്തള്ളി ബെൽജിയം ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച ബെൽജിയം എക്സ്ട്രാ ടൈമിലെ പെനാൾട്ടി ഗോളാക്കി മാറ്റി ഒരർത്ഥത്തിൽ ജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. ഹബീബ് ദിയാരെ, ഇസ്മായിൽ എസാർ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമാലോ ലുക്കാക്കുവും യൂറി ടിലെമാൻസും സെനഗലിന്റെ വല കുലുക്കി. നിശ്ചയ സമയത്ത് തുല്യത പാലിച്ചതോടെ എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിന്റെ അവസാന നിമിഷം യൂറി ടിലെമാൻസിന്റെ പെനാൾട്ടിയിൽ ബെൽജിയം ഒരു മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. ബെൽജിയത്തിന്റെ സമാന സാഹചര്യത്തിൽ നിന്നും വിസ്മയകരമായ മുന്നേറ്റം നടത്തിയാണ് ഇംഗ്ലണ്ടിന്റെയും പ്രീ ക്വാർട്ടർ പ്രവേശനം. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയിന്റെ ഡബിളിൽ കോങ്കെ 2-1 മറികടക്കുകയായിരുന്നു ഇംഗ്ലീഷ് പടാലെ. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് കളിയുടെ 7 മിനിറ്റിൽ തന്നെ ബ്രയാൻ സിബെങ്ക കോങ്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടു. 75-86 മിനിറ്റുകളിലായിരുന്നു മത്സരത്തിന്റെ വിധി നിർണയിച്ച ഹാരി കെയിന്റെ വിജയ ഗോളുകൾ പിറന്നത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്ററിലെ സ്റ്റീലിൽ നടന്ന ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. എന്നാൽ കനത്ത മഴ കാരണം ആതിഥേയരായ ഇംഗ്ലണ്ടിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങാനായില്ല. തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും. ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെയും നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ലോകകപ്പിന്റെ ഭാഗമായി പല കാലങ്ങളിൽ ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു. മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ആർ രമേശ് കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജേതാക്കളായി. ഫൈനലിൽ എറണാകുളത്തെ 2-1 പരാജയപ്പെടുത്തിയാണ് തിരുവനന്തപുരം ചാമ്പ്യനായത്. ജൂനിയർ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. പെട്രോകെമിക്കൽ വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്ന ജലമലിനീകരണവും സുസ്ഥിര ജലലഭ്യത നേരിടുന്ന വെല്ലുവിളികളും യോഗം ചർച്ച ചെയ്തു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. ശബരിമല സ്വർണമോഷണ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം നടത്തുന്നതിൽ നിന്നും യുഡിഎഫ് ഗവൺമെന്റ് പിന്നോട്ട് പോയ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച കൂടുതൽ ദുരൂഹമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് രാമനാട്ടുകര ഹൈലൈറ്റ് മാൾ മാങ്കാവ് ഭാഗങ്ങളിൽ മൊത്ത വിൽപ്പന നടത്തിയ പ്രസൽ പ്രധാനാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകൈച്ചിയുമായി ഉച്ചകോടിതല ചർച്ച നടത്തും. വിശദമായ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ വാട്സ്ആപ്പ് യൂസർ നെയിം സവിശേഷത പുറത്തിറക്കരുതെന്ന് മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം. ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും കൂടുതൽ സൌകര്യങ്ങളൊരുക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

അറിവും ആനന്ദവും പകരുന്ന പരിപാടികളുമായി ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഡയറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകലം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കലയാണ് നേതൃത്വം. ഡ്വൈറ്റ് ഡി ഐസൻഹോവറിന്റെ വാക്കുകൾ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കലയാണ് നേതൃത്വം. ഡ്വൈറ്റ് ഡി ഐസൻഹോവറിന്റെ ഈ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഇന്ന്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കഥകളി കല്യാണ സൌഗന്ധികം ഇന്ന് വൈകിട്ട് 6:00. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: play under Vibes.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 തീയതി പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 തീയതി പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3 തീയതി തന്നെ രാത്രി 11:30. ഓസ്ട്രേലിയ എതിരിടുന്നു ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി. ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
3: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

കെഎസ്ഇബി അറിയിപ്പ്. തേവയ്ക്കൽ സെക്ഷൻ പരിധിയിൽ ഇടപ്പള്ളി വി പി മരക്കാർ റോഡ്, ടയറി മങ്കുഴി റോഡ്, വനിതാ തിയേറ്റർ പരിസരം, ചമ്പോക്കടവ് റോഡ്, നേതാജി നഗർ, തൊരപ്പ്, മേത്താനം റോഡ്, സി പി നഗർ, പീച്ചിങ്ങാപ്പറമ്പ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: FM ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: പാർപ്പിടം, കുടില് തൊട്ട് കൊട്ടാരം വരെ എന്ന ചൊല്ല് നമുക്ക് സുപരിചിതമാണ്. കേരളത്തിൽ നിലവിലിരുന്ന പാർപ്പിടത്തിന്റെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും കെട്ടും മട്ടും ഉൾക്കൊള്ളുന്നതാണ് ഈ ശൈലി. സാമ്പത്തിക സ്ഥിതിയും സമുദായ സ്ഥിതിയും അനുസരിച്ച് പാർപ്പിടങ്ങളുടെ രൂപകൽപ്പനയിലും വ്യത്യാസമുണ്ടായിരുന്നു. കീഴാള വിഭാഗത്തിൽപ്പെട്ടവർ പാർപ്പിടത്തിന് തറ, ചെറ്റ, കുടിൽ എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. മണ്ണിട്ട് തറ ഉയർത്തി അതിനു മുകളിൽ മേൽക്കൂര കെട്ടും. മേൽക്കൂരയിൽ വൈക്കോലോ ഓലയോ ഉപയോഗിച്ചിരുന്നു. പനമ്പോ ഓലയോ കൊണ്ട് മറ കെട്ടുന്നതാണ് ചുമര്. പുരയെന്നും ചെറ്റമാടമെന്നും ഇവയെ പറഞ്ഞിരുന്നു. സംസ്കാരശൂന്യരെന്നും ദരിദ്രരെന്നും വ്യവഹരിച്ചിരുന്നവരുടെ പാർപ്പിടത്തെ പറഞ്ഞിരുന്ന ചെറ്റ ഒരു ചീത്ത വാക്കായി മലയാളത്തിൽ ഇന്നും ഉപയോഗിക്കുന്നു. ഉയർന്ന വർഗക്കാരുടെയും ഇടത്തരക്കാരുടെയും പാർപ്പിടത്തിന് വീട് എന്ന് പറഞ്ഞു. മുളയ്ക്ക് പകരം മരം കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കി അതിൽ മെടഞ്ഞ പനയോലയോ തെങ്ങോലയോ ഉപയോഗിച്ചു. കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർ വൈക്കോലിനും ഓലയ്ക്കും പകരം ഓടുകൾ ഉപയോഗിച്ചു തുടങ്ങി. തറ, ചെറ്റ, കുടിൽ തുടങ്ങിയവ മുറികളായി തിരിച്ചിരുന്നില്ല. എന്നാൽ വീടുകൾക്ക് ഇറയം, കോലായ, കോട്ടില, അടുക്കള എന്നിങ്ങനെയുള്ള ഘടനയായിരുന്നു. ജന്മിമാരുടെ പാർപ്പിടങ്ങൾക്ക് തറവാടുകൾ എന്ന് പറഞ്ഞിരുന്നു. എട്ടുകെട്ടും പതിനാറുകെട്ടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർമ്മിച്ചിരുന്നു. തെക്കിനി, വടക്കിനി എന്നിങ്ങനെ മുറികൾക്ക് തരംതിരിവുണ്ടായി. ചവിട്ടിക്കുഴച്ച കളിമണ്ണ് എറിഞ്ഞു പിടിപ്പിക്കുന്ന ഏറുകെട്ട ചുമരുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. പിന്നീടത് ചെങ്കല്ലിന് വഴിമാറി. ക്ഷേത്രങ്ങളിലും മറ്റും ആദ്യകാലത്ത് ചെങ്കല്ല് ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതും കരിങ്കല്ലിന് വഴിമാറി. രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും പാർപ്പിടമാണ് കൊട്ടാരം. സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീടുകളിൽ മരം കൊണ്ട് മച്ചുപാകി നിലകളുള്ള വീട് നിർമ്മിച്ചിരുന്നു. അവയെ മാളിക എന്ന് വിളിച്ചു. അറയും പുരയും അഭിമാനമായി കണക്കാക്കി. പരമ്പരാഗതമായ അറിവുകളിലൂടെ പാർപ്പിടങ്ങൾ നിർമ്മിച്ചിരുന്ന കേരള വാസ്തുവിദ്യ ഇന്ന് ആധുനിക എഞ്ചിനീയറിംഗിന് വഴിമാറി. കോലായയും വരാന്തയും കുറഞ്ഞു വന്നു. അണുകുടുംബങ്ങളുടെ വ്യാപനവും പത്രാസ് കാണിക്കലും പുതിയ പാർപ്പിടങ്ങളെ സ്വാധീനിക്കുന്നു. പുതുമുറിയും ഡ്രോയിംഗ് റൂം, ഊണുമുറിയും ഡൈനിങ് റൂമും പുതുതായി സ്ഥാനം പിടിച്ചു. വീടിന് പുറത്ത് അകലെ മാത്രം പണിതിരുന്ന മറപ്പുരയും കുളിപ്പുരയും ബാത്റൂമായി വീടിനകത്ത് കിടപ്പുമുറിയോട് ചേർന്ന് സ്ഥാനം കണ്ടെത്തി. പാർപ്പിടത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും കുടില് മുതൽ കൊട്ടാരം വരെ എന്ന ചൊല്ല് ഇപ്പോഴും പ്രയോഗത്തിൽ നിലനിൽക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: സേവന വാർത്തകൾ. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ ഒന്ന് വീതം അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് PhDയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492425412. നമ്പർ ആവർത്തിക്കാം: 0492425412.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടും ഒപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.

0: സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡി ഫാം, ബി ഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 10 യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2 5 6 9 4 7 0 0491 2 5 6 94 70. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ടാലി ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. യോഗ്യത 1-ാം ക്ലാസ് MCOM, BCOM ബിരുദവും DCFA ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസായവരും കോഴ്സിൽ ഒരു വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും. ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 6 രാവിലെ 10 നൂറണിയിലെ LBS സെന്ററിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491 2 5 2 7 4 2 5, 0491 2 5 2 7 4 2 5. ഇടുക്കി ജില്ലയിലെ തമിഴ് മീഡിയം സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6 രാവിലെ 10 നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. പാലക്കാട് പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ഈ മാസം 5 രാവിലെ 11 മുതൽ 12:30 മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2 5 0 5 3 8 3. നമ്പർ ആവർത്തിക്കാം, 0491 2 50 53 83.

മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ഇടുക്കി ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിനും നെടുങ്കണ്ടം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി സേവനത്തിനും കരാറടിസ്ഥാനത്തിൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുന്നു. വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള വെറ്ററിനറി ബിരുദധാരികൾ ഈ മാസം 4 രാവിലെ 11 ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള സർക്കാർ ഐടിഐകളിൽ റെഗുലർ സ്കീമിലുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഈ മാസം 6 വരെ നീട്ടി. www.det.kerala.gov.in എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേന അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ ഒറിജിനുകൾ സഹിതം സമീപത്തെ ഗവൺമെന്റ് ഐടിഐയിൽ നേരിട്ടെത്തി ഈ മാസം 9 മുൻപ് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കണം. 2026 ഓഗസ്റ്റ് 1 14 വയസ്സ് തികയണം. ഉയർന്ന പ്രായപരിധിയില്ല. SSLC ജയിച്ചവർക്കും തോറ്റവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അനുയോജ്യമായ ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04868272216, 04868272216.

ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാള സിനിമാ സംഗീതത്തിലും ലളിതഗാനശാഖയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ആകാശവാണി കുടുംബാംഗമായിരുന്നു. ഇതേ ദിവസം നമ്മോട് വിട പറഞ്ഞ മറ്റൊരു പ്രതിഭയായിരുന്നു പൊൻകുന്നം വർക്കി. എഴുത്തുകാരൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ നിലകളിലും തന്റേതായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് യേശുദാസ്. Так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: കീമോതെറാപ്പിയിൽ പല രീതിയിലുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരു സെൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ സെൽ സൈക്കിളിലെ ഓരോ ഫേസസിലാണ് ഈ കീമോതെറാപ്പി ഡ്രഗ്സ് ആക്ട് ചെയ്യുക. അതിൽ ഒരു ഇത് പറയുന്ന ആൻറ്റി മെറ്റബലൈസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മളുടെ 5-ഫ്ലൂറോയൂറാസിൽ അല്ലെങ്കിൽ പെമെട്രിക്സ് എന്ന് പറഞ്ഞ മരുന്നുകളാണ് അതിൽ പറയുന്നത്. പിന്നെ ആൽക്കാലൈറ്റിംഗ് ഏജൻസ് എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് മരുന്നുകളുണ്ട്. അതിൽ കാർബോപ്ലാറ്റിൻ, സൈക്ലോഫോസ്മൈഡ്, ഐഫോസ്മൈഡ് എന്ന് പറഞ്ഞ കുറച്ച് മരുന്നുകളുണ്ട്. അതേപോലെ വേറെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൽ നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് വെച്ചാൽ ഓരോ രോഗത്തിനും ഓരോ കീമോതെറാപ്പിയാണ് കൂടുതൽ വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്തനാർബുദമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖം. ഇപ്പോൾ അതാണ് എസ്പെഷ്യലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരെ സ്തനാർബുദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അഡ്രിയാമൈസിൻ, സൈക്ലോഫോസ്മൈൻ എന്ന് പറഞ്ഞ രണ്ട് മരുന്നുകളും പിന്നെ പാക്ലിടാക്സിൽ എന്ന് പറഞ്ഞ വേറെ മരുന്നും. അത് ആക്ച്വലി ഈ സെൽ സൈക്കിളിൻ്റെ പല വിഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ സെൽ സൈക്കിളിൽ 4 ഫേസ് ഉണ്ട്. G1, S, G2, M അങ്ങനെ 4 ഫേസസ് ഉണ്ട്. അതിലത്തെ ഈ എം ഫേസിലാണ് ഈ പാക്ലിടാക്സിൽ എന്ന് പറഞ്ഞ മരുന്ന് ആക്ട് ചെയ്യുന്നത്. അതേപോലെ അഡ്രിയാമൈസ് എന്ന് പറയുന്നത് എസ് ഫേസ് എന്നുള്ള ഇതിലാണ്. അപ്പോൾ അതേപോലെ ഓരോ ഫേസസിൽ ആക്ട് ചെയ്യുമ്പോൾ ആ ഓരോ ഫേസ് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ക്യാൻസർ സെൽസിൻ്റെ ഗ്രോത്തിൻ്റെ. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആ സെൽ സൈക്കിൾ, അതായത് ആ ക്യാൻസറിന് ഉണ്ടാവുന്ന ആ സെൽ സൈക്കിൾ അത് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്യാൻസർ സെല്ലിൻ്റെ ഡിവിഷൻ, ആ കോശങ്ങളുടെ ഡിവിഷൻ അത് നിർത്തലാക്കും. കീമോതെറാപ്പി റെസിസ്റ്റൻസ് വളരെ അധികമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എസ്പെഷ്യലി ഇങ്ങനെ ഒരു നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലൊക്കെയാണ് നമ്മൾ കൂടുതലും അതിനെക്കുറിച്ച് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലങ് ക്യാൻസർ എന്ന് വിചാരിക്കുക, ലങ് ക്യാൻസർ ഒരു സ്പ്രെഡായ ഒരു രോഗമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു കീമോതെറാപ്പി കൊടുക്കും. അത് കുറച്ച് കാലം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ ഉള്ള പോലെ തന്നെ ക്യാൻസറിനായിട്ട് തന്നെ ഒരു ക്യാൻസർ ബ്രെയിൻ എന്ന് പറഞ്ഞ ടേം തന്നെ ഉണ്ട്. ക്യാൻസർ തന്നെ അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കീമോതെറാപ്പി ഡ്രഗ് ഇപ്പോൾ വരും എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പുതിയ ജനിതക മാറ്റങ്ങൾ അല്ലെ പുതിയ മ്യൂട്ടേഷൻസ് വരുത്തി. അതുകൊണ്ട് ഇതേപോലെ ഈ ബാക്ടീരിയയിലും വൈറസിലൊക്കെ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസ് കാരണമാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നത്. അതേപോലെ തന്നെ കീമോതെറാപ്പിക്കും റെസിസ്റ്റൻസ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ മരുന്നുകൾ, ഇപ്പം നമ്മൾ ചെയ്യണ ഒരു മരുന്നിൻ്റെ വേറെ വകഭേദം, അതായത് വേറെ രീതിയിൽ ആക്ട് ചെയ്യണ ടൈപ്പ് മരുന്ന് നമ്മൾ കൊടുത്തിട്ട് ക്യാൻസറിനെ വീണ്ടും നശിപ്പിക്കാൻ നോക്കും.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ഹരീന്ദ്രൻ വള്ളത്തോൾ.

0: ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐടിഐ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആന്റ് ട്രാവൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയുള്ള കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7907853246. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7907853246.
1: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാൽ ആർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യുജിസി ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 6 രാവിലെ 10 കുസാറ്റ് ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഹാജരാകണം. പ്രവൃത്തി പരിചയം അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842862461, 04842862461. കോട്ടയം LBS പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന PGDCA DCA കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി വിജയിച്ചവർക്ക് PGDCAക്കും പ്ലസ് ടു വിജയിച്ചവർക്ക് DCA കോഴ്സിലേക്കും SSLC വിജയിച്ചവർക്ക് DCA കോഴ്സിലേക്കും അപേക്ഷിക്കാം. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 5059 00 0 0 0 0 0 0 0.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തോരണ എവിടെ? വർണ്ണക്കടലാസുകൾ എവിടെ? ആഘോഷ എവിടെ?
3: എന്നാത്തിന്
2: 12 ആയി 12?
3: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, 12,000 ആയോ പറ്റുകാശ്? ഓ, അതിനാണോ ഈ തോരണവും കാവടിയും ഒക്കെ?
2: അതല്ലാന്ന്, ഈ കട തുടങ്ങിയിട്ട് 12 വർഷമായെന്ന്, 13 കടക്കുവാണെന്ന്.
3: ഞാനൊരു കാര്യം പറയട്ടെ, ഈ 13 ഒരു ദൗർഭാഗ്യ നമ്പറാ വർക്കിച്ചായാ?
2: ആണോ?
3: ആ,
2: അതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ. ഉറവിടമൊന്ന് ബൈബിൾ.
3: അതെന്നതാ ഈ ബൈബിളില്?
2: അന്ത്യ അത്താഴത്തില് 13-ാമനായി എത്തിയതാരാ?
3: യൂദാസ്.
2: അതൊരു കാരണം.
3: വേറെ ഉണ്ട് കാരണം.
2: എന്നതാ?
3: ഈ സംഖ്യാജ്യോതിഷ പ്രകാരമേ ഏറ്റവും പൂർണതയുള്ള സംഖ്യ ഏതാന്നറിയാവോ?
2: ഏതാ? 12?
3: ആ, 12. ഒന്നുകൂട്ടി അപൂർണമാക്കുന്നതാണല്ലോ ഈ 13.
2: ആണാണ്.
3: അതൊരു കാരണം തന്നെയാ.
2: അതുകൊണ്ട് ഇപ്പൊ എന്നാ പറ്റി? 13-ാമത്തെ നിലയിൽ ആരും കയറത്തില്ല. 13-ാമത്തെ നമ്പർ വെച്ച് ഒരു വണ്ടി ഇറക്കത്തില്ല.
3: അതാ എനിക്കൊരു സംശയം.
2: എന്നാ പറ്റി?
3: അല്ല, എന്റെ ഈ പറ്റുപുസ്തകത്തിന്റെ 13-ാം വാർഷികം അടുത്ത ജൂലൈ 1 ആഘോഷിക്കുവോ എന്ന്.
2: അതിനെ കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെടരുത്.
3: ഏ, അതെന്നതാ?
2: എന്റെ ചെലവില് ഞാനത് നടത്തിയിരിക്കും.
3: മാരണങ്ങൾ ഒരിക്കലും അവസാനിക്കത്തില്ലല്ലോ എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
2: നെഗറ്റീവ് പറയാതെ തങ്കമ്മ നമ്മുടെ 12 പ്രത്യേകതകൾ പറ, അതല്ലേ സൂപ്പർ നമ്പർ.
3: ആ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, മാസങ്ങൾ എത്രയാ?
2: 12. ഒരു പകൽ ദിവസം 12 മണിക്കൂർ, ഒരു രാത്രി 12 മണിക്കൂർ, അങ്ങനെയെല്ലാം 12.
3: പകിടെ 12, 12 രാശി,
2: 12 മക്കളെ പെറ്റരമ്മ.
3: അതെന്നതാ സംഭവം?
2: അല്ല, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ.
3: ആയിക്കോട്ടെ.
2: നാരായണത്ത് ഭ്രാന്തൻ കവിത ഓർത്തുപോയി.
3: തെറ്റിദ്ധരിച്ചില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ?
2: കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് പോലെ. ആ, പറ.
3: ആ കുഞ്ഞാപ്പ് പല തവണകളായി പറയുന്നു.
2: എന്നാ?
3: നിങ്ങളെ മാറ്റി അങ്ങേറിയിടാനായിട്ട്.
2: ഞാൻ ചാവണം.
3: അല്ലേ,
2: എന്നെ കൊല്ലണം.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
0: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കും?

0: ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇന്ത്യ ജപ്പാൻ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ചയിൽ അവലോകനം ചെയ്യും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രത്യേക തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച് 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ പൂർത്തിയാകുന്നതുവരെ ഉപയോക്തൃനാമ സംവിധാനം പുറത്തിറക്കരുതെന്നും മന്ത്രാലയം മെറ്റയോട് നിർദ്ദേശിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയവ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കും ഇടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: दूसरा प्रोजेक्ट है बुंदेलखंड क्षेत्र को जोड़ने वाला है उत्तर प्रदेश में. कानपुर से भोपाल का सेक्शन है बीच में. आज जो अप्रूव हुआ है कानपुर से भोपाल की तरफ जो नेचुरल ट्रैफिक का फ्लो है उस सबको ये कैटर करेगा. एक्सेस कंट्रोल रहेगा कंप्लीट, एक्सप्रेसवे की तरह का है. 2.5 इयर्स में कंस्ट्रक्शन करेंगे इसको. कानपुर, हमीरपुर, महोबा 3 जिले इमीडिएटली इससे कवर होंगे.
0: ദ്വാരകാ എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗമായി ബന്ധിപ്പിക്കുന്ന NH-148AE-ക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്നലെ അംഗീകാരം നൽകി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ട് മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വിധി. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും

0: ിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശനം നാളെ പൂർത്തിയാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെയുള്ള മെറിറ്റ് വിഭാഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികളാണ് നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കുന്നത്. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചിട്ടുള്ളവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തി ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നു. USA ബോസ്നിയ ഹെർസഗോവിന മത്സരം പുരോഗമിക്കുകയാണ്. USA 1 നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ വ്യോമയാന രംഗത്ത് ആദ്യ സ്വകാര്യ പോയിന്റ് ഇൻ സ്പേസ് ഹെലികോപ്റ്റർ ഗതി നിർണയ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. ആന്ധ്രാപ്രദേശിലെ ഉണ്ടാവല്ലി ഹെലിപോർട്ടിലാണ് ഹെലികോപ്റ്റർ സർവീസുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഈ അത്യാധുനിക സംവിധാനം നിലവിൽ വരുന്നത്. പരമ്പരാഗത ലാൻഡിംഗ് സൌകര്യങ്ങളില്ലാത്ത ഹെലിപോർട്ടുകളിൽ പോലും കൃത്യതയോടെയും സുരക്ഷിതമായും ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണിത്. മോശം കാലാവസ്ഥയുള്ളപ്പോഴും സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും ഈ സംവിധാനം ഏറെ ഫലപ്രദമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിൽ ദോഹയിൽ നടത്തിവന്ന ചർച്ചകൾ അവസാനിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, 14 ധാരണാപത്രം നടപ്പാക്കൽ, ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കാൻ ധാരണയായതായി ഖത്തർ അറിയിച്ചു. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത്. വെനസ്വേലയിലുണ്ടായ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 2295 ഉയർന്നതായും 11,000 ആളുകൾക്ക് പരിക്കേറ്റതായും നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. ഏകദേശം 10,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. 7 പിന്നിട്ടിട്ടും രാജ്യത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതിക വിദ്യ എന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ചർച്ച. വാട്സാപ്പിൽ യൂസർ നെയിം ഉപയോഗിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മെറ്റയ്ക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. കാൺപൂർ കബ്രായി പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. വാഹനാപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം എങ്ങനെ കണക്കാക്കാമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ബെൽജിയവും ഇംഗ്ലണ്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റ് 15 സെക്കൻഡ്.

0: എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ
1: സമകാലികം.
2: ഓംലെറ്റും മുട്ടക്കറിയും മലയാളിയുടെ തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ്. തട്ടുകടയിലെ ദോശയ്ക്കൊപ്പം ഒരു ചൂടൻ ഓംലെറ്റാണ് നമ്മുടെ കംഫർട്ട് ഫുഡ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്കും ഒഴിവാക്കാനാവാത്തതാണ് മുട്ട. രുചിയിൽ മുന്നിൽ, ചെലവ് കുറവ്, കൂടുതൽ ആരോഗ്യദായകവും. പക്ഷെ പിന്നിട്ട കുറേ ദിവസങ്ങളായി ഇതേ മുട്ടയുടെ കാര്യത്തിൽ ആശങ്കയിലാണ് നമ്മൾ. കാരണം തൊട്ടാൽ പൊട്ടും വിധം കുതിച്ചു കയറുകയാണ് മുട്ടവില. 5.5-6 രൂപ ഉണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ചില്ലറ വിപണിയിൽ 8 മുതൽ 10 രൂപ വരെയാണ് വില. പെട്ടെന്നുണ്ടായ വിലവർധനയ്ക്ക് പിന്നിലെന്ത്? ഇതിങ്ങനെ തുടരുമോ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, മുട്ടയിൽ പൊട്ടുമോ കുടുംബ ബജറ്റ്. മുട്ടവില വർധനവിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നു വ്യാപാരികൾ.
3: മെയിനായിട്ട് നമ്മുടെ മുട്ടവില വർധനയുടെ കാരണം നമ്മുടെ ചൂടാണ്, കാലാവസ്ഥ ആയിരുന്നു. ചൂട് കാരണം എഗ് പ്രൊഡക്ഷൻ കുറഞ്ഞു.
2: തൃക്കാക്കരയിലെ മുട്ട ചില്ലറ വിൽപ്പന വ്യാപാരി രാജേഷ്.
3: നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ട്രോളിംഗ് നിരോധനം ഇതില് ഭാഗമായിട്ടുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഈ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് എഗ്ഗിന്റെ റേറ്റ് കൂടാൻ അതൊരു ഘടകമാണ്.
4: ഉൽപാദന ചെലവ് ഇപ്പൊ തീരിന്റെ വില കൂടി, പിന്നെ ഡീസലിന്റെ ഫ്യൂവലിനൊക്കെ റേറ്റ് കൂടി. അങ്ങനെ വരുമ്പോ റേറ്റിന്റെ ഇതിന് ഒരു ഘടകമാണ്. പിന്നെ നമുക്ക് എക്സ്പോർട്ടിങ് പോകുന്നുണ്ട്. അപ്പൊ എക്സ്പോർട്ടിങ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഇപ്പൊ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യൻ എഗ്ഗിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. എഗ് മാത്രമല്ല, ഇതിന്റെ പൗഡറും കൂടി പോകുന്നുണ്ട്. എഗ് പൗഡർ ആക്കിയിട്ട് യെല്ലോ വേറെ അല്ലെങ്കിൽ വൈറ്റിന്റെ പൗഡറും യെല്ലോ പൗഡറും പിന്നെ മിക്സഡ് പൗഡറും ആയിട്ട് വിദേശത്തോട്ട് കയറ്റി അയക്കുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പൊ അതൊക്കെ കൂടി ആവുമ്പോ നമുക്ക് ഓൾറെഡി ഇവിടെ പ്രൊഡക്ഷൻ കുറവും ഡിമാൻഡ് കൂടുതലും, അതുകൊണ്ടാണ് എഗ്ഗിന്റെ റേറ്റ് കൂടുന്നത്.
3: പിന്നെ മൊത്തത്തില് കൺസംപ്ഷൻ കൂടി.
4: കേരളത്തിലാണെങ്കിലും എല്ലാവരും ഒരു ഹെൽത്തി മാർഗുന്ന രീതിയിൽ മുട്ട ചെയ്യാൻ തുടങ്ങി. മറ്റേ ചിക്കനും ബീഫിനും റേറ്റും കുറച്ച് കൂടുതലായിട്ട് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് എഗ്ഗാണ്. ഫുൾ പ്രോട്ടീനും ഡയറ്റിലാണെങ്കിലും ഉൾക്കൊള്ളിച്ച് നമുക്കത് കഴിക്കാനായിട്ട് കൂടിയിട്ടുണ്ട്.
5: എന്റെ പേര് സി ജെ ജോർജ് എന്നാണ്. ഞാൻ എറണാകുളത്ത് ഒരു മുട്ട കച്ചവടക്കാരനാണ്. എഗ് ഡീലേഴ്സ് അസോസിയേഷന്റെ ഒരു രക്ഷാധികാരിയാണ്.
6: ഇപ്പോ വിലവർധന ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കേരളത്തിലേക്ക് മുട്ട വരുന്നത് തമിഴ്നാട് നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ ഏതാണ്ട് ഒരു ദിവസം ഒരു 7 കോടി മുട്ടയോളം ഏതാണ്ട് അവിടെ ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏതാണ്ട് ഒരു 50% മുട്ടയോളം നമ്മുടെ കേരളത്തിലേക്കാണ് വന്ന് വിറ്റഴിയുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോ എക്സ്പോർട്ട് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉണ്ടായതാണല്ലോ. അപ്പൊ അതിന് ഇത് പ്രതീക്ഷിക്കാതെ കണ്ട ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് ഉൽപാദനം കൂട്ടാൻ പറ്റില്ലല്ലോ. ഇതെന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൂടുമ്പോഴത്തേക്ക് അതനുസരിച്ച് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാം. ഇത് കോഴി വളരാം, കോഴീനെ പുതിയ ചിക്സ് ഇട്ട് കോഴി വളർന്ന് മുട്ട ഇടുന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്കല്ലേ മുട്ട ഇട്ട് കിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് പെട്ടെന്ന് സഡനായിട്ട് സാധിക്കില്ല. അപ്പൊ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ മാസത്തിൽ ഗൾഫിലേക്കും മറ്റ് കൺട്രീസിലേക്കും ഒക്കെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. എക്സ്പോർട്ടുകാർ വന്ന് നാമക്കല്ലിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഇവിടുത്തെ സാധാരണയുള്ള ആവശ്യവും എക്സ്പോർട്ടുകാരുടെ ആവശ്യവും കൂടി വന്നപ്പോഴത്തേക്ക് തികയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി വില കൂടി. പിന്നെ മാത്രവുമല്ല, ഇപ്പോൾ ഇതിന്റെ ഉൽപ്പാദന ചെലവും ഒക്കെ കൂടിയിട്ടുണ്ട്. ഇതിന്റെ ഫീഡിന്റെ റോ മെറ്റീരിയൽസ്, അതുപോലെ ചിക്സിന്റെ റേറ്റ്, മെഡിസിന്റെ റേറ്റ് അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് ഉൽപ്പാദന ചെലവും കൂടിയിട്ടുണ്ട്. അപ്പൊ പഴയ റേറ്റിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോ ഈ ഇത്രയും ഒരു വിലവർധന ഉണ്ടാകാനുണ്ടായ കാര്യം എക്സ്പോർട്ട് വന്നതുകൊണ്ടാണ്, മറ്റ് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ് റേറ്റ് ഇത്രയും കൂടിയത്. കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഉൽപ്പാദനം കൂടി കൂടണം. ഈ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു നോർമൽ സെയിൽസ് ആവശ്യം കണക്കാക്കിയിട്ടായിരിക്കും ഒരു ഉൽപ്പാദകർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ അവിചാരിതമായിട്ട് വരുന്നത്, കാരണം ഇവരെ പ്രതീക്ഷിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓർഡർ കിട്ടിയില്ല എങ്കിൽ മാർക്കറ്റ് ഡള്ളാവും. അതായത് 7 ലക്ഷം മുട്ട ഉൽപ്പാദിപ്പിച്ചു, അത് വിൽക്കുന്നിടത്ത് ഒരു 10 ലക്ഷം ആയി കഴിയുമ്പോൾ അതിനുള്ള ഉപയോഗം ഇവിടെ ഇല്ല. അപ്പൊ മറ്റവരുടെ ഓർഡർ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടിയില്ല എങ്കിൽ മാർക്കറ്റ് പിന്നെ ഇത് വില കുറച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് വലിയ നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു നിലനിൽപ്പൊക്കെ നോക്കിയാണ് അവര് ഉൽപ്പാദനം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇത്രയും വിലവർദ്ധനം ഉണ്ടായതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പോർട്ടുകൾ പ്രതീക്ഷിക്കാതെ എക്സ്പോർട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിലവർദ്ധനം ഉണ്ടായത്. ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ എക്സ്പോർട്ട് ഓർഡറുകൾ ഇല്ല നാമക്കല്ല്. അതെന്തോ നമ്മുടെ ആ ഇറാനിലെ മറ്റേ കനാലിന്റെ വിഷയം ഉണ്ടല്ലോ, കനാല് ഫ്രീ ആക്കുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. അപ്പൊ അത് ഫൈനൽ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ, അത് ഫ്രീ ആക്കി കഴിഞ്ഞാൽ മറ്റ് കൺട്രീസിൽ നിന്നും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ

0: തരത്തിലൊക്കെ ട്രാൻസ്പോർട്ടിങ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഇവര് വേറെ എവിടെയെങ്കിലും വില കുറവുള്ള കൺട്രീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോയെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വില അല്പം കുറഞ്ഞെന്നും വരാം. അപ്പൊ എന്തായാലും നമ്മള് വില അല്പം പുറകോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്നും ഫൈനൽ ഡിസിഷൻ ഫൈനൽ ആയിട്ടില്ല.
1: ഈ ഹോൾസെയിൽ റേറ്റ് ഇപ്പോ എങ്ങനെയാ?
0: ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ 7 രൂപയുണ്ട്. റിട്ടെയിൽ റേറ്റ് ഞങ്ങളൊക്കെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ 7 രൂപ 40 പൈസയ്ക്കൊക്കെയാണ്. 7.40 7.30 ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നത്. കടക്കാർ വിൽക്കുന്നത് 8 രൂപയാണ് ഇപ്പൊ കടകളിൽ വിൽക്കുന്നത്. പിന്നെ സൈസ് കുറഞ്ഞ മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറവുണ്ടാവും, 1 രൂപയുടെ കുറവുണ്ടാവും. അത് എല്ലാ സ്ഥലത്തും ലഭ്യമല്ല. അത് വിൽക്കാനായിട്ട് അതിനുള്ള കസ്റ്റമേഴ്സ് ഉള്ളവർ മാത്രമേ അത് വാങ്ങി വെക്കുകയുള്ളൂ. സൈസ് കുറഞ്ഞ മുട്ടയാണെങ്കിൽ 7 രൂപയ്ക്ക് കിട്ടും, സൈസ് ഉള്ള മുട്ടയാണെങ്കിൽ 8 രൂപയ്ക്കും കടകളിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഹോൾസെയിൽ കടകളിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കടകളിൽ വന്നാൽ 7 രൂപ 40 പൈസയ്ക്ക് കിട്ടും. 6 ആം മുട്ടയ്ക്ക് ഇപ്പൊ 13 രൂപ വിലയുണ്ട്. അതിപ്പോ ചില്ലറ കടകളിലൊക്കെ 15 രൂപയ്ക്ക് വരെയൊക്കെ വിൽക്കുന്നുണ്ട്, 14 രൂപ 15 രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. കാരണം അത് ഇതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്ത് പിന്നെ നമ്മളെ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇത് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് ഇതുപോലെ ഇത്രയും ലാർജ് സ്കെയിലിൽ ഫാമടിസ്ഥാനത്തിൽ വളർത്തുന്നതല്ല. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും കുറച്ച് മുട്ട എടുത്ത് വിൽക്കുമ്പോഴത്തേക്ക് കുറെ അധികം കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഒരല്പം മാർജിൻ ഇട്ട് അത് കച്ചവടക്കാരൻ വിൽക്കുകയുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് കടകളിൽ 6 ആം മുട്ടയ്ക്ക് 15 രൂപ റേറ്റ് ഉണ്ട്.
1: മുട്ട വിലയിൽ ആശങ്കയും അഭിപ്രായവും പങ്കുവയ്ക്കുന്നു ഉപഭോക്താക്കൾ.
2: മുട്ട വില കൂടിക്കൊണ്ട് നമ്മുടെ വീടിന്റെ ബഡ്ജറ്റില് വ്യത്യാസങ്ങൾ വരുമല്ലോ. ഇവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ പോഷക സമൃദ്ധമായ ഒരു സാധനം മുട്ട. അതിനൊരു മുട്ടയിൽ സാധാരണ 7 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ആൾ സാധാരണ 1-2 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പൊ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഓരോ വീട്ടുകാർക്കും ഉണ്ടാകും. അത് നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് കിട്ടാനുള്ള ഉണ്ടാകുന്നുള്ളത് അതിന്റെ വളർത്തൽ കൂടുക. അപ്പൊ അതിന്റെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭാവി തലമുറേനെ അത് വളരെയധികം അവരുടെ ആരോഗ്യത്തെ അത് വളരെയധികം ഉചിതമായ രീതിയിൽ അത് നന്നാക്കാൻ സാധിക്കും.
3: സ്കൂളുകൾ വഴി കുട്ടിക്കൊരു കോഴി പദ്ധതിയാണ് ഇപ്പോൾ അത്. അവരുടെ കൃഷിയിലുള്ള അഭിവാഞ്ചിയ വർദ്ധിപ്പിക്കാനും നല്ലൊരു ഭാവി കേരളം അല്ലെങ്കിൽ കാർഷിക കേരളം വാർത്തെടുക്കാനും വേണമെങ്കിൽ സഹായിക്കും.
2: അതിന് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പുറമേ നിന്നുള്ള മുട്ടകൾ ഇറക്കുമതി വളരെ കുറവ് ചെയ്താൽ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വില കുറയും.
4: നമ്മളെ സാധാരണക്കാരുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സത്യത്തിൽ മുട്ട. കാരണം നമ്മുടെ കുട്ടികളെ പറഞ്ഞിടുമ്പോഴാണെങ്കിലും പെട്ടെന്നൊരു അതിഥി വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. മുട്ടയുടെ വില കൂടുന്നത് സത്യത്തിൽ നമ്മുടെ കുടുംബ ബജറ്റിലെ താളം തെറ്റിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇറച്ചി മീനിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഉള്ളതുകൊണ്ട് മീനിന് നല്ല വിലയാണ്. പച്ചക്കറി അല്ലാതെ മറ്റൊരു വിഭവം നോക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇറച്ചിയോ മീനോ പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മുട്ട. അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും മുട്ട വളരെ മികച്ചൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം 4 പേർക്ക് ചോറ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 രൂപ വിലയുള്ള മുട്ടയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 40 രൂപ ചിലവാകും. ഇപ്പൊ നിലവിൽ ഞാൻ ലാസ്റ്റ് മുട്ട മേടിക്കുമ്പോൾ 7 രൂപയായിരുന്ന വില. ഇപ്പൊ അത് 8 രൂപ 9 രൂപ 10 രൂപ വരെ എത്തിയിട്ടുള്ള ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മുടെ അടുക്കളയിൽ ഒരു മുട്ട പുഴുങ്ങിയാലോ മുട്ട പൊരിച്ചാലോ അത് സത്യം പറഞ്ഞ ഒരു എക്സ്ട്രാ കറിയായി. വേറൊരു ഉള്ളിയോ എണ്ണയോ ചെലവില്ലാത്ത ഒരു പുതിയ കറിയായിട്ട് മുട്ട നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ വില കൂടുമ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ഉള്ള മുട്ടയ്ക്ക് ഇത്ര വില കൂടിയാൽ നമ്മുടെ അടുക്കളയുടെ ബഡ്ജറ്റ് താളം തെറ്റുന്നുള്ളത് ഉറപ്പാണ്.
5: ഞാൻ റസീനയാണ്. ഞാൻ പിന്നെ ഇവിടെ ഒരു തട്ടുകട നടത്തുന്നതാണ്. ഫുഡിന്റെ പരിപാടിയാണ്. മുട്ട വില കൂടിയാലേ ഇപ്പൊ സാധാരണക്കാരാണല്ല ഇത് കഴിക്കാൻ വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ട് ചോദിക്കും മുട്ടക്ക് എന്ത് വിലയാണെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ 20 രൂപ എന്ന് പറയും. സിംഗിളിന് 20 രൂപ, ഡബിളിന് 40 രൂപ. പിന്നെ വെച്ചാൽ നമ്മൾ അത്രയും വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗ്യാസിന് തന്നെ വില കൂടുതൽ. പിന്നെ അതിലിടുന്ന സാധനങ്ങൾ ചിലവർക്ക് പലർക്കും പല ടൈപ്പിലായിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്തായാലും അത്രയും വാങ്ങിച്ചെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മീനിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ അവർ പറയും 1 പ്ലേറ്റ് മതി എന്ന് പറയും. അപ്പോൾ സിംഗിളിന് എത്ര? 20 രൂപ. അപ്പം അതാണ്, ഒരു സിംഗിൾ വാങ്ങിച്ച് ചിലപ്പോൾ കഞ്ഞിയായിരിക്കും ചിലപ്പോൾ ചോറായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സിംഗിളിൽ അവർ അതിലൊതുങ്ങി അങ്ങോട്ട് പോകും. പക്ഷേ ഇനിയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളടവാണ് ഞങ്ങളും ആലോചിക്കുന്നുണ്ട്. എന്താ, എനിക്ക് അതിൻ്റെ ഒരു പിടുത്തം ഇല്ലാണ്ട് പോകണേ. സാധാരണക്കാരൻ്റെ കയ്യിൽ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കണേയാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. മീന് നല്ല വിലയാണ് ഇപ്പം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വില കുറച്ച് എന്തായാലും കിട്ടൂല. നമുക്കിപ്പോൾ 1 കിലോ ചാള തന്നെ വില ചോദിക്കും. തീരെ കുഞ്ഞു ചാള ചോദിക്കുമ്പോൾ തന്നെ 300 രൂപയാണ്. ആ 300 രൂപയുടെ ചാള വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് പൊരിച്ചു കഴിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചൂട് കുടിക്കുമ്പോൾ അത് ചെറുത് ഒന്നും കൂടെയും ചെറുതാവും. അപ്പം നമുക്കതിന് 3 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആളുകൾ തന്നെ പ്രാകൂലേ. ആളുകൾ വരുമ്പോൾ തന്നെ ആദ്യം മീൻ ചോദിക്കും. അപ്പം ഇല്ലാന്ന് പറയുമ്പോൾ എന്നാൽ 1 പ്ലേറ്റ് എന്ന് പറയും. അപ്പം അത് കൊടുക്കും. രണ്ടും വേണം. എന്തായാലും ആളുകൾക്ക് ഈ ചോറ് കഴിക്കണേ ആണെങ്കിൽ കഞ്ഞി ആണെങ്കിലും ഈ ഓംപ്ലേറ്റ്

0: മീൻ വറുത്തത് വേണം. മുതലാവുന്നില്ല, എന്നാലും എനിക്കിത് നിലനിന്ന് പോകണം. ഇത് നിലനിന്നെങ്കിലേ എന്റെ കാര്യങ്ങൾ നടക്കുള്ളൂ.
1: ഇപ്പൊ മുട്ട വില കൂടിക്കഴിയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഒരു മുട്ട ഡെയിലി കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഇപ്പൊ കുടുംബശ്രീ പോലെ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ തമ്മിലായിട്ട് അതിനുള്ളൊരു ഫാം ചെറുതായിട്ട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഹെൽപ്പ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീകളെ ഒരുക്കി കൂട്ടി അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തന്നാൽ അത് ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പൊ എല്ലാ വീടുകളിലും അതിന് ഗവൺമെന്റ് ഈ മുട്ടക്കോഴികളെ കൊടുക്കുന്നത്, അത് എല്ലാ വീട്ടുകാർക്കും അതിനുള്ള സജ്ജീകരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ 5 സെന്റിലായാലും ഒരു 10 കോഴീനെ വളർത്തുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ അതിനുള്ളൊരു സജ്ജീകരണം വേണ്ട ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ തരണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള അമ്മമാർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
2: സാധാരണക്കാരന്റെ പ്രോട്ടീൻ ആയിരുന്ന മുട്ടയുടെ ഈ പൊന്നുംവില കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്നതിൽ സംശയമില്ല. ഊണിന് കറിയില്ലെങ്കിൽ പെട്ടെന്നൊരു മുട്ട പൊരിക്കാം എന്ന് വിചാരിക്കുന്നവർ ഇനി രണ്ടാമതൊന്ന് ആലോചിക്കും. സവാളയ്ക്കും തക്കാളിക്കും ഒക്കെ മുൻപ് ഇതുപോലെ വില കൂടിയപ്പോൾ അവയെ തീൻമേശയിൽ നിന്ന് ഒഴിവാക്കി കീശ സൂക്ഷിച്ചവരാണ് നമ്മൾ മലയാളികൾ. മുട്ടയ്ക്ക് പകരമാവില്ലെങ്കിലും ചെറുപയറും കടലയും പോലുള്ള വെജിറ്റേറിയൻ പ്രോട്ടീന് വഴിമാറി മുട്ട കാര്യത്തിലും ഒരു താൽക്കാലിക ആശ്വാസം മലയാളികൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. മുട്ടയിൽ പൊട്ടുമോ കുടുംബ ബഡ്ജറ്റ്?
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കടുത്തുരുത്തി പഞ്ചായത്തിലെ മധുരവേലിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാം. www.scddiitiadmission.kerala.gov.in എന്ന ലിങ്കിലൂടെയോ നേരിട്ടെത്തിയോ അപേക്ഷിക്കാം. സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. അവസാന തീയതി ഈ മാസം 11. വിളിക്കേണ്ട ഫോൺ നമ്പർ 9947991888 9947991888. SBIയിൽ പ്രൊബേഷണറി ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് www.sbi.bank.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഈ മാസം 8. 1-ാം ഘട്ട ഓൺലൈൻ പ്രിലിമിനറി എക്സാം ഓഗസ്റ്റിലും 2-ാം ഘട്ട ഓൺലൈൻ മെയിൻ എക്സാം സെപ്റ്റംബറിലും 3-ാം ഘട്ടം സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസസ്, ഇന്റർവ്യൂ എന്നിവ ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ്.

0: ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862233036 04862233036. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.

0: പോകാൻ നിരത്തിലിറങ്ങിയപ്പോൾ കുഞ്ഞിക്കേള് മറ്റൊന്നുകൂടി പറഞ്ഞു. ഇങ്ങളെ കേളപ്പജിയുടെ സമരം തീരാൻ പോകുക എന്ന് കേൾക്കുന്നു. ഗാന്ധിജി ഇടപെടുന്നുണ്ടത്രേ. രാമറിന് മറ്റൊരു ആഹ്ലാദകരമായ വാർത്തയായിരുന്നു അത്. അയാൾ അത് കേട്ടുകൊണ്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത്. അടുത്ത ദിവസം ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ ഒത്തുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയേണ്ടിയിരുന്നത് കേളപ്പജിയുടെ നിരാഹാര സമരത്തിന്റെ അവസ്ഥ എന്തായി എന്നാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും സാമൂതിരി രാജാവിന്റെ മനസ്സ് മാറിയില്ല എന്നവർ കേട്ടിരുന്നു. ഗാന്ധിജി സാമൂതിരി രാജയ്ക്ക് നേരിട്ട് കത്തെഴുതിയിരുന്നു. കേളപ്പനെപ്പോലുള്ള ഒരു ജനസേവകനോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രം അവഗണിക്കരുതെന്നാണ് ഗാന്ധിജി സാമൂതിരി രാജയോട് ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഗാന്ധിജിയുടെ ആവശ്യം അംഗീകരിക്കാൻ രാജാവ് തയ്യാറായില്ല. ഇതേപോലെ തന്നെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറും കേളപ്പന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സാമൂതിരി രാജാവിനോട് ആവശ്യപ്പെടുകയുണ്ടായി. കത്തിലെ വരികൾ ശ്രീധരൻ ഡോക്ടറാണ് അന്നവിടെ വായിച്ചത്. സ്ഥിരം പത്രം വായിക്കുന്ന രാമുണ്ണി കിടാവിന് അന്ന് എന്തുകൊണ്ടോ എത്താൻ കഴിഞ്ഞില്ല. ടാഗോറിന്റെ വരികൾ കവിത പോലെ തന്നെ താളാത്മകമായ സ്വരത്തിലാണ് ഡോക്ടർ വായിച്ചത്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ലക്ഷോപലക്ഷം ജനങ്ങളുടെ ശ്രദ്ധ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും അങ്ങയിലും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ കർത്തവ്യം വ്യക്തവും അസന്നിഗ്ധവുമാണെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു. ഡിസംബറിന് മുമ്പ് കഴിയുമെങ്കിൽ അതിലും നേരത്തെ അങ്ങ് അധകൃത സമുദായങ്ങൾക്ക് ഗുരുവായൂരിലെ ആരാധനാ സ്ഥലത്തേക്ക് പ്രവേശനം തടയുന്ന ക്ഷേത്ര നിരോധനങ്ങൾ നീക്കി ലോകത്തിന്റെ നന്ദിയും ആദരവും ആർജിക്കണം. ഇത് സാധ്യമാക്കാൻ നിയമപരവും മറ്റുമായ എന്തൊക്കെ നടപടികൾ ഉടൻ ആവശ്യമാണോ അവയ്ക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാൻ ഏറ്റവും പറ്റിയ ആൾ അങ്ങാണ്. മിസ്റ്റർ കേളപ്പന്റെയും മഹാത്മാഗാന്ധിയുടെയും ജീവൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. സത്യത്തിന്റെ പക്ഷം ജയിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മതപാരമ്പര്യങ്ങൾക്കനുസരിച്ച് പരിപാവനവും നീതിപൂർവവുമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ അവസരത്തിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ തീരാത്ത അപമാനവും കളങ്കവുമാണ് അർഹിക്കുന്ന നിലയിൽ തന്നെ നമുക്കുണ്ടാകാൻ പോകുന്ന ദുർവിധി. ഗുരുവായൂർ ക്ഷേത്രം നിർണായകമായ ഒരു ഉരകല്ലായി തീർന്നിരിക്കുകയാണ്. ഇത്രയും ശക്തമായ രീതിയിൽ കത്തെഴുതിയിട്ടും അതൊന്നും ഗൗനിക്കുവാൻ സാമൂതിരി രാജ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ ഉപവാസം താൽക്കാലികമായി നിർത്തണമെന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപവാസ സമരം 9 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതേപോലെ ഇനി നീട്ടിക്കൊണ്ടുപോകുവാൻ കഴിയില്ല. 3 മാസത്തേക്ക് സമരം നിർത്തിവെക്കണമെന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം തന്നെ സമരത്തിനിറങ്ങുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേളപ്പൻ സമരം നിർത്തിയെന്നറിഞ്ഞ് എല്ലാവർക്കും വലിയ ആശ്വാസം തോന്നി. മെറ്റിൽഡയും ദേവകിയുമായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്വസിച്ചവർ. അതിന്റെ തെളിമ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി നിർദ്ദേശിച്ചതായി ശ്രീധരൻ ഡോക്ടർ വെളിപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം ഒരു ജനഹിത പരിശോധന വഴി തീരുമാനിക്കണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശം. കേളപ്പജി സമരം നടത്തുന്ന വിവരമറിഞ്ഞ് സാമൂതിരിയുടെ വീടിന് മുമ്പിൽ ഭട്ടം നിരുത്തൻ സമരം തുടങ്ങിയിരുന്നുവല്ലോ, ഓന്റെ കഥ എന്തായി? ഗോവിന്ദനടിയോട് ചോദിച്ചു. ഞാൻ അക്കാര്യം പറയാൻ മറന്നു. അയാളും സമരം നിർത്തി, ഡോക്ടർ പറഞ്ഞു. കേളപ്പൻ സമരം നിർത്തിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് പ്രകടനം നടത്തണമെന്ന് അവിടെ കൂടിയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അത് എല്ലാവരും സ്വീകരിച്ചു. 6 കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, തുടങ്ങിക്കഴിയുമ്പോൾ ആളുകൾ കൂടും, ചിലർ പറഞ്ഞു. അവർ അപ്പോൾ തന്നെ പ്രകടനമായി നിരത്തിലിറങ്ങി. കേളപ്പജിക്ക് ജയ് വിളി വളരെ ഉച്ചത്തിൽ ഉയർന്നു. പ്രകടനം തക്ഷൻകുന്നിലെത്തുമ്പോൾ 20 പേർ അതിലുണ്ടായിരുന്നു. പണിക്കാർക്ക് കൂലി കൊടുത്ത് രാമർ അപ്പോൾ അങ്ങാടിയിലുണ്ടായിരുന്നു. പ്രകടനക്കാർക്ക് നേരെ അയാൾ കൗതുകത്തോടെ നോക്കി. പിന്നെ അവർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റുചൊല്ലി. ഞരമ്പുകൾക്കകത്ത് അറിയപ്പെടാത്ത രീതിയിലുള്ള ഏതോ ചലനമുള്ളതായി രാമർ അറിഞ്ഞു. അത് തന്നെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നതായും തോന്നി. അയാൾക്ക് ഏറെ നേരം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. പ്രകടനത്തിന്റെ ഏറ്റവും പിറകിലായി അയാൾ അണിചേർന്നു. അയാൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുവാൻ തുടങ്ങി. കേളപ്പജി കി ജയ്, ഭാരത് മാതാ കി ജയ്. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞിക്കേളു മെഷീൻ ചവിട്ടുന്നത് നിർത്തി പിന്നെ രാമറെ നോക്കി ഹൃദ്യമായി ഒന്ന് ചിരിച്ചു.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

എന്നിവയ്ക്ക് വിധേയമായി ഇടുക്കി ജില്ലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകളിലേക്ക് പുരുഷ വനിതാ ഹോംഗാർഡുകളെ തെരഞ്ഞെടുക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ജയിൽ, ഫയർഫോഴ്സ് തുടങ്ങിയ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച സേനാംഗമായിരിക്കണം. SSLC യോഗ്യത. പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ ഈ മാസം 4 രാവിലെ 10 വൈകിട്ട് 5 ഇടുക്കി ജില്ലാ ഫയർ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9497920164. നമ്പർ ആവർത്തിക്കാം, 9497920164.

ചിറ്റൂർ GVHSS സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9447363427 94 47 36 34 27.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: സ്ഥലം എവിടെയാണ്? പേര് നസ്രീ. പ്ലസ് ടു കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് പോവാനാണെന്നുണ്ടെങ്കിൽ ഏത് ഡിഗ്രി എടുക്കണം?
2: പ്ലസ് വൺ എന്താ സ്ട്രീം?
3: ബയോമാത്സ്
2: എടുക്കുക. മെഡിസിന് പോവുക. മെഡിസിൻകാർക്ക് സിവിൽ സർവീസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നീറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്താ വെച്ചാൽ സിവിൽ സർവീസ് എഴുതുമ്പോൾ നല്ലൊരു ശതമാനം മക്കൾക്കും പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചാൻസ് ആകുമ്പോൾ അവർക്കൊരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് കിട്ടിയില്ലേ ഒന്നും ഇല്ലാണ്ടാവൂലേ, ജോലി കിട്ടുമോ, പിന്നെ ആദ്യം ജോലിക്ക് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസ് എഴുതുമ്പോൾ ചങ്കൂറ്റം ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും. അപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ രണ്ടും നല്ലതാണ്. പക്ഷേ മെഡിസിൻ കാർക്കത്തിനും കൂടി അനാലിറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാം. ആയതിനാൽ ലെവൻത്ത് കഴിഞ്ഞോ ടെൻത്ത് കഴിഞ്ഞോ? അപ്പോൾ അതാ ഒരു കൊല്ലം കഴിഞ്ഞുപോയി. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ആലോചിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നോക്കുക, കുറച്ച് കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യുക. പറ്റുമെങ്കിൽ നീറ്റിന് ചേരുക. മെഡിസിൻ ഒരു ബേസ് സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്രോബിലിറ്റി ഹൈ ആണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ. അത് നോക്കുക. അത് കിട്ടിയില്ല, പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിൻ ഒന്നും കിട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് വീക്ക് അല്ല, മാത്സ് ഒരുമാതിരി സ്ട്രോങ് ആണെങ്കിൽ എഞ്ചിനീയറിംഗിന് പോവുക. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുക, കിട്ടും കേട്ടോ.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ

0: തകൈച്ചിയുമായി ഉച്ചകോടി തലചർച്ചകൾ നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളും അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി അവസരം നൽകും. ആരോഗ്യ കായിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 4-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സഹീൽ കുമാർ, അഡീഷണൽ സെക്രട്ടറി അബ്ദു നാസർ പുലാത്ത്, അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ്. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ഉത്തരമേഖലാ സോഷ്യൽ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ജില്ലാതല വനമഹോത്സവം സംഘടിപ്പിച്ചു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂരും കാസർഗോഡും മഞ്ഞ ജാഗ്രതയാണ്. 5 മത്സരങ്ങൾ അടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിൽ ചെസ്റ്റർ ലേ സ്റ്റീലിലെ ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇരു ടീമുകളും മറ്റന്നാൾ മാഞ്ചസ്റ്ററിൽ ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പാശ്ചാത്യ രാജ്യങ്ങളിൽ രൂപകൽപ്പന ചെയ്ത് നമ്മുടെ നാട്ടിൽ ചേക്കേറിയ ഒരു ആധുനിക സാങ്കേതിക ഉപകരണമാണ് എയർ ഫ്രയർ. ഇത് ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ വളരെ ട്രെൻഡിംഗ് ആണ്. എണ്ണ കുറച്ചുപയോഗിച്ച് മുരിഞ്ഞ ആഹാരങ്ങൾ തയ്യാറാക്കാൻ ഈ എയർ ഫ്രയറിന് സാധ്യമാകുന്നു എന്നതാണ് ഈ ഉപകരണത്തെ ജനകീയമാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം സംവഹനം അഥവാ കൺവെക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിലൊരു ഹീറ്റിംഗ് കോയിലും അതിനു മുകളിലായി ഒരു ഫാനും ഉണ്ട്. ഈ കോയിൽ വായുവിനെ ഏകദേശം 140 മുതൽ 200 ഡിഗ്രി വരെ ചൂടാക്കുന്നു. ഈ ചൂടുള്ള വായുവിനെ ഫാൻ വളരെ വേഗത്തിൽ താഴെ വച്ചിരിക്കുന്ന ഭക്ഷണത്തിന് ചുറ്റും കറക്കുന്നു. ഈ അതിവേഗ ചൂടുവായു ഭക്ഷണത്തിന്റെ പുറത്തുള്ള ജലാംശം പെട്ടെന്ന് വറ്റിച്ചു കളയും. അതായത് ഭക്ഷണത്തിലെ അമിനോ ആസിഡുകളും പഞ്ചസാരയും ഒക്കെ ഉയർന്ന ചൂടിൽ പ്രതിപ്രവർത്തിക്കും. ഇതിനെ മിലാർഡ് റിയാക്ഷൻ എന്ന് പറയും. ഇതാണ് ഭക്ഷണത്തിന്റെ ഉപരിതലം മുരിയാൻ കാരണം. ഭക്ഷണത്തിന്റെ ഉൾഭാഗം വെന്ത് മൃദുവായിരിക്കുകയും ചെയ്യും. എയർ ഫ്രയറിൽ സാധാരണ പാചകത്തിലെ എണ്ണയുടെ ജോലി വായുവാണ് നിർവഹിക്കുന്നത്. വായുവിന്റെ താപവാഹക ശേഷി എണ്ണയേക്കാൾ കുറവായതിനാലാണ് വായുവിനെ അതിവേഗത്തിൽ കറക്കേണ്ടി വരുന്നത്. എണ്ണയുടെ ഉപയോഗം കുറവായതിനാൽ ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് 80% കുറയുന്നു. മികച്ച രുചി കിട്ടാനായി പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുന്നത് നന്നാവും. വായുസഞ്ചാരത്തിനുള്ള സ്ഥലം ബാസ്കറ്റിലെ ഭക്ഷണത്തിന് മുകളിൽ ഉണ്ടാവേണ്ടതാണ്. എയർ ഫ്രയർ വാങ്ങുമ്പോൾ അതിന്റെ അളവ്, വാട്ടേജ്, ബാസ്കറ്റിന്റെ തരം ഇവയൊക്കെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ചെറിയ കുടുംബത്തിന് 3.5 ലിറ്റർ കപ്പാസിറ്റി വരെയുള്ളതും ശരാശരി കുടുംബത്തിന് 5.5 ലിറ്റർ കപ്പാസിറ്റി വരെയുള്ളതും കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിൽ 6 മേലെയുള്ളതും തിരഞ്ഞെടുക്കാം. സാധാരണയായി ഇതിന്റെ പവർ 1200 മുതൽ 2200 വരെ വാട്ട്സ് ആണ്. ശരാശരി 1400 മുതൽ 1800 വാട്ട്സ് വരെയുള്ള മോഡലുകളാണ് അഭികാമ്യം. ഒറ്റ ബാസ്കറ്റും ഇരട്ട ബാസ്കറ്റും ഉള്ള മോഡലുകൾ നിലവിലുണ്ട്. ടെഫ്ലോൺ കോട്ടിംഗ് ഇളകിപ്പോകാത്ത നല്ല ഗുണനിലവാരമുള്ള ബാസ്കറ്റ് തിരഞ്ഞെടുക്കണം. സമയവും താപനിലയും മാനുവലായോ ഡിജിറ്റൽ രീതിയിലോ സെറ്റ് ചെയ്യാം. എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന സുരക്ഷിത പാത്രങ്ങളിൽ അലൂമിനിയം ഫോയിൽ, ബേക്കിംഗ് പേപ്പർ, സിലിക്കൺ പാത്രങ്ങൾ, ബോറോസിൽ പോലുള്ള ഗ്ലാസ് പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, നോൺ സ്റ്റിക് അല്ലാത്ത സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ പ്ലാസ്റ്റിക്, മെലാനിൻ പാത്രങ്ങൾ, സാധാരണ ഗ്ലാസ് പാത്രങ്ങൾ, പേപ്പർ പ്ലേറ്റുകൾ, ടിഷ്യൂ പേപ്പറുകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. എയർ ഫ്രയറുകളിൽ പാകം ചെയ്യുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഉയർന്ന ചൂടിൽ വച്ചാൽ അക്രിലമൈഡ് എന്ന ഒരു രാസപദാർത്ഥം ഉണ്ടാകുമെന്നും അത് ക്യാൻസറിന് കാരണമായേക്കാമെന്നും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ എയർ ഫ്രയറിൽ മാത്രമല്ല, ഏത് ഉയർന്ന ചൂടിൽ പാകം ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാം. സാധാരണ എണ്ണയിൽ പാകം ചെയ്യുന്നതിനേക്കാൾ 90% വരെ കുറവ് അപകടമേ എയർ ഫ്രയറിൽ ഉണ്ടാകുന്നുള്ളൂ എന്ന് പുതിയ പഠനങ്ങൾ കാണിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങി ചില പച്ചക്കറികൾ ഇതിൽ പാചകം ചെയ്യാനാവില്ല. ഉയർന്ന ഫ്ലാറ്റിൽ പറന്ന് അത് ഹീറ്റ്

0: കുക്കിംഗ് ഓയിലിൽ പറ്റിപ്പിടിച്ച് കരിയും. വെള്ളം കൂടുതലുള്ള പച്ചക്കറികളും ഇതിൽ വേവിക്കുന്നത് നല്ലതല്ല. അത് കുഴഞ്ഞു പോവുകയും ആ വെള്ളം കിടന്ന് ഈ ഉപകരണം കേടാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, കൃത്യമായ രീതിയിൽ എയർ ഫ്രയറിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ അത് പോഷകപ്രദവും കൊഴുപ്പ് കുറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് ഈ പാചകത്തെ ഫിയർലെസ് കുക്കിംഗ് എന്ന് വിശേഷിപ്പിക്കാം.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ ഗവൺമെന്റ് പഴശ്ശിരാജ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ടി എൽ രമാദേവി. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ നമുക്ക് രണ്ട് അതിഥികളാണ്. ഒരാള് ഗാനരചയിതാവാണ്, അതോടൊപ്പം ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ്. മറ്റൊരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിരപരിചിതനായ ഒരു ചലച്ചിത്ര നടനാണ്, ശ്രീജിത് രവിയും മുരളി നീലാംബരിയുമാണ് ഇന്ന് നമ്മുടെ ചിത്രപതംഗത്തിലെ അതിഥികൾ. എങ്ങനെയാണ് താങ്കൾ ശരിക്ക് ഗാനരചനയുമായിട്ടാണോ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെടുന്നത്? എങ്ങനെയാണ്, ഒന്ന് വിശദമാക്കാമോ മുരളി നീലാംബരി?
2: ബേസിക്കലി ഞാനൊരു മറൈൻ എഞ്ചിനീയറാണ്, മറൈൻ ചീഫ് എഞ്ചിനീയറാണ്. കപ്പലിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായൊരു ജീവിതമാണ്. അതായത് സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു ജീവിതമാണ്. അപ്പോൾ ഒരുപാട് ഒറ്റപ്പെട്ട സമയങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ റിലാക്സേഷൻ എന്ന് പറയുന്നത് വായനയും എഴുത്തുമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഞാൻ എഴുതാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു 10 സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം അതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത ചിത്രത്തിൽ തന്നെ നമ്മുടെ മൺമറഞ്ഞുപോയ പി ജയേന്ദ്രൻ സാറ് പാടിയ അവസാന പാട്ട് എൻ്റെ പാട്ടാണ്. ആ ചിത്രത്തിലുള്ള പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ അതിനുശേഷമാണ് ഈ വടു എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ആലോചന വരുന്നത്. അപ്പോൾ അതിൽ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്നിലേക്ക് വന്നു ചേരുകയും ആ പാട്ട് എഴുതാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സംവിധായകൻ പറഞ്ഞതനുസരിച്ച് കഥയുടെ ഒരു രീതി അനുസരിച്ച് വടു എന്ന് പറഞ്ഞൊരു ചിത്രം വളരെ ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലത്തെ ഒരു ചിത്രമാണ്. അതിൽ ബഹളങ്ങളോ ആരവങ്ങളോ ഒന്നുമില്ല. അതായത് മനസ്സിൻ്റെ സംഘർഷങ്ങളും മറ്റും നിറഞ്ഞ ഒരു ചിത്രമെന്നുള്ള രീതിയിൽ അതിൻ്റെ സംഗീതവും അതുപോലെ തന്നെ ആകണം എന്ന് പറയുന്ന എന്നെയും മ്യൂസിക് ഡയറക്ടറെയും ഞങ്ങളിൽ ആ ഉത്തരവാദിത്വം സമർപ്പിക്കുന്ന നേരത്ത് ആ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പാട്ടെഴുതാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ആ പാട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ചിത്രചേച്ചിയാണെങ്കിലും മധുബാലകൃഷ്ണനാണെങ്കിലും നിഖിൽ രാജാണെങ്കിലും നന്നായിട്ട് പാടിയിട്ടും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ.
1: പാട്ടുകൾക്ക് പൊതുവെ പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് സിനിമകളിൽ. താങ്കളുടെ ഈ ചിത്രത്തിൽ എത്ര പാട്ടുകളുണ്ട്?
2: ഈ ചിത്രത്തിൽ 4 പാട്ടുകളാണ് ഈ ചിത്രത്തിലുള്ളത്. അത് 4 വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പാട്ടുകളാണ്. 3 വ്യത്യസ്ത രാഗങ്ങളിലും ചെയ്തിട്ടുള്ള പാട്ടുകളാണുള്ളത്. അതായത് ശ്രീജിത് രവിയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ടി ജി രവിയേട്ടനുമാണ് അതിൽ പ്രധാനമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ. അപ്പോൾ ആ അച്ഛൻ്റെയും മകൻ്റെയും ആത്മസംഘർഷങ്ങളിലൂടെ പോകുന്ന സമയത്ത് അച്ഛനും മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. അതോടൊപ്പം തന്നെ മകൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഓർമ്മകളിൽ നിൽക്കുന്നൊരു പ്രണയത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. കഴിഞ്ഞു പോയൊരു പ്രണയത്തെക്കുറിച്ചൊരു പാട്ട് വന്നു. അങ്ങനെയാണ് ഈ പാട്ടുകൾ അതിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആണ് ഈ 4 പാട്ടുകൾ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: നമുക്ക് ശ്രീജിത്തിനോട് ചോദിക്കാം, രണ്ട് പതിറ്റാണ്ടിലധികമായി സിനിമാഭിനയ രംഗത്ത് താങ്കളുണ്ട്. എങ്ങനെയാണ് ഒരു ചിത്രം റിലീസാവുന്നതിന് തൊട്ട് മുമ്പ് താങ്കളുടെ അവസ്ഥ എന്താണ്? ശരിക്ക് സാധാരണ പറയാറുണ്ട് ഒരു പക്ഷേ പ്രൊഡ്യൂസറായിരിക്കും കൂടുതൽ പ്രസവം കാത്തു നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥയിലാണോ, എങ്ങനെയാണ്?
1: അല്ല, എല്ലാ സിനിമയും നമുക്ക് റിലീസ് അതിൻ്റെ അകത്ത് എത്ര കണ്ട് വലിയ വേഷം ചെയ്താലും എത്ര തന്നെ ചെറിയ വേഷം ചെയ്താലും നമ്മളങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഒരു ടെൻഷൻ ഉണ്ടാവാറില്ല. തീർച്ചയായും മയൂഖം റിലീസായ സമയം തൊട്ട് ഇനി മൂന്നാം തീയതി വടു റിലീസാവുന്ന ഈ സമയം വരെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് റിലീസ്

0: മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസവും ഇത് ടെൻഷനുണ്ട്. നമുക്കത് എങ്ങനെയാണിത് പ്ലേ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്കില്ലല്ലോ. അത് സംവിധായകൻ എങ്ങനെയാണതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്, അത് നമ്മൾ വിചാരിച്ചതുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചർച്ച കുറവുണ്ടാവാം. അപ്പം അത് നമ്മൾ അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്താണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായും ആ ടെൻഷനുണ്ട്, അത് ഇന്നും ഉണ്ട്. പക്ഷെ ആ എപ്പോഴും ആ ടെൻഷനാണല്ലോ അതിൻ്റെ ഒരു എന്താ
1: പറയുക, നല്ലൊരു റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. താങ്കളൊരു ആക്സിഡന്റൽ ആക്ടറാണോ? ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് പ്രൊഫഷണൽ ഡിഗ്രികൾ, എങ്ങനെയാണ് പിന്നീട് അഭിനയ രംഗത്ത്?
0: നെപ്പോ കിഡ് ആണോ എന്ന് ചോദിക്കുന്നത് എന്റെ കുറച്ചും കൂടി ഒരു ഭംഗിയായ വാക്കാണോ?
1: തീർച്ചയായും ഞാൻ പറഞ്ഞ സാധാരണ അങ്ങനെ ഒരു ചെറുപ്പം മുതലേ സാധാരണ ചിലരൊക്കെ മക്കളെ അതിനുവേണ്ടി ഗ്രൂം ചെയ്ത് കൊണ്ടുവരുമല്ലോ. താങ്കളുടെ അച്ഛൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം?
0: ഇല്ല, അങ്ങനെ ശ്രമിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്റെ മക്കളിലേക്കും അത് തന്നെയാണ്, നമ്മൾ എഡ്യൂക്കേഷൻ തന്നെയാണ്. നമ്മള് എന്റെ അച്ഛനും എന്റെ അമ്മയും
1: അമ്മ ഡോക്ടറായിരുന്നു,
0: അച്ഛൻ എഞ്ചിനീയറാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ ചേട്ടനെയും എന്നെയും പഠിപ്പ് എന്നുള്ളതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് താങ്കൾക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്നാൽ അതേ സമയം തന്നെ നമ്മൾ വീട്ടിൽ കാണുന്നതും നമ്മളെപ്പോഴും അച്ഛൻ മദ്രാസിൽ പോകുന്നു, ഷൂട്ടിങ്ങിന് പോകുന്നു, അപ്പോൾ അച്ഛൻ സിനിമാ നടനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സുകളിലൊരു ഒരു വേറൊരു ജോലി പോലെയല്ല എന്നൊരു തോന്നൽ എപ്പോഴോ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് ഇതിനോടൊരു ഒരു ഇഷ്ടവും നമുക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഗതി, ആ സമയത്ത് ഭയങ്കര കുഴപ്പം പിടിച്ച വേഷങ്ങളായിരുന്നു അച്ഛൻ ചെയ്തിരുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്തിരുന്നു അത് കാണുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ നാടകങ്ങൾ, മോണോ ആക്ടുകൾ, സ്റ്റേജ് പരിപാടികൾ സ്കൂളിൽ, അങ്ങനത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. ഹരിശ്രീ സ്കൂളിലെന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള സ്കൂളാണ്. അപ്പോൾ നളിനി ചന്ദ്രനാണ് എൻ്റെ പ്രിൻസിപ്പളായിരുന്നത്. അവരും ഇത്തരം കലാപരിപാടികളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നൊരു പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഇത് നമുക്ക് വഴങ്ങുന്നുണ്ടെന്ന് എന്തുകൊണ്ടോ നമുക്കങ്ങനെ തോന്നി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിപ്പിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ആ സമയത്തൊക്കെ പോയത്.
1: എങ്ങനെ ഹരിഹരൻ സാറിൻ്റെ അടുത്ത് വന്നു വിട്ടു?
0: ഇത് ശരിക്കും ഞാൻ എൻ്റെ എൻജിനീയറിംഗ് REC ഇവിടെയായിരുന്നു, സൂറത്ത് കല്ലായിരുന്നു, NIT K. അന്ന് REC കർണാടക REC KREC എന്നായിരുന്നു അന്ന് എൻ്റെ പേര്. പിന്നീടാണ് NIT K ആയിരുന്നു. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ് ICFAI എന്നുള്ള സ്ഥലത്ത് ഒരു കോളേജിലാണ് ഞാൻ, ബാംഗ്ലൂരാണ് ഞാൻ എൻ്റെ MBA ചെയ്തത്, PGDBA ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയായിരുന്നു മഹേഷ് ദത്താനി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റിൻ്റെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഈ ആംഫി തിയേറ്റർ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇതിനോടൊരു ആകർഷണം തോന്നി. പിന്നെ നോക്കിയപ്പോഴാണ് ഇതൊരു നാടക പരിശീലന കേന്ദ്രം കൂടിയാണെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ ക്യാമ്പസിന് വളരെ അടുത്തായിരുന്നു. ഞങ്ങളങ്ങോട്ട് ഞാൻ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ടും ഇറക്കുമ്പോൾ ഇങ്ങോട്ടും ഇതിന് മുമ്പേ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിനോട് ഭയങ്കര ഒരു, പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞവർ കുറച്ച് അതിങ്ങനെ എവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു, അങ്ങനെ കുറച്ച് നാടകങ്ങൾ അവിടെ ചെയ്തു. പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ നാടക സൗഹൃദം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, എൻ്റെ വലിയച്ഛൻ്റെ മകൻ ഡോക്ടർ രവിയുടെ സുഹൃത്താണ് ഈ നാടക സൗഹൃദം, അഡ്വക്കേറ്റ് വിനോദ്, അങ്ങനെ ഒരു സംഘം ആൾക്കാരാണ്, റൂട്ട്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടിയിട്ടാണ് ഈ നാടകങ്ങൾ അവിടെ, അമച്ചുർ നാടകങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഈ നാടകം ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്ന് നമ്മൾ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാടകങ്ങൾ ചെയ്യാനുള്ള താല്പര്യം അച്ഛൻ വന്ന് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് മുമ്പ് നാടക സൗഹൃദത്തിൻ്റെ കൂടെ കുറച്ച് ട്രാവൽ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പത്രത്തിലൊരു പരസ്യം വരുന്നത്, ഇങ്ങനെ മയൂഖത്തിൽ പുതുമുഖ നടന്മാരെയും നടിമാരെയും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പത്രപരസ്യം കണ്ടിട്ടാണ് ഞാൻ ഹരിഹരൻ സാറിൻ്റെ ഈ മയൂഖത്തിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ കാസ്റ്റിംഗ് ഓഡീഷന് പങ്കെടുക്കുന്നതും.
1: വളരെ സ്വാഭാവികമായിരുന്നു.
0: അപ്പോൾ അത് ആക്സിഡൻ്റല്ല,
1: പറഞ്ഞു സ്വാഭാവികമായിരുന്നു. അതെ, അതിനുശേഷം പക്ഷേ താങ്കൾക്ക് പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു വേഷം ചാന്ത് പൊട്ടിലാണ്.
0: അതെ അതെ, അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന
1: ചാന്ത് പൊട്ടാണ്.
0: ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് ചാന്ത് പൊട്ടൽ. ചെറിയ വേഷമായിരുന്നെങ്കിലും ഒരു ഒന്നാമത് കമേഴ്ഷ്യൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാ ആക്ടേഴ്സിന്റെയും ഈവൻ ടെക്നീഷ്യൻസിന്റെയും ലൈഫിലൊരു ഒരു ഒരു കമേഴ്ഷ്യൽ സക്സസിൻ്റെ ഭാഗമാവുക, നമ്മൾ എത്ര ഗംഭീര സിനിമ ചെയ്തിട്ടോ അത് നല്ല എന്തോ ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയിട്ടോ കാര്യമില്ല, അത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഇസ് ഡിഫറെൻറ്റ്, നമ്മൾ കിട്ടുന്ന സന്തോഷം വലുതാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു സിനിമയാണ് ചാന്തുപൊട്ട്. അപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ ആ കാര്യത്തിൽ 100% ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വേഷം, വളരെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് വരുന്ന ഒരു ക്യാരക്ടറായതുകൊണ്ട് ചെറുതാണെങ്കിലും നോട്ട് ചെയ്ത് ഒരു
1: ശ്രദ്ധിച്ചു. ശരിക്കും അച്ഛൻ്റെ പേര് ഒരു ബാധ്യതയായിട്ടുണ്ടോ അതോ അത് സഹായകമായിട്ടുണ്ടോ?
0: തീർച്ചയായും സഹായമായിട്ട്, അതിലൊരു സംശയമില്ല. ബാധ്യത ഇതിപ്പോൾ രണ്ടു വശമാണല്ലോ, ഒരു നാണയത്തിന് രണ്ടു വശമാണല്ലോ. അപ്പോൾ നമ്മളത് ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ തീർച്ചയായും ഞാൻ അതിൻ്റെ സഹായകം എന്ന് പറയുന്ന ആ വശത്തിനാണ് ഞാൻ എന്നും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളത്, വന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ. അത് ഒരു വലിയൊരു ശതമാനം കാരണം അത് തന്നെയാണ്. ഇന്ന്

0: ഇപ്പോൾ വടു എന്നൊരു സിനിമ സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ടി ജി രവി ശ്രീജിത്ത് രവി അച്ഛനും മകനും ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ വടുവിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ മൂന്നാം തീയതി റിലീസായൊരു ആ ഒന്നൊരു പടമായതുകൊണ്ട് അത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ റിലേഷൻഷിപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്.
1: ചൈന 20-ാം നൂറ്റാണ്ടിൽ ഈ ചൈന പരിവർത്തനങ്ങളുടെ നിറവിലായിരുന്നു. പക്ഷേ അവസാന 2 ദശകങ്ങൾ ആദ്യ 3 ദശകങ്ങളുടെ അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴോ
2: ദുരന്തം. അവന്റെ കയ്യിൽ നല്ല റിവോൾവർ ഉണ്ടാവും. അവൻ മാവോയിസ്റ്റാണ്.
3: അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ 50-ാം വർഷം കൂടിയാണ് അല്ലെ?
0: അതെ, ഈ അടുത്താണ് നമ്മൾ 50 വർഷം നാട്ടുകാരെ കൂടി ആഘോഷിച്ചത്. എന്തായാലും ഇത്രയും വർഷം വളരെ ലൈവായിട്ട് ഇന്നും ആക്റ്റീവായിട്ട് തന്നെയാണ് അച്ഛൻ ഈ മേഖലയിൽ നിൽക്കുന്നത്. വലിയ സന്തോഷം.
3: അതോടൊപ്പം താങ്കൾക്ക് അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രതിഭാധനരായ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു 4 പെണ്ണുങ്ങളുടെ അനുഭവം?
0: അത് വലിയ അത്ഭുതമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അടൂർ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളിലേക്കൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും. കാരണം നമ്മളൊക്കെ കാണണ്ടേ, ഇദ്ദേഹം കണ്ടാലല്ലേ നമ്മളെ വിളിക്കാനുള്ള സാധ്യതയെങ്കിലും തെളിഞ്ഞു വരുന്നുള്ളൂ. അപ്പം നമ്മൾ അതിനും മാത്രം സിനിമകൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിൽ പെടുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു അങ്ങനൊരു വേഷത്തിന്. അതും സാധാരണ നമ്മൾ 4 പെണ്ണുങ്ങളിൽ മനോജ് കെ ജയൻ, പിന്നെ പത്മപ്രിയ, ഞങ്ങൾ 3 പേരും ആ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. സാധാരണഗതിക്ക് ഒരു കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു ഈസി കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പത്മപ്രിയയും മനോജ് കെ ജയനും ഭാര്യ ഭർത്താക്കന്മാരായി ഞാനതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. നേരെ തിരിച്ച് ഞാനും പത്മപ്രിയയാണ് അതിൻ്റെ അകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്.
3: ദൂരദർശൻ്റെ ആയിരുന്നു പ്രൊഡക്ഷൻ.
0: അതെ, ദൂരദർശൻ പ്രൊഡക്ഷൻ ആയിരുന്നു. ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറയാൻ തോന്നിയൊരു കാര്യമാണ്, അദ്ദേഹത്തിനോട് ഞാനൊരിക്കൽ ചോദിച്ചു പപ്പുകുട്ടി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ ഈ കോടതിയിലത് കഴിഞ്ഞതിന് ശേഷം പപ്പുകുട്ടിക്ക് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഭയങ്കര രസകരമായൊരു മറുപടിയാണ് തന്നത്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിനും ഒരു വലിയ പാഠപുസ്തകമാണ് ആ വരികൾ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത്, പിന്നീട് പപ്പുകുട്ടിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് അന്ന് പപ്പുകുട്ടിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു അത്. കാരണം നമ്മളെപ്പോഴും ഈ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് എന്തായിരിക്കുമെന്നും അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ പെർഫോം ചെയ്യേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. ശരിയാവുമല്ലോ എന്നുള്ള വേറെ വിഷയം, പക്ഷെ നമ്മളതിൻ്റെ ശ്രമം നടത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും അത് ഓർഗാനിക്കലായിട്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊപ്പം യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വാചകമായിരുന്നു. അപ്പം പപ്പുകുട്ടിക്ക് നാളെ എന്ത് സംഭവിക്കുന്നെന്ന് അന്ന് പപ്പുകുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ താനിത് ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്.
3: യഥാർത്ഥ ജീവിതം അങ്ങനെയാണല്ലോ.
0: അതെ അതെ അതെ. പിന്നെ അദ്ദേഹം അത് ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഓൾസോ ഹെൽപ്ഡ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം.

0: പിന്നെ താങ്കളുടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ചിത്രം മിഷൻ 90 ഡേയ്സ് ആണ്, ശിവരശനായിട്ട്.
1: പ്രത്യേകിച്ച് അങ്ങനൊരു മേജർ റവിയുടെ ഒരു പടം അതിനു മുമ്പ് കീർത്തി ചക്രയിൽ എന്നെ പരിഗണിച്ചിരുന്നു. അത് ആ സമയത്ത് പല സാഹചര്യം കൊണ്ട് എനിക്ക് അതിൽ പങ്കുചേരാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ആ നഷ്ടം അങ്ങനെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മിഷൻ 90 ഡേയ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതും നമുക്ക് ഇപ്പോഴും ഒരു റിയൽ ലൈഫ് ക്യാരക്ടർ പ്ലേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചാണ്. നമുക്ക് അവരുടെ മാനറിസംസ് നമുക്ക് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അവരുടെ അപ്പിയറൻസിലേക്ക് പരമാവധി എത്താൻ ശ്രമിക്കണം അവരുടെ. അപ്പോൾ ഇത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ബയോപിക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നടന്മാരെപ്പോഴും വളരെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സാണ്. നമ്മൾ മറ്റൊരാളോട് ഭയങ്കര 100% ജസ്റ്റിസ് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, അയാളുടെ ചിന്തകളോട് നമ്മൾ ജസ്റ്റിസ് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഭയങ്കര ടാസ്ക്കാണ്. അത് ഞാൻ ശിവരശൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്, പക്ഷേ ത്രൂട്ടും നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിലും ആ കുറച്ച് സമയം തന്നെ അതിനോട് നമ്മൾ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, കാരണം ശിവരശൻ ഹീറോ ആണല്ലോ. അപ്പോൾ ശിവരശൻ്റെ ഐഡിയോളജിയും കാര്യങ്ങളും എന്താണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമല്ലോ നമ്മൾ ശിവരശനായിട്ട് അവിടെ പോയി നിൽക്കാൻ. അപ്പോൾ അതൊരു ഒരു ഒരു നല്ലൊരു ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പ്രോസസ്സായിരുന്നു.
0: ഇങ്ങനെ ഒരു പക്ഷേ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു വരുന്നത് താങ്കൾക്കൊരു ചേഞ്ച് വരുന്ന പുണ്യാളൻ അഗർബത്തീസിലാണ്. നമുക്കൊരു വില്ലൻ ടേൺ ടു കോമഡിയൻ എന്നൊക്കെ പറയുന്ന പോലെ.
1: അത് എനിക്ക് തോന്നുന്നത് അടൂർ സാറിന്റെ പടത്തിൽ അങ്ങനത്തെ കാഷായിരുന്നില്ല. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കമേഴ്ഷ്യൽ ആംഗിളിൽ നോക്കുമ്പോൾ കിളിപോയി എന്നൊരു സിനിമ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, പുണ്യാളനൊക്കെ മുമ്പാണ്. അപ്പോൾ
0: സുധീർ കരമനെയൊക്കെ ഉണ്ടായിരുന്നു,
1: അതിൽ ഇതായിരുന്നു മറ്റേ വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്തു.

0: സിനിമയായിരുന്നു കിളിപ്പോയി. ആസിഫ് അലിയും അജു വർഗീസൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് വളരെ ചെറിയൊരു ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അദ്ദേഹം എൻ്റെ സംവിധായകൻ പറഞ്ഞത്, ഇത് പോലീസുകാരനാവേണ്ട ഒരാൾ പോലീസുകാരനായമാതിരി ചെയ്യേണ്ട, ഒരു പക്ഷേ ഒരു ഒരു വൈദികനാകാൻ സാധ്യതയുള്ള ഒരാൾ ഒരു പോലീസുകാരനായാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തന്നൊരു എൻ്റെ ഒരു ഒരു സ്റ്റോറി, ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടവരും പല ആൾക്കാരും നമ്മളൊരു കുറച്ചൊരു ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു തുടക്കം അവിടെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അറ്റംപ്റ്റ് എന്ന് പറയാവുന്നത്. നോട്ടബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ അവിടെയാണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് പുണ്യാള നഗർപ്രതീസ് കഥ തുടരുന്നു വന്നു സത്യാട്ടൻ്റെ പണം. അപ്പോൾ ഇത് പുണ്യാള നഗർപ്രതീസ് ഒബ്വിയസ്ലി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ഒരു ക്യാരക്ടറാണ്. എന്തുകൊണ്ടോ അതിന് ശേഷം ഇതുപോലെയുള്ള നല്ല ഫൺ ഫിൽ ക്യാരക്ടേഴ്സ് വളരെ ചുരുക്കമേ വന്നിട്ടുള്ളൂ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ അതുപോലത്തെ ഒന്നും ചെയ്യാത്ത, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നതല്ലേ, എന്നെ വിളിക്കുന്നതല്ലേ. എന്നതിന് ശേഷം സാധാരണ നമ്മൾ പണ്ടൊക്കെ ചാൻസ് ചോദിച്ച് നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മൾ പല സംവിധായകരൊക്കെ പറയാറുള്ളത്, അയ്യോ ശ്രീധരനെ പറ്റിയ വേഷമില്ല, ഇതിൽ ഞാൻ നോക്കട്ടെ അടുത്തതിൽ നോക്കാം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ഇവർ പരിഗണിക്കാറുള്ളൂ. പുണ്യാളം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ബ്രേക്കാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മളെ വളരെ എന്താ പറയുക, വെരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, എനിക്ക് അല്ലാതെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാവും.
1: പക്ഷേ തമിഴിലും കിട്ടിയത് അത്തരം ക്യാരക്ടേഴ്സ് ആയിരുന്നു അല്ലേ?
0: അതെ,
1: തമിഴിലും കന്നഡ.
0: ആ അപ്പോൾ അതെ അതെ, വേട്ടൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ മതയാനൈക്കൂട്ടം, പിന്നെ അസുരവധം, കഥകളി, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഫീനിക്സ്, കൊമ്പുസീവി, പടയത്തലൈവൻ, അങ്ങനെ തമിഴിലും അത്യാവശ്യം പടങ്ങൾ ചെയ്തു. അതിലൊക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭയങ്കര മാസ്കുലൈൻ എന്നൊക്കെ പറയപ്പെടുന്ന, ഇൻ കോട്ട്സ് പറയുന്ന രീതിയിലുള്ള വേഷങ്ങളാണ് നമുക്ക് എപ്പോഴും വന്നിട്ടുള്ളത്. അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് വേഷങ്ങൾ ഇപ്പോൾ തമിഴിൽ ഒരു രണ്ട് സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ റിലീസിന് കാത്തു നിൽക്കുകയാണ്, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വന്നാൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് വേറൊരു ഡയമെൻഷൻ കൂടി വരുന്ന രീതിയിലാണ്. കന്നഡ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് തോന്നുന്നത് ഹാപ്പിലി മാരിഡ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്, അതുപോലെ ശേഷം എന്ന് പറഞ്ഞ ശേഷം 2016 എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്, രണ്ടും വേറെ രീതിയിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു. ഈ തമിഴിലുണ്ടായിരുന്ന പോലത്തെ ക്യാരക്ടേഴ്സല്ല. ശേഷം 2016 ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഹാപ്പിലി മാരിഡ് എന്ന് പറഞ്ഞ ലവിൻ്റെ റീമേക്ക് ആയിരുന്നു, ലവ് ഖാലിദ് റഹ്മാൻ്റെ ലവ് എന്ന പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു. അതിൽ ഗോകുലം ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ഒരു വേറൊരു എക്സെൻട്രിസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ
1: ചേഞ്ച് ആണ്.
0: ആ അപ്പോൾ നന്നായി പെർഫോം ചെയ്യാനും നല്ല രീതിയിലൊരു ഭയങ്കര ലേയർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ.
1: മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ വന്നിട്ടുണ്ട്. ഈ അച്ഛൻ മകൻ ബന്ധം പറയുന്ന ആ ബന്ധത്തിലെ സങ്കീർണതകൾ പറയുന്ന ചലച്ചിത്രങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് കിരീടമൊക്കെ ഓർമ്മ വരും. അത്തരത്തിലൊരു ചിത്രമായി താങ്കൾ ഈ പുതിയ ചിത്രത്തെ കാണുന്നുണ്ടോ, വടുവിന്, ദിസ് കാർ?
0: അങ്ങനൊരു ഒരു ഡയറക്റ്റ് കമ്പാരിസൺ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം കിരീടം ഈസ് എ ക്ലാസിക് ഇൻ ഇറ്റ്സെൽഫ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു അതിക്രമമാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അല്ല, ഞാൻ പറയുന്നത് അത് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ അതർ ലെയേഴ്സ് ഓൾസോ. അതായത് കിരീടം എന്ന് പറയുമ്പോൾ അച്ഛൻ മകൻ ബന്ധമാണതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്നുണ്ടെങ്കിലും, സേതുമാധവൻ്റെ ലൈഫിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അയാളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റുകൾ ഇതായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഡ്രമാറ്റിക്കായിട്ട് ആ സിനിമയിൽ കണ്ട പോയിന്റ്സ് മുഴുവൻ അച്ഛൻ മകൻ ബന്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിനിമ, ഒരു പാക്കേജ് സിനിമയാണ് കിരീടം എന്ന് പറയുമ്പോൾ. ഒരു എവറിത്തിങ് ഇസ് ദെയർ, എല്ലാ ഇമോഷൻസും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു അതുള്ള ഒരു സിനിമയാണ്. വടു ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ മകൻ ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അച്ഛൻ മകൻ ബന്ധത്തിലെ വിള്ളലാണ്, വടുവാണ്. ഇറ്റ്സ് എ സ്കാർ, ഐഡിയോളജിക്കലായിട്ടുള്ള വിള്ളലുണ്ട്, എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ളൊരു ഒരു വിള്ളലുണ്ട്. ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന കഥാപാത്രം ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക, ഒരു ഉന്മാദത്തിൽ നിൽക്കുന്നൊരു ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആ ഒരു ഏജിലെത്തിയപ്പോഴേക്കും പുള്ളി ജീവിച്ചു വന്ന ഒരു ഐഡിയോളജി അനുസരിച്ചല്ല മകൻ ജീവിക്കുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും ഇതിൻ്റെ അകത്ത് ആരും പറയുന്നില്ല. ഇറ്റ് ഈസ് അപ് ടു, അത് കണ്ടുപിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനൊരു പോയിന്റ് ഡ്രൈവ് ചെയ്യാനും അല്ല ആ സിനിമയുടെ ഉദ്ദേശം. ആ സിനിമയുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് പണ്ട് ഞാനും അച്ഛനും കൂടി തന്നെ അതന്ത എന്ന് പറഞ്ഞിരുന്ന ഒരു ലഘുനാടകം ചെയ്തു, ഇൻഫോക്കിൽ ഒരു പ്ലാറ്റ്ഫോം പ്ലേ ആയിട്ട് ഒക്കെ കാണിച്ച സത്യജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് അത് സംവിധാനം ചെയ്തത്. സത്യജിത്ത് നമ്മുടെ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യൻ സംവിധാനം ചെയ്ത ഈ അതന്ത എന്ന് പറഞ്ഞ ആ നാടകത്തിൽ ശേഷം സത്യൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് സ്നേഹം ഒഴുക എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഗ്രാവിറ്റി പോലെ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മക്കളിൽ നിന്ന് അച്ഛനിലേക്ക് ഇത് ഒഴുക എന്ന് പറയുന്നത്

0: ടൈംസ് റിക്വയേഴ്സ് പമ്പ്. അപ്പോൾ അങ്ങനെ ഒരു പമ്പാണ് അതെന്താ എന്ന് പറഞ്ഞ നാടകം എന്നാണ് പറഞ്ഞത്. അതുപോലത്തെ ഒരു പമ്പ് തന്നെയായിരിക്കാം ഒരു പക്ഷേ വടു. ബട്ട് ഇൻ ബോത്ത് വേസ് അത് ഒരു ലേണിങ് ആൻഡ് അൺലേണിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്ന സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബട്ട് ദർ ഇസ് നോ ഇൻറ്റൻഷണൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊരു പറച്ചിലൊന്നും ആ സിനിമയിൽ ശ്രീജിത്ത്, സംവിധായകൻ്റെ പേരും ശ്രീജിത്ത് എന്നാണ്,
1: ശ്രീജിത്ത്
0: പോൽക്കാവാണ്. അപ്പോൾ ശ്രീജിത്ത് അങ്ങനൊരു രീതിയെ അവലംബിച്ചിട്ടില്ല. രണ്ടുപേരുടെ ജീവിതത്തിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ പറയുന്നു, രണ്ടുപേര് എന്തുകൊണ്ടോ ഇങ്ങനെയായി എന്നുള്ളത് അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ വടു ക്രിയേറ്റ് ചെയ്തതെന്നും ഇവർ തമ്മിലുള്ളൊരു ഒരു ഫ്രിക്ഷൻ കാരണം ഉണ്ടായ ഒരു സ്കാർ, ഇവരുടെ ലൈഫിലുണ്ടായ ഒരു സ്കാർ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും ഈ സ്കാർ അതിൻ്റെ ഇൻറ്റൻസിറ്റി

0: ചിത്രപതംഗം. നിർവഹണം എം വി ശശികുമാർ. നിർവഹണ സഹായം അൻവർ.
1: ചിത്രപതംഗം
2: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ഹലോ വി പി എസ് ലേക് ഷോർ സ്പോൺസേർഡ് പരിപാടി, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 11:00 സോപാന സംഗീതം, കാവ്യ എസ് മേനോൻ അവതരിപ്പിക്കുന്നത്, കൂടെ മാധവ് വിനോദ്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷിയനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. 7:35 എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം, മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്. രാത്രി 9:30 അക്ഷരശ്ലോക സദസ്, അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. രാജ്യത്തെ മൊത്തം ഭക്ഷ്യധാന്യ ഉത്പാദനത്തിന്റെ ഏകദേശം 17 മുതൽ 20% വരെ സംഭാവന ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഫലഭൂയിഷ്ഠമായ ഗംഗാസമതലവും വിപുലമായ ജലസേചനവും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നു. ഉത്തർപ്രദേശിന് ശേഷം മൊത്തം ഭക്ഷ്യ ഉത്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നിവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ചിന്താശകലം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കലയാണ് നേതൃത്വം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കലയാണ് നേതൃത്വം. ഡ്വൈറ്റ് ഡി ഐസൻ ഹോവറിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ആണ് കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ യഥാർത്ഥ പ്രായം പറയാൻ മടിക്കും, ശരിയല്ലേ? എന്തിനാ പ്രായത്തിന് ഇങ്ങനെ ഭയക്കുന്നത്? ഒരു 10-16 വയസ്സ് വരെയൊക്കെ പ്രായം കൂട്ടി പറയാനാണ് നമുക്കൊക്കെ ഇഷ്ടം. 30 പിന്നെ കുറച്ച് പറയും. പ്രായം കൂടുമ്പോഴോ നമ്മളൊരാശ്വാസം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, പ്രായം ശരീരത്തിനല്ല മനസ്സിനാണെന്ന്. അതും ശരിയാ. മനസ്സിൽ നമ്മൾ ചെറുപ്പം കാത്തു സൂക്ഷിച്ചാൽ അത് മുഖത്തും പ്രകാശിക്കും. അതുകൊണ്ട് പ്രായത്തെക്കുറിച്ച് വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക, അതിനെ ഉൾക്കൊള്ളണം. എന്നിട്ട് മനസ്സിനെ ചെറുപ്പമായി നിലനിർത്താൻ ശ്രമിക്കുക. മനസ്സിന്റെ ചെറുപ്പമാണ് ജീവിത വിജയം. ഈ അയ്യോ വയ്യായേ വയസ്സായി എന്നും കരുതി നടന്ന കാലം പോലും സമീപിക്കാൻ മടിക്കും. കാരണം പുള്ളിക്കും കാണില്ലേ ക്ലയന്റ് അത്യാവശ്യം നന്നായിരിക്കണം എന്നൊരാഗ്രഹം. സോ ബി ഹാപ്പി ആൻഡ് ബി സ്മാർട്ട്. ഞാനൊക്കെ ഒപ്പണായിട്ട് പറയും 34 വയസ്സെന്ന്. ഡാനി ചോദിക്കുന്ന ആർക്കാണ്? അശ്വിന്. അപ്പൊ തുടങ്ങാം. ഹലോ, VPS ലേക് ഷുവർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. ഒരുപാട് പ്രായമായി. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ഇതാരാണ്? എന്റെ ചേട്ടാ, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാശലതയാണ്. നിങ്ങളുടെ പേര് ഇതിൽ എഴുതിയിട്ടില്ല. അതെ അതെ അതെ അതെ, ആശലതയാണ്.
2: അതെ, എന്റെ പേര് ജോയി എന്നാണ്.
0: ഓക്കെ.
2: പേര് ചുവാണ്ടത്താണ്. ഞാനൊരു 10 കൊണ്ട് എറണാകുളത്ത് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു.
0: ഫോക്സ്വാഗനല്ലേ?
2: അതെ അതെ അതെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ജോയിയുടെ വിശേഷം? പറ.
2: നല്ല വിഷയം, നല്ല തിരക്കും കൂടിയായിരുന്നു.
0: അത് ശരി.
2: പറഞ്ഞതിനകത്തോട്ട് കയറ്റിക്കോളൂ, ബ്ലോക്കാണ്.
0: സമയെടുത്ത കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം.
2: ഒന്ന് ബാക്കെടുത്ത് കൊടുക്ക്, പോവില്ല, ഇത്രയും കൊണ്ട് പോവില്ല. ഒന്ന് ശകലം ബാക്കെടുത്ത് കൊടുക്ക്. ഹലോ, ആ മാഡം,
0: എന്തോ ഒരു സെക്യൂരിറ്റി ജോബിൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷമതകൾ നമ്മളിപ്പോ കേട്ടറിഞ്ഞു കേട്ടോ.
2: അല്ല ചേച്ചി, അപ്പോഴേ ഒരു 3 ചെറിയ റോഡാണേ, 2 ഒരു 8 കാറ്, നാട്ടുകാരെ വണ്ടികള്, ഇവിടെ വന്ന വണ്ടി എല്ലാം ഇവിടെ പോകും.
0: മനസ്സിലായി മനസ്സിലായി.
2: നമ്മള് കറക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ അവസാനം പിന്നെ
0: അവരുടെ.
2: അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്.
0: നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല
2: ചേച്ചി. എനിക്ക് ചേച്ചിയും ബാലകൃഷ്ണയും ധാനിയും ദേവരാജനെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്.
0: സന്തോഷം.
2: 20 മുമ്പേ ഇവിടെ എറണാകുളത്ത് പണിക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു ഹെഡ്ഫോണും മേടിച്ചു. ഇത് ജോലി നടക്കും, റേഡിയോ നടക്കും.
0: റേഡിയോ നടക്കും.
2: ഞാൻ ചെമ്പൂക്കില് ഒരു നഴ്സിംഗ് ഹോമിലാണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ.
2: അങ്ങനെ ഞാൻ അന്ന് തൊട്ട് എല്ലാ ദിവസവും
0: എന്റെ
2: നാട്ടിൽ പോയാലും ഹെഡ്ഫോൺ വെച്ച് ഞാൻ കേൾക്കും ഈ പരിപാടി.
0: എവിടെയാണ് നാട്?
2: ട്രിവാൻഡ്രം കാട്ടാക്കട നെയ്യാർ ഡാം എന്ന് കേട്ടുണ്ടോ?
0: ഓ ഉണ്ടല്ലോ.
2: ആ, നെയ്യാർ ഡാമിനടുത്താണ്.
0: ശരി, ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് വൈഫുണ്ട്, 2 മക്കളാണ്. ഒരാളെ അയച്ചു, ഒരാളെ അയക്കുന്നുണ്ട്. ഇളയാളാണ് അയച്ചത്. ഇളയാളെ പേര് അശ്വതി. അവക്ക് 2 കുട്ടികളാണ്, കല്യാണിയും അല്ലു എന്ന് ഞങ്ങള് പറയും.
0: മൂത്ത മോളുടെ പേരെന്താ?
2: മകളെ പേര് ജ്യോതിഷ. കല്യാണക്കായിരിക്കാന്ന്.
0: അപ്പൊ നമ്മളെങ്ങനെയാണ്, എപ്പോഴാ പോവുക തിരുവനന്തപുരത്തേക്ക്?
2: എന്തെങ്കിലും ആവശ്യമല്ലേ പോകും. കഴിഞ്ഞ മാസം 8 ആയിരുന്നു, മെയ് മാസം 8 ആയിരുന്നു എന്റെ ഷഷ്ടി പൂർത്തി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പിറന്നാൾ ആഘോഷിച്ചു.
0: അതെന്റെ
2: 2 മക്കളും കൊണ്ടുപോയി മരുമകനായിട്ട്. ആദ്യം കുമാരകോവിലും, തമിഴ്നാട് കുമാരകോവിലും. അവിടെ ചെന്ന് ദർശനം കഴിഞ്ഞിട്ട് കന്യാകുമാരി വന്ന് കേക്കൊക്കെ മുറിച്ച് അന്നവിടെ തങ്ങി. 2 കന്യാകുമാരി തങ്ങിയിട്ട്
0: തിരിച്ചു വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എങ്ങനെയുണ്ട് ജോയി, സെക്യൂരിറ്റി ജോലി ചെയ്യുമ്പം നമുക്ക് ദേഷ്യം കൂടുവോ അല്ല ക്ഷമ വർദ്ധിക്കോ?
2: അല്ലല്ല, ദേഷ്യം കൂടാൻ പാടില്ല. എനിക്ക് ഇപ്പൊ വീട്ടുകാരോട് എനിക്ക് ദേഷ്യപ്പെടാം, മക്കളോട് വേണമെങ്കിൽ ദേഷ്യപ്പെടാം.
0: പക്ഷേ
2: ഇവിടെ പറഞ്ഞ സാറേ, മാഡം, അല്ല ചേച്ചി, ഏറ്റവും കുറഞ്ഞത് ഇന്നലെ 80 വണ്ടി വന്നു. 50-60 വണ്ടി കുറയാതെ ദിവസവും വരുന്ന ഒരു സ്ഥലമാണ്.
0: ഓക്കെ.
2: തന്റെ മാത്രമാണ് നമുക്ക് ഇത്തിരി റെസ്റ്റ് ഉള്ളത്,
0: സമാധാനമുള്ളത്.
2: അന്ന് വർക്കില്ല.
0: അപ്പൊ ഇനി ജോയിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറ.
2: എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു.
0: മൊത്തത്തിൽ ആർക്കും ജന്മമില്ല. അടിപൊളി. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും. വീട്ടിൽ എല്ലാരെടുത്തും അന്വേഷണം പറയും.
2: എല്ലാരെയും, ബാലകൃഷ്ണയും, ആശേച്ചയും, ദാനിയും, രഘുരാജനും, എല്ലാവരും തിരക്കേറ്റ് പറയണം.
0: ആശേച്ചിന്നല്ലേ വർത്താനം പറയുന്നത്?

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ് ബാലിത,
0: ഗുഡ് മോർണിംഗ് ആശിച്ചി. ഹലോ VPS ലേക് ഷോർ. ഭൂമിയുടെ നെടുവീർപ്പ് എന്ന ടൈറ്റിലോട് കൂടിയിട്ടാണ് ഈ കത്തിവിടെ വന്നിരിക്കുന്നത്.
1: ഓക്കെ.
0: പ്രഭാതത്തിന്റെ നിശബ്ദതയെ കീറി ഒരു വാർത്ത വന്നു. ഭൂമിയുടെ കറക്കത്തിന്റെ വേഗം കുറയുന്നു. സമയക്രമത്തിലും GPS സംവിധാനങ്ങളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. വാർത്ത വായിച്ചവർ പലരും ആശങ്കപ്പെട്ടു. ചിലർ അതിനെ ശാസ്ത്രത്തിന്റെ അത്ഭുതമായി കണ്ടു. ചിലർ വരാനിരിക്കുന്ന പ്രതിസന്ധികളുടെ കണക്കുകൂട്ടലുകളിലേക്ക് കടന്നു. എന്നാൽ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ആൽമര ചുവട്ടിലിരുന്നിരുന്ന വയോധികനായ ഗോവിന്ദൻ മാഷ് പത്രം മടക്കിവെച്ച് ആകാശത്തേക്ക് നോക്കി. ഭൂമി ക്ഷീണിച്ചിരിക്കുന്നു, അദ്ദേഹം പതുക്കെ പറഞ്ഞു. അരികിലിരുന്ന കുട്ടികൾ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. ഭൂമിക്കോ? ഭൂമിക്കാണോ ക്ഷീണം വരുന്നത്? മാഷ് പുഞ്ചിരിച്ചു. അമ്മമാർക്ക് ക്ഷീണം വരുന്നത് പോലെ ഭൂമിക്കും വരും മക്കളെ ക്ഷീണം. അദ്ദേഹം അശചി കഥ പറഞ്ഞു തുടങ്ങി. ഒരു രാത്രിയിൽ പ്രപഞ്ചം മുഴുവൻ ഉണർന്നിരുന്നു. നക്ഷത്രങ്ങൾ പതിവിലും കൂടുതൽ തിളങ്ങി. ചന്ദ്രൻ തന്റെ വെള്ളി വെളിച്ചം ഭൂമിയിലേക്ക് ചൊരിഞ്ഞു. സൂര്യൻ പോലും തന്റെ

0: അഗ്നിമണ്ഡലത്തിൽ നിന്ന് ആകാംക്ഷയോട് നോക്കി നിന്നു. കാരണം അന്ന് പ്രപഞ്ചസഭ ചേർന്നിരുന്നു. സഭയുടെ നടുവിൽ ഭൂമിയിരുന്നു. പക്ഷേ പതിവ് പോലെ അഭിമാനത്തോടെയല്ല, തലകുനിച്ചും കണ്ണുകൾ നിറച്ചും. എന്താണ് നിന്റെ ദുഃഖം? സൂര്യൻ ചോദിച്ചു. ഭൂമി ഒരു ദീർഘ നിശ്വാസമെടുത്തു. ആ നിശ്വാസത്തിന്റെ ചൂടിൽ ചില നക്ഷത്രങ്ങൾ വിറച്ചു. സീരിയസ് ആയ കത്ത് വായിക്കുമ്പോ ഒരു തരം കോമഡി ഉണ്ടല്ലോ, അത് ഒട്ടും യോജിക്കുന്നില്ല.
1: രണ്ട് നിശ്വാസങ്ങൾ ഒന്നിച്ചു വന്നപ്പോ അറിയാണ്ട്,
0: ഞാൻ എന്റെ മക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ എന്ത് ചെയ്തു? ഞാൻ അവർക്ക് വനങ്ങൾ നൽകി. അവർ മരങ്ങളെ അക്കങ്ങളാക്കി, നദികളെ ഭൂപടങ്ങളിലെ വരകളാക്കി, മലകളെ ഖനികളാക്കി, സമുദ്രങ്ങളെ മാലിന്യ കുഴികളാക്കി. ഭൂമിയുടെ ശബ്ദം വിങ്ങി. ഞാൻ അവർക്ക് പക്ഷികളുടെ സംഗീതം നൽകി. അവർ എന്തെങ്കിലും ശബ്ദം തെരഞ്ഞെടുത്തു. ഞാൻ അവർക്ക് പച്ചപ്പിന്റെ ശാന്തി നൽകി. അവർ കോൺക്രീറ്റിന്റെ ചൂട് തെരഞ്ഞെടുത്തു. ഞാൻ അവർക്ക് ആകാശം നൽകി. അവർ സ്ക്രീനുകളുടെ ചതുരക്കൂടുകളിൽ സ്വയം പൂട്ടി. പ്രപഞ്ചം നിശബ്ദമായി. അപ്പോൾ മനുഷ്യൻ സഭയിലേക്ക് കടന്നുവന്നു. അവന്റെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞിരുന്നു. ഒരു കൈയിൽ കൃത്രിമ ബുദ്ധി, മറ്റേ കൈയിൽ അതിവേഗ മിസൈലുകൾ, തോളിൽ ബഹിരാകാശ യാത്രകളുടെ സ്വപ്നങ്ങൾ. ഞാൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, അവൻ പ്രഖ്യാപിച്ചു. പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി. ആകാശം കീഴടക്കി. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ചൊവ്വയിലേക്കുള്ള വഴി കണ്ടെത്തി. നക്ഷത്രങ്ങൾ കൈയടിച്ചില്ല, ഭൂമി മാത്രം അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ സ്നേഹവും വേദനയും ഒരുപോലെ ഉണ്ടായിരുന്നു. നീ ദൂരെയുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തി, പക്ഷേ നിന്റെ അടുത്തിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി കണ്ടെത്തിയോ? മനുഷ്യൻ മൗനമായി. നീ ആകാശത്തിന്റെ ഉയരമളന്നു, പക്ഷെ നിന്റെ ആഗ്രഹങ്ങളുടെ ആഴം അളന്നിട്ടുണ്ടോ? വീണ്ടും മൗനം. നീ സമയത്തെ വരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഒരു നിമിഷം സമാധാനത്തോടെ ജീവിക്കാൻ പഠിച്ചോ? മനുഷ്യന്റെ കണ്ണുകൾ താഴ്ന്നു. അപ്പോൾ ഒരു കുരുവി സഭയുടെ നടുവിലേക്ക് പറന്നു വന്നു. ഞങ്ങൾക്ക് ഉപഗ്രഹങ്ങളില്ല, അത് പറഞ്ഞു, പക്ഷേ പ്രഭാത സൂര്യനെ കാണാൻ ഞങ്ങൾ മറക്കാറില്ല. ഒരു പൂവ് വിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളില്ല, പക്ഷെ വിരിയുന്ന ഓരോ നിമിഷവും ഞങ്ങൾ ആഘോഷിക്കുന്നു. ഒരു നദി കളകളമൊഴുകി. ഞാൻ ഒരിക്കലും കടലാകാൻ മോഹിച്ചിട്ടില്ല. എന്റെ യാത്രയിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഞാൻ. ആ വാക്കുകൾ പ്രപഞ്ചസഭയിൽ മുഴങ്ങി. മനുഷ്യൻ ആദ്യമായി സ്വന്തം ഉള്ളിലേക്ക് നോക്കി. അവിടെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സമാധാനമില്ലായിരുന്നു. അറിവുണ്ടായിരുന്നു, പക്ഷേ വിവേകമില്ലായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ തൃപ്തിയില്ലായിരുന്നു. പ്രഭാതമായി. ഗോവിന്ദമാഷ് കഥ അവസാനിപ്പിച്ചു. കുട്ടികൾ നിശബ്ദരായിരുന്നു. അവർ ആകാശത്തേക്ക് നോക്കി. അവിടെ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ കറക്കത്തിനുള്ളിൽ ഒരു നെടുവീർപ്പ് ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. മനുഷ്യൻ ഇന്ന് ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിലാക്കി. ഒരു സ്പർശനത്തിൽ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. ഒരു ക്ലിക്കിൽ അറിവിന്റെ സമുദ്രങ്ങൾ തുറക്കുന്നു. എന്നിട്ടും മനുഷ്യൻ സ്വന്തം മനസ്സിൽ നിന്ന് അകലുകയാണ്. ഡിജിറ്റൽ വെളിച്ചങ്ങൾ വർദ്ധിക്കുമ്പോൾ ആത്മാവിന്റെ വിളക്കുകൾ അണയുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സന്തോഷം കുറയുന്നു. വേഗത വർദ്ധിക്കുമ്പോൾ ജീവിതം പിന്നിലേക്കോടുന്നു. ഒരുപക്ഷെ ഭൂമിയുടെ കറക്കം കുറയുന്നത് ഒരു ശാസ്ത്രീയ പ്രതിഭാസം മാത്രമായിരിക്കാം. എന്നാൽ മനുഷ്യന്റെ മനസ്സിലെ കരുണയുടെ കറക്കം കുറയുന്നത് ഒരു മഹാദുരന്തത്തിന്റെ തുടക്കമാണ്. കാരണം ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല, പക്ഷെ തന്റെ ഭവനത്തെ നശിപ്പിക്കാൻ അവന് കഴിയും. പക്ഷെ ഭൂമി അതിനുശേഷവും കറങ്ങും. സൂര്യനുദിക്കും, മഴ പെയ്യും, പൂക്കൾ വിരിയും, നദികൾ ഒഴുകും, നക്ഷത്രങ്ങൾ തിളങ്ങും. അപ്പോൾ പ്രപഞ്ചം ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കും. ഭൂമിയിൽ ഒരിക്കൽ മനുഷ്യൻ എന്നൊരു ജീവി ഉണ്ടായിരുന്നു. അവൻ അറിവിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, പക്ഷേ സ്നേഹിക്കാൻ അവൻ പഠിച്ചിരുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും മനുഷ്യ ചരിത്രത്തിന്റെ അവസാന വരി എന്നെഴുതിക്കൊണ്ടാണ് ഞെട്ടിക്കുന്ന ഈ കത്ത് ഉണ്ണിസാൻ എഴുതിയിരിക്കുന്നത്.
1: അടിപൊളി കത്താണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരുപാട് ദീർഘ വീക്ഷണമുള്ള ഒരാളാണ് ഈ കത്ത് എഴുതിയെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. എന്ത് തന്നെയായാലും മനുഷ്യന്റെ ഓരോ കാര്യത്തിലുമുള്ള അമിതമായ ഇടപെടൽ നമ്മളെ തന്നെ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൻ അവനെയോ അവന്റെ കുടുംബത്തെയോ അറിയാതെ അവൻ നാട് നന്നാക്കാൻ പോകും. ഒരിക്കലും ഒരു മനുഷ്യൻ കുയിലിനെ കണ്ടിട്ട് പറഞ്ഞു, നല്ല രസമുണ്ട്, നിന്റെ പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ കാണാനൊരു സുഖമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു താമര കണ്ടു, താമര കണ്ടപ്പം പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ, പക്ഷെ നീ ഉള്ളത് ചെളിയിലാണ്, അതൊരു സുഖമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പൂവിനെ കണ്ടിട്ട് പറഞ്ഞു, നല്ല മണവും കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ തൊടാൻ പറ്റൂലല്ലോ, മുള്ളല്ലേ നിറച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ തന്നെ മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിനെ കാണുമ്പോഴും അതിന്റെ കുറ്റം മാത്രം കണ്ടെത്തുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് യഥാർത്ഥ സ്ഥിതി. മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, അത് അവൻ തീരെ മനസ്സിലാക്കുന്നില്ല.
0: തീർച്ചയായിട്ടും മനുഷ്യൻ എന്താണ് പറയുന്നത്, ഇതുപോലുള്ള കത്തുകൾ ധാരാളമായിട്ട് വരേണ്ട ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ മഹാപ്രതിഭകളായിരിക്കുന്ന കവികളും സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരുമെല്ലാം ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള അതീവ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ അവരുടെ

എന്താണ് പറയുന്നത് സർഗാത്മക കൃതികളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നല്ലേ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കവിത എഴുതിയത് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ലാത്ത ONV കുറിപ്പാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ എന്താണ് മനസ്സിൽ ഇങ്ങനെ കൊള്ളുന്ന ഒരു സാധനമാണ്. അതായത് ഈ ഭൂമി മരിക്കും എന്ന് ഉറപ്പിച്ച ഒരാളാണ് കവി. ആ കവി മാത്രമല്ല ഇന്ന് എല്ലാവരും അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഭൂമി മരിക്കുമ്പോ ഭൂമി നമ്മുടെ അമ്മയല്ലേ. ആ അമ്മയ്ക്ക് ഉദകക്രിയ ചെയ്യാൻ ഇവിടെ മക്കളാകുന്ന ഈ മനുഷ്യരാരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മരണത്തിന് മുമ്പേ നിന്റെ മരണത്തിന് മുമ്പേ നിനക്ക് ഞാൻ ഉദകക്രിയ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അപ്പൊ ആ കവിതയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മരണാസന്നയായി നിൽക്കുന്ന ഒരു എന്താണ് ഭൂമിയെ കുറിച്ചിട്ടാണ്. ഒരു മാത്ര ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് തിരിഞ്ഞു നിന്ന് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ എന്തെങ്കിലും നമ്മളാൽ ആവുന്നത് അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഈ അഭ്യർത്ഥന.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ബാലേട്ടാ, സുമേഷ് കെ കരുണൻ അയച്ച കത്ത് വായിക്കട്ടെ. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവരോട് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പക്ഷെ ചില നേരങ്ങളിൽ ഈ ഫോൺ കാരണം ഉണ്ടാകുന്ന പുകലുകൾ ആലോചിക്കുമ്പോൾ അത് കണ്ടുപിടിച്ചവനെ ഒന്ന് നേരിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. ചിലരൊക്കെ ഫോൺ ചെയ്താൽ അപ്പുറത്തുള്ളത് ആരാണെന്ന് പോലും അന്വേഷിക്കില്ല. ചിലരാകട്ടെ ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തുക പോലും ഇല്ല, സംസാരിച്ചു തുടങ്ങും. അങ്ങനെയൊരു അനുഭവമാണ് ഞാൻ എഴുതുന്നത്. അന്ന് രാത്രി നല്ല സുഖമായി പുതച്ചു മൂടി ഉറങ്ങാൻ കിടന്നതായിരുന്നു ഞാൻ. ബാലട്ടിനെ പോലെ നേരത്തെ ഉറങ്ങുകയും താമസിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ്
2: എനിക്കും.
0: സമയം കൃത്യം 11 മണി കഴിഞ്ഞു. ഞാൻ നല്ല ഉറക്കത്തിലാണ്. തലച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഞാൻ
2: ഞെട്ടിയുണർന്നത്.
0: രണ്ടും തെറ്റാ, മൊബൈൽ അവിടെയൊന്നും വെക്കരുത്.
2: ശരി, എന്റെ ഒരു ഭാഗ്യതാണ്. ഒരു ശരിക്കും മുമ്പിൽ ഇരുന്നിട്ടാണല്ലോ ഒരു തെറ്റ്.

0: സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അതെ, ഞാൻ വായിക്കട്ടെ? ശരി
0: ശരി.
1: ഉറക്കച്ചടവോടെ സ്ക്രീനിൽ നോക്കിയപ്പോൾ അപരിചിതമായ ഒരു പുതിയ നമ്പർ. ഈ സമയത്ത് ആരാണപ്പ എന്ന് വിചാരിച്ച് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലക്കിൽ നിന്നും കേട്ടത് ഒരു പെൺകുട്ടിയുടെ വിതുമ്പുന്ന സങ്കടം നിറഞ്ഞ ശബ്ദമായിരുന്നു. അച്ഛാ, ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ടോ, ബസ് ഒത്തിരി ലേറ്റായി, അതുകൊണ്ടാണ് വിളിക്കാൻ വൈകിയത്. എന്നോട് പിണങ്ങല്ലേ അച്ഛാ? ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി, ഉറക്കമൊക്കെ പമ്പ കടന്നു. എന്റെ ശബ്ദം കേട്ടിട്ട് ഈ കുട്ടിക്ക് മനസ്സിലായില്ലേ, ഇതുവരെ കല്യാണം പോലും കഴിക്കാത്ത 28 വയസ്സുള്ള എന്നെയാണ് മറുതലക്കിൽ ഇരിക്കുന്ന ഒരു കോളേജ് കുമാരി അച്ഛാ എന്ന് വിളിക്കുന്നത്. ഞാൻ വളരെ മാന്യമായി പറഞ്ഞു, അയ്യോ മോളെ, നമ്പർ മാറിയതാട്ടോ, ഞാൻ നിന്റെ അച്ഛനല്ല.
0: അച്ഛനല്ല അച്ഛാ?
1: ഞാൻ അത് പറഞ്ഞു തീരുന്നതും മറുതലക്കിൽ വലിയൊരു നിശബ്ദതയായിരുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് അബദ്ധം മനസ്സിലായി കാണുമെന്ന്. പക്ഷെ തൊട്ടടുത്ത സെക്കൻഡിൽ ഡാ വരുന്നു ആ കുട്ടിയുടെ കരച്ചിൽ. അച്ഛാ, എന്നോട് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലേ? ദേഷ്യം കാരണം മനഃപൂർവ്വം ശബ്ദം മാറ്റി സംസാരിച്ചിട്ട് ഞാൻ അച്ഛനല്ല എന്ന് പറയുകയാണല്ലേ. എന്നോട് ഇത്രക്ക് ദേഷ്യാണോ അച്ഛന്? എന്റെ ഈശ്വര, ഞാനാകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ വീണ്ടും പറഞ്ഞു, മോളെ നീ പറയുന്നതൊന്ന് കേക്ക്, ഞാൻ ശരിക്കും നിന്റെ അച്ഛനല്ല, ഇത് റോങ് നമ്പറാണ്. കൊറേ കഴിഞ്ഞാ പുള്ളിക്ക് തോന്നുന്നു ഇനി ഞാൻ അച്ഛനാണോ എന്ന്. ദേ അച്ഛൻ വീണ്ടും കള്ളം പറയുന്നു. അച്ഛൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, അമ്മ എന്നോട് പറഞ്ഞു അച്ഛന് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്ന്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അച്ഛനോട് പറയാതെ കൂട്ടുകാരുടെ കൂടി ഒരു സിനിമയ്ക്ക് പോയതിനാണോ അച്ഛൻ പിണങ്ങിയിരിക്കുന്നത്? സോറി അച്ഛാ, എന്റെ പൊന്നച്ഛനല്ലേ, പിണങ്ങല്ലേ. മറുതലക്കിൽ ആ കുട്ടി ഫോൺ കട്ട് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല, കരച്ചിൽ നിർത്തുന്നുമില്ല. അവസാനം ഞാൻ റോങ് നമ്പറാണ് കുട്ടി, നീ നമ്പർ നോക്കി വിളിക്കെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. വീണ്ടും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അടുത്ത നിമിഷം വീണ്ടും ഫോൺ ബെല്ലടിച്ചു, ആ കുട്ടിയാണ്. അച്ഛ പ്ലീസ് അച്ഛ, എന്റെ പൊന്നച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നൊരു ഊഹവും കിട്ടിയില്ല. ഒടുവിൽ ഞാൻ ചെന്ന് എന്റെ അമ്മയെ വിളിച്ച് ഫോൺ കയ്യിൽ കൊടുത്തു. അമ്മ ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പോഴാണ് ആ കുട്ടിക്ക് ബോധം വന്നത്. അയ്യോ ചേട്ടാ, ശരിക്കും സോറി, ഡയൽ ചെയ്തത് എന്റെ അച്ഛന്റെ നമ്പർ തന്നെയാണ്, പക്ഷേ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും ചേട്ടന് ഫോൺ വന്നത്. അച്ഛനും ഞാനും വഴക്കുണ്ടാക്കിയിട്ടാ പിരിഞ്ഞത്. ചേട്ടൻ സംസാരിച്ചപ്പോൾ അച്ഛൻ മനഃപൂർവ്വം ശബ്ദം മാറ്റിയതാണെന്ന് വിചാരിച്ചു. ശരിക്കും സോറി ടോയേട്ടാ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. പിറ്റേന്ന് രാവിലെ കൂട്ടുകാരോടെല്ലാം ഈ കഥ പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി ചിരിച്ചു. അന്ന് മുതൽ ആരെന്റെ ഫോണിലേക്ക് വിളിച്ചാലും അച്ഛ ഫോൺ എടുക്കച്ച എന്ന് പറഞ്ഞ് അവന്മാർ കളിയാക്കും. എന്തായാലും ജീവിതത്തിൽ ആദ്യമായി എന്നെ അച്ഛ എന്ന് വിളിച്ച ആ അജ്ഞാത മകൾ ആരാണെന്നോ എവിടെയാണെന്നോ എനിക്കറിയില്ല. ഈ കത്ത് കേൾക്കുകയാണെങ്കിൽ ആ മകൾക്ക് ഈ അച്ഛന്റെ സ്നേഹാന്വേഷണം. സ്നേഹത്തോടെ, സുമേഷ് കെ, കരുണൻ.
0: സുമേഷേ, അതിനകത്ത് എന്തൊരു വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നല്ലേ. നമ്മളെ ഒരു സ്ത്രീ വിളിച്ചു എന്ന് പറയുമ്പോ സ്ത്രീക്ക് പല രൂപങ്ങളുണ്ടാവും. പക്ഷേ സ്ത്രീ ശബ്ദത്തിൽ ഒരാള് നമ്മളെ വിളിച്ച അച്ഛ, ഒരു ഡിക്ഷണറിയിലും പിന്നെ നമുക്ക് തപ്പിയാൽ അതിന്റെ ഒരു ആഴവും പരപ്പൊന്നും നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അത്രമേൽ ഡെപ്തുള്ള ഒറ്റ വാക്കിന്റെ പേരാണ് അച്ഛൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ മക്കളല്ലാത്ത ഒരാളും നമ്മളെ സ്നേഹപൂർവ്വം, ഇപ്പൊ കുട്ടിമാളിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഡാഡി എന്ന് വിളിക്കും എന്നെ ചില സമയത്ത്. ചില സമയത്ത് അങ്കിളെ വിളിക്കും, ചില സമയത്ത് വാലേട്ടാ വിളിക്കും. പക്ഷെ നല്ലോണം സ്നേഹം വരുമ്പോ എപ്പോഴെങ്കിലും എന്നെ ഡാഡി എന്നൊക്കെ വിളിക്കും. പക്ഷെ അത് ഭയങ്കര സ്പാർക്കാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഇഷ്ടം വിളി കേൾക്കാൻ എനിക്ക് തോന്നുന്നത് അമ്മേ, അച്ഛ എന്നൊക്കെ. പിന്നെ ഈ അങ്കിൾ, അമ്മാവ എന്നൊക്കെ പറയുന്നത് വളരെ അകന്നു പോവാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ നമുക്ക് പിന്നെ പ്രശ്നമില്ല, യൂണിവേഴ്സലി ISO മാർക്കൊക്കെ ഉള്ള പേരുണ്ടല്ലോ.
1: ബാലേട്ടൻ
0: 80 വയസ്സായാലും വിളിക്കും, ബാലേട്ടാ നമസ്കാരം, നമസ്കാരം ചേട്ടാ എന്ന് പറയേണ്ടി വരും.
1: എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ വരും കേട്ടോ, ഞാനത് വളരെ രസകരമായിട്ട് എടുക്കുക. ഫോൺ വിളിച്ചാൽ പറയും,
0: നിങ്ങൾക്ക് പല ഫോണും വരുന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്.
1: ഹലോ. ഒരു രക്ഷയില്ല കേട്ടോ, ഞാൻ ചെന്തു പറ്റി. അല്ല, ഞാൻ എത്ര ആഴ്ചയായിട്ട് പറയുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞത് എന്ത് പറ്റിയത് മോളെ പറയാന്ന് പറയും ഞാൻ. അതല്ല, എപ്പോഴും നോക്കിയാലും സിസ്റ്റം ഡൗണാ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് റെഡിയാക്കിത്താ, നമുക്ക് ഇപ്പൊ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
0: അപ്പൊ
1: ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കിപ്പം വർക്കിന് പോണല്ല, ഇതും നിങ്ങളെ വർക്ക് തന്നെയല്ലേ. അതിപ്പോ ശരിയാ. അല്ല മോളെ, എനിക്ക് പ്രോഗ്രാം എടുക്കാൻ പോവാനുണ്ടായിരുന്നു, മാലിയങ്ങര പാലം വരെ ഇങ്ങക്കൊന്ന്
0: വന്ന.
1: അപ്പൊ ഞാൻ പറഞ്ഞു, മാലിയങ്ങര പാലത്തിൽ ഇപ്പൊ വന്നാ ഞാൻ എന്റെ പ്രോഗ്രാം ഇങ്ങനെ ചെയ്യാ. എന്ത് പ്രോഗ്രാം? അല്ല, എനിക്ക് കുറച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്യാണ്ട്. ഒരു കാര്യം ചെയ്യ്, നിങ്ങള് നമ്പർ മാറിയതാണ്, നിങ്ങളെ സെർവർ വേറെ എവിടെയാണ് ഇരിക്കുന്നത്, അവരെ നമ്പർ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി വിളിക്കുമെന്ന് ചോദിക്കുമ്പോ അപ്പുറത്ത് ഒരു ശബ്ദവും ഇല്ല കേട്ടോ. പക്ഷേ ഈ കോള് ഇടക്കിടക്ക് വരുന്നുണ്ട്, എന്തോ നമ്പർ
0: ഉണ്ടോ.
1: ആ തോന്നലുണ്ട്, ചിലപ്പോ ഞാൻ നന്നാക്കിയിരിക്കും, പറയാൻ പറ്റൂല.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലേട്ടൻ അവിടെ നിന്ന് എന്നോട് പറയാണ് ഒച്ചയടിക്ക് ക്ലോസിംഗ് പറയണമെന്ന്. എന്നിട്ടതാ ഡാനിനെ നോക്കിച്ചിരിക്കുന്നു. അവിടെ ഒരാളിങ്ങനെ ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയരെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കത്തുകൾ അയക്കണം. വിലാസം ഹലോ VPS ലേക്ഷ്യൂർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO. ഇനി മെയിൽ ID hello@gmail.com ആണ്. നമ്പർ 8157000888. കത്തുകൾ നല്ല ഭംഗിയുള്ളത് തന്നെ, എത്രയും പെട്ടെന്ന് അയക്കുക. വീണ്ടും നാളെ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷ്യൂർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കലാഭവൻ ബിന്ദു ശ്രീജിത്ത്. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് തൃപ്പൂണിത്തുറയുടെ സ്വന്തം ബിൽഡർ.

ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേർഡ് ഗാനം. മലയാള ഭാഷയിലെ ശ്രദ്ധേയനായ കഥാകൃത്തായ പൊൻകുന്നം വർക്കിയുടെയും സംഗീത സംവിധായകനായ എം ജി രാധാകൃഷ്ണന്റെയും ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാള സാഹിത്യത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പൊൻകുന്നം വർക്കി നോവൽ, നാടകം, ചെറുകഥാ സമാഹാരം എന്നീ സാഹിത്യശാഖകളിൽ 35-ൽപ്പരം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീ വർക്കിയുടെ 5 കഥകൾ ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. സിനിമയ്ക്ക് തിരക്കഥ, സംഭാഷണം എന്നിവ എഴുതിയിട്ടുണ്ട്. 2 ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തു. പൊൻകുന്നം വർക്കിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം FM മോർണിംഗ് സെലക്ഷൻസിൽ. സ്നേഹസീമ എന്ന ചിത്രത്തിൽ പി ലീല പാടിയ ഗാനം. ഗാനരചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ഏറ്റുമാനൂർ സോമദാസൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും പി സുശീലയും പാടിയ ഗാനം ചിത്രം മകം പിറന്ന മങ്ക.

0: भारत अभियान
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ, കർണാടക സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്ന പേരിലറിയപ്പെടുന്ന കലാകാരനായിരുന്നു എം ജി രാധാകൃഷ്ണൻ. 1962 ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജീവിതം ആരംഭിച്ച എം ജി രാധാകൃഷ്ണൻ 2000 വരെ ആകാശവാണിയിൽ ജീവനക്കാരനായിരുന്നു. പിന്നണി ഗായകനായാണ് സിനിമയിൽ എത്തിയത് എങ്കിലും സംഗീത സംവിധാന രംഗത്താണ് ഏറെ പ്രശസ്തനായത്. 2001 അച്ഛനെയാണ് എനിക്കിഷ്ടം, 2006 അനന്തഭദ്രം എന്നീ സിനിമകൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. എം ജി രാധാകൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സംഗീതം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: സമയം 9 മണി കഴിഞ്ഞ് 31:30. MG രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് FM മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മിഥുനം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്.

കണ്ണെഴുതി പൊട്ടും തൊട്ട്, ഈ ചിത്രത്തിൽ മോഹൻലാലും ചിത്രയും പാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്കെത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 04 842 42 63 87. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം കൈതപ്രം രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം അദ്വൈതം.

ൃത്യരതെ കൃതകുഗുധോകുഗുധോ ഗടദാതിക താളകുതൂഹല ഗാനരതെ ധുകുകുതു ധുക്കട ധിമിതി നിധധ്വനി ധീര മൃദംഗനി നാദരതേ.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാലാർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ.
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
2: ദേവാസുരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുതഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി പാടിയ ഗാനം.
3: പിഴച്ചുപോയ കണക്ക് കൂട്ടലുകൾ കർമ്മഫലം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അടിയേറ്റത് ആടി നിൽക്കുന്ന പത്തിയിൽ തന്നെയായിരുന്നു. ചതഞ്ഞു മനസ്സും ശരീരവും. ഉമ്മറക്കോലയിൽ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രം പോലെ കിടക്കുമ്പോൾ പടിപ്പുരവാതിൽ ആരോ കിരികിര തുറന്നു. പെരിങ്ങോടൻ പിന്നെയും.

0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാജ്യത്തെ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ വിശ്വാസത്തിന്റെ അംബാസഡർമാരാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ 78-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി

0: ധർമ്മേന്ദ്രപ്രധാൻ, പശ്ചിമബംഗാൾ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി ജഗന്നാഥ് ചതോപാധ്യായ, സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദീപക് ബർമൻ എന്നിവരുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ്, വിപുലീകരണം, ഫണ്ട് വിഹിതം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ജനറൽ ദ്വിവേദി രാജിവച്ചിരുന്നുവെന്നും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറിയെന്നുമാണ് പാക് പ്രചരണം. സെയിൽ ന്യൂയോർക്ക്, സെയിൽ ബോസ്റ്റൺ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ INS സുദർശിനി ഇന്നലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. സമ്പന്നമായ സമുദ്ര പൈതൃകവും സമുദ്രയാത്രയുടെ കാലാതീതമായ ചൈതന്യവുമായാണ് INS സുദർശിനി ന്യൂയോർക്കിലേക്ക് യാത്ര ആരംഭിച്ചതെന്ന് നാവികസേന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. AIADMKയിലെ രണ്ട് മുൻ മന്ത്രിമാർ കൂടി TVKയിൽ ചേരും. അണ്ണാ DMK മുൻ മന്ത്രിമാരായ ഡോക്ടർ സി വിജയഭാസ്കർ, MR വിജയഭാസ്കർ എന്നിവരാണ് തമിഴക വെട്രികഴകത്തിൽ ചേരുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്കച്ച് റോഡ് വരെ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL. ഇരുദിശകളിലേക്കും വാഹന ഗതാഗതം റോഡിന്റെ ഒരു വശത്ത് മാത്രമായിരിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ മുക്കം മേഖലാ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗമായി മലപ്പുറം തിരുനാവായയിൽ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെ താരങ്ങൾ ധരിച്ച ജേഴ്സികളും 48 ടീമുകളുടെ നാണയങ്ങളും പ്രദർശിപ്പിച്ചു. ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, ലോകകപ്പ് കിരീടത്തിന്റെ വിവിധ മാതൃകകൾ എന്നിവയും പ്രദർശനത്തിലുണ്ടായിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ 59:30. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിൽ ഉൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാം.

രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിന് ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം, ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ ഡി എൻ എ പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷെ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട് ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്ന വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ഒരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിന്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖ നിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിന്റെ ചികിത്സയ്ക്ക് 2 to 2.5 വർഷത്തെ കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷെ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു

0: ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, വിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ മൂന്ന് ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ മൂന്നും വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിന്റെ സ്വഭാവം വളരെ മോശമായ, കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്തുകോശങ്ങളെ വേർതിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലേക്കോ അല്ലെങ്കിൽ എച്ച് എൽ എ പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാ രീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിലെ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ 70-90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദരോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ജീവിതകാല ആരോഗ്യത്തിനായി. വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ. മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ

0: എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട് ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്നവണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂട വിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15:20. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. അച്ഛനെയാണ് എനിക്കിഷ്ടം, ഈ ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന S. രമേശൻ നായർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിംഗുമാണ് യോഗ്യത. പ്രായപരിധി 18-ന് 36-ന് മധ്യേ. യോഗ്യരായവർ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491254492 0491254492 പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ വോക്കൽ വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 6 രാവിലെ 10 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491252-7437 0491252-7437.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കുസെക് കൂടാതെ സർവകലാശാലയുടെ കീഴിൽ ഉണ്ടായിരുന്ന അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000-2000

14 കാലയളവിൽ പഠനം നടത്തിയ ബിടെക് വിദ്യാർത്ഥികളിൽ 8-ാം സെമസ്റ്ററിലെ പാസ്സാകാത്ത വിഷയങ്ങൾ ഉള്ളവർക്കായി നടത്തുന്ന വൺ ടൈം മേഴ്സി ചാൻസ് പരീക്ഷകൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. പരീക്ഷാ ഫീസ് ഫൈനില്ലാതെ ഇന്നുവരെയും ഫൈൻ സഹിതം ഈ മാസം 6 വരെയും അടയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 10. പരീക്ഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് www.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബാച്ചലർ ഓഫ് ദി ആർട്സ് 4-വർഷ ബിരുദ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www

0: കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 8. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.dtekerala.gov.in. കേരള സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രവേശനത്തിന് ഈ മാസം 10 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9746972011. നമ്പർ ആവർത്തിക്കാം, 9746972011. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യൻകാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ മാസം 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും സംഘങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തും. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-256-0586. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481-256-0586. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 30:08.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 210 രൂപ വർദ്ധിച്ച് 13,250 രൂപ നിരക്കിലും പവന് 1,06,000 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 52 സെക്കൻഡും. സംഗീത ലഹരി. ഇന്ന് സംഗീതലഹരിയിൽ നാരി നാരി എന്ന ആൽബത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഹിഷം അബ്ബാസ് പാടിയത്.

നാരി നാരി എന്ന ആൽബത്തിൽ ഹിഷം അബ്ബാസ് പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതലഹരി സമാപിച്ചു. അറിയിപ്പ്: കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്കെത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടകമാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടകമാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാം. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ

0: 9446455888. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ. വിഷയം: ആരോഗ്യകരമായ ജീവിതം കർക്കടകമാസത്തിൽ. നാട്ടുവിശേഷം: തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ തൃക്കാക്കര നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കഥകളി കല്യാണ സൗഗന്ധികം ഇന്ന് വൈകുന്നേരം 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
5: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
6: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീ നടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
5: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.

0: ആകാശവാണി FM വാർത്തകൾ.
1: വികസിത രാഷ്ട്രമായി മാറുന്ന രാജ്യത്തിന്റെ യാത്രയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ 78th സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകണമെന്ന് മന്ത്രി CP ജോൺ. ശാസ്ത്രവിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂറും പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്ററുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കോഴ വിവാദത്തിൽ തമിഴ്നാട് മുൻ മന്ത്രിയുടെ സഹോദരനെതിരെ പോലീസ് കേസെടുത്തു. TVK MLA കോഴ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലാണ് DMK മുൻ മന്ത്രി സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോക് കുമാറിനെതിരെ കേസെടുത്തത്. 4,822 പേർ അടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ബാച്ച് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഹൽഗാം, ബാൽതാൽ എന്നീ ഇരട്ടപാതകളിലൂടെയാണ് സംഘത്തിന്റെ യാത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന് ചേരും. തൃണമൂലിലെ വിമത നേതാവ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ചിഹ്നത്തിനും പേരിനും അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയയെയും നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 11:00.

0: കഴിഞ്ഞ് 2 മിനിറ്റും 50 സെക്കൻഡും.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സോപാന സംഗീതം, ആലാപനം കാവ്യ എസ് മേനോൻ, ഇടയ്ക്ക് അയ്യപ്പഞ്ചേരി മാധവ്.

സോപാന സംഗീതത്തിൽ സന്ധ്യാവേളയിൽ ദീപാരാധനയ്ക്ക് ചൊല്ലിവരുന്ന ധ്യാനി രാഗം സാമന്തമലഹരി, താളം ത്രിപുട താളം.

അടുത്തതായി ഭദ്രകാളിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു സോപാനസ്തുതി. രാഗം ആരഭി, താളം മുറിയടന്ത അഥവാ ത്രിപുട.

അടുത്തതായി ശ്രീകൃഷ്ണൻ്റെ കേശാദിവാദി വർണ്ണന, രാഗം ശ്രീരാഗം, താളം ത്രിപുടതാളം അഥവാ മുറിയടന്ത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാവ്യ എസ് മേനോൻ അവതരിപ്പിച്ച സോപാന സംഗീതം. ഇടയ്ക്ക് അയ്യപ്പഞ്ചേരി മാധവ്.
1: Let's play football. FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3 തീയതി പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 തീയതി പുലർച്ചെ 4:30 രാവിലെ 8:30. വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3 തീയതി തന്നെ രാത്രി 11:30. ഓസ്ട്രേലിയ എതിരിടുന്നു ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി. ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
2: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
3: ഒരറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്കെത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം

എന്നറിയാം. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397, മൊബൈൽ നമ്പർ 944-6455-888. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടകമാസത്തിൽ. നാളെ രാത്രി 9:30

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം.
2: ഓണത്തെക്കുറിച്ച്, വിഷു, തിരുവാതിരകളെക്കുറിച്ച് സുന്ദരമായ കവിതകൾ എഴുതിയ പ്രശസ്ത കവികൾക്ക് നടുവിൽ ഏകാന്തമായ മറ്റു ചില നിമിഷങ്ങൾക്ക് ചൈതന്യമേകാനും കഴിവുണ്ട് പി കെ.

0: ഞാൻ.
1: പ്രകൃതി ക്ഷേത്ര നടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: शाबाश बच्चों, शाबाश। खूब पढ़ो, खूब पढ़ो और देश का नाम हमेशा रोशन करो।
1: तो साथियों, अभी आपने सुनी जानकारी L1 यानी आदित्य यान के बारे में। कैसी लगी जरूर बताइएगा, और ये भी पता लगाइए कि और कौन कौन से यान अंतरिक्ष में भारत द्वारा भेजे गए हैं।
2: हमारा आदित्य, अभी आप सुन रहे थे ये कार्यक्रम। इस कार्यक्रम के बाद हमारा आज का उमंग कार्यक्रम समाप्त होता है। तो अब अपने मित्र अजीत
3: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
2: उमंग उमंग उमंग उमंग।
4: श्रोताकൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്।
5: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:20.
6: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് നിർബന്ധം പിടിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. സംസ്ഥാനത്തിന് അനുകൂലമായ ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും യോജിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. എന്നാൽ സംസ്ഥാനത്തിന് എതിരായ പ്രവർത്തനമാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തെ അത്യാധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. വയനാട് വാടുവഞ്ചാൽ ചെല്ലങ്കോട്ട് പശുക്കിടാവിനെ പുലി കടിച്ചുകൊന്നു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയയെയും നേരിടും.
6: ആകാശവാണി FM വാർത്തകൾ.
4: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര. ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ SB സംസാരിക്കുന്നു തിരുവനന്തപുരം റിലെ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് FM ഹെൽത്ത് ലൈൻ. വന്നു കുടുംബ ഡോക്ടർ, ഫാമിലി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആശ തോമസുമായി അഭിമുഖം. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി.

0: രാവിലെ 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ, ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 ന്യൂസ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്. അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അക്സ അറയ്ക്കൽ പാടിയത്. ഗാനരചന S. സതീദേവി. സംഗീതം P.D. തോമസ്.

0: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ലളിതഗാനങ്ങൾ തുടരുന്നു. ഇനി മഞ്ഞണിഞ്ഞ മാമലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം പ്രദീപ് സോമസുന്ദരം പാടിയത്. രചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം പി ഡി തോമസ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾ 10-ാം ക്ലാസ് യോഗ്യതയുള്ളവരും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയവും നല്ല ശാരീരിക ഘടന ഉള്ളവരുമായിരിക്കണം. പ്രായപരിധി 56 വയസ്സ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളേക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപ്ലോഡ് ചെയ്ത അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 10-ന് മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. ചിറ്റൂർ GVHS ബോയ്സ് സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികളിൽ താൽക്കാലിക ഒഴിവ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447363427. നമ്പർ ഒരിക്കൽ കൂടി 9447363427.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി വിഭാഗങ്ങളിൽ 1 വീതം അധ്യാപക ഒഴിവുണ്ട്. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റ് PhDയുമാണ് അടിസ്ഥാന യോഗ്യത. ഉദ്യോഗാർത്ഥികൾ മുൻകൂറായി കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0492425412. നമ്പർ ഒരിക്കൽ കൂടി 0492425412. പുതുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഡിഫാം അല്ലെങ്കിൽ ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പുതുശ്ശേരി പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491256 9470. നമ്പർ ഒരിക്കൽ കൂടി 0491256 9470.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൌകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി 15 December. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0482-8622-99-475. നമ്പർ ഒരിക്കൽ കൂടി 0482-8622-99-475.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി.

0: ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ഇടുക്കി ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിനും നെടുങ്കണ്ടം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി സേവനത്തിനും കരാർ അടിസ്ഥാനത്തിൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുന്നു. വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള വെറ്ററി

വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ള വെറ്ററിനറി ബിരുദധാരികൾ ഈ മാസം 4-ാം തീയതി രാവിലെ 11 മണിക്ക് ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സഹിതം തൊടുപുഴ മങ്ങാട്ട് കവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:38. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന് USA. നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വാർഷിക ഉച്ചകോടി അവസരമൊരുക്കും. നിരവധി ധാരണാപത്രങ്ങളും ഒപ്പുവച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. അതേസമയം ഓഹരി വിൽപ്പന അംഗീകരിക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും ഇതിന് സംസ്ഥാന സർക്കാർ വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് കൊണ്ട് നാടിനും സർക്കാരിനും നേട്ടമില്ലെന്നും ലാഭം മദ്യ കമ്പനികൾക്ക് മാത്രമാണെന്നും ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3rd അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനായി നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മനോഹരമായ മ്യൂറൽ പെയിന്റിംഗുകൾ, ബാംബു മ്യൂറൽ ഡെക്കാ പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ

0: ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ജയ്പൂരിൽ നടക്കുന്ന 29-ാമത് ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം അതിരൂപത പ്രഥമ മെത്രാപ്പൊലീത്തയും ബഥനി സ്ഥാപകനുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 73-ാമത് ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ഖബറിടം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഓർമ്മ പെരുന്നാൾ ദിവസമായ 15 വരെ വിപുലമായ പരിപാടികളോടുകൂടി ഓർമ്മ പെരുന്നാൾ നടക്കും. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മാസം 10 റാന്നി പെരുന്നാട്ടിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്രയിൽ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഒത്തുചേരും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയായി. ഇന്നലെ 328 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ അവസാന വിമാനം കണ്ണൂരിലെത്തി. ആകെ 18 വിമാനങ്ങളിലായി 4,987 പേരാണ് തിരികെയെത്തിയത്. ഇത്തവണ 4,519 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോയത്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. കോൺഫറൻസ് ഹാളിന് 10,000 രൂപയാണ് വാടക. നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സൌകര്യം ലഭ്യമാക്കിയിട്ടില്ല.
0: സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. കൊല്ലത്ത് നടന്ന ജൂനിയർ ഗേൾസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തെ 1-2 പരാജയപ്പെടുത്തി തിരുവനന്തപുരം ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ അവസാന 16-ലേക്ക് മുന്നേറി USA. കളിക്കാരുടെ എണ്ണം 10 ചുരുങ്ങിയിട്ടും എതിരില്ലാത്ത 2 ബോസ്നിയ ഹെർസഗോവിനയെ US പരാജയപ്പെടുത്തിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തുടക്കം മുതലേ ആക്രമിച്ച് കളിച്ച USA മത്സരത്തിൽ മുൻതൂക്കം. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ ബോസ്നിയൻ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്താണ് ബലോഗൻ അമേരിക്കയെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ വിവാദപരമായ തീരുമാനത്തിലൂടെ ചുവപ്പ് കാർഡ് കണ്ട് ബലോഗൻ പുറത്തായതോടെ അവസാന അരമണിക്കൂർ അമേരിക്ക 10 പേരുമായാണ് കളിച്ചത്. July 6 സിയാറ്റിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ സെനഗലിനെ വീഴ്ത്തിയ ബെൽജിയമാണ് അമേരിക്കയുടെ എതിരാളികൾ.
0: നേരത്തെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ കോംഗോയെ 1-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് അർദ്ധരാത്രി സ്പെയിൻ ഓസ്ട്രിയയും പുലർച്ചെ പോർച്ചുഗൽ ക്രൊയേഷ്യയും നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴമൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 സ്വർണവില 10 പവന് 560 താഴ്ന്ന് 1,05,440. സ്വാതി തിരുനാൾ സംഗീത സഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂടെന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. സംസ്ഥാനത്ത് 7 കൂടി ഇന്നലെ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്നലെ സ്ഥിരീകരിച്ചു.

0: മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി കളമശ്ശേരിയിൽ നിന്നും രണ്ട് യുവാക്കളെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി സ്വദേശി ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തക്കായിച്ചിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞു വേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓഹരി കൈമാറ്റം വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്ലസ് വൺ മെറിറ്റ് പ്രവേശനം നാളെ പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരമില്ല. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് സമാപിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കടന്ന USA നോക്കൌട്ടിൽ ഇനി സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് പി സംസാരിക്കുന്നു.
1: എല്ലാവർക്കും പരിചിതമാണ്, പക്ഷെ ആരും അതിനെ ഗൗരവമായി എടുക്കാറില്ല. അതാണ് ഉറക്കം. ഉറക്കം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. രാത്രി വൈകി ഫോൺ നോക്കുന്നു, ക്ഷീണിച്ച് എഴുന്നേൽക്കുന്നു, ചായ കുടിച്ചോടുന്നു. ഇത് ദിവസവും ആവർത്തിക്കുന്നു. ഒടുവിൽ ഇത് ശീലമാകുന്നു, ശീലം രോഗമാകുന്നു. എന്താണ് ഉറക്കം? ഉറക്കം വെറും വിശ്രമമല്ല. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു തിരക്കേറിയ ആശുപത്രി പോലെയാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോർ ദിവസം മുഴുവൻ ശേഖരിച്ച വിഷവസ്തുക്കൾ പുറന്തള്ളുന്നു, തകർന്ന കോശങ്ങൾ നന്നാക്കുന്നു, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു, ഹോർമോണുകൾ ബാലൻസ് ആകുന്നു, ഓർമ്മകൾ ഉറപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉറക്കം ശരീരത്തിന്റെ ദൈനംദിന അറ്റകുറ്റപ്പണിയാണ്. ഇത് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ആയുർവേദം ഉറക്കത്തെ നിദ്ര എന്നാണ് വിളിക്കുന്നത്. ഭക്ഷണം, ബ്രഹ്മചര്യം, നിദ്ര, ഈ മൂന്ന് സ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം. ആരോഗ്യത്തിന്റെ ആണിക്കല്ലാണ് ഉറക്കം. എന്തുകൊണ്ട് ഉറക്കം അത്ര പ്രധാനമാണ്? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം ഉടനീളം ഉപയോഗിച്ചാൽ അത് ചാർജ് ചെയ്യണ്ടേ? ചാർജില്ലാത്ത ഫോൺ ഒരു ദിവസം ഓടും, ഒരു പക്ഷേ രണ്ട് ദിവസം, പിന്നെ അണഞ്ഞുപോകും. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. ഉറക്കക്കുറവ് ദീർഘകാലം തുടർന്നാൽ പ്രമേഹ സാധ്യത ഇരട്ടിക്കുന്നു, ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു, ഭാരം കൂടുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നു, ആയുസ് കുറയുകയും ചെയ്യുന്നു. എങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഇന്ന് ഉറക്കക്കുറവിന്റെ ഏറ്റവും വലിയ കാരണം സ്ക്രീൻ, മൊബൈൽ, ടെലിവിഷൻ, ലാപ്ടോപ്പ് എന്നിവയാണ്. ഇവ പുറപ്പെടുവിക്കുന്ന ബ്ലൂ ലൈറ്റ് തലച്ചോർ ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിനെ തടയുന്നു. കൂടാതെ ജോലിഭാരം, ഉത്കണ്ഠ, ക്രമമില്ലാത്ത ഭക്ഷണം, ഉച്ചയ്ക്ക് ശേഷം ചായ, കോഫി, ശബ്ദമുള്ള അന്തരീക്ഷം, ഇവ ഉറക്കത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നു. എപ്പോഴാണ് ആശങ്കപ്പെടേണ്ടത്? ഒരു ദിവസം ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികം. ഒരാഴ്ച ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മാസത്തിൽ കൂടുതൽ ഉറക്കപ്രശ്നം തുടർന്നാൽ ഡോക്ടറെ കണ്ടിരിക്കണം. ഉറക്കത്തിൽ കൂർക്കം വലി, ഉറക്കത്തിനിടെ ശ്വാസം നിൽക്കുന്ന പ്രതിവിധി, ഇവ സ്ലീപ്പ് ആപ്നിയ എന്ന അവസ്ഥയാണ്. ഇത് ഗൗരവമുള്ള അവസ്ഥയാണ്, അവഗണിക്കരുത്. ഉറക്കക്കുറവിന്റെ സങ്കീർണതകളെക്കുറിച്ച് നോക്കാം. Type 2 പ്രമേഹം ഉള്ളവരിൽ ഇൻസുലിൻ ശരിക്ക് പ്രവർത്തിക്കുന്നത് തടസ്സപ്പെടും. രക്തസമ്മർദ്ദം ഉയരുന്നതിനും ഹൃദയത്തിന് ക്ഷീണം കൂടുതലായി അനുഭവപ്പെടുന്നതും ഹൃദ്രോഗത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഹൃദ്രോഗികൾക്ക് കൂടുതലായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഭാരക്കൂടുതൽ, വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകൾ കൂടും, നിയന്ത്രണം നഷ്ടപ്പെടും, വിഷാദം, മനസ്സ് ഉലഞ്ഞു പോവുകയും ചെയ്യും. അൽഷിമേഴ്സ് പോലെയുള്ള അവസ്ഥകൾ ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗവേഷണങ്ങൾ ഇന്ന് ഇത് പറയുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും ചെറിയ അണുബാധ പോലെയുള്ളവ ഉണ്ടാകുന്നതിനും കാരണമാണ് ഉറക്കക്കുറവ്. നാച്ചുറോപ്പതി സമീപനം എന്താണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ഉറക്കത്തെ റീസ്റ്റോറേറ്റീവ് വൈറ്റൽ ഫോഴ്സ് അഥവാ ഉറക്കം ശരിയല്ലെങ്കിൽ ശരീരത്തിലെ പ്രാണശക്തി ക്ഷയിക്കുന്നു എന്ന് പറയുന്നു. ഹൈഡ്രോതെറാപ്പി അഥവാ വെള്ളം കൊണ്ട് എങ്ങനെ ഉറക്കത്തെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. ഉറങ്ങുന്നതിന് 20 മിനിറ്റ് മുൻപ്

0: ഇരുകാലുകളും ചൂടുവെള്ളത്തിൽ മുക്കിവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നാഡികൾ ശക്തമാകാൻ കാരണമാകുന്നു. 15 മുതൽ 20 മിനിറ്റ് വരെ ഇപ്രകാരം കാലുകൾ മുക്കിവെക്കുന്നത് രക്തയോട്ടം കൂടുന്നതിനും നാഡികൾ ശാന്തമാകുന്നതിനും കാരണമാകുന്നു. ഇത് നല്ലൊരു ഉറക്കം കിട്ടുന്നതിന് സഹായകരവുമാണ്. സൺ എക്സ്പോഷർ അഥവാ രാവിലെ 10 മുതൽ 20 മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് മെലറ്റോണിന്റെ ഉൽപ്പാദനം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ്. മഡ്തെറാപ്പി അഥവാ മണ്ണുകൊണ്ടുള്ള ചികിത്സ. നേവൽ ഏരിയയിൽ അല്ലെങ്കിൽ പൊക്കിളിന് ചുറ്റും ഒരു മൺ പാക്ക്, അതായത് മണ്ണിനെ ഒരു തുണിയിൽ ഒരു പാക്ക് പോലെയാക്കി എടുത്തിട്ട് വയ്ക്കുക. നാഡി സ്ഥിരത ഉണ്ടാക്കുന്നതിനും ഉറക്കം മെച്ചപ്പെടുത്തുന്നതിനും ഈ പാക്ക് വളരെ ഗുണകരമാണ്. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കണം. ദഹനം കഴിഞ്ഞു വേണം ഉറങ്ങാൻ. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കവും ശരിയാവില്ല, നിങ്ങളുടെ ദഹനവും ശരിയാകുന്നതല്ല. യോഗ സമീപനം. വിപരീതകർണി ആസന. ഭിത്തിയിൽ കാൽ ചേർത്ത് കിടന്നുകൊണ്ട് പാരാസിമ്പത്തറ്റിക് മോഡ് അഥവാ കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തിവെക്കുന്നത് കാരണത്താൽ പാരാസിമ്പത്തറ്റിക് മോഡ് ഉണ്ടാവുകയും ഉറക്കം എളുപ്പമാവുകയും ചെയ്യുന്നതാണ്. അതായത് കാലിൽ നിന്നും രക്തം താഴോട്ട് ഒഴുകി വരുന്നത് കൊണ്ട് തന്നെ ഉറക്കം മെച്ചപ്പെടുന്നതിന് സഹായകരമാണ്. ബലാസന. ബലാസന ചെയ്യുന്ന കാരണത്താൽ ശ്വാസഗതി സ്ഥിരപ്പെടുന്നു. ഇത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ദിവസവും ശവാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉറക്കുന്നതിന് മുൻപ് 10 മിനിറ്റ് ശരീരവും പൂർണമായി വിശ്രമിക്കുന്നതിലേക്ക് കാരണമാകും. നാഡിശോധന പ്രാണായമ ചെയ്യുന്നതിലൂടെ, അതായത് അനുലോമ വിലോമ, ഇടതു നാസാദ്വാരവും ഉപയോഗിക്കുന്നതും വലത് നാസാദ്വാരം ഉപയോഗിക്കുന്നതും, ഇപ്രകാരം ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുകയും ഉറക്കം കൂടുതലായി വരുന്നതിനും സഹായകരമാണ്. നല്ല ഉറക്കത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി ഉറങ്ങുകയാണെങ്കിൽ ഓർമ്മശക്തി കൂടും, ഏകാഗ്രത മെച്ചപ്പെടും, ഭാരം നിയന്ത്രണത്തിലാവുകയും മനസ്സ് ശാന്തമാവുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നതാണ്. ഉറക്കമാണ് ഏറ്റവും വലിയ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നതിനും ഉറക്കം സഹായകരമാണ്. ആയുസ് കൂടുന്നതിനും ശരിയായ ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഞാൻ 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഞാൻ ശീലിച്ചതാണ്, ഇത് ഒരു അപകടകരമായ തെറ്റിദ്ധാരണയാണ്. ശരീരം അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ ഉള്ളിൽ ക്ഷയം തുടരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കം വളരെ ആവശ്യകരമാണ്. ഉറക്കം ആഡംബരമല്ല, അത് ആരോഗ്യത്തിന്റെ അടിത്തറയാണ്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. ഒരേ സമയം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ആഴ്ചയിൽ 7 ദിവസവും ഇപ്രകാരം തന്നെ ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് സ്ക്രീൻ ഒഴിവാക്കുക. കിടക്കുന്ന മുറി ഇരുട്ടും തണുപ്പും ശബ്ദരഹിതവുമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഉറങ്ങുന്നതിന് 2.5 മണിക്കൂർ മുൻപ് ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായ കോഫി ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. ദിവസവും 30 മിനിറ്റ് നടത്തം. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം ഇരട്ടിയാക്കും. ഇന്ന് രാത്രി ആ ഫോൺ താഴെ വയ്ക്കൂ. ഉറക്കം ഔഷധമാണ്, 1 രൂപ ചിലവില്ലാതെ ലഭിക്കുന്ന ഔഷധം.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന

പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.2% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകായിച്ചിയുമായി നടത്തുന്ന ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. UN പൊതുസഭയെ അഭിസംബോധന ചെയ്യവെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരതയെ ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു.
2: India has been a victim of cross-border terrorism for decades. Our people have paid a terrible price, and this experience has shaped India's zero-tolerance approach. Irrespective of any grievance, political cause, or strategic calculation, terrorism in all its forms and manifestations must be condemned unequivocally. India has worked to strengthen the global focus on terror financing. We have supported capacity building, South-South cooperation, and strengthening of multilateral frameworks. India believes that counter-terrorism should not be hollowed out by false equivalences or politicized narratives.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിൽ എത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിനുള്ള ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധർ, സ്റ്റാർട്ടപ്പ്, അക്കാദമിക് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ശൈത്യകാല മലിനീകരണ മാസ്റ്റർ പ്ലാൻ ഡൽഹി സർക്കാർ വിജ്ഞാപനം ചെയ്തു. എല്ലാ വർഷവും നവംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ പ്രാബല്യത്തിൽ വരുന്ന സ്ഥിരം മാസ്റ്റർ പ്ലാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിലും CNG LPG ഇന്ധന സ്റ്റേഷനുകളിലും വർഷം മുഴുവൻ ഇന്ധനം നൽകില്ല. എന്നാൽ CNG വാഹനങ്ങൾ, ആംബുലൻസുകൾ, അഗ്നിരക്ഷാസേന, മറ്റവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ സേവന കാലാവധി 1 വർഷം കൂടി നീട്ടി നൽകി കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം ജൂലൈ 14 വരെയാണ് കാലാവധി നീട്ടി നൽകിയത്. 2024 ജൂലൈ 15 അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റത്.

0: മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജിവെച്ചു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ജനറൽ ദ്വിവേദിയുടെ രാജിയെ തുടർന്ന് ജനറൽ ധീരജ് സേത്തിന് പദവി കൈമാറി എന്നാണ് വ്യാജ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത്. 4 പതിറ്റാണ്ടിലേറെയുള്ള സേവനത്തിന് ശേഷം ജനറൽ ദ്വിവേദി വിരമിക്കുകയായിരുന്നുവെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% നിശ്ചയിച്ച് EPFO വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിൽ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് 1952 EPF പദ്ധതി പ്രകാരമുള്ള പുതിയ നിരക്കുകൾ കൊണ്ടുവന്നത്. അംഗങ്ങളുടെ EPF അക്കൌണ്ടുകളിലേക്ക് അംഗീകൃത പലിശ ലഭ്യമാക്കാൻ റീജിയണൽ സോണൽ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. 4,822 തീർത്ഥാടകരാണ് ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭഗവതി നഗർ യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അമർനാഥ് യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിഞ്ഞുവേണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന നടത്തേണ്ടതെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. സംസ്ഥാന സർക്കാർ കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാനിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനകം ശക്തമായ മഴ ലഭിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായി ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ രാത്രികാല ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് നഗരത്തിലുടനീളം സൈറനുകൾ മുഴങ്ങിയതോടെ പ്രദേശവാസികൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 മത്സരത്തിൽ സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിതരായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 4:30 മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ലൂക്ക മോർട്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. ഇന്ന് രാവിലെ നടന്ന കളിയിൽ അമേരിക്ക ഏകപക്ഷീയമായ 2 ഗോളിന് ബോസ്നിയയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗലിനെ 2-3 ബെൽജിയം തോൽപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടിയെങ്കിലും മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതിനാൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. 5 മത്സര പരമ്പരയിലെ 2-ാമത്തെ മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 267 പോയിന്റ് ഉയർന്ന് 77,160 നിഫ്റ്റി 73 പോയിന്റ് നേട്ടത്തിൽ 24,079 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധന ഉണ്ടായിയെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ നടത്തിയ പരിശോധനയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 പേർ അറസ്റ്റിലായി. ദേശീയ തലസ്ഥാനത്ത് വൻതോതിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് വ്യക്തമാക്കി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വിദേശ നിർമ്മിത ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വെള്ളപ്പൊക്കം നാശം വിതച്ച അസമിന് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ.

0: മന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം ഏറെ നാശം വിതച്ചത്. 72,000-ത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ബാധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ന്യൂഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. 2025-26 സാമ്പത്തിക വർഷത്തെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 8.25% ഇപിഎഫ്ഒ. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. 4,822 തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം 3 ദിവസത്തിനകം ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ട്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 1 മണി കഴിഞ്ഞ് 41 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം പി ഡി സൈഗാൾ, പാടിയത് കലാഭവൻ ബിന്ദു ശ്രീജിത്. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വേദപുരി ലോട്ടസ് പ്രോപ്പർട്ടീസ് തൃപ്പൂണിത്തുറയുടെ സ്വന്തം ബിൽഡർ.

ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഗാനം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ്, പാടിയത് രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ. ഈ ഗാനത്തിനായി കത്തയച്ചത് സീതാ രമേശ്, കടക്കരപ്പള്ളി.

ഒറവൻ തുരത്തിൽ നിന്ന് കെ ഡി ബാബു ആവശ്യപ്പെട്ട ഗാനം ബിജു തിരുമല രചിച്ച് എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം സൂത്രക്കാരി

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം ചിത്രം കാലചക്രം. യേശുദാസ് പാടിയ ഈ ഗാനത്തിനായി കാതോർക്കുന്നു നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ.

അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് ബിജു തിരുമലയും എ ടി ഉമറും ചേർന്നൊരുക്കിയ ഈ ഗാനത്തിനായി കത്തയച്ചത് രതീഷ് മഞ്ഞപ്ര.

കുടുംബിനി എന്ന ചിത്രത്തിൽ സിഒ ആൻഡോ പാടിയ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു ശ്രീധരൻ അവണ്ണൂർ. അഭയദേവിന്റെ വരികൾക്ക് എൽ പി ആർ വർമ്മ ഈണം പകർന്നത്.

ഒരറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കടകമാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കടകമാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പുണിത്ര ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397, മൊബൈൽ നമ്പർ 944-6455-888. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കടകമാസത്തിൽ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവം തുടരുന്നു. ഇനി മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന മധു ആലപ്പുഴ, സംഗീതം രവീന്ദ്രൻ. യേശുദാസ് പാടിയ ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സതീഷ് പുതുശ്ശേരി.

ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്, കെ ജയകുമാറിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവി ബോംബെ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുത്തൻചിറ പുളിയിലക്കുന്നിൽ നിന്ന് ഷാജി, ലത, സുസ്മിത, കണ്ണൻ, ചക്കര, ആരവ്, അമേയ, ഷീല, രമ്യ എന്നിവർ.

ചിത്രം നന്ദനം. ഗിരീഷ് പുത്തഞ്ചേരിയും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനായി കത്തയച്ചത് രജിത ജഗതൻ, ഇടപ്പള്ളി ടോൾ.

കൊഴൂരിൽ നിന്ന് കെ ബി മുരളീധരൻ കാത്തിരിക്കുന്ന ഗാനം ജയചന്ദ്രനും സുശീലയും പാടിയത്. ചിത്രം വാഴ്വേ മായം. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ലക്ഷ്മി ചിട്ടിക്ക് വേണ്ടി കുറുമശ്ശേരിയിൽ നിന്ന് കെ സി ശ്രുതി ആവശ്യപ്പെട്ട ഗാനം. പുന്നിയംഗം മുരളി രചിച്ച് എസ് പി വെങ്കടേഷ് ഈണമിട്ടത്. ഗായകർ യേശുദാസ്, ചിത്രം പ്രിയപ്പെട്ട കുക്കൂ.

ചൂണ്ടക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസും ബി സാവിത്രിയും പാടിയത്. ഗാനരചന മോനു, സംഗീതം കണ്ണൂർ രാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് രാജു കെ എ, കൊല്ലം കുടിമുകൾ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം.
2: ഓണത്തെക്കുറിച്ച്, വിഷു, തിരുവാതിരകളെക്കുറിച്ച് സുന്ദരമായ കവിതകൾ എഴുതിയ പ്രശസ്ത കവികൾക്ക് നടുവിൽ ഏകാന്തമായ മറ്റു ചില നിമിഷങ്ങൾക്ക് ചൈതന്യമേകാനും കഴിവുണ്ട് പി കെ.
3: പ്രകൃതീശ്വരിതൻ ക്ഷേത്രപ്രസാദം ചൂടിശ

0: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭയിൽ.
2: സേവന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന പുരുഷ വനിതാ ഹോംഗാർഡുകളെ തെരഞ്ഞെടുക്കുന്നു. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ജയിൽ, ഫയർഫോഴ്സ് തുടങ്ങിയ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച സേനാംഗമായിരിക്കണം. SSLC യോഗ്യത. പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 4 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 വൈകുന്നേരം 5 ഇടുക്കി ജില്ലാ ഫയർ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9497920164. നമ്പർ ഒരിക്കൽ കൂടി 9497920164. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 6 18 നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച 18-35 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0482928340. നമ്പർ ഒരിക്കൽ കൂടി 0482928340.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് 14 വാർഡിലേക്കുള്ള ആശാർ വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 25-45 ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക.
4: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി. SBIയിൽ പ്രൊബേഷണറി ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് SBI.bank.in/WEB/careers/current openings എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി ഈ മാസം 8.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ 2 ആശാർ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഈ മാസം 6 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഇന്റർവ്യൂ. യോഗ്യത 10-ാം ക്ലാസ്. പ്രായം 25-45 മധ്യേ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0486828260. നമ്പർ ഒരിക്കൽ കൂടി 0486828260. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ മലയാളം വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ. വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 6 രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0462212223. നമ്പർ ഒരിക്കൽ കൂടി 0462212223. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ ഗസ്റ്റ് ഫാക്കൽറ്റി എംപാനൽമെന്റിനായി ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് ഈ മാസം 3, അതായത് 4 രാവിലെ 10:30 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. UGC ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ളവർക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. PhD നെറ്റ് യോഗ്യത അഭികാമ്യം. യോഗ്യതയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും www.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9188825322. നമ്പർ ഒരിക്കൽ കൂടി 9188825.

0: 3-2-2 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബംഗളൂരുവിലെ മടപ്പട്ടണയിലെ കരിങ്കൽ ക്വാറിയിലുണ്ടായ അപകടത്തിൽ ബീഹാർ സ്വദേശികളായ 7 തൊഴിലാളികൾ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. UN പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 29th ദേശീയ ഇ ഗവേണൻസ് സമ്മേളനം ഇന്ന് ജയ്പൂരിൽ സമാപിക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും മറ്റ് സംഘടനകളും നടത്തിയ പ്രവർത്തന മികവിന് ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമ്മാനിക്കും. ജനാധിപത്യം അഹങ്കാരത്തിന്റെ പ്രതീകമല്ലെന്നും അധികാരം കയ്യിൽ കിട്ടിയാൽ അഹങ്കാരികളാകുന്ന പ്രകൃതം ജനങ്ങൾ സഹിക്കില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിനയത്തിന്റെ പാതയിൽ ജനങ്ങളോട് വിധേയത്വം പാലിക്കുന്നവർക്കാണ് യഥാർത്ഥ ജനപ്രതിനിധികളെന്നും സ്പീക്കർ പത്തനംതിട്ടയിൽ പറഞ്ഞു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. കൊച്ചി കളമശ്ശേരിയിൽ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ MDMA രണ്ട് യുവാക്കളെ സിറ്റി പോലീസ് പിടികൂടി. ആലുവ എടത്തല സ്വദേശി സഹൽ, കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ സ്വദേശി ആഷിഫ് എന്നിവരാണ് ഇന്നലെ വൈകിട്ട് പിടികൂടിയത്. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11 മത്സരം ആരംഭിക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446455888, പിന്നെ 0484242397. മറ്റൊരു നമ്പർ 0484242387. പിന്നെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ സ്ഥിരം വിളിക്കുന്ന ശ്രോതാക്കളോട് ഒരഭ്യർത്ഥനയുണ്ട്. ദയവായി നിങ്ങളുടെ വിളികൾക്ക് ഒരിടവേള നൽകുക, മറ്റുള്ളവർക്കും അവസരം നൽകുക. അതുപോലെ തന്നെ ചിലർ പേരുമാറ്റി വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരോടും പറയാനുള്ളത് ഇതുതന്നെയാണ്, മറ്റുള്ളവർക്ക് അവസരം നൽകുക. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ആ ഇപ്പൊ കേൾക്കാം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് വിജയൻ എന്നാണ്.
1: എവിടെന്നാ വിളിക്കുന്നത്?
2: ആലുവ വാഴക്കുളം.
1: ആ ശരി, അപ്പോ റേഡിയോയുടെ ശബ്ദം ഒന്ന് ആണോ? അപ്പോ അവിടെ നിന്ന് എനിക്ക് എക്കോ നന്നായിട്ട് കേൾക്കാം. എനിക്ക് തോന്നുന്നു റേഡിയോയുടെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ റേഡിയോയുടെ ശബ്ദം ഒന്ന് ഇത്തിരി കുറച്ച്
2: വെച്ചാ.

0: ആ ഇപ്പൊ ശരിയായി. ലൈറ്റ്
1: ആൻഡ്
0: സൗണ്ട് കാരനാണല്ലോ.
1: ആൾ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
0: ഏതാ കൂട്ടുകാരന്റെ പേരെന്താ?
1: രാജൻ.
0: രാജൻ. ആ അപ്പോ ആൾക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലേ ഇതുവരെ പരിപാടിയിലേക്ക്?
1: എനിക്ക് വേണ്ടിട്ട് ഒരാളെ പുള്ളി വിളിച്ചായിരുന്നു.
0: ആ അപ്പോ ഒരു പരസ്പര സഹായം അല്ലേ? ശരി. അപ്പോ അദ്ദേഹത്തിന് വേണ്ടി
1: സൗണ്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കൊച്ചി റേഡിയോ നിലയത്തിൽ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വന്നുണ്ട് ഒരു 82 കാലഘട്ടത്തില്.
0: 82-ലോ? 82-ല് കൊച്ചി നിലയം ഇല്ല.
1: അല്ല അന്ന് ഈ സ്കൂളിൽ നിന്ന് പിള്ളേരുടെ പ്രോഗ്രാമിന് വേണ്ടിട്ട് സൗണ്ട് കൊണ്ട് വർക്ക് ചെയ്യാൻ വന്നതാ.
0: ആണോ? അപ്പൊ 90-കളിലായിരിക്കും. അപ്പോ അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ?
1: വന്നിട്ടുണ്ട്.
0: ആ ശരി ശരി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അന്ന് അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു
1: അന്ന്? കുഴപ്പമില്ല. അന്നത്തെ ടെക്നോളജി എല്ലാം അന്നും അവിടെ വന്നിട്ട് നല്ല ഇതാണ്. ഞാൻ സ്കൂളിൽ നിന്ന് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് വന്നാണ് സൗണ്ടിന്റെ ഇതായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നത്.
0: ആ ശരി. അപ്പോ പുതിയ ടെക്നോളജി. എന്റെ പേര് റിയ.
1: ആ റിയ. ഞാൻ ചില രാവിലെ മുതല് റേഡിയോ വെച്ചുകൊണ്ടിരുന്ന് വാർത്തകൾ കേൾക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാ.
0: ആണല്ലേ. അപ്പൊ എത്ര മണിക്കാ കട തുറക്കുക?
1: രാവിലെ ഒരു 7:30 ആകുമ്പോ ഇവിടെ ഇരുന്ന് ഇത് ലൈറ്റ് സീരിയൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും. കാൽപ്പമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് പിന്നെ ഉച്ചയാവുന്നേരം ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ ഒരു അരമുക്കാമണിക്കൂറും വിശ്രമിച്ചിട്ട് വീണ്ടും ഇവിടെ ഇരുന്ന് ഇത് ഓണാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് വൈകിട്ട് ഒരു 5:30 ആവുന്നേരം ഇവിടെ ഇരുന്ന് ഇത് ചെയ്യും. അത് കഴിയുമ്പോ കുളി ഒന്നുകൂടെ ഒന്ന് കുളി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവും. കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഒരു 9:00 ആവുന്നേരം ഇവിടെ ഇരിക്കും റേഡിയോ വെച്ചോണ്ട്. എല്ലാ പരിപാടിയും കേൾക്കണ്ട്.
0: അതായത് ഒരു 12 മണിക്കൂറിലധികം നിങ്ങളുടെ പരിപാടികൾ കേൾക്കുന്നുണ്ട് അവിടെ ഇരുന്ന് അല്ലേ?
1: നല്ല നല്ല നല്ല നല്ല
0: പരിപാടികളെല്ലാം
1: ദോഷമുണ്ട്. ചില പരിപാടികളൊക്കെ ആസ്വദിക്കാൻ പ്രത്യേക ആ സംസാരവും
0: എല്ലാം ഇഷ്ടമാണ്.
1: സമയം പോണത് അറിയില്ല.
0: അപ്പോ സുഹൃത്ത് രാജന് വേണ്ടി ഏത് പാട്ടാണ് ഇന്ന് ഞങ്ങൾ വെച്ചുതരണ്ടേ?
1: ശങ്കരാഭരണത്തിൽ ശങ്കര നാഥ ശരീരാന്നുള്ളത്.
0: ശരി ശരി. ആ പാട്ട് തന്നെ വെക്കാം കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ അദ്ദേഹത്തോട് അന്വേഷണം പറയണം സുഹൃത്തിനോട്.
1: പറയാം പറയാം പറയാം.
0: അപ്പൊ പാട്ടിലേക്ക് പോയാലോ?
1: ഓക്കെ
0: ശരി കേട്ടോ.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ നമസ്കാരം മാഡം.
0: ആ, ഇതാരാ സംസാരിക്കുന്നത്?
1: ഇത് ഞാൻ എറണാകുളത്തുനിന്ന് ബാബു എന്ന് പറയാം, എൻ്റെ പേര്.
0: ആ ശരി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. എത്തേടായി സർവീസിലുണ്ടായിരുന്നു, എത്തേടായി അങ്ങനെ ഇരിക്കുകയാണ് വെറുതെ.
0: ആഹാ, ഏത് ഓഫീസിലായിരുന്നു?
1: പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്.
0: ആ ശരി, ഇപ്പോൾ കുറേ കാലമായോ റിട്ടയർഡായിട്ട്?
1: ആ ഇപ്പോൾ അഞ്ചര വർഷം.
0: ആ ശരി. ആ, മിസ് ചെയ്യുന്നുണ്ടോ ആ കാലം?
1: കൈ കൈ എന്തോ
0: ആ കാലം മിസ് ചെയ്യുന്നുണ്ടോ?
1: ഭയങ്കര മിസ്സിങ് ആണ് ഇപ്പോൾ.
0: ആ, നമുക്ക് വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ ആ ഒരു ബോറടി അങ്ങ് വന്നു
1: ആ
0: തുടങ്ങിയല്ലേ?
1: ഭയങ്കര ബോറടി. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിക്കും പറയും, ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കൊക്കെ പോവുകയൊക്കെ ഇങ്ങനെ ചെയ്യും.
0: ആ, അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അങ്ങനെ?
1: ആ പുറത്തേക്ക് ഇറങ്ങും, രാവിലെ ഇറങ്ങും, വൈകുന്നേരം ഇറങ്ങും.
0: ശരി, അതുകൂടെ ഇല്ലേ തീർന്നു അല്ലേ?
1: അതെ, അതുപോലെ ഇല്ലെങ്കിൽ തീർന്നു. ഞങ്ങളെ ഒരു വീട് പോലെ ആയിരുന്നു, റീജിയണൽ ഓഫീസിലായിരുന്നു.
0: ആ ശരി.
1: അവിടെ 100-200 പേരുണ്ടായിരുന്നു എല്ലാവരും കൂടി. അവരൊക്കെ ഒരേ ആവശ്യത്തിന് വിളിക്കുകയും പറയുകയും പോവുകയൊക്കെ ചെയ്യും.
0: ഓ, ഇപ്പോഴും ഇങ്ങനെ കല്യാണങ്ങൾ, വീട് പണി അല്ലേ, വീട്
1: അങ്ങനെ
0: താമസം?
1: കഴിയണം.
0: പിന്നെ ആ സമയത്ത് ഒരു ആ പറഞ്ഞോളൂ.
1: ആ ഞാനൊരു പാട്ട് ചോദിച്ചിരുന്നേ.
0: ആ, ഏത് പാട്ടാ?
1: ശ്രേയോഷാൽ പാടിയ വീരപുത്രനല്ലേ, കണ്ണോട് കണ്ണോരമ്മോട്.
0: ആ ശരി ശരി. ആ ആ പാട്ടാണല്ലേ ഇഷ്ടം?
1: ആ പാട്ട്
0: ഇന്നിഷ്ടം ആ പാട്ടാണ് അല്ലേ? ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ?
1: എന്നെ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ആ ശരി, പിന്നെ എനിക്കും വേണ്ടിയിട്ട് അല്ലേ? സ്വയം
1: മാഡത്തിനും വേണ്ടി.
0: ഓ ശരി, താങ്ക് യു താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾക്ക് മാത്രം വേണ്ടിയിട്ടെന്നാണ് കേട്ടോ. ശരി, അപ്പോൾ ഈ പാട്ട് കേൾക്കാം നമുക്ക്. ബോറടിയൊന്നും വേണ്ട. റേഡിയോ റേഡിയോ കേൾക്കുക, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുമ്പോൾ അങ്ങ് ഇറങ്ങുക.
1: നേരം വെളുത്താ.
0: ആ ശരി, അപ്പം നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ആ ശരി ശരി.
0: ഓക്കെ ഓക്കെ.

0: ഹലോ.
1: ഹലോ മേഡം, നമസ്കാരം.
0: ഓ നമസ്കാരം, ഇതാരാണ്? ഇത്ര എനർജിയില്.
1: ഞാൻ അറിയാം മേഡത്തിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് കുറെ ദിവസം വരുമ്പോഴെല്ലാം വിളിച്ചു നോക്കും.
0: ആഹാ,
1: ആ എന്റെ പേര് തങ്കമണി, ഞാൻ താമസിക്കുന്നത് തേവരയിൽ.
0: തേവരയിലല്ലേ? ഓക്കെ, ശരി.
1: ആ
0: ഞാൻ ഈ പേര് പുതിയതായിട്ട് കേൾക്കുകയാണ്. ഇതിനു മുൻപൊന്നും വിളിച്ചതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
1: ഞാനിപ്പോ വിളിച്ചിട്ട് ഒരു വർഷമായി.
0: ഒരു വർഷമായി അല്ലേ? ആ ശരി ശരി.
1: റിയാ സാറുമായിട്ട് പ്രീതി മേഡമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
0: ആഹാ, അപ്പൊ പുതിയ ആള് തന്നെ. അല്ല, പുതിയ ആളല്ല.
1: അല്ല, രാജേഷ് സാർ, അഖിൽ സാർ ഒരാട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ശരി. ആ പിന്നെ എന്തൊക്കെയാ അവിടെ വിശേഷം?
1: ആ വിശേഷം, നല്ല വിശേഷം.
0: ഓ, നല്ല ചിരി, നല്ല സംസാരം, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു.
1: ഒരു മോളെ മോളെ നാട്ടില്, എനിക്ക് സ്വന്തം സ്ഥലം തിരുനെല്ലി തമിഴ്.

0: നാട്.
1: അപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കാലായി?
0: ഇവിടെ വന്നിട്ട് 9 വർഷമായി.
1: ആണല്ലേ. ആ നന്നായിട്ട് മലയാളമൊക്കെ പറയുന്നുണ്ട്.
0: ഞാൻ കൊച്ചുനാളിൽ തൊട്ട് പൊന്നലൂരായിരുന്നു.
1: അതാണ്
0: കൊച്ചുനാളത്ത് അച്ഛനമ്മയുടെ കൊച്ചുനാളിൽ തൊട്ട് പൊന്നലൂരായിരുന്നു.
1: ശരി.
0: ജനിച്ചു വളർന്നതൊക്കെ പൊന്നലൂര്. ചേച്ചിമാരൊക്കെ പൊന്നലൂരാ താമസിക്കുന്നത്.
1: അപ്പൊ തിരുനെൽവേലിയില് ആരെങ്കിലും ഉണ്ടോ ഇപ്പോ?
0: തിരുനെല്ലി മോള്.
1: മോളുണ്ടല്ലേ. ഓക്കെ.
0: ഒരു മോള്, മോളെ കല്യാണം കഴിച്ച് മോക്ക് 2 മക്കളുണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. ഇവിടെ ഞാനും എന്റെ ഭർത്താവും ഇവിടെ താമസിക്കുന്നു.
1: ശരി. ഓക്കെ. പിന്നെ ഏതാ പാട്ട് വേണ്ടത്?
0: എനിക്ക് ഏതൻ തോട്ടത്തിലേക്ക്.
1: ഓക്കെ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ. ഓക്കെ. അപ്പോ ഇത് എല്ലാരും സുഖായിരിക്കുന്നു. ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം?
0: ഞാൻ പാട്ട് കേൾക്കാൻ നല്ല പാട്ട്, പഴയ പാട്ടോടാണ് എനിക്ക് ഇഷ്ടം.
1: പഴയ പാട്ടാണ് ഇഷ്ടം.
0: കൊച്ചുനാളില് റേഡിയോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ.
1: അപ്പോ അന്നേരം കേട്ടതാണ് ഈ പാട്ട് അല്ലേ?
0: അന്നേരം കേട്ടതാ, കേക്കുവായിരുന്നു. അന്നേരം അച്ഛനും അമ്മയൊക്കെ റേഡിയോ കേക്കുവായിരുന്നു. പണ്ടൊക്കെ ഈ 11:30, ഞായറാഴ്ച 11:30 ബാലലോകം, ഇവിടെ ഇരുന്ന മുട്ടുകൾ എന്ന് പറയുന്ന അത് 11:30 ഞായറാഴ്ച 11:30
1: അങ്ങനെയായിരുന്നു പണ്ട്.
0: അങ്ങനെയായിരുന്നു. പിന്നെ രാത്രി 10 മണിക്ക് രഞ്ജിനി, അങ്ങനൊക്കെ ആയിരുന്നു.
1: അതായിരുന്നു
0: മാറിയ.
1: ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: ശരി.
1: ഓക്കെ എന്നാ.
0: താങ്ക് യു മാഡം.

0: പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 9446455888, പിന്നെ 0484-24-26-397. മറ്റൊരു നമ്പർ 0484-24-26-387.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: ഹലോ.
2: ഹലോ പ്രിയ മേഡം, നമസ്കാരം.
0: അതെ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ ബാബുവാണ് കപ്പച്ചേരി. ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ഈ പേര് നല്ല പരിചയമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. ഞാൻ എന്റെ മോക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ചോദിക്കാൻ വിളിച്ചാണ്.
0: അതെന്ത് പറ്റി? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന്?
2: പ്രത്യേകത പിറന്നാൾ, പിറന്നാൾ ദിവസമായിരുന്നു. പക്ഷെ അന്ന് ഡേറ്റ് ഒന്നും ആയിണ്ടായില്ല, അന്ന് വിളിച്ചിട്ട് അധികം ആയിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വിളിക്കാന്.
0: ഓ ശരി, എന്നായിരുന്നു ആ പിറന്നാള്?
2: ഒരു 1-1.5 മാസം പറയുന്നുണ്ട്.
0: 1.5 മാസം ആയല്ലേ? ഓക്കെ, ശരി.
2: മെയിലായിരുന്നു, മെയിലാണ്.
0: അപ്പൊ കഴിഞ്ഞു പോയെങ്കിലും ഒരു ആശംസ പറഞ്ഞോളൂ ആളോട്.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: എന്താ മോളുടെ പേര്?
2: മോളുടെ പേര് ഐശ്വര്യ.
0: ഐശ്വര്യ എന്താ ചെയ്യുന്നത്?
2: അയാൾ അക്കൗണ്ടന്റ് ആണ്. കല്യാണം കഴിഞ്ഞു. അയാളുടെ ഹസ്ബൻഡ് UK-യിലാണ്. പിന്നെ എനിക്കൊരു മകനുണ്ട്, അവന്റെ കുട്ടിയുണ്ട്, മരുമകളുണ്ട്, വൈഫുണ്ട്.
0: ശരി, ഓക്കെ. അപ്പൊ മോൾക്ക് വേണ്ടിട്ട് ഏതാ പാട്ട് വേണ്ടേ?
2: അതെ, മകളെ പാതി മലരേ. നല്ല പാട്ടില്ലേ?
0: നല്ല പാട്ടാണ്. അത് പാടുന്നുണ്ട് നന്നായിട്ട്.
2: അയ്യോ,
0: ശരിക്കും അത് പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എനിക്ക് എനിക്കൊരു പരാതി ഉണ്ട്.
0: ഓ, എന്താണ്? പറഞ്ഞോളൂ.
2: പരാതി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എനിക്ക് റിയാസ് സാറിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നാളായി വിളിച്ചു തുടങ്ങിട്ട്, ഇപ്പൊ ഇത്രയും കാലായി. പക്ഷെ സാറ് ഉള്ളപ്പോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാറുണ്ടായി,
0: ഇതുവരെ കിട്ടിയില്ല അല്ലേ? സംസാരിക്കാൻ പറ്റില്ല.
2: എനക്കെ മൂത്ത ആളുടെ ഇളയാളെന്ന് നീ അറിയില്ല കേട്ടോ. ഞാൻ ഇത് പൊസിഷൻ വെച്ചാൽ പറയണ സാറെന്ന് വിളിക്കുന്നത്.
0: എന്തായാലും ഇളയാളാണ്.
2: അപ്പൊ ഇതുവരെയായിട്ടൊന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയുള്ള വർത്തമാനം പറഞ്ഞില്ല. ഭയങ്കര കൊതിയാണ് എനിക്ക് അങ്ങനോട് വർത്തമാനം പറയണമെന്നുള്ളത്.
0: ആണോ? ശരി, അപ്പോ അതിന് സാധിക്കട്ടെ ഉടനെ തന്നെ.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ, പിന്നെ നമ്മുടെ ഐശ്വര്യയോട് പ്രത്യേക അന്വേഷണം പറഞ്ഞേ കൂട്ടാ. അച്ഛൻ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആളിത് കേൾക്കൂ?
2: കേൾക്കും.
0: പറഞ്ഞിട്ടാണ് അല്ലേ വിളിച്ചത്? ഓക്കെ, അപ്പോ ഐശ്വര്യക്ക് പിറന്നാള് കഴിഞ്ഞു പോയെങ്കിലും ഞങ്ങളുടെ ആശംസയും കൂടെ അറിയിക്കുകയാണ് കേട്ടോ.
2: സന്തോഷം.
0: ശരി എന്നാ.
2: ആയിക്കോട്ടെ.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: ആ ഞാൻ എൻ്റെ പേര് ഗ്രേസി, ഗ്രേസി റോയ്.
0: ഗ്രേസി റോയ്, എവിടെ നിന്നാണ് വിളിക്കണേ?
1: ഞാൻ ഇളംകുളം ചിലവന്നൂർന്ന്.
0: ഓക്കെ, ശരി. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഇല്ലല്ല, ഞാനൊരു വർഷമൊക്കെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ആണല്ലേ. ആ ശരി. അപ്പോൾ
1: ആ
0: റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ട്?
1: ആ കേൾക്കുന്നുണ്ട്. കടയാണ് എനിക്ക് തയ്യക്കട.
0: ആ, അപ്പൊ പിന്നെ എന്തായാലും കേൾക്കുമല്ലോ.
1: അത് പിന്നെ അതൊരു നേരം പോക്ക്, അത് നല്ല ഇതാണ്. അപ്പൊ
0: ആഹാ.
1: കാരണം അത് കേൾക്കും.
0: എന്നിട്ട് ഇപ്പോൾ ഒരുപാട് പണിയുള്ള സമയമാണോ ഇത്?
1: ഇപ്പൊ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ പോണു.
0: ഈ യൂണിഫോമിന്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ.
1: യൂണിഫോം എടുത്തില്ലേ ഇത്തവണ?
0: ഇത്തവണ എടുത്തില്ലേ?
1: ആ, ചുരിദാറും ബ്ലൗസും ഒക്കെയാണ് പോണത്, തയ്ച്ചുകൊണ്ടിരിക്കുന്നത്.
0: ആ ശരി ശരി. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ? കൂടെ ഉണ്ടോ ആൾക്കാരുണ്ടോ?
1: ഒരാളുണ്ട്, ബിമല ചേച്ചി എന്ന് പറയും, ബിമല.
0: ആഹാ, ശരി. അപ്പൊ വിമല ചേച്ചിയോട് അന്വേഷണം പറഞ്ഞേക്കൂ.
1: ആ വിമല ചേച്ചിയോട് അന്വേഷണം പറഞ്ഞു. ഞാനും വിമല ചേച്ചിയും കൂടി വിളിക്കാതെ കുറച്ച് നേരമായി, അത് കിട്ടണ്ടായില്ല.
0: ഓക്കെ.
1: ഓക്കെ.
0: താമസിക്കുന്നത് അവിടെ അടുത്ത് തന്നെയാണോ?
1: ആ ചിലവന്നൂര് അടുത്ത് തന്നെ താമസിക്കണ, കപ്പോടെ അടുത്താണ്.
0: ആ ശരി. അപ്പോ അധികം ഇങ്ങനെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അതോ
1: ആ
0: എങ്ങനെയാ?
1: തൊട്ടടുത്താണ്.
0: ആഹാ, എളുപ്പമായല്ലോ.
1: ആ അതെ.
0: ഓക്കെ. വിമല ചേച്ചിയും അവിടുത്തെ കാര്യം തന്നെയാണോ?
1: ഇവിടെ തന്നെ അടുത്ത് താമസിക്കുന്ന ആളാണ്.
0: ആ ശരി, അത് കൊള്ളാം.
1: അതെ.
0: പിന്നെന്തൊക്കെയാ അവിടുത്തെ വിശേഷം? അതൊക്കെ പറയൂ.
1: ഇന്ന് മഴയില്ല, ഇത്തിരി വെയിലാണ്, നല്ല വെയിലാണെന്ന്.
0: അതാണ് വിശേഷം.
1: വിശേഷം അതാണ് ഇന്നത്തെ വിശേഷം. എല്ലാ ദിവസവും മഴയല്ലേ?
0: ആ അല്ലേ,
1: പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
0: വേറൊന്നുമില്ല അല്ലേ പ്രത്യേകിച്ച്?

0: ചേർന്നില്ല.
1: ഓക്കെ.
0: പാട്ട്
1: അപ്പൊ
0: വേണം. അതെ, സായുജ്യത്തില
1: ആ സായുജ്യത്തിലെ ഏത് പാട്ട്?
0: മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ,
1: ഓക്കെ.
0: ആ പാട്ട്.
1: ആ ശരി, പാടുവോ?
0: ഇല്ല ഇല്ല ഇല്ല, പാടില്ല.
1: ഉടനെ തന്നെ പറഞ്ഞു ഇല്ലില്ല ഇല്ലില്ല.
0: ഇല്ല ഇല്ല ഇല്ല.
1: ശരി, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
0: ഈ ഭീമര ചേച്ചിക്കും പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ ശരി കേട്ടോ.
0: ഓക്കെ, ആ ശരി. ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: കേൾക്കാം കേൾക്കാം.
1: അപ്പൊ സന്തോഷം.
0: സന്തോഷം. ഓക്കെ ശരി.

0: മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഇതാരാ സംസാരിക്കുന്നത്?
2: ഞാന് മട്ടാഞ്ചേരി. സുബൈർ.
1: സുബൈർ മട്ടാഞ്ചേരി.
2: സുബൈർ, സുബൈർ.
1: ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ഞാനൊരു പറയാൻ വിളിച്ചിട്ടുണ്ട്, ഒരു വർഷം. കഴിഞ്ഞ സെപ്റ്റംബർ ജൂലൈ വിളിച്ചാണ്.
1: ശരി. പിന്നെ മട്ടാഞ്ചേരിയില് തിരക്കൊക്കെ ഉണ്ടോ ഇപ്പോ?
2: മട്ടാഞ്ചേരിയിൽ ഇപ്പൊ തിരക്ക് കുറഞ്ഞിപ്പോ, പരിപാടി ഓഫീസിലില്ലേ.
1: അതുമല്ല, മഴ കാരണം അവസ്ഥക്ക് വരുന്നില്ല അല്ലെ? ശരി. ഒരു തവണ ഇതേപോലെ കഴിഞ്ഞ മഴയ്ക്കാണ് ഇതേപോലെ ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ഒന്ന് വന്നു. അന്നേരം നല്ല ഉഗ്രം മഴ പെയ്തിട്ട്. എന്നിട്ട് മുഴുവൻ നനഞ്ഞു എന്ന് വെച്ചാല് എന്റെ ചെരുപ്പൊന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അങ്ങ് നനഞ്ഞു. ഒട്ടും, അതായത് നീന്തി വരേണ്ടി വന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഇത് വേറെ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ചെയ്യുന്നത് കാറ്ററിംഗ് ബിസിനസ് ആണ്.
1: ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു, സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? ബിരിയാണി തന്നെയാണ്? ഓ, ഇന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ നാളെ മറ്റന്നാളുമാണ് ചടങ്ങുകളൊക്കെ ഉള്ളത്. ഓ ശരി. വലിയതാണോ അത്? വലിയ ഓർഡർ ആണോ? ഓ,
2: ബിരിയാണി വേണമെങ്കിൽ എഫ്എമ്മിലൊക്കെ പറഞ്ഞാൽ മതി, കൊണ്ടുവന്നേരാ.
1: ഞങ്ങളിങ്ങനെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാം അല്ലെ, മട്ടാഞ്ചേരിയിലുള്ള സുബൈർ അറിയാൻ. അയ്യോ, അത് കൊള്ളാം. എന്തായാലും കൊള്ളാം അത്. ആണോ? ശരി. അപ്പൊ എന്തായാലും സന്തോഷം ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
2: ഞാൻ പറഞ്ഞത് സ്വർണ്ണമീനിന്റെ പാട്ടില്ലേ, മറ്റേ
1: സർപ്പത്തിലെ. ഓക്കെ, അതാണ് വേണ്ടത്. നല്ല വലിയ പാട്ടാണ്. അതെന്ത് പറ്റി എന്നിട്ടത് വേണ്ടെന്ന് വെച്ചത്?
2: ആ പാട്ട് നീളം കുറവാണ്, കുറച്ചുള്ളൂ. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴേ 3 മിനിറ്റുള്ള പാട്ട്.
1: ഓ ശരി, അപ്പൊ നമുക്ക് 6 മിനിറ്റുള്ള പാട്ടങ്ങ് വെക്കാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഈ നീളമുള്ള പാട്ടങ്ങ് കേട്ടോളൂ. ഓക്കെ, അപ്പൊ സന്തോഷം. ഓക്കെ.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാ സംസാരിക്കുന്നത്?
1: ഇത് കുന്നത്തങ്ങാടിന്ന് സരസ്വതി ഉണികൃഷ്ണൻ.
0: ഓക്കെ, ശരി. നല്ല സന്തോഷത്തിലാണല്ലോ.
1: വളരെ സന്തോഷം. എത്ര കാലമായി. ഞാൻ 2022 ഞങ്ങള് മാളയിൽ താമസിക്കുമ്പോ കിട്ടിയിട്ടുള്ളത്. അങ്ങോ തൊട്ടേ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്.
0: അയ്യോ, 4 കൊല്ലായല്ലേ.
1: ബെല്ലടിക്കും, പക്ഷെ ഭയങ്കര തിരക്കല്ലേ എല്ലാരും.
0: അതെ, കൊറേ പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ചിലർക്ക് എപ്പോഴും കിട്ടുകയും ചെയ്യും, ചിലർക്ക് കിട്ടുകയേ ഇല്ല.
1: അതെ.

0: എന്നാലും ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. പ്രിയ
1: ആണല്ലേ.
0: മാഡത്തിനോട് സംസാരിക്കണം എന്ന് കുറെ കാലമായി വിചാരിച്ചിരുന്നു. അന്ന്
1: ആ
0: ജയമോഹൻ സാറായിട്ട് സംസാരിച്ചിരുന്നു.
1: ആ ശരി ശരി.
0: ആ അപ്പൊ വലിയ സന്തോഷമായി. പരിപാടികളൊക്കെ സൂപ്പറാണ്.
1: ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? കുന്നത്തങ്ങാടി അല്ലേ?
0: കുന്നത്തങ്ങാടി, തൃശ്ശൂര്, അരിമ്പൂര് എന്ന് പറയും.
1: ഈ മാളിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ ഇത്?
0: ഒരു എത്രയാ, 70 കിലോമീറ്റർ ഉണ്ട്.
1: 70?
0: അത് ഞങ്ങള് ഒരു കുറച്ച് നാള് ഞങ്ങൾ അവിടെ താമസിച്ചിട്ടുള്ള ഒരു കൊല്ലം.
1: ശരി.
0: ഞാൻ മോന് അവിടെ ജോലി ചെയ്തിട്ട് വീട് കിട്ടാണ്ടായി. ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോയി. പിന്നെ അവന് മുംബൈയിൽ ജോലി ചെയ്ത് ജിതേഷ് ഉണ്ണികൃഷ്ണൻ. അപ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോന്നു.
1: ഓക്കെ,
0: അങ്ങനെയാണ്. അപ്പൊ അവിടെ ചുറ്റിയിട്ടുള്ളതാണ്.
1: ശരി.
0: അപ്പൊ ഇങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്.
1: ആ ശബ്ദത്തിലുണ്ട് ആ സന്തോഷവും എക്സൈറ്റ്മെന്റ് ഒക്കെ.
0: അതെ അതെ അതെ അതെ. പരിപാടികളൊക്കെ കേൾക്കും. ഞങ്ങളുടെ എല്ലാവരും റേഡിയോ കേൾക്കുന്നവരാണ്.
1: എല്ലാവരും എന്ന് പറയുമ്പോ അവിടെ ചുറ്റിനുള്ളവരോ?
0: വീട്ടില് അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ മരിച്ചു. എന്റെ അമ്മ അവിടെ പലൊരു പാലേക്കരയാണ്. എന്റെ വീട് ഇവിടെ ചേട്ടന്റെ വീടാണ്. അവിടെ ഇവിടെ ഉള്ളവരും എന്റെ കൂട്ടുകാരൊക്കെ റേഡിയോ കേൾക്കുന്നവരാണ്. ഭയങ്കര റേഡിയോയുടെ ഒരു പ്രത്യേകതയാണ്. എന്താ വെച്ചാൽ നമുക്ക് സമയം ഒട്ടും നഷ്ടപ്പെടാണ്ട് എല്ലാ അറിവുകളും പാട്ടും എല്ലാം സന്തോഷം.
1: അപ്പൊ താങ്കളാണ് അവരെയൊക്കെ ശ്രോതാക്കളാക്കിയത്?
0: ഞാൻ അനിയന് വേണ്ടി മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ ശശികുമാർ സാർ വിളിച്ചിണ്ടായിരുന്നു കഴിഞ്ഞതല്ലോ.
1: ഫോൺ ഔട്ട് ഗാനോത്സവത്തിലായിരിക്കും അല്ലേ?
0: അതെ, ഒരിക്കൽ എന്നെ വിളിച്ചിട്ടുണ്ട്.
1: ആണോ? കൊള്ളാം.
0: അങ്ങനെ അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം.
1: തീർച്ചയായിട്ടും പറയാം. ഇപ്പൊ പാട്ട് ഏതാ വേണ്ടത്?
0: പാട്ട് മറ്റേ കിഴക്കുന്നൊരും പക്ഷി എന്ന് പടത്തിലത്തെ സൗഭർണികാമൃത.
1: അത് വെക്കാട്ടോ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട്?
0: ഇത് ആകാശവാണിയിലുള്ള എല്ലാവർക്കും, ഇവിടെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ശരി. അപ്പൊ അവിടെ റേഡിയോ കേൾക്കുന്ന എല്ലാവരോടും അന്വേഷണം പറയാട്ടോ. അവര് കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ അന്വേഷണം ഞാൻ അറിയിക്കുകയാണ്.
0: സന്തോഷം. അപ്പൊ ഇത് ചേട്ടൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മള് മക്കൾക്കും അതുപോലെ അത്യാവശ്യം നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും.
1: ആഹാ,
0: അപ്പൊ അത്രയും ഇഷ്ടമാണ് റേഡിയോ പരിപാടികള്.
1: അപ്പോ എല്ലാവർക്കും അന്വേഷണം, സ്നേഹം.
0: അവിടെയും എല്ലാവരോടും.
1: ഓക്കെ, ശരി കേട്ടോ. അപ്പൊ പാട്ട് കേൾക്കാം.
0: അനിതാ മാഡത്തിന്റെ സൗണ്ട്, മാഡത്തിന്റെ സൗണ്ടും കുറേശ്ശെ സാമ്യമുണ്ട്.
1: എന്നോട് ഇത് വിളിക്കാൻ വെള്ളിത്തിരയില് വിളിച്ച പലരും പറഞ്ഞിട്ടുണ്ടത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് അനിതാ മാഡം ആണോ എന്ന്.
0: ഞാൻ കേൾക്കാറുണ്ട്. ഓ, അനിതാ മാഡം അന്ന് പോകുമ്പോ ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ എന്താ പറയാ, അങ്ങനെയായിരുന്നു.
1: ആണോ?
0: സൗണ്ട് കേട്ടപ്പോ സമാധാനായി.
1: ശരി. ഓക്കെ, അപ്പൊ നമുക്കെന്നാ പാട്ടിലേക്ക് വാട്ടോ.
0: ഓ ശരി ശരി.
1: ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് രാജേഷ് ടി എൻ, ജിജി ചെറിയാൻ. പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ഖുദ്സിയ സമീന. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: വേദനയുണ്ട്
2: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന് ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
3: ശനി
4: ദശ, ശനി ദശ.
5: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
6: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അയ്യ.
5: ശനി ദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനി ദശ.
7: ആകാശവാണി എഫ് എം വാർത്തകൾ.
8: ഊർജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കാച്ചി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കി

0: ക്കാൻ ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ. ബീഹാർ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ 3 സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 30 നടക്കും. വോട്ടെണ്ണൽ അടുത്ത മാസം 3. പ്ലസ് 1 ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28 നടക്കും. സ്വാതി തിരുനാൾ സംഗീതസഭയുടെയും ഗാന്ധിഭവന്റെയും ആഭിമുഖ്യത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യ കൂട് എന്ന നാടകം അവതരിപ്പിക്കും. തിരുവനന്തപുരം കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് 6 അവതരണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 13 മരണം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ് 2:03.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ വന്നു കുടുംബ ഡോക്ടർ, ഫാമിലി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആശ തോമസുമായി അഭിമുഖം.
1: നമ്മുടെ നാട്ടിൽ ആരോഗ്യ ബോധവൽക്കരണം വളരെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നിലനിന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഓരോ കുടുംബത്തിനും അവർക്ക് വിശ്വാസമുള്ള, അവരോട് ഒത്തുപോകുന്ന ഒരു ഡോക്ടർ, അതായത് നമ്മൾ പണ്ട് കുടുംബ ഡോക്ടർ എന്ന് നാം വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വലുതായതുകൊണ്ടോ പിന്നെ അതുപോലെ തന്നെ അണുകുടുംബങ്ങളായി ഒക്കെ മാറിയപ്പോൾ ഈ കുടുംബ ഡോക്ടർ എന്നുള്ള ആ ഒരു സങ്കല്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ടൊക്കെ നമുക്ക് എന്ത് അസുഖം വന്നാലും ഉടനെ നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ആ കുടുംബ ഡോക്ടർ എന്ന് പറയുന്ന ആ ഡോക്ടറെ വിളിച്ച് ചോദിക്കുക. അത് ഏത് അസുഖമായാലും ശരി, ഇപ്പോൾ പനി തുടങ്ങി ഏറ്റവും ഗൗരവമുള്ള അസുഖമായാലും ആ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. അത് ഒരു തരത്തിൽ വളരെ നല്ല പ്രയോജനം ചെയ്തിരുന്നു. അതായത് അനാവശ്യ ചികിത്സകൾ ഒഴിവാക്കാമായിരുന്നു, നമ്മുടെ സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ വളരെ പ്രയോജനം ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു മാർഗദർശകനായിട്ടായിരുന്നു ആ ഡോക്ടർ പ്രവർത്തിച്ചിരുന്നത്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം ആ ഒരു ഡോക്ടറിന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് സംശയം, അത് ഇന്നതാണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അത് ഇന്ന കുടുംബമാണോ എന്നാൽ ഇന്നതായിരിക്കും എന്ന് വരെ ആ ഡോക്ടർ പറയുന്ന ഒരു അവസ്ഥയുണ്ടത്. പക്ഷേ ഇന്ന് അത് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അണുകുടുംബമൊക്കെ ആയപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് പല സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം തേടി അലയേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ ഇന്ന് നമുക്കറിയാം ഇന്റർനെറ്റ് പോലെയുള്ള അതിൻ്റെ ഉപയോഗം വന്നപ്പോൾ നമുക്ക് അതിൽ നല്ലതും ചീത്തയും ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു കൺഫ്യൂഷൻ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും? ഇന്ന് സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. ഇപ്പോൾ മൂക്കിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ENT ഡോക്ടറെ അടുത്ത് നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഫാമിലി മെഡിസിൻ എന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രസക്തി. ഇത് ആഗോളതലത്തിൽ തന്നെ വളരെയേറെ പ്രസക്തിയുള്ള ഒരു വിഭാഗമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ എന്താണ് ഈ ഫാമിലി മെഡിസിൻ? ഇത് ഒരു കുടുംബ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എന്താണ് ഇതിൽ വ്യത്യാസം? ഒരു ഫാമിലി മെഡിസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് കിട്ടും? അതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഈ കുടുംബ ഡോക്ടറും ഫാമിലി മെഡിസിനും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്?
2: ഫാമിലി മെഡിസിൻ കുടുംബ ഡോക്ടർ തന്നെയാണ്, നമ്മളതിനെ വേറെ ഒരു തരത്തിലിരുന്ന് പറയുന്നു. പണ്ടത്തെ കുടുംബ ഡോക്ടർ അത് ഇടയ്ക്കെവിടെയോ നഷ്ടപ്പെട്ടു പോയി, പിന്നെ നമ്മൾ സ്പെഷ്യലൈസേഷനിലോട്ടായി. പക്ഷേ നമ്മൾ ഓരോ അവയം ഓരോ ഡോക്ടറിനെ ഏൽപ്പിച്ചപ്പം ആ പേഷ്യൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും. അവിടെയാണ് ഈ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം. നമ്മൾ MBBSലെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ്

0: എന്നിട്ട് പിന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ഓരോ തരത്തിൽ മാറുന്നു. അപ്പം ഫാമിലി മെഡിസിനകത്ത് ആ ഒരു ലെവലിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ലെവലിലോട്ട് വരുമ്പം പ്രൈമറി കെയർ, ആ കെയർ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇപ്പം അങ്ങനെയാണ് നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട്. പിന്നെ ആ ഡോക്ടർ ഈ ഒരു കുടുംബത്തിൽ ഇപ്പം നമ്മൾ എത്ര പേരുണ്ട്, ഇപ്പം ഏത് പ്രായത്തിലുള്ള ആൾക്കാരായാലും അവർക്കൊരു ഫാമിലി ഡോക്ടറായാലും ഞങ്ങളുടെ കോഴ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രായമുള്ളവരെ മാത്രമല്ല, കുട്ടികൾ, ഗർഭിണികൾ, ഒരു പെട്ടെന്ന് ഒരാൾ വീണു, വീണിട്ട് ഒരു ചെറിയൊരു സ്പ്രെയിൻ ഉണ്ടായി, ഒരു ഫ്രാക്ചർ വന്നു, അതൊന്ന് അത്യാവശ്യം ഇപ്പോഴത്തേക്കൊന്ന് ഫിക്സ് ചെയ്യണം, ആളിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സമയമെടുക്കും. അപ്പം ആ എല്ലാ സ്പേസ്, ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫാമിലി മെഡിസിൻ കൊണ്ട് ഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ്,
1: പ്രാഥമിക അടിസ്ഥാന ചികിത്സ.
0: അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഒരു ബോണ്ട് ക്രിയേറ്റ്
1: ആവും,
0: ബന്ധം അവിടെ വന്നു. അത് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിനുള്ള അഡ്വാൻറ്റേജ്, ഈ കുടുംബത്തിനൊപ്പം ഈ കുടുംബ ഡോക്ടറും വളരുകയാണ്, ആ ബന്ധം സ്ട്രോങ് ആവുകയാണ്. അപ്പം നാളെ ഇപ്പം ആ ഡോക്ടറെ വിളിച്ചിട്ട് ഇപ്പം പറയുന്നത് അയ്യോ കുട്ടി വീണിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേനും അപ്പം ഡോക്ടറിന് മനസ്സിലാവും, അയ്യോ ഈ കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വീണില്ലേ, ഈ പ്രാവശ്യം ഇത് രണ്ടാമതാണല്ലോ. പക്ഷെ ഇപ്പം നേരിട്ട് പോയി കാണുന്ന ഒരു ഡോക്ടർ, ഇപ്പോൾ ഒരു ഓർത്തോ ഡോക്ടർ ആണെങ്കിൽ ആ പുള്ളി ഓക്കെ കൊച്ചു വീണു, കൊച്ചിന് ഒടിവൊന്നുമില്ല, ഫ്രാക്ചറൊന്നുമില്ല, നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത് ചെയ്യാമെന്ന് പുള്ളി പറയും. പുള്ളി പറയുന്നതും ശരിയാണ്. പക്ഷെ ഇപ്പം ആ ഒരു കുടുംബ ഡോക്ടറിനറിയില്ല ഈ കുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ പലപ്പോഴും വീണിട്ടുണ്ട്, അപ്പം ഈ കുട്ടിയുടെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയില്ല ഇതൊന്ന് ന്യൂറോയിനെ ഒന്ന് കാണിക്കണം,
1: അല്ലെ ഹാർട്ടിൻ്റെ
0: ഹാർട്ടിൻ്റെ ഒന്ന് കാണിക്കണം. അതാണ് ആ കുടുംബ ഡോക്ടറും ആ ഒരു ഫാമിലി മെഡിസിൻ്റെ സ്പെഷ്യാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്.
1: വ്യത്യാസം അവിടെയാണ്.
0: നമ്മളെല്ലാം ചികിത്സിക്കും അതല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യ ചികിത്സ ആൾക്ക് കൊടുക്കാനും പറ്റും, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും പറ്റും. നിങ്ങൾ ഇന്നയാളെ കാണിക്കുക, അതിൻ്റെ ഒരു രഹസ്യം തന്നെ ഞങ്ങൾക്ക് ആ ഫാമിലിനെ അറിയാമെന്നുകൊണ്ട് മാത്രമാണ്. ആൻഡ് ഈ ഒരു ബോണ്ട് നമ്മൾ പതിയെ ഡെവലപ്പ് ആവുന്ന ഒരു ബോണ്ടാണ്, അവിടെ വരുന്ന ഒരു വിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റിയാലും കുഞ്ഞിലെയൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വിളിക്കേണ്ട ഡോക്ടർ ഒരാളായിരിക്കും, ആ ഡോക്ടറായിരിക്കും നമ്മളോട് പറഞ്ഞിരുന്നത് ആ ഇല്ല ഇതെനിക്ക് പറ്റൂല ഇത് ഇവിടെ കാണിച്ചു. പക്ഷെ അതാണ് നമുക്കിപ്പം ഇഷ്ടം ഇല്ലാതെ പോയേക്കുന്ന ഒരു കാര്യം. അത് അവിടെയാണ് ഫാമിലി മെഡിസിന് തിരിച്ച് നമ്മൾ കൊണ്ടുവരാനും നമ്മൾ ആ ഫാമിലി മെഡിസിൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തേക്കുന്നതും. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഏകദേശം ഒരു 5-8 ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ഞങ്ങൾ ട്രെയിനിങ് പോകുന്നത്. അപ്പം എല്ലാത്തിൻ്റെ ഒരു ബേസിക്, നാളെ നമ്മൾ കയറി ഫ്രാക്ചർ ഫിക്സ് ചെയ്തു സ്ക്രൂ ചെയ്തു അതൊന്നും അല്ല, പക്ഷെ അവിടെ വരെ ആളിനെ എത്തിക്കുക.
1: ശരിയായ ചികിത്സ ശരിയായ രീതിയിൽ ഒരാൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് വരുത്തുന്ന ഒരു രീതിയാണ് നമുക്ക് പറയാം. അതാണ് അപ്പോൾ ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് അവർക്ക് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ രോഗത്തിൻ്റെ അവരെ രോഗവിവരങ്ങളും പലരുടെയും രോഗവിവരങ്ങൾ ആ കുടുംബത്തിലെ ആൾക്കാരെ അറിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും ഗൗരവമുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സാധ്യതകൾ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് പറഞ്ഞൂടെ.
0: നമ്മൾ അറിയുന്ന ഒരാളുടെ ഒരു പുതിയ സിംപ്റ്റം വരുമ്പോൾ നമുക്കറിയാം ഈ സിംപ്റ്റം അല്ല, ഇത് മുന്നേ ഇല്ലാന്ന ഒരു കാര്യമാണ്, ഇതില്ല ഇത് നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ പറയുന്ന ഒരു റെഡ് ഫ്ലാഗ്സ്, നമ്മൾ ഇല്ല അപകട സൂചനകൾ, ഇതില്ല ഇത് നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല, ഇത് കാണിക്കണം, അല്ലെങ്കിൽ ഇല്ല നമുക്കിത് വെയിറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം, അങ്ങനെയും കൂടെ നമുക്കൊരു ഡിസിഷൻ, ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും.
1: അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു പ്രയോജനം. ഇനി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണികൾ, മുതിർന്ന പ്രായക്കാർ, ഇവരെ എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ പറയാം, കുറച്ച് പേർക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ചിലവർക്ക് അതല്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഇത് ചികിത്സ വേണ്ടതാണോ എന്നുള്ളത് തിരിച്ചറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ഫാമിലി മെഡിസിന്?
0: ഫാമിലി മെഡിസിന് പ്രാധാന്യമുള്ളത് കണ്ടിന്യൂറ്റി ഓഫ് കെയർ നമ്മൾ പറയും,
1: തുടർച്ചയായിട്ടുള്ള
0: ചികിത്സ, പരിചരണം. അപ്പൊ നമ്മള് ആശുപത്രിയിൽ ഇപ്പൊ ആള് വന്നു സുഖമായി വീട്ടിൽ പോയി അല്ല, ആൾക്കിപ്പോ സുഖമായിട്ട് വീട്ടിൽ പോയാലും ആളിനെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഫാമിലി ഡോക്ടർ വീടുകൾ സന്ദർശിക്കും, അവിടെയുള്ള ആൾക്കാരെ കാണും. അപ്പം നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിൽ ഇപ്പം കിടപ്പ് രോഗിയാണെങ്കിൽ നമ്മൾ കിടപ്പ് രോഗിയെ കാണും. അവിടെ കാണുന്ന ഒരു അയ്യോ ഒരു കുട്ടിക്ക് എന്ത് പറ്റി, കുട്ടിക്ക് ഇപ്പം വെയിറ്റ് കൂടുന്നില്ലല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റിൻ്റെ കൂടെ ഈ ഒരു കെയർ, നമുക്ക് ഈ തുടർച്ചയായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അവരൊരു അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ അതുകൊണ്ട് തന്നെ ഇവരെ വീട്ടിൽ പോയി

0: സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റും.
1: പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോയി ചികിത്സിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് എന്ത് ചികിത്സയാണ് വേണ്ടത്, ഇപ്പോൾ കൊടുക്കുന്ന ചികിത്സ ശരിയാണോ, ഇത് നമുക്ക് വിലയിരുത്തൽ നടത്താൻ പറ്റുമോ?
0: പറ്റും. നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പം വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഒരു ആളിനെ നമ്മൾ ഫാമിലി മെഡിസിനകത്ത് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഹോം വിസിറ്റ്സ്. നമ്മൾ വീട്ടിൽ പോയി രോഗികളെ സന്ദർശിക്കുക. അപ്പോൾ അത് നമ്മൾ ഒ പിയിൽ വരാത്ത പേഷ്യൻസിനെയാണ് കൂടുതലും നമ്മൾ രോഗികളെയാണ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ അവർക്കിപ്പം നമ്മളിപ്പം കാണുമ്പോൾ ഈ ആൾക്ക് ഇല്ല, നമുക്ക് ഇച്ചിരൂടെ നമുക്ക് ഇതിനകത്ത് മെഡിസിൻസ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അടുത്ത സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് അവരോട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് പറയുന്നതിനൊരു ഇച്ചിരി ഒരു വ്യക്തതയുണ്ട് നമ്മൾ പേഷ്യൻ്റ് രോഗിയുടെ കാര്യം പറയുമ്പം. അപ്പോൾ അതൊരു കാര്യമാണ് നമ്മളൊരു ലൈസിങ് നടത്തുക. നമ്മളവിടെ ഒരു കണക്ടറും ഒരു കൊളാബറേറ്ററും ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നമ്മളവിടെ നിൽക്കുകയാണ്. ഇല്ല, ഈ രോഗിക്ക് ഇതല്ല,
1: ഒരു
0: പാലം. എക്സാക്ട്ലി,
1: പാലമാണ്
0: ഫാമിലിയാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യല്ല, നമുക്ക് ഇല്ല ഇതല്ല, ഇതിന് നമ്മൾ ഇനിയും വിദഗ്ധ ചികിത്സ വേണം, അല്ല ഇനി ആളെ കാണണം, അത് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ആ ഡോക്ടറായിട്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള നമുക്ക് പറയില്ല നിങ്ങൾ ഇന്ന ആളെ കാണിക്കേണ്ട, അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കൺസൾട്ടേഷനോ ബുക്കിങ്ങോ അതിനൊക്കെ സഹായിച്ചു കൊടുക്കാം. നമ്മൾ പറയാം രോഗിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ വന്ന് പേഷ്യൻ്റായിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി, രോഗിയെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനും ഒരു ഡോക്ടർ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അവര് നമ്മളോട് സംസാരിക്കും, അവർക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റി വ്യക്തം, ആ ഇത് ഇങ്ങനെയാണല്ലോ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാമെന്ന്
1: ഒരു എക്സ്പേർട്ട് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കാൻ പറ്റും, അതിന് ഒരു വില കൊടുക്കാൻ പറ്റും. ഈ ചികിത്സ ലഭ്യമാക്കാനും ഉള്ള ഒരു സൗകര്യം ഇതിലുണ്ടോ? ഇപ്പൊ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല, ഇപ്പൊ നമ്മള് ടെലിമെഡിസിന്റെ കാര്യമൊക്കെയാണ് ഇപ്പൊ കൂടുതലും പറയുന്നത്. അതിലിപ്പോ നമ്മള് വേണമെങ്കിൽ വീഡിയോ കോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഡോക്ടറിനെ പേഷ്യന്റിനെ കണ്ട് വേണമെങ്കിൽ സംസാരിച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് ഡോക്ടർ പറഞ്ഞ ഫാമിലി വിസിറ്റ് ആണ്, നമ്മൾ കുടുംബം സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ചികിത്സ കൊടുക്കാനും അവിടെ സാധ്യമാണ്.
0: പറ്റും, ഹോം വിസിറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറെ ട്രീറ്റ്മെന്റ്.
1: അതായത് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ എല്ലാ മെഡിസിനോ എല്ലാ മരുന്നുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ലേ നമ്മള് പോകുന്നത്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക്
0: അറിയുള്ളൂ.
1: അപ്പൊ അങ്ങനെയുള്ള ചികിത്സ കൊടുക്കാൻ.
0: അതെ, നമ്മളിപ്പം ഒരു വീട്ടിലോട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോ ആളിനെ ഇപ്പൊ ഒരു ഒ പിയിലോട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പോലെ തന്നെയാണ് ഹോം വിസിറ്റിലോട്ടും ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. മിക്കപ്പോഴും നമുക്ക് ഈ രോഗിയുടെ അവസ്ഥ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ കൂടെ ബന്ധപ്പെടുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും എന്താണ് ആളുടെ അവസ്ഥ, അവരുടെ ഉള്ള എന്തെങ്കിലും മെഡിക്കൽ ഒരു റെക്കോർഡോ ഡിസ്ചാർജ് സമ്മറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ഷെയർ ചെയ്യാൻ പറയും, ഞങ്ങൾ അതിനകത്ത് വായിച്ചു നോക്കും. അപ്പം ഏകദേശം ഒരു രൂപം പേഷ്യൻറ്റിനെ നമുക്കറിയാം. അത് കഴിയുമ്പോൾ പിന്നെ ഇവർ പറയുന്ന കംപ്ലയിൻസ് അനുസരിച്ച് നമുക്ക് ചില ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനാണ്, ഒരു വേദനയ്ക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനാണ്, അങ്ങനെ ചെറിയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റും. ഇപ്പം ആൾക്ക് സ്പ്രെയിൻ ആണ്, നമുക്കൊരു ബാൻഡേജ് അല്ലെങ്കിൽ ഒരു സ്ലാബോ അത് നമുക്കറിയാം. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പോകുമ്പം ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ഈ പ്രായമുള്ള ബെഡിൽ കിടപ്പ് രോഗികളായവർക്ക് ബെഡ് സോഴ്സ് വരുന്നത്, അത് ഡ്രസ്
1: ചെയ്യുക,
0: പൊട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ തന്നെയായിരിക്കും ഡ്രസ്സിങ് ചെയ്യുന്നത്. നമ്മൾ വീട്ടുകാരെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ മൂക്കിൽ കൂടെ ഫീഡിങ് ചെയ്യുന്ന പേഷ്യൻസ്, ഇവരുടെ ട്യൂബ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റണം. ഇടയ്ക്ക് അവർ പറയില്ലേ ട്യൂബ് ബ്ലോക്കായി നമുക്ക് നോക്കണം, അപ്പം ആ ട്യൂബ്സ് നമുക്ക് മാറ്റാം.
1: അതേപോലെ തന്നെ
0: മൂത്രം പോകാനുള്ള ട്യൂബ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ
1: അവരൊക്കെ
0: പരിശീലിപ്പിക്കുകയും ചെയ്യാം. ഇത് കറക്റ്റ് ആണോ, ഇത് ശരിയായിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് ശരിയല്ല, അപ്പം നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയണം. അതൊക്കെ നമുക്ക് വീട്ടുകാരെ, ഒരു കിടപ്പ് രോഗിയുടെ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടുകാരെ ഒന്ന് ബോധവൽക്കരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആശുപത്രി വെച്ച് ഡിസ്ചാർജിൻ്റെ സമയത്ത് പറയുമ്പം പലപ്പോഴും, ബിക്കോസ് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ മെഡിക്കലോ ഈ ഫീൽഡിലോട്ട് ബന്ധമുള്ളവരല്ല, അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കുറേ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യും, പക്ഷെ അവർക്കത് എല്ലാം കൂടി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉള്ള ഒരു കാര്യമില്ല അവിടെ. അപ്പം നമ്മൾ പക്ഷെ ഇവരെ വീട്ടിൽ പോയി കാണുമ്പം നമ്മൾ പറയില്ല രോഗി ഇങ്ങനെയല്ല കിടത്തണം, നിങ്ങൾ ഇങ്ങോട്ട് ചിരിച്ച് കിടത്തുക. ഇതൊക്കെ അവരോട് അവിടെ വെച്ച് പറയുമ്പം അതിൻ്റെ അക്സെപ്റ്റൻസും അവർക്കത് മനസ്സിലാവുന്നതുകൊണ്ട് അവർക്കത് ചെയ്യാനും എളുപ്പം. ഇപ്പം ഞങ്ങൾ ഹോം വിസിറ്റ്സ് കണ്ടേക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തോന്നിയേക്കുന്നത് അതാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിൻ്റെ നമ്മൾ വീട്ടിൽ പോയി കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഓ
1: നമുക്ക്
0: പകുതി പോലും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കും. ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വിസിറ്റ് അങ്ങ് പ്ലാൻ ചെയ്യും. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്.

0: ചെയ്യേണ്ടത്. അതിൻ്റെ പേഷ്യൻസിൻ്റെ ബന്ധുക്കാരുടെ ഇടയ്ക്കും അതിൻ്റെ അക്സെപ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്, അവരും ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ കുറേ പേരൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് പോയി പറയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസാണ്, ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. അതാണ് ഒരു വലിയൊരു
1: അഡ്വാൻറ്റേജ്.
0: ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് കാണിക്കാം, ഇതിങ്ങനെയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതൊക്കെ ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് നമ്മൾ വീട്ടിൽ പോയി കാണാം.
1: ഡോക്ടർ, നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഒ പി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, തിരക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ 100-200 ഒക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇത്ര വീടുകളെ സന്ദർശിക്കാൻ
0: പറ്റുള്ളൂ
1: എന്നുള്ള വലിയൊരു പരിമിതിയുണ്ട്. എങ്കിലും ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു രോഗിക്ക് അവർക്ക് തൃപ്തികരമായ രീതിയിൽ ഒരു സർവീസ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് ഇതിലുണ്ടോ?
0: ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 പേഷ്യൻറ്റിനെ വീട്ടിൽ പോയി കാണുന്നതും നമ്മൾ ആശുപത്രിയിൽ ഇരുന്ന ഒരു 30 പേഷ്യൻറ്റിനെ കാണുന്നതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ആ പേഷ്യൻറ്റിൻ്റെ ഒരു റിലീഫും അവർക്ക് ഉള്ള ഒരു സന്തോഷവും സമാധാനവും, അവർ ഇങ്ങനെയുള്ള ഒരു രോഗി, അവർക്ക് മിക്കപ്പോഴും നമ്മളെ വീട്ടിൽ വിളിക്കുന്നത് അവർക്ക് രോഗിയെ ആശുപത്രി കൊണ്ടുവരാൻ പറ്റാത്തപ്പോഴാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനെ പോയി കാണുമ്പം മാനസികമായിട്ട് അവർക്കുള്ള ഒരു, രോഗിക്ക് തന്നെയല്ല രോഗിയുടെ ബന്ധുക്കാർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ഭയങ്കര ആശ്വാസം അവർക്ക്. അപ്പോൾ അതിനാണ് നമുക്കൊരു കമ്പാരിസൺ ഇല്ല. പറയുമ്പോൾ ശരിയാണ്, നമുക്ക് കുറേ സമയം പോകും, നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ ഒ പിയിൽ ഇരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടു, നമുക്ക് അടുത്ത പേഷ്യൻറ്റിനെ കാണാം. അങ്ങനെ നമുക്ക് വീട്ടിൽ പോയാൽ ചെയ്യാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ പോയി ഇങ്ങനത്തെ രോഗികൾ, നമുക്ക് എല്ലാ രോഗികളും കിടപ്പ് രോഗികളും ആശുപത്രി വരാൻ പറ്റാത്ത രോഗികൾക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ ഭയങ്കര കൂടുതലാണ് നമ്മൾ വീട്ടിൽ പോയി അവരെ കാണുമ്പോൾ. പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റും, നമ്മൾ അവരുടെ മെഡിസിൻസ് ഒക്കെ കുറച്ച് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടല്ലേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ഓക്കെ ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് നാളും കൂടി ഇതിങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോകും, ആ ഒരു ഫീലിംഗ്. പിന്നെ വീട്ടുകാരുടെ ആ ഒരു എക്സെപ്റ്റ്, ആ ഇതിങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഇനി ആശുപത്രി കൊണ്ടുപോകണോ ഇപ്പം ഇതിനെ, അങ്ങനെയൊക്കെ ഉള്ള അവരുടെ സംശയങ്ങളും നമുക്ക് തീർക്കാൻ പറ്റും. വീട്ടിൽ പോകുമ്പോൾ ഒരു ഭയങ്കര റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നല്ലോ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് കയറി വന്നു, അവിടെ ഒരു ടെൻഷൻ ഇല്ല, അവിടെ ഭയങ്കര റിലാക്സ്ഡാണ്, ആർക്കും എങ്ങോട്ടും പോകാൻ തിരക്കില്ല. നമ്മൾ ഇത് പ്ലാൻ ചെയ്താൽ പോകുന്ന, ഇപ്പം നമുക്ക് ഓക്കെ ഇന്ന ആളെ നമ്മൾ കാണും, നമ്മൾ ഇത്രയുമേ ഇന്ന് കാണുന്നുള്ളൂ, നമ്മൾ എമർജൻസി എടുക്കുന്നുമില്ല വീട്ടിൽ പോകുമ്പോൾ. അപ്പം ഞങ്ങളും റിലാക്സ്ഡ് ആണ്, നമുക്ക് ഇത്രയും വരെ കാണാം, നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നു, കാണുന്നു. അപ്പം ആ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു കംഫർട്ട് ഫാക്ടറും ഒരു സാറ്റിസ്ഫാക്ഷനും
1: സംതൃപ്തി ഉണ്ട് രണ്ടുപേർക്കും.
0: നമുക്കൊരു സ്ട്രെസ് ഇല്ല, അവിടെ
1: മാനസിക പിരിമുറുക്കം
0: വരുന്നേ ഇല്ല. നമുക്കാണ് നമുക്ക് പറ്റാത്ത ഇല്ല, ഇതിങ്ങനെ നമുക്ക് പറ്റത്തില്ല, അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. നമ്മൾ തന്നെ ഇപ്പം പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല രോഗിയുടെ അവസ്ഥ മോശമാണ്, നമുക്ക് ആശുപത്രിയിലോട്ട് മാറ്റാം, അപ്പം ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ആംബുലൻസോ അറേഞ്ച് ചെയ്തിട്ട് പറയും, ICU ബെഡ് ബ്ലോക്ക് ചെയ്യും, ഇല്ല നമുക്ക് മാറ്റേണ്ട വരും എന്ന് പറയുമ്പോൾ. അപ്പം നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി അത് ഇവിടെ നമ്മൾ ഫോൺ വിളിച്ച് ഏത് ഡോക്ടറിൻ്റെ കീഴേ അഡ്മിറ്റ് ആക്കേണ്ട, അപ്പം നമ്മൾ ഈ ഒരു ഭയങ്കര ഫാസ്റ്റ് ട്രാക്ക് ആവും, ഭയങ്കര ഫാസ്റ്റ്. അല്ലെ നമ്മൾ എമർജൻസിയിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ ആദ്യം അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഏത് ഡോക്ടറിനെ കാണിക്കണം, ആ ഒരു കുറേ ചാനൽ അങ്ങ് നമ്മൾക്ക് അങ്ങ് പിന്നെ വേറെ വീട്ടിൽ വെച്ച് തന്നെ. ഇപ്പൊ നമ്മള് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ, ഒരു ഡൈയിങ് പേഷ്യന്റ്, പാലിയേറ്റീവിനേക്കാളും ഉപരി നമുക്ക് ഇപ്പം ഒരു മരിക്കാൻ പോകുന്ന എൻഡ് ഓഫ് ലൈഫ്, നമുക്കറിയാം ഈ രോഗി ഇവിടം വരെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ കാര്യം വെരി ഡെലിക്കറ്റ്ലി ആണെങ്കിലും വീട്ടുകാരോട് പറയാം, ഒരുമാതിരി ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും, എന്നിട്ട് അവരോട് ചോദിക്കാം. ഇപ്പൊ പേഷ്യന്റിന് ഈ അവസ്ഥയാകുമ്പോഴത്തേനും സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാത്ത ഒരു അവസ്ഥയല്ലായിരിക്കും. അപ്പൊ നമുക്ക് വീട്ടുകാരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകണോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമുക്ക് ഓക്സിജൻ അറേഞ്ച് ചെയ്യാം, നമുക്കിപ്പോൾ കഫക്കെട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു നെബുലൈസർ എന്തെങ്കിലും ഒരു മെഷീൻ വെച്ച് ഇച്ചിരി ഇത് കൊടുത്താൽ മതി, ആൾ കംഫർട്ടബിൾ ആയിരിക്കും, അങ്ങനെ ചെയ്താൽ മതിയോ, അതോ നമ്മളിനി അവിടെ പോയിട്ട് ICU കൊണ്ടുപോയിട്ട് ഇനിയിപ്പം നമ്മൾ മെക്കാനിക്കൽ വെന്റിലേഷൻ ചെയ്യണോ, ഇതെല്ലാം വെച്ച് ഒരു വലിയ കാര്യം നമ്മൾ ആ സമയത്ത് ഇവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട, നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫാണോ നമ്മൾ നിലനിർത്തുന്നത്, അതോ നമ്മൾ മരണത്തിനെയാണോ നമ്മൾ ജസ്റ്റ് ഡിലേയിങ് ഡെത്ത്, അതാണ് ക്വാളിറ്റി. ആ ഒരു കാര്യം
1: ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ല
0: രീതിയിൽ ജീവിക്കുക. അപ്പൊ ഓൾറെഡി ആള് കിടപ്പ് രോഗിയായിരിക്കും, ഓർമ്മ നഷ്ടപ്പെട്ടതായിരിക്കും, അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗിയെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ചാൾ ഐ സിയുലൊക്കെ കിടത്തി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ, നമ്മളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ നോർമൽ ആവുമോ? അപ്പം ആ ഒരു കാര്യം നമ്മൾ അവരോട് പറയുമ്പോൾ കുറേയൊക്കെ ഞങ്ങളിപ്പോൾ ഒരു മൂന്നാല് പേഷ്യൻസിനെ നമ്മൾ ഇങ്ങനെ തന്നെ

0: െ കണ്ട് കൗൺസിൽ ചെയ്തിട്ട് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, വേണ്ട ഞങ്ങൾക്ക് കൂടെ ഇരിക്കണം, മരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടെ ഇരിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ട ഉള്ള ഇപ്പോൾ ഓക്സിജൻ്റെ ഇതോ നമ്മൾ അവർക്ക് നമ്പേഴ്സ് കോൺടാക്ട്സ് ഒക്കെ കൊടുക്കും. അപ്പം അവർ പിന്നെ മരിച്ചതിന് ആദ്യം നമ്മളെ വിളിച്ച് പറയും, അയ്യോ ഇന്ന് അച്ഛൻ പോയി എന്ന് പറയും. അപ്പം പക്ഷേ എന്നാലും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്,
1: അവർക്ക് ഒരു തയ്യാറെടുപ്പും കൂടിയാണ്,
0: തയ്യാറെടുപ്പാണ് അത്
1: സ്വീകരിക്കാനും.
0: ഇത് ഇനി അധികം മുന്നോട്ടില്ല, അപ്പോൾ ഒരു ഇൻഫോംഡ് ഡെസിഷൻ അവിടെ എടുക്കാം. ഇതിങ്ങനെയാണ് നമ്മൾ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അത് നമ്മൾ ഈ വീട്ടിൽ പോയി ചികിത്സിക്കുന്നതും അതൊരു ഫാമിലി ഫിസിഷ്യനെ കിട്ടുന്ന ഒരു
1: വലിയൊരു കാര്യമാണ്.
0: എക്സാക്ട്ലി,
1: ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ ആരുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നുള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് പലരും അനുഭവിക്കും. ഇപ്പൊ നമ്മൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പലരും വിചാരിക്കും ഇന്ന് ഇങ്ങനെയുള്ള ചികിത്സ സാധാരണക്കാർക്ക് ലഭ്യമാണോ എന്നുള്ളത്.
0: സാധാരണക്കാർക്ക് ലഭ്യമാണ്. നമ്മൾ ഹോം വിസിറ്റ്സും ഫാമിലി മെഡിസിനും എറണാകുളത്തുള്ള മിക്ക ആശുപത്രികളിലും തുടങ്ങി വന്നിട്ടുണ്ട്. കുറെ ആശുപത്രികളിൽ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. ഫാമിലി മെഡിസിൻ വിഭാഗം ഉള്ളിടത്തെല്ലാം തന്നെ ഹോം വിസിറ്റ്സ് ഫാമിലി മെഡിസിനായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഹോം വിസിറ്റ്സും ഫാമിലി മെഡിസിനും വേറെ, ഇത് പാലിയേറ്റീവ് അല്ല, പാലിയേറ്റീവ് അല്ല ആദ്യത്തെ. ഇത് നമ്മൾ സ്ട്രിക്ട്ലി നമുക്ക് വന്ന് കാണാനും ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത പേഷ്യൻസിന് ആ ഒരു ചികിത്സ തുടർന്ന് അവർക്ക് കിട്ടണം. അവരെ മാറ്റി നിർത്താൻ പാടില്ല. അവർക്കും കൊടുക്കണം ഒരു ഡിഗ്നിറ്റി, റെസ്പെക്ട്, ലൈഫിൽ ഒരു ക്വാളിറ്റി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇത് ചെയ്യുന്നത്. അപ്പം ഇത് സാധാരണക്കാരന് ലഭ്യമാണ്. ഇപ്പം ഞങ്ങളുടെ ആശുപത്രി തന്നെ നമുക്ക് വിളിച്ച് തിരക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം പലപ്പോഴും കിടപ്പ് രോഗികൾ നമ്മൾ ഏതെങ്കിലും ആശുപത്രി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കുമല്ലോ. പേഷ്യൻറ്റ് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു ഇത് കാണാം. അവിടെ നമുക്ക് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അത് തിരക്കാൻ മതി. ഇപ്പം നമ്മുടെ ഇവിടെ ചുറ്റുമുള്ള കുറേ ആശുപത്രികൾ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം ബുക്ക് ചെയ്യുക, ഡോക്ടർ ഒന്ന് വരും.
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും പണ്ടുണ്ടായിരുന്ന ഒരു കുടുംബ ഡോക്ടർ എന്നുള്ളൊരു സ്ഥാനത്താണ് ഒരു ഫാമിലി മെഡിസിൻ്റെ ഡോക്ടർ ഇന്ന് പ്രവർത്തിക്കുന്നത്. പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു കുഞ്ഞിന് അസുഖം, പനിയോ എന്തെങ്കിലും അസുഖമാണ്, അപ്പോൾ ഡോക്ടർ പടി കടന്ന് വരുന്നു എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ അസുഖം മാറി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വീണ്ടും ആ ഒരു സുവർണ കാലത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്.
0: ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കി വരണം ആൾക്കാർ ഇങ്ങനെ ഒരു നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്
1: എന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഡോക്ടർ ഇന്ന് പങ്കുവെച്ചത്. അപ്പോൾ ഡോക്ടറെ പോലെ നന്മയുള്ള ഒരുപാട് ഡോക്ടർമാർ ഫാമിലി മെഡിസിൻ രംഗത്ത് ഉണ്ടാകട്ടെ, അതിന്റെ പ്രയോജനം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.
0: താങ്ക് യു. നന്ദി.
2: വന്നു കുടുംബ ഡോക്ടർ, ഫാമിലി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആശ തോമസുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്. FM ഹെൽത്ത് ലൈൻ.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാൽ ആർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ജന്നത്ത് എന്ന ചിത്രത്തിൽ പ്രീതം ഈണം നൽകി കെ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം ഷേർഷ എന്ന ചിത്രത്തിൽ നിന്ന് ബി പ്രാക്, റോമി, ജസ്ലിൻ റോയൽ എന്നിവർ പാടിയത്. ഗാനരചന അൻവിത ദത്ത്, സംഗീതം ജസ്ലിൻ റോയൽ.

ഹംടി ശർമ്മ കി ദുൽഹനിയ. ഈ ചിത്രത്തിൽ അർജീത് സിംഗും ശ്രേയ ഘോഷാലും പാടിയത്. ഗാനരചന അഹമ്മദ് അനീസ് കുമാർ. സംഗീതം ഷരീഫ് തോഷി.

ചിത്രം സ്റ്റുഡന്റ് ഓഫ് ദ ഇയർ വിശാൽ ശേഖർ ഈണം നൽകി ശേഖർ രവ്ജാനി, സലീം മർച്ചന്റ്, നീതി മോഹൻ എന്നിവർ പാടിയത്.

ആദേശ് ശ്രീവാസ്തവ, ശാഷി എന്നിവർ പാടിയ ഗാനം. ചിത്രം രാജ്നീതി. രചന സ്വാനന്ദ് കിർക്കറെ. സംഗീതം ആദേശ് ശ്രീവാസ്തവ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തക്കാച്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരുരാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ.

0: എസ് എ നിർണയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നത് കുത്തകാവകാശത്തിന് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 MW വരെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 20 വരെ നീട്ടി. പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് വിഭാഗത്തിലുള്ള 3-ാമത്തെയും 3-ാം അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശന നടപടികൾ നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ അദാലത്ത് ഈ മാസം 28-ന് നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 3:05. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ഗാനം കേൾക്കാം.
2: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് KS ചിത്ര.
3: ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു, ദ സ്കോർ.
2: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ നാളെ റിലീസ് ചെയ്യുന്നു.

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ നാലുമണിപ്പൂക്കൾ ഇവിടെ വിരിയുകയാണ്. ഈ പരിപാടി കേൾക്കാനും ആസ്വദിക്കാനുമായി കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനിയുള്ള കുറച്ച് സമയം നിങ്ങളുടെ വിശേഷങ്ങളും മെസ്സേജുകളും ഇഷ്ടഗാനങ്ങളുമായി നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വേഗം തന്നെ മൊബൈൽ എടുക്കൂ, മെസ്സേജ് ടൈപ്പ് ചെയ്യൂ. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454588. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്നും ചോദിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ മെസ്സേജുകളിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ചെറായി നിന്നും ശ്രീദേവി വത്സനാണ്. എനിക്ക് ഗുപ്ത് മൂവിയിൽ നിന്ന് മേരെ ഖാബോമേ സോങ് വെച്ചു തരുമോ പ്ലീസ്? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ശ്രീദേവിയുടെ ഇഷ്ടഗാനമാണ് ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആകട്ടെ ഈ പാട്ട്.

ഹായ് നാലുമണി പൂവേ, ഞാൻ രാഗി കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എനിക്ക് KGF-ലെ ഒരു പാട്ട് വേണം. രാഗി KGF ചാപ്റ്റർ 1 ഉണ്ട്, ചാപ്റ്റർ 2 ഉണ്ട്. ഇതിലെ ഏത് KGF-ലാണ്, ഏത് KGF-ലെ ഏത് പാട്ടാണ് രാഗിക്ക് വേണ്ടത്? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഏതായാലും KGF ചാപ്റ്റർ 1-ൽ ഒരു പാട്ട് കൊടുക്കാം കേട്ടോ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് യാത്ര ചെയ്യുന്ന ഞങ്ങൾ, ബ്രാക്കറ്റിലെ ജിൻസി, ജ്യോതി, താര നാലുമണിപ്പൂക്കളുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് വേണ്ടി ടൂർണമെന്റ് മൂവിയിലെ ഒരു നല്ല ഗാനം വെച്ചു തരാമോ? ജിൻസി, ജ്യോതി, താര, നിങ്ങൾ ഫ്രണ്ട്സാണോ അതോ ബന്ധുക്കളാണോ? യാത്രയുടെ ഉദ്ദേശം എന്താണോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും എന്തു തന്നെ ആയാലും എല്ലാം മംഗളമായി നടക്കട്ടെ. പിന്നെ പോകുന്ന വഴിയിൽ മഴയൊക്കെ ഉണ്ടോ? മഴയത്തുള്ള യാത്ര ചെറുതാണെങ്കിലും ഒരു സുഖം തന്നെയാണ് അല്ലേ? അപ്പോൾ ടൂർണമെൻറ്റിൽ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. അത് ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല, ഏതായാലും പാട്ടിതാ.

0: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമെന്ന് കരുതുന്നു. ഈ മെസ്സേജ് അയക്കൽ നിർത്തിയതാണ്. പിന്നെയും പിന്നെയും വീണ്ടും അയക്കുന്നത് നിങ്ങളോടുള്ള ഒരിഷ്ടം കൊണ്ടാണ്. കുറെ മെസ്സേജ് അയച്ചു, വായിച്ചില്ല. എന്റെ പേര് അഞ്ജു എന്നാണ്. അടിമാലിയിലാണ് താമസിക്കുന്നത്. എന്റെ മോന് വേണ്ടി ഒരു പാട്ട് വെച്ചു തരാമോ? മുത്തേ എന്നാണ് അവനെ വിളിക്കുന്നത്. മുത്തേ മുത്തേ എന്നുള്ള പാട്ട് വെച്ചു തരാമോ? മെസ്സേജ് അയച്ചിട്ട് നോക്കിയിരിക്കും, പക്ഷെ മെസ്സേജ് വായിക്കേയില്ല. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മെസ്സേജ് കൂടി ഒന്ന് വായിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. എന്റെ ഒരു അഭ്യർത്ഥനയാണ്. അഞ്ജു, നമ്മൾ വായിച്ചില്ല എന്ന് കരുതി മെസ്സേജ് അയക്കുന്നത് നിർത്തുമൊന്നും വേണ്ട കേട്ടോ. കാരണം കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ പല മെസ്സേജുകൾ നമുക്ക് നോക്കാൻ പോലും പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങളോട് പിണക്കമൊന്നും തോന്നണ്ട. മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും നമ്മൾ വായിക്കും. പിന്നെ ഈ പാട്ട് ചോദിക്കാൻ കാര്യം, മോനെ മുത്തേന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചത്. എന്താണ് മോൻ്റെ ശരിക്കുള്ള പേര്? അതുപോലെ അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ അവനോട് അന്വേഷണം പറയൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ അഞ്ജുവിനും അഞ്ജുവിനും മോനും വേണ്ടിയിട്ട് പാട്ടിതാ. ഇനിയും മെസ്സേജ് അയക്കൂട്ടാ, പക്ഷെ വായിച്ചില്ലെന്ന് വെച്ച് പിണങ്ങൊന്നും വേണ്ട. നമ്മൾ വായിക്കും എപ്പോഴെങ്കിലും, കാരണം എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്തണമല്ലോ. സ്ഥിരം ആൾക്കാരെയും എപ്പോഴും ഉൾപ്പെടുത്താനും പറ്റില്ല. അതുപോലെ കഴിയുന്നത് നമ്മൾ മാക്സിമം നമ്മൾ മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ പലതും വിട്ടുപോകും. പക്ഷെ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക.

നാലുമണിപ്പൂവേ നമസ്കാരം. ഞാൻ സുനിൽ പി. പടുപ്പുര, തിരുവനന്തപുരം പൂവാർ. നാളെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ഫാദർ തോമസ്, പ്രക്ഷോഭ തോമസ്, പ്രശാന്ത്, ഫാദർ റിജോ തോമസ് എന്നിവർക്ക് വേണ്ടി വർണ്ണപ്പകിട്ട് മൂവിയിലെ അനുപമ സ്നേഹ ചൈതന്യം എന്ന സോങ് വെച്ചുതരാമോ? സുനിൽ പാട്ട് വെച്ചുതരാം. ഏതായാലും ഈ വൈദികരോട് നാലുമണിപ്പൂക്കളുടെ എല്ലാ ആശംസകളും അറിയിക്കണം കേട്ടോ, ഒപ്പം ഞങ്ങളുടെ അന്വേഷണങ്ങളും. അപ്പോൾ പാട്ടിതാ.

ഹായ് നാലുമണിപ്പൂവേ, ദിവസവും തൃപ്പൂണിത്തുറയിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെന്ന് പറയുമ്പോൾ ദിജിയും അഞ്ജലിയും അഭിലാഷും. ഞങ്ങളുടെ തിരക്കുകൾക്കിടയിലും ആകാശവാണിയുടെ നാലുമണിപ്പൂവ് പരിപാടി മുടങ്ങാതെ കേൾക്കുന്നവരാണ്. സന്തോഷം കേട്ടോ, വളരെ സന്തോഷം തരുന്ന സമയമാണിത്. ഞങ്ങൾക്ക് ചമയം എന്ന സിനിമയിലെ രാഗദേവനും നാഗകന്യയും എന്ന ഗാനം മൂന്ന് പേർക്കും ഒരേപോലെ ഇഷ്ടമാണ്. ഞങ്ങൾക്കിത് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പേർക്കും ഒരേപോലെ ഇഷ്ടമായ വേറെയും പാട്ടുകളൊക്കെ ഉണ്ടോ? പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിത് ഒരുമിച്ച് യാത്ര ചെയ്യുക, വീട് തൃപ്പൂണിത്തുറ എന്ന് മനസ്സിലായി, പക്ഷേ ജോലി എവിടെയാണ്, തൃപ്പൂണിത്തുറയിൽ എവിടെയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് എങ്ങോട്ടാണ് യാത്ര, ഏതാണ് സ്ഥാപനം ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇതിപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കമ്പനി കൺവെയൻസ് ആണോ അതോ കാർ പൂളിംഗ് ആണോ? ഏതായാലും നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്ര ഇനിയും ഇതേപോലെ തുടരട്ടെ, അതുപോലെ നിങ്ങളുടെ സൗഹൃദവും ഇതേപോലെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നാലുമണിപ്പൂവ് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മുടങ്ങാതെ കേൾക്കുക. ഇഷ്ടപ്പെട്ട ഒരേപോലെ പാട്ടുകളുണ്ടെങ്കിൽ ഇനിയും അയക്കുക കേട്ടോ. അപ്പോൾ പാട്ടിതാ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

ഹീ നാലു മണിപ്പൂവെ, ഞാൻ എറണാകുളത്ത് നിന്ന് മഡോണയാണ് മെസ്സേജ് വിടുന്നത്. എന്റെ മോൻ റയന് വേണ്ടി വാഴ ടൂവിലെ അട ബൊമ്മാല എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ? മഡോണ ഇപ്പം മഡോണ എന്നുള്ള പേരൊന്നും അധികം കേൾക്കാറില്ലല്ലേ, വളരെ റയറായിട്ടുള്ള പേരല്ലേ. പിന്നെ മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പം ഏതായാലും മോനയുടെ അന്വേഷണം പറഞ്ഞോളൂ. പിന്നെ എറണാകുളത്ത് എവിടെയാണ്? ഇവിടെ ആകാശവാണി ഉള്ളതും എറണാകുളത്ത് തന്നെയാണ്, പക്ഷേ കാക്കനാടാണ് ഇവിടെ ആകാശവാണി. മഡോണ എറണാകുളത്ത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി മെസ്സേജ് അയക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞയക്കൂട്ടോ. അപ്പം പാട്ടിതാ.

ഹായ് നാലുമണി പൂവേ, അരൂരിൽ നിന്ന് നിഹാരയാണ് അയക്കുന്നത്. കൊക്കോതമംഗലത്തുള്ള അച്ചിച്ചൻ സദാനന്ദനും പുഷ്പാമ്മയ്ക്കും വേണ്ടി അമ്മൂമക്കിളി വായാടി എന്ന ഗാനം വെച്ചു തരുമോ? ഒരുപാടായി.

മെസ്സേജ് അയക്കുന്നു. നിഹാര പിണക്കത്തിലാണോ? ഏതായാലും ഇന്ന് പാട്ട് വെച്ചു തരാം. നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എല്ലാവർക്കും സുഖമാണോ? ഞാൻ വിജയലക്ഷ്മി, നായത്തോടാണ് വീട്. ഇന്ന് എന്റെയും മോൻ വിഷ്ണുവിന്റെയും പിറന്നാളാണ്. ഞങ്ങൾക്കൊരു നല്ല പാട്ട് വെച്ചു തരുമോ? ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളാണ്. അന്നല്ല കാര്യമാണല്ലോ, വിജയലക്ഷ്മി മോൻ്റെ അമ്മയുടെ മോൻ്റെയും ഒരേ ദിവസം തന്നെ പിറന്നാൾ വരുന്നത്. അപ്പം നമുക്ക് വേറൊരു പാട്ടിന് വെക്കാനായിട്ടുള്ള സമയമില്ല. അപ്പം ഈ ചന്ദ്രലേഖയിലെ അമ്മുമക്കിളി വായാട് തന്നെ കേൾക്കാട്ടോ. അപ്പോൾ അമ്മയ്ക്കും മോനും നാലുമണിപ്പൂക്കളിൻ്റെ പേരിൽ പിറന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ നിഹാര പിണക്കൊന്നും വേണ്ട, ദാ വരുന്നു നിഹാരയുടെ ഇഷ്ടഗാനം അച്ചിച്ചൻ സദാനന്ദനും പുഷ്പാമ്മയ്ക്കും വേണ്ടിയിട്ട്.

ഞാൻ വിഷ്ണുപ്രസാദ് കൊച്ചിയിൽ നിന്നും. എൻ്റെ അനിയത്തി വൈഷ്ണവിക്ക് വേണ്ടി ഒരു ഹിന്ദി സോങ് വെച്ചു തരുമോ, ആരാധന എന്ന സിനിമയിലെ സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലെ ചന്ദഹേതു എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നാലുമണിപ്പൂക്കളിലെ അവസാനത്തെ പാട്ടാണിത്. വേഗം തന്നെ നമുക്ക് പാട്ടിലേക്ക് പോവാം.

പ്രിയമുള്ളവരെ, നമ്മുടെ നാലുമണിപ്പൂക്കളിലേക്ക് ഇപ്പോഴും ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മെസ്സേജ് വായിക്കാത്തവരൊന്നും വിഷമിക്കേണ്ട, വീണ്ടും അയക്കൂ. നാലുമണിപ്പൂക്കളിൽ ഇത്രയും നേരം ആസ്വദിച്ചവർക്കും മെസ്സേജ് അയച്ചവർക്കും ഗാനങ്ങൾ ആസ്വദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം, സന്തോഷം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ടാലി ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. യോഗ്യത 1ാം ക്ലാസ് MCOM അല്ലെങ്കിൽ BCOM ബിരുദവും DCFA ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരും കോഴ്സിൽ ഒരു വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും. ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഈ മാസം 6ാം തീയതി രാവിലെ 10 മണിക്ക് നൂറണിയിലെ LBS സെന്ററിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-252-7425. നമ്പറൊരിക്കൽ കൂടി 0491-252-7425. ഇടുക്കി ജില്ലയിലെ തമിഴ് മീഡിയം സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കുന്നതിന് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 6ാം തീയതി രാവിലെ 10 മണിക്ക് നെടുങ്കണ്ടം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം.
1: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം ടി ജി

0: രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. UGC ചട്ടപ്രകാരമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 6 രാവിലെ 10 കുസാറ്റ് ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഹാജരാകണം. പ്രവൃത്തി പരിചയം അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-286-2461. നമ്പർ ഒരിക്കൽ കൂടി 0484-286-2461. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗവൺമെന്റ് ITIയിൽ PMKVY പദ്ധതിയുടെ ഭാഗമായി സൗജന്യ സോളാർ LED ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. 18-45 ഇടയിൽ പ്രായമുള്ള നിശ്ചിത യോഗ്യത ഉള്ളവർക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം. +2 ജയം അല്ലെങ്കിൽ 8 ജയവും 2 NAC പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ 10 ജയവും 2 NAC പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ട്രേഡിൽ NSQF ലെവൽ 3 സർട്ടിഫിക്കറ്റും 2 പ്രവൃത്തി പരിചയവും. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 9. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7356-99-8239. നമ്പർ ഒരിക്കൽ കൂടി 7356-99-9239.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: കോട്ടയം തിരുവാർപ്പ് ഗവൺമെന്റ് ITIയിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 6 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7012-63-7149. നമ്പർ ഒരിക്കൽ കൂടി 7012-63-7149. കോട്ടയം പെരുവ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 6 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 6282-84-1410. നമ്പർ ഒരിക്കൽ കൂടി 6282-84-1410. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തക്കായിച്ചുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇരുരാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചു. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന VBG റാംജി നിയമം പാവപ്പെട്ട ഓരോ തൊഴിലാളിക്കും തൊഴിൽ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേർന്നു. ഓണം വാരാഘോഷം വിപുലമായി സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നിയമനീക്കം

0: നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചതുകൊണ്ടും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ആവശ്യമായ വൈദ്യുതി ലഭ്യമായതിനാലും വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KSEB. വൈദ്യുതി ഉപയോഗത്തിൽ ഇന്നലെ 400 മെഗാവാട്ട് വരെ കുറവുണ്ടായതായും KSEB അറിയിച്ചു. മത്സ്യസംസ്കരണത്തിലൂടെ ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളെ നൂതന രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റ കരാറിൽ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഒപ്പുവച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30. 2026 കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലേക്ക് രാജ്യത്തിനായി മത്സരിക്കാൻ യോഗ്യത നേടി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലെ വിവിധ കായിക താരങ്ങൾ. കോമൺവെൽത്ത് ഗെയിംസിലേക്ക് 8 താരങ്ങളും ഏഷ്യൻ ഗെയിംസിലേക്ക് 14 പേരുമാണ് യോഗ്യത നേടിയത്. ഈ മാസം 29 മുതൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന ദേശീയ ജൂനിയർ ആൺകുട്ടികളുടെ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ കേരള ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഞായറാഴ്ച രാവിലെ 7 മുതൽ എറണാകുളം മഹാരാജാസ് ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 3 53 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ ഹരിചരണും സംഘവും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ ജോബ് കുര്യൻ, നേഹ എസ് നായർ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആർ വേണുഗോപാലിന്റെ വരികൾ, സംഗീതം റെക്സ് വിജയൻ. അടുത്ത ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്, ചിത്രം തട്ടത്തിൻ മറയത്ത്. ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി. വിജയ് യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം ചിത്രം എന്നു നിന്റെ മൊയ്തീൻ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: അമൃത സുരേഷ് പാടിയ ഗാനം ചിത്രം ജൂൺ. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി.

ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്. നജീം അർഷാദ് പാടിയ ഗാനം. രാജീവ് നായർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം നൽകിയത്.

ചിത്രം ആൻമരിയ കലിപ്പിലാണ്. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. കാർഷിക സമൃദ്ധിയിൽ പേരുകേട്ട ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകയുടെ വിജയകഥയാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. സാധാരണ കാർഷിക ബിരുദമൊക്കെ നേടിയാൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നേടി നാട്ടിലോ മറുനാട്ടിലോ സ്വസ്ഥമായി ഇരിക്കുകയാണ് പതിവ്, പ്രത്യേകിച്ച് വനിതകൾ. എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ കഥ വ്യത്യസ്തമാണ്. കാർഷിക ബിരുദം നേടിയത് കൂടുതൽ അറിവ് കിട്ടാനാണ്, അതിലൂടെ മികച്ച ലാഭമുള്ള സംരംഭം ആരംഭിക്കണം. അതായിരുന്നു വാണിയുടെ ലക്ഷ്യം. കഠിനാധ്വാനത്തിലൂടെ അത് സാക്ഷാത്കരിച്ചു. ഇന്ന് വാണി കാർഷിക മേഖലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന സംരംഭകയാണ്. ഭർത്താവും ഈ രംഗത്ത് വാണിക്കൊപ്പം ചുവടുറപ്പിച്ചപ്പോൾ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു.

0: നമുക്ക് ഹരിപ്പാട് ഠാണാപ്പടിയിലെ ശ്രീമതി വാണിയുടെ ചുവടുവയ്പ്പുകളെയും സംരംഭങ്ങളെയും കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: എനിക്ക് ചെറുപ്പത്തിലെ കൃഷി ഇഷ്ടമായിരുന്നു. ഞാൻ ഓണാട്ടുകരയാണ് ജനിച്ചത്. അപ്പോൾ ഒരു കാർഷിക സംസ്കാരമുള്ള നാടാണ്, ജീവിത രീതിയുള്ള നാടാണ്. കൃഷിയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് അപ്പൊ ആ ഒരു അഭിരുചിയിൽ നിന്ന് ഞാൻ കൃഷി പഠിക്കാൻ പോയി. പിന്നെ കാർഷിക വിദ്യ എടുക്കുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃഷിക്കാരി ആവണമെന്നുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് കൃഷിക്കാരി ആയതാണ്.
2: അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ആദ്യം ഞങ്ങൾ കൃഷി മാത്രമാണ് ചെയ്തിരുന്നത്. നന്നായിട്ട് വിളവും

കിട്ടി. പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ് ചെയ്യുന്നത്, നാച്ചുറൽ എക്കോ ഫാം. അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടില് ഹരിപ്പാട് ബ്ലോക്കിലെ എലിസബത്ത് മാഡം നമ്മളോട് എക്കോ ഷോപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നത്. ഹരിപ്പാട് കൃഷി ഭവനുണ്ടല്ലോ, അങ്ങനെ 2 ലക്ഷം രൂപ നമുക്ക് ആദ്യമായിട്ട് എക്കോ ഷോപ്പിന് തരുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായവില, സ്ഥിരവില. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോ ഒരു കൂട്ടം കർഷകർ ഞങ്ങൾ യോജിച്ചു, ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ട് ചുറ്റുമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങളും കൂടെ ഒക്കെ കൂടെ സംഭരിച്ച് നമ്മൾ ന്യായവിലയും സ്ഥിരവിലയും കൊടുത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പൊ അതിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമുക്ക് കാർഷിക അനുബന്ധ പരിപാടിയായിട്ട് ഒരു സ്മോൾ സ്കെയിൽ നേഴ്സറി തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്മോൾ സ്കെയിൽ നേഴ്സറിക്ക് മുമ്പ് കൃഷിഭവനിൽ നിന്ന് ഒരു വെജിറ്റബിൾ നേഴ്സറി നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് സക്സസ് ആണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ വലിയ പ്രോജക്റ്റ് വെച്ചിട്ട്, 15 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ്. അപ്പോൾ 15 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്ത് അതിൽ 7.5 ലക്ഷം രൂപ അവർ ഫ്രണ്ടിൻ്റെ തന്നെ സബ്സിഡി തരും. അതായത് നമ്മൾ ആ പ്രോജക്റ്റ് തീർത്ത് കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി തന്നിരിക്കും. പിന്നെ 7 ലക്ഷം രൂപയുടെ ബാധ്യതയും നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അത്രയും എളുപ്പവും വളരെ അനായാസവുമാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എല്ലാ പദ്ധതി. മാസം നമുക്ക് ഇപ്പോഴും 70,000-80,000 രൂപ നേഴ്സറിന്ന് മാത്രം എല്ലാം കഴിഞ്ഞ അറ്റാദായം ഉണ്ട്. തദ്ദേശീയമായിട്ടുള്ള തദ്ദേശീയ സസ്യങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മേജർ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത മേജർ പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ 3 വർഷത്തെ ഒരു കാലയളവുണ്ട്. അങ്ങനെ 3 വർഷം കഴിയാറായപ്പോൾ അടുത്ത മേജർ പ്രോജക്റ്റ് തന്നു. 2022 നമുക്കൊരു മിനിമൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതും നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ടെക്നോളജീസ് KVK ആലപ്പുഴയിലെ ജിസിമാഡം ഒക്കെ നമുക്ക് തരുകയും, അത് ആണ് എനിക്ക് ശരിക്കും ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. പ്രത്യേകിച്ച് വാഴയിൽ നിന്നൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ വാല്യൂ അഡിഷൻ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഒരുപാട് ട്രെയിനിങ്ങുകളിലൂടെ തരുകയെന്നെ നിരന്തരം പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടും KVK ടെക്നിക്കൽ സപ്പോർട്ടും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ രുചിര പ്രകൃതി ഫുഡ്സ് എന്നുള്ള ഞങ്ങളുടെ വാല്യൂ അഡിഷൻ യൂണിറ്റ് ചെയ്തത്. അത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്ത് വിഭവങ്ങളും കർഷകർ വിപണിയിൽ കൊണ്ടുവന്ന പ്രകൃതി ജൈവ കലവറ എന്ന ഞങ്ങളുടെ വിപണിയിൽ കൊണ്ടുവന്ന ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ അവരോട് ശരിക്കും പറ്റത്തില്ല എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വിപണിയിൽ എടുക്കാൻ പറ്റില്ല, സാധനം കൂടുതലാന്ന് പറയാനൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഏത് സമയത്തും ലാവിഷ് ആയിട്ട് സാധനം എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരികയും നമ്മളത് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം 22 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാഴയിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തൊലിയോടുകൂടിയ പച്ചവാഴയ്ക്ക് സ്ലൈസ് ചെയ്ത് റെസിസ്റ്റൻസ് ഒക്കെയുള്ള അത് സ്ലൈസ് ചെയ്ത് ഉണക്കി നമ്മൾ ചമ്മന്തിപ്പൊടിക്കകത്തും പുട്ടുപൊടിക്കകത്തും എല്ലാം കുറേശ്ശെ കുറേശ്ശെ 20% കയറ്റിവിട്ടിട്ടാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ വാഴ, ചക്ക, മാങ്ങ, തേങ്ങ, ഇതാണ് 4 നമ്മുടെ ഏകദേശം കേരളത്തിലെ മെയിൻ വിഭവങ്ങൾ. അപ്പം അതിൽ നിന്ന് പിന്നെ കുവയ്ക്ക നിറയെ വരും, പടവലങ്ങ നിറയെ വരും, ഇതിൽ നിന്നൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ SHM കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ SHM എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം, ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. ഇവരാണ് എന്നെ പ്രാപ്തരാക്കിയത് ഭൂമി വാങ്ങാൻ, ആ ഭൂമിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യാൻ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചെയ്യാൻ എന്നെ നിരന്തരം പ്രേരിപ്പിക്കുമായിരുന്നു. ചെയ്യാൻ പറ്റും, പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വട്ടപൂജ്യമായിരുന്നു നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 3.25 കോടിയോളം ടേണോവറുള്ള കുറേയധികം സ്ഥാപനങ്ങളിലെ നടത്തിപ്പുകാരാവാനുള്ള ഒരു പ്രാപ്തി കൈവരിക്കാൻ ഒരു കർഷകയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മിഷൻ ചെയ്യുന്നത് ചെറിയ മെഷീനൊന്നുമല്ല, വലിയ മിഷൻ തന്നെയാണ്. എനിക്ക് ഒരു മാസം ഏകദേശം ഒരു 2 ലക്ഷം രൂപ ആദായം ഉണ്ട് എല്ലാത്തിൽ നിന്നും കൂടെ. എൻ്റെ വരുമാനമാണത്, എൻ്റെ പേഴ്സണൽ വരുമാനമാണ്. ഞാൻ എഴുതിയെടുക്കുന്ന എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുക്കുന്ന എൻ്റെ സാലറിയാണ്. അതേപോലെ അതേ വരുമാനം തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു 5 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം ഉള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കൂടെ. ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അത്രയും നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് അത് പ്രാപ്യമാവണം, ടെക്നോളജി ലഭ്യമാവണം, അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മൾ ചോദിക്കാനുള്ള നമുക്കുള്ള ഒരു ഇതുണ്ടാവണം, ഒരു തുറന്ന മനസ്സുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം കൊണ്ട് കൂടിയിട്ടാണ് എനിക്കിതൊക്കെ ഇപ്പം സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ചെയ്തത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പാക്ക് ഹൗസാണ്.
അത് ഒരു മൈനർ പ്രോജക്റ്റ് ആണ്.

0: അതിന് എനിക്ക് 2 ലക്ഷം രൂപയാണ് സബ്സിഡി. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകൾ, ഇപ്പം കമ്പോസ്റ്റ് യൂണിറ്റ് 50,000 രൂപ സബ്സിഡികൾ, അതൊക്കെ വലിയ പ്രോജക്ടിന്റെ ഇടയിലെ ഗ്യാപ്പിൽ കിട്ടും. നമുക്ക് തരുന്ന ആ ലിസ്റ്റിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണനാ ക്രമത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫയലിട്ട് ഉടനെ തന്നെ നമ്മളോട് പ്രോജക്റ്റ് തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് നമ്മളൊരു ഇച്ചിരി ലാഗ് അടിച്ച എന്താ തരാത്തെ ചോദിച്ച് അങ്ങനെ പേപ്പർ വർക്കിനൊക്കെ നമ്മൾ ഒപ്പം നിൽക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി ഒരു മുഖ്യ ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഒരു നല്ല ആനുകൂല്യം ലഭിക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അതെല്ലാം തടയപ്പെട്ടു. പിന്നെ പെൺകുട്ടി എന്നുള്ളൊരു പ്രശ്നം, കാരണം പെൺകുട്ടികൾ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നം, ടൈറ്റിൽ ഓണർഷിപ്പിന്റെ ഇഷ്യൂസ്, ഇപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് വിമൻ ഫാമേഴ്സ് ആണല്ലോ, അപ്പൊ ഇതെല്ലാം ഈ ഇഷ്യൂസ് എല്ലാം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എസ് എച്ച് എം ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഫാമേഴ്സിനെ എസ് എച്ച് എമ്മിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ലോൺ കിട്ടും 6% ഉള്ളൂ, 3% ഇൻവെസ്റ്റ്മെൻഷൻ കഴിഞ്ഞ് 6% പലിശ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവർ നമുക്ക് സഹായിച്ചു തരുന്നുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങൾ എപ്പോഴും തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ പ്രകൃതി ജൈവകലവറയായാലും വാസ്തു ജൈവങ്ങനെ എന്ന നേഴ്സറിയിലായാലും ഞങ്ങൾ ഒരു ബോർഡ് തൂക്കും എസ് എച്ച് എം ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്ന്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല പ്രായോഗിക തലത്തിലും വളരെ ചലനാത്മകമായിട്ട് അത് തന്നെയാണ്. എന്നും വളരെ സൗഹൃദപരമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നതും. ഒരു റിയൽ ഗവൺമെന്റ് സെർവന്റ് എങ്ങനെയാണ് കർഷകരോട് ഇടപെടേണ്ടത്, ഒരു പൊതുസേവക ശരിക്കും അതിനേക്കാൾ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് എത്തിക്സിന്റെ വാല്യൂസ് വളരെ നൈതികമായിട്ടാണ്. ശരിക്കും കർഷകർക്കൊപ്പം തന്നെയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എനിക്ക് തന്ന കോൺഫിഡൻസ് ആണത്. ഞാൻ ടോട്ടല് ചെയ്യുന്നത് ഏകദേശം 4.5 ഏക്കറാണ്. നിലവിൽ എൻ്റെ പേരിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത സ്ഥലം 2.65 ഏക്കർ. അത് തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്തു എന്ന് മാത്രമല്ല, എനിക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. നല്ലപോലെ നമുക്ക് വാല്യൂ അഡിഷനിൽ നിന്ന് ഫാമേഴ്സ് ഇൻകം ഡബിള് മാത്രമല്ല അതിൻ്റെ അപ്പുറമാക്കാൻ പറ്റും. വാല്യൂ അഡിഷൻ ശരിക്കും നല്ലതാണ്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മുടെ പ്ലാനിങ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് പോളിസീസ്, സോഫ്റ്റ് സ്കിൽസ് ഇതെല്ലാം വളരെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഞാനൊരു അഗ്രി ഗ്രാജുവേറ്റ് ആയതിൻ്റെ ഗുണം കൂടി എനിക്കുണ്ട്, എല്ലാം ഓർത്തെടുക്കാനും സമയത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ. പിന്നെ എൻ്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു, അപ്പൊ കണ്ട് വളർന്നു വരുമ്പോ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ബിസിനസ്സിന്റെ കാര്യങ്ങൾ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ബിസിനസ് ചെയ്യാൻ. കൃഷി ഒരു കലയാണ്, ശാസ്ത്രമാണ്, സംസ്കാരമാണ്, കൃഷി ഒരു വ്യവസായം കൂടിയാണ്. ബിസിനസ്സിലേക്ക് എന്നെ ഇറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടിയിട്ടാണ്. അപ്പൊ അതിന് എന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നന്മകളും കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. കാരണം 480 കർഷകരെ എനിക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരുപാട് തവണ സപ്പോർട്ട് ചെയ്യാൻ ഒരു വർഷം കഴിയുന്നുണ്ട്. കൃഷിയിൽ നമ്മൾ നമ്മുടെ ഫാം ലാൻഡിനും ഹോൾ ലാൻഡിനും കൂടി ഇട്ടേക്കുന്ന പേര് വാസു ജൈവാംഗന എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേരാണ് വാസു എന്നുള്ളത്. പിന്നെ നമ്മൾ സെക്കൻഡറി സെക്ടർ ആയിട്ടുള്ള വാല്യൂ അഡിഷൻ, അതിന് നമ്മൾ രുചിര ഭക്ഷ്യ ഉൽപ്പന്നം, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ EDP മോഡ്യൂളിൻ്റെ പേരായിരുന്നു, അത് ആക്ച്വലൈസ് ചെയ്തതാണ്. ട്രഷറി സെക്ടർ വിപണി, മാർക്കറ്റിംഗ് സർവീസ് സെക്ടർ, അത് പ്രകൃതി ജൈവ കലവറ. പിന്നെ 4-ാമത്തെ സെക്ടർ ഞങ്ങളുടെ കോട്ടണറി സെക്ടറാണ്, 6-ാം ഡി ഭക്ഷ്യ ധാരികൾ കൂടുതലുള്ള ഫുഡ്സിൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്ന ഫുഡിലാണ് നമ്മുടെ ചെയ്യും. അതിനെ നമ്മൾ ഇട്ടേക്കുന്ന പേര് ഓർഗാനിക് ബയോസ്ഫിയർ. അങ്ങനെ 4 സെക്ടറിൽ ഞങ്ങൾ നിന്നിട്ട് 4 കലയിൽ ബാലൻസ് ചെയ്യണം. സ്വച്ഛത കിട്ടുക എന്നുള്ളതാണല്ലോ, പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുക. പിന്നെ ചലഞ്ചസ് ഒക്കെ വരും, അതിനെ നേരിടും. കാരണം നമ്മൾ പാഷന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള ശ്രീമതി വാണിയുടെ വിജയത്തിൽ തെല്ലും അതിശയോക്തിയില്ല. ഇച്ഛാശക്തിയോടെ മുന്നോട്ടിറങ്ങുക, കാർഷിക മേഖലയിലൂടെ ജീവിത വിജയം ഉറപ്പ്. ഒപ്പം SHM പോലുള്ള സ്ഥാപനങ്ങളും കൃഷിവകുപ്പും സദാ കൂടെയുണ്ട്.

0: കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും
1: കേരള കർഷകൻ. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 33 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിന്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്ട് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിന്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നത് വഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിന്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിന്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള

0: കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഈ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി കൊച്ചി FM 102.3.

ഇന്ന് 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജനപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയും. മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരന്റെ കൃഷി അനുഭവങ്ങൾ. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾ സുരേഷ്, പുഷ്പരാജൻ അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, സമകാലികം. മുട്ടയിൽ പൊട്ടുന്ന കുടുംബ ബജറ്റ്. 7:55 ഒരുടെ തുഴുത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, തളികയ്ക്ക് പിന്നിലെ ജീവിതങ്ങൾ, ഹോട്ടൽ തൊഴിലുകൾ ചെയ്യുന്ന യുവാക്കൾ സംസാരിക്കുന്നു. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക.

0: സമിതി അവതരിപ്പിക്കുന്നത്. 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരൻ. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, ബോധേശ്വരന്റെ കേരള സന്ദേശം എന്ന കവിത.
4: ഹലോ,
5: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
4: വീണ്ടും
5: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
6: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
4: സർ, ഇത്രയും രൂപ.
6: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
5: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
4: 2 ലക്ഷം?
7: എന്ത് പറ്റി അച്ഛാ?
4: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
5: അയ്യോ,
4: കട്ട് ചെയ്തു.
7: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
4: തട്ടിപ്പോ?
7: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
4: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
8: മലയാള ചലച്ചിത്രവേദിയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇതിഹാസ താരം TG രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കാർ. സ്നേഹം പറയാതെ പോയപ്പോൾ ബാക്കി നിന്നത് ഒരു വടു. വടു ദ സ്കാർ, ജൂലൈ 3 മുതൽ നിങ്ങളുടെ തിയേറ്ററുകളിൽ.
0: 8:05 ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കാണുന്ന നാഡീസംബന്ധമായ അസുഖങ്ങൾ. കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഡേവിഡ്സൺ ദേവസ്യയുമായി അഭിമുഖം. തുടർന്ന് ഇന്നലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.

0: 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 6:40 നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം റിലേ, 6:50 കാർഷിക ജീവനം. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ആലുവ കമ്പനിപ്പടിയിലെ ഉമൈബാൻ പരീദ്. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ചോറ്റാനിക്കരയിലുള്ള മേരി ജോണിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ FM ഈവനിങ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, കുട്ടികളിൽ സാധാരണ കാണുന്ന നാഡീസംബന്ധമായ അസുഖങ്ങൾ, കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഡേവിഡ്സൺ ദേവസ്യയുമായി ആഭിമുഖം, 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, പ്രകൃതി ക്ഷേത്ര നടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാലോകം, ചിത്രീകരണം രചന VM ഗിരിജ. 10 മണിക്ക് സുബ്രതോ റോയ് ചൌധരിയുടെ സംഗീത കച്ചേരി, സൈബാൾ ചാറ്റർജി തബ്ല. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം, പാടിയത് ബി ശോഭ. ഗാനരചന S രമേശൻ നായർ, സംഗീതം മുരളി സിത്താര.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. കോട്ടയം തിരുവാർപ്പ് ഗവൺമെന്റ് ഐടിഐയിൽ പ്ലംബർ, ഇലക്ട്രീഷ്യൻ ട്രേഡുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഐടിഐ അഡ്മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഈ മാസം 6 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04-81-23-80-44. 04-81-23-80-44.
1: ആ മാഷേ, സുഖാണോ?
2: ആ, സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ഐടിഐക്ക് ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ഐടിഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജനതാ പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
1: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
2: रेडियो हेल्थ, देशी आरोग्य दौत्यम अवतरिपिक्कुन्न സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-51-72-8. നമ്പർ ആവർത്തിക്കാം, 0477-22-51-72-8. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 29:35. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: Less premium, more bonus, most suitable for your loved ones. RPL Live, nothing better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായ്ച്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഘോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ

അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇ എസ് എ നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം

0: ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട്. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മിതമായ നിരക്കിൽ മികച്ച സൌകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം.

0: ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിന് ശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST തിരുവനന്തപുരവും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള 3 Cousin ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ OV വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 ഉയർന്ന് 77,502, നിഫ്റ്റി 170 നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണ്ണവില. എന്നാൽ 10 മണിയോടെ പവന് 560 താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. +1 മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി RoG M ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം കർമ്മയോഗി എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് ശങ്കർ പാടിയത്. സംഗീതം
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചെമ്പരത്തി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10 മണിക്ക് കേൾക്കാം.
2: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാൽ ആർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുള്ള ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 7 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ഏകദേശം ഒരു 10 വർഷത്തിന്റെ അടുക്കായി കൃഷികൾ തുടങ്ങിയിട്ടായിരിക്കും. പിന്നെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
1: ഇത് മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സോൾജി പീതാംബരൻ എന്ന കർഷകൻ. പാട്ടത്തിനടുത്ത 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും പിന്നെ കപ്പയുമാണ് പ്രധാന കൃഷികൾ. കൂടാതെ മുരിങ്ങക്കൃഷിയും ചെയ്തു വരുന്നു. ഇന്നാദ്യം കിസാൻവാണിയിൽ സോൾജി പീതാംബരൻ്റെ കൃഷി അനുഭവങ്ങളാണ്.
2: ഇപ്പം കൃഷിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയിട്ട് എത്ര വർഷമായി?
0: 10 വർഷത്തിന് മേലെ. ആദ്യം കൃഷിക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്നു, അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് തുടങ്ങി.
2: അപ്പോൾ കൃഷി വളരെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് എന്ന് തിരിച്ചറിയാനുണ്ടായ ഒരു കാരണം എങ്ങനെയാണ്?
0: കാരണം വേറെ പണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പണി അന്വേഷിച്ച് നടക്കണ്ട, അതാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ. പറ്റില്ലാതായി ഇച്ചിരി നേരം വിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു തന്നെ പണിക്ക് ചെന്നിരിക്കുകയാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കേണ്ടവരും കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആരോടും ചോദിക്കണ്ട, നമുക്ക് പറ്റില്ല എന്ന് തോന്നി കഴിഞ്ഞ് കയറി വിശ്രമിച്ചു. അങ്ങനെ ആണ് നല്ലൊരു ഇതായിട്ട് തോന്നുന്നത്.
2: ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിളവും വിലയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പലപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും കർഷകനെ വലക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റവും കൃഷിയിൽ വരുന്ന പല പ്രശ്നങ്ങളുമാണ്. അത് രോഗങ്ങളായിട്ടും മറ്റ് വിധത്തിലൊക്കെ കർഷകനെ അലോരസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു കർഷകൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്?
0: ഒന്നാമത് തന്നെ കൃഷി ഭൂമി സ്വന്തമായിട്ടില്ല, പാട്ടകൃഷിയാണ്. ഏതെങ്കിലും സ്ഥലം, സർക്കാരിൻ്റെതായ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളോ, എങ്ങനെ ഏതെങ്കിലും സ്ഥലം മഴമറ ഉണ്ടാക്കി കൃഷിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമ്പം അവന് മഴമറ ഉണ്ടാക്കി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. നനയ്ക്കാനുള്ള സൗകര്യങ്ങൾ ആണെങ്കിൽ അത് ഇല്ല. കനാലിലെ വെള്ളങ്ങൾ കുടിവെള്ളത്തിനാണ് മെയിനായിട്ട് കൃഷിഭൂമിക്ക് 2ാം സ്ഥാനമുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതേപോലെ വളം ഇപ്പോൾ വന്നേക്കുന്ന വില കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200-500 രൂപയുടെ അടുത്ത് ഒരു ചാക്ക് വെള്ളത്തിന് കയറി വന്നേക്കുവാണ്. നമ്മൾ ഉണ്ടാക്കിക്കഴിയുന്ന ഉൽപ്പന്നം വിളവായി അത് കടയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൽ നിന്നും വില താഴേക്കല്ലാതെ മേലേക്ക് കയറൂല, എന്ത് സാധനമായാലും.

0: ഇനിയിപ്പോൾ നമുക്ക് താങ്കളുടെ കൃഷിയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് ഏതാണ്ട് 1.5 ഏക്കറിൽ വെണ്ട കൃഷിയും വാഴക്കൃഷിയുമാണ്, പയറുമുണ്ട്. വിശാലമായിട്ട് ഇങ്ങനെ നീണ്ട് പരന്നു കിടക്കുകയാണ് വെണ്ടക്കൃഷി. ഈ വെണ്ടക്കൃഷിയുടെ നടീൽ മുതൽ അതിൻ്റെ പരിപാലന രീതികളെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
1: വെണ്ട നമ്മളിപ്പോൾ വാഴയ്ക്ക് ഇടവിളയായിട്ടാണ് ചെയ്തേക്കുന്നത്. 4 വാഴ നട്ടിട്ട് അതിൻ്റെ നടുക്കായിട്ടുള്ള സ്ഥലത്ത് ഒരു വെണ്ട വിത്ത് നട്ടേക്കുന്നത്. അത് നട്ടിട്ട് അതിൻ്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ചായപ്പൊടിയുടെ വേസ്റ്റ് ജൈവവളമായിട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പൊട്ടാഷ്യം, യൂറിയയും പിന്നെ ഫാക്ടംബോസും, സെറാമില് പോലെ ഈ സമൃദ്ധി എന്ന് പറഞ്ഞൊരു വളമുണ്ട്, ഏഴ് കടലപ്പിണക്കൊക്കെ കൂടിയൊരു വളം, അതും കൂടെ ഇട്ട് കൊടുത്തു. അതിപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ വളം ഇട്ട് കൊടുത്തു. അപ്പോൾ ചായയായിട്ടുണ്ട്. പൊട്ടാഷ്യം യൂറിയയും കൂടെ കൂടി വെറുതെ കടക്കെ ഇട്ട് കൊടുക്കണം. ചെറിയ മഴ സമയം നോക്കി ഇട്ട് കൊടുത്തു കഴിയുമ്പം ചായയായിക്കോളും.
0: ഇവിടെ ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെണ്ടയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിളവൊക്കെ എങ്ങനെയാണ്? ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എത്ര കിലോ വരെയൊക്കെ കിട്ടാം?
1: ഏകദേശം ഒരു 40 എണ്ണം 50 എണ്ണത്തിൽ താഴെ ഒരു ചെടിയിൽ പ്രതീക്ഷിക്കാം. അതെ, ചെടിയിൽ ചിലത് 3 കമ്പ് 4 കമ്പ് ഒക്കെ ഏതിൽ പൊട്ടി വന്നിട്ടുണ്ട്. 50 മേലെ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഇത് കിട്ടും. കേട് വന്നില്ലെങ്കിൽ, കേട് വന്ന് അതിനൊക്കെ തീർന്നു. അപ്പോൾ ഇതിന് ആ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ വെയിലിൻ്റെ കുറേ ചൂട് കൂടുതലും ഉണ്ട്, കുറേ പൂവ് ഒഴിഞ്ഞു പോയി കരിഞ്ഞ്. അങ്ങനെയൊക്കെ വരുമ്പം വിളവിൽ വന്ന ഒരു മാറ്റങ്ങളും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്.
0: ഇനിയിപ്പം മഴ ശക്തമാവുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുന്നത്?
1: പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. കുറേ മരുന്നടിച്ച് ഈ കുറച്ച് കുമ്മായിട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. തിരിച്ചു കുമ്മായും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ഇട്ട് കലക്കി കൊടുക്കുക. മഴ വലിയ ഇത് വരുമ്പോൾ ഇതിനെല്ലാത്തിന് ഈ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ പനി വന്ന പോലെ ഒരു പനി ഉണ്ടാവുമെന്ന് പറയണേ. അപ്പം അതിന് മാറ്റം കിട്ടും.
0: ഇപ്പോൾ വെണ്ടക്കൃഷിയുടെയൊക്കെ വിപണി എവിടെയാണ്?
1: അങ്ങനത്തുള്ള വിപണി BFPSC നീലീശ്വരം ശകലാണ്. അപ്പോൾ ഇത് കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉള്ളത് ഇവിടെ കടകളിൽ കൊടുക്കും. വില ഇപ്പോൾ വെണ്ടയ്ക്ക് 50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്.
0: ഇനി ഇതോടൊപ്പം ഉള്ള പയർ കൃഷി എത്രയുണ്ട്? അതിൻ്റെ ഒരു പരിപാലനമൊക്കെ എങ്ങനെയാണ്?
1: പയർകൃഷി വേണ്ട ഒരു 1.5 കിലോയ്ക്ക് മേലെ വിത്ത് മേടിച്ച് നട്ടതാണ്. അത് ഈ വാഴയുടെ ഇടവിള തന്നെയായിട്ടാണ് നട്ടേക്കുന്നത്. ഹൈബ്രിഡാണ്, വയലറ്റ് കളറുള്ള നല്ല വിളവുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ചൂട് പൂ കരിഞ്ഞു പോയി കുറേ. അപ്പോൾ ഒരു 2 എടുക്കൽ ബുദ്ധിമുട്ടായിട്ട് വന്നു, ഇല്ലാതെ വന്നു. അതിക്ക് മുന്നേ എൻ്റെ ഒരു 40 കിലോ വരെ ഒരു പ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്നതാണ്. കുഴപ്പമില്ലായിരുന്നു. ഇത് കഴിയുമ്പം അത് വെട്ടിപ്പറിച്ച് ഇതിൻ്റെ കടക്ക ചവറായിട്ട് വീഴുകയും ചെയ്യും.
0: ഇനിയിപ്പോൾ ഇവിടെ വാഴക്കൃഷിയാണുള്ളത്. വാഴക്കൃഷി ഇവിടെ ഒരു 1000 വാഴ ഇവിടെയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലാണ്ട് 2500 വാഴകളും ഉണ്ട്. വാഴക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ നൽകുന്ന പരിചരണ മാർഗങ്ങളൊക്കെ എങ്ങനെയാണ്?
1: വാഴയ്ക്ക് കേട് ഇപ്പോൾ ഈ വേരുചിയിലാണ് നമ്മൾ അറിയാത്ത കേട്. മറിഞ്ഞു വീഴുന്ന സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. തിരിച്ചു കുമ്മായം കൂടെ കലക്കി കടക്ക ഒഴിച്ചു കൊടുക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുമ്മായം ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 100 ഗ്രാമത്തിൽ കുറയാതുള്ള രീതിയിൽ ഇടണമെന്ന് സാറ് പറയണേ. 100 ഗ്രാം തന്നെ ഇട്ടില്ലെങ്കിലും ഒരു 50 ഗ്രാമെങ്കിലും കുറയാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നട്ടപ്പം ചായപ്പൊടിയുടെ വേസ്റ്റ് നട്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പുല്ല് ചെത്തി മൂടി കുമ്മായിട്ടു. അങ്ങനെ ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ യൂറിയയും പൊട്ടാഷ്യം രാജ്ഭോസും കൂടെ കൂടി കുറേശ്ശെ ഓരോ പ്രാവശ്യം ഇടുക. ഓരോ പ്രാവശ്യം ഇട്ട് മൂടി കഴിയുമ്പം അടുത്ത പ്രാവശ്യം വളവിട്ടണേക്ക് മുന്നേ കുമ്മായിട്ട് കൊടുക്കുക, പിന്നെ വളവിട്ട് കൊടുക്കുക. അങ്ങനെയാണ്. നമ്മുടെ സമൃദ്ധി വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കനം കിട്ടും, വണ്ണം വെച്ച് നല്ല ബലമായി കിട്ടും. ഫാക്ടംബോസ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ച കിട്ടും, പക്ഷേ അതിനൊക്കെ വില നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വിലയിൽ മാറ്റം കുറയും, അല്ലാതെ കൂടുകയില്ല. നമ്മൾ കൃഷി ചെയ്ത് പോയി നശിച്ചു പോയി കഴിഞ്ഞാൽ നാട്ടിലോ വീട്ടിലോ ബാങ്കിലോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല. ഒരു കൃഷിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പൈസ കിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക്. കാരണം അതേതെങ്കിലും നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ ഇന്ന് തിരിച്ച് കിട്ടാനുള്ള മാർഗം ഉണ്ടെങ്കിൽ തരുള്ളൂ. അത് നശിച്ചു പോകാതെ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കി കിട്ടിക്കഴിഞ്ഞാലാണ് രക്ഷപ്പെടുള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയാൽ ഭാഗ്യം.
0: പലപ്പോഴും കർഷകൻ ലോൺ എടുത്തും അതുപോലെ തന്നെ പണയപ്പെടുത്തിയൊക്കെ കൃഷി ഇറക്കുമ്പോൾ വളരെ പ്രതീക്ഷകളോടാണ് നമ്മൾ വിളവിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോഴാണ് ഈ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകാവുന്ന കാറ്റും അതുപോലുള്ള കനത്ത മഴയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഴയൊക്കെ ഇനി ശക്തമാവുകയാണെങ്കിൽ

0: ഈ വാഴക്കൃഷിക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവാം. അപ്പം അതിന് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ?
1: ചെറിയ മഴയുടെ സമയത്ത് നമ്മളൊന്നും ചെയ്യാല, അത് കഴിഞ്ഞിട്ട് വാഴ കൊലക്കാറാവുന്ന സമയത്തേക്ക് പൂന്നിടണം. എന്നിട്ട് വള്ളിയിട്ട് കെട്ടി കഴിഞ്ഞെങ്കിലാണ് നിൽക്കുള്ളൂ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വലിയ കാറ്റ് വന്നതിന് മുന്നേ നമുക്ക് കൊല വെട്ടാവുന്ന ഇതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് ചെറിയ വാഴ. അപ്പോൾ അത് നമുക്ക് ഊന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മഴയും പുതുമഴയും കാറ്റും വന്നേക്കും നമുക്ക് വെട്ടിത്തരും. അപ്പോൾ അത് വിഷയമില്ല, അതിന് വള്ളി മാത്രം മതി. അപ്പോൾ അത് വള്ളിയിൽ അതിൻ്റെ കൊലയുടെ ഭാരം ആ വള്ളിയിൽ നിൽക്കും. ഊന്നിടുന്നതാണ് വാഴയ്ക്ക് മെയിനായിട്ടുള്ള വിഷയം. ഇതിൻ്റെ ചിലവ് ഇപ്പം 150 രൂപയുടെ അടുത്ത് വന്നിട്ട് ഒരു ഊന്നിൻ്റെ വില, അത് തീരെ ഈ തുള്ളൽ പോലെ ഇരിക്കുന്നത് എണ്ണത്തിനും കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നല്ല ഊന്ന് വണ്ണമുള്ളത് മേടിച്ച് ഇട്ടെങ്കിലാണ് അതുകൊണ്ട് കാര്യമുള്ളു.
0: ഈ വളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചായപ്പൊടിയുടെ വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞു. നല്ല മികച്ചൊരു ജൈവവളം കൂടിയാണ്, അതെങ്ങനെയാണ് ശേഖരിക്കുന്നത്? അത്രയും കൂടുതൽ ആവശ്യം വരികയല്ലേ?
1: അത് നമുക്ക് ഇവിടെ ആലുവയിൽ മറ്റേ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നിന്ന് നമ്മളായിട്ട് ബന്ധമില്ല, ഈ ലോറിയിൽ കൊണ്ടുപോയി നമുക്ക് ഇവിടെ സ്പോട്ടിൽ തരുവാണ്. അതിന് ഒരു ലോഡിന് 1800 രൂപ കൊടുത്താൽ നമുക്ക് പറമ്പിൽ കൊണ്ട് തരും. അത് നമ്മൾ ഒരു വാഴയ്ക്ക് പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നല്ല ചാണകം പോലെ നല്ല ചീഞ്ഞ സാധനമാണ്.
0: മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്, എവിടെയാണ്?
1: മാർക്കറ്റ് നമ്മളിവിടെ അത്യാവശ്യം കടകളിലൊക്കെ കൊടുക്കും, പിന്നെ നമ്മുടെ വിപണി നീലീശ്വരം വിപണിയിലേക്കാണ്, VFPCയുടെ.
0: പാട്ടത്തിനടുത്താണല്ലോ കൃഷി ചെയ്യുന്നത്, അപ്പോൾ പാട്ട വ്യവസ്ഥയൊക്കെ എങ്ങനെയാണ്?
1: ഒരു കൊല്ലത്തേക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് തന്നത്. അത് ഒരു കൊല്ലത്തേക്ക് ഒരേക്കറിന് 20 രൂപ 20,000 രൂപയ്ക്കും മേലെ വരും. അത് ഇച്ചിരി സൗകര്യങ്ങൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ, സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളാകുമ്പം അതിൻ്റെ അനുസരിച്ച് ഇത് കുറയും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പണിച്ചെലവ് ഈ പാട്ടച്ചെലവിനേക്കാളും കൂടുതലായിട്ട് വരികയും ചെയ്യും. നനയ്ക്കാനുള്ള സൗകര്യം കിട്ടിയെങ്കിലാണ് നമുക്ക് കൃഷി ഏത് രീതിയിലും നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാലാവസ്ഥ ഇപ്പോൾ വേനൽ എങ്ങനെ വരും അല്ലെങ്കിൽ ഉണക്കെങ്ങനെ നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. മഴ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഇതാണല്ലോ. സമയാസമയങ്ങളിൽ വെള്ളത്തിൻ്റെ ആവശ്യം നടന്നെങ്കിലാണ് വിളവ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വെള്ളവും കരണ്ടും അത്യാവശ്യമാണ്.
0: ഉടമസ്ഥർ ചെയ്തു വരുമോ അതോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇത് കണ്ടെത്തണോ, ഈ വെള്ളവും വൈദ്യുതിയും ഒക്കെ?
1: ഇപ്പം ഞാൻ ഈ പണിതേക്കുന്ന പറമ്പിലെ കുളമില്ല, താഴത്തെ പറമ്പിലെ കുളത്തിൽ നിന്ന് നമ്മൾ മോട്ടർ വെച്ച് അടിച്ചു കൊണ്ടുവരുവാണ്. അത് നമ്മുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അവർ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഒന്നാമത് തന്നെ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ മിക്കവാറും പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ തരില്ല, കുപ്പിയിലോ അല്ലെങ്കിൽ കനസിലായിട്ട് തരില്ല. പിന്നെ വണ്ടിയിൽ അടിച്ചുകൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഊറ്റി എടുത്തിട്ടൊക്കെ വേണം, അത് ബുദ്ധിമുട്ടാണ്.
0: ഇനിയിപ്പം കപ്പകൃഷി ഉണ്ടല്ലോ, ഏത് ഇനത്തിൽപ്പെട്ട കപ്പയാണ്, എത്രയുണ്ട്, അതിൻ്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ്?
1: കപ്പ കറുത്തമിച്ചർ എന്ന് പറഞ്ഞതിനാണ് നട്ടേക്കുന്നത്. നല്ല വിളവുമുണ്ട്. വറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കപ്പയാണ്. അത് പുഴുങ്ങുന്നതിനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന കപ്പ നട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിറ്റ് പോകാനായിട്ട്. അത് നമ്മൾ ഇച്ചിരി കൂടുതലുണ്ടാവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വിറ്റ് പോകില്ല. H4 എന്ന് പറഞ്ഞ ഇനമാണ് അവിടെ നിൽക്കുന്നത്. അത് ആർക്കും വേണ്ട സാധനം. അത് ഇന്ന് പറിച്ചു കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നാളത്തേക്ക് കറുത്തു പോകും. അതുകൊണ്ടാണ് ആരും മേടിക്കുന്നത്. കറുത്ത മിക്സർ ആ പ്രശ്നമില്ല, 1 രൂപ കാശ് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ കറുത്ത മിക്സർ ചായപ്പൊടിയുടെ വേസ്റ്റ് തന്നെയാണ് അതിനും അടിയോളമായിട്ട് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പൊട്ടാഷ്യം യൂറിയും കൂടെ കൂടി ഇട്ട് മൂടി 19 19 ഇലക്ക് അടിക്കണ ഇലവളം അടിച്ചു. അങ്ങനെ ചെയ്ത് വൈക്കത്തുള്ള ഒരാളുണ്ട്, പുള്ളി വന്ന് മൊത്തമായിട്ട് എടുക്കും. അപ്പോൾ അത് മൊത്തമായിട്ട് അവർ ആളെ കൊണ്ടുവന്ന് പറിച്ച് കയറ്റി വെയിറ്റ് ബ്രിഡ്ജിൽ കൊണ്ടുപോയി തൂക്കി നമുക്കവിടെ പൈസ തരും. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 16 രൂപയായിട്ടാണ്. ഫസ്റ്റിലത്തെ പ്രാവശ്യം കൊടുത്തത് ഞാൻ 7 രൂപയായിട്ടാണ്. 7 രൂപയായിട്ട് മറ്റേ കൊടുത്ത് എന്ത് കിട്ടാനാണ്? മാർക്കറ്റ് വില അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ആയിട്ട് നിൽക്കും. എന്തായാലും ഒരു ആവറേജ് 15 രൂപയ്ക്ക് മേലെ കിട്ടിക്കഴിഞ്ഞെങ്കിലാണ് നമുക്ക് നഷ്ടമില്ലാതെ പോകും. നമ്മൾ ഓരോ പറമ്പിൽ പണിയുമ്പം, അതായത് എല്ലാ ദിവസവും പണിയുന്നതിനുള്ള പണിക്കൂലി കൂട്ടിക്കഴിഞ്ഞാൽ പണിക്ക് പോവുക ലാഭം.
0: ഏതിനത്തിൽപ്പെട്ട വെണ്ടയാണ്
1: ഇത്? വെണ്ട ജാനി എന്ന് പറയും, ഹൈബ്രിഡാണ്. ഇത് ഞാൻ മഞ്ഞപ്പുറയിൽ നിന്ന് വാങ്ങിച്ചത്.
0: ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് മുരിങ്ങയും നട്ടിട്ടുണ്ട്. എത്ര മുരിങ്ങ നട്ടിട്ടുണ്ട്? അതുപോലെ തന്നെ മുരിങ്ങ കൃഷി തുടങ്ങാനായിട്ട് എന്താണ് കാരണം?
1: ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നമ്മൾ കൊടുക്കുന്ന പച്ചക്കറിയുടെ 100 രൂപയ്ക്ക് 5 രൂപ വെച്ച് ഇൻസെൻറ്റീവ് ആയിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഓണമൊക്കെ ആകുന്ന സമയത്തേക്ക് 10 രൂപയായിട്ട്, 5 രൂപ ബാങ്കിൻ്റെ കാശും കൂടെ കൂട്ടി നമുക്ക് 10 രൂപയായിട്ട് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ പൈസ ഈ 31 മാർച്ച് വരെയുള്ളത് കണക്കാക്കി ഈ നേരത്തെ തന്നു. അന്ന് ഈ പൈസ തന്നെ അന്ന് ഈ ബാങ്കിൻ്റെ ഒരു ഈ കൃഷിയുടെ ആവശ്യപ്പെട്ട

0: മരുന്ന്, കീടനാശിനി, അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കുറച്ച് വിത്ത് തൈയൊക്കെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു കടയുടെ. അപ്പം അന്ന് അവിടെ കൊണ്ടുപോയി വെച്ച തൈ കണ്ടു കഴിഞ്ഞപ്പം മുരിങ്ങത്തൈ വാങ്ങിച്ചുകൊണ്ടുപോയി നട്ടതാണ്. നല്ല വിളവ് പ്രതീക്ഷിക്കുന്നു.
1: അപ്പം എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്കളുടെ ഈ കൃഷിയെക്കുറിച്ച് അറിയാൻ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും.
0: 89 21 33 59 64 89 21 33 59 64
1: താങ്കൾക്ക് എല്ലാവിധ ആശംസകളും.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് 6.5 ഏക്കറിൽ വാഴകൃഷിക്കൊപ്പം വെണ്ടയും പയറും കപ്പയും കൃഷി ചെയ്തു വരുന്ന മലയാറ്റൂർ മുളങ്കുഴിയിലുള്ള സൂൾജി പീതാംബരൻ്റെ കൃഷി അനുഭവങ്ങൾ.

0: കാർഷിക ജീവനത്തിൽ ഇനി കേൾക്കാം. കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന സുഹൃത്തുക്കളായ സുരേഷ്, പുഷ്പരാജൻ, അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങൾ.
1: എൻ്റെ പേര് സുരേഷ്. 2018 ഞങ്ങൾ 21 പേര് കൂടിയാണ് സംഘടന തുടങ്ങിയത്. ഓരോ പ്രാവശ്യവും മാറി മാറി ഓരോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് ഒരു 2023 കൂടി ആളുകൾ കുറെ കൊഴിഞ്ഞു പോയി ഇരുന്നു. ബാക്കി ഇപ്പം നിലവിലുള്ളത് ഞങ്ങൾ 7 പേരാണ്. ആ 7 പേരിപ്പോൾ അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇത് മുഹമ്മദ് ഹാഷിം, സെക്രട്ടറി ഹബീബ്, ട്രഷറർ പുഷ്പരാജൻ.
2: ഈ ഒരു കൃഷി യൂണിറ്റിന്റെയാണ്?
1: കൃഷി യൂണിറ്റിന്റെ. ഈ യൂണിറ്റിന്റെ
2: ഔദ്യോഗികമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ്?
1: തീർച്ചയായിട്ടും. സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എടപ്പള്ളി വടക്കുംഭാഗം സൊസൈറ്റിയെ ഞങ്ങൾക്ക് നേതൃത്വം തന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചത്. വരുന്ന ചെലവ് മുഴുവൻ അവർ തന്നെ വഹിക്കും. പിന്നെ കിട്ടുന്ന ഇതിന്റെ ലാഭവിഹിതം എന്നല്ല, വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഒരു വിഹിതം ആയിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് നിന്നുകൊണ്ട് പോയിരിക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ഒരു 6 വർഷത്തോളം അത് തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പൊ തുടർച്ചയായിട്ട് ഇപ്പൊ ഞങ്ങൾ 7 പേരുകൂടി സ്വന്തമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിയുടേതായിട്ടുള്ള യാതൊരു ഇതുമില്ല. മറ്റു സപ്പോർട്ടുകളെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി പൈസ മുടക്കി ഞങ്ങൾ മേടിക്കുന്ന ഇതില്ല. ഇപ്പൊ ഞങ്ങൾ തന്നെ പൈസ മുടക്കി അതിന് കിട്ടുന്ന വിഹിതം ഞങ്ങൾ തന്നെ 7 പേരുകൂടി പങ്കിട്ടെടുക്കുന്ന ഒരു സ്വഭാവത്തിലുണ്ട്. 2 സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇപ്പൊ നിലവിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡ് 200 ഏത്തവാഴയും ഈ സൈഡ് 200 ഞാലിപ്പൂവനും നട്ടു. ഞാലിപ്പൂവൻ കംപ്ലീറ്റ് ഞങ്ങളുടെ നഷ്ടപ്പെട്ട്, കാറ്റും മഴയിട്ടും എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു പോയി. പിന്നെന്തായ ഏത്തവാഴയാണ് ഇപ്പം നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ കൊണ്ട് അതിൽ നിന്നും പല തകരാറുകളും സംഭവിച്ചിട്ടുണ്ട്. ഈത്തവണ നിസ്സാരമായിട്ടുള്ള ഇതേ കിട്ടിയിട്ടുള്ളൂ. അതിൽ ചേർന്ന ഏറ്റക്കൊല വിറ്റിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഇതകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനായിട്ട് കൂടി ചീരക്കൃഷി നടത്തും. അതുപോലെ പച്ചക്കറി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചെ കുറച്ച് നടത്താറുണ്ട്. പാവലുണ്ടായിരുന്നു, പടവലുണ്ടായിരുന്നു, ചീര ഉണ്ടായിരുന്നു. ഇതിൻ്റെ രൂപത്തിലുള്ള നല്ല രൂപത്തിൽ തന്നെ നടന്നുകൊണ്ട് പോകണം. ഈ മഴ കൂട്ടപ്പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വരുന്ന ഓണത്തിന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എടപ്പള്ളി വടക്കും ഭാഗം തന്നെ ഞങ്ങൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് അടുത്ത ആഴ്ചക്കാർ തൈ കിട്ടും. കുറ്റിപ്പയർ, വെണ്ട, പാവൽ, പച്ചമുളക് ഇത് 4 ഐറ്റം 100 തരാതെ വന്നിരിക്കുന്നതാണ്. അപ്പൊ ആ ഐറ്റത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ഞങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
2: മൊത്തം എത്ര സെന്റ് സ്ഥലമൊക്കെ ഉണ്ട്?
1: ഇതിന് 38 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ ഓണർ വേറെ. ആ ഓണറും സൊസൈറ്റി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിന്റെ 10% സ്ഥലം ഉടമക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ചെലവുകളൊക്കെ ഞങ്ങൾ തന്നെ, കറണ്ട് കാശ് ഞങ്ങൾ തന്നെ കൊടുക്കണം. ഇപ്പൊ ഞങ്ങളെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ സൊസൈറ്റിയാണ് കറണ്ട് കാശ് കൊടുത്തിട്ടത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. പച്ചക്കറി വാഴയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തിരുന്നത്. ഏത്തവാഴയും ഞാലിപ്പൂവിനോട് ഞങ്ങൾ കൂടുതലായിട്ട് നടന്നിരിക്കുന്നത്. അതിനിടക്കൂടിയാണ് ഈ പച്ചക്കറിയുള്ള വിഷയങ്ങൾ, ഈ വഴുതന, പാവല്, വെണ്ട, ഈ സാധനങ്ങളൊക്കെ വേണ്ടായിരുന്നു. ഇപ്പൊ ഒരു 1 മാസമുള്ളതൊക്കെ നിന്ന് പോയിട്ട് ഈ നിൽക്കുന്ന വഴുതന തന്നെ വെള്ളം കെട്ടി പോയതാ. ചീ അടി ചീഞ്ഞു പോയിട്ട് എല്ലാം ഇഷ്ടംപോലെ വഴുതനങ്ങയൊക്കെ ഉണ്ടായതാണ്. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. വെള്ളം കെട്ടുന്നത് ഈ ഫ്രണ്ട് ഭാഗം കൊണ്ട് വെള്ളം
2: കെട്ടും.
1: അപ്പുറത്തായിട്ട് കൂടുതൽ ചെയ്തു വാഴ കൂടുതൽ അപ്പുറത്ത് ചെയ്യുന്നത്.
2: എല്ലാ തൈയും നമ്മള് സൊസൈറ്റിന്ന് തന്നെയാണോ വാങ്ങുന്നത്?
1: അല്ലല്ല, പച്ചക്കറി തൈകളൊക്കെ അവിടെ വരും. വാഴയൊക്കെ ഞങ്ങൾ തന്നെ പോയിട്ട് കറുകുറ്റി ചെയ്തിട്ടുണ്ട്. വാഴയുണ്ട്, അവിടെ പോയിട്ടാണ് ഓരോരോ ഏത്തവാഴയും ഈ ഞാലിപ്പൂവിനൊക്കെ അവിടെ നിന്ന് മേടിച്ചു വന്നിട്ടാണ് ഞങ്ങൾ.
3: എൻ്റെ പേര് മുഹമ്മദ് ഹാഷിം. ഞങ്ങളൊരു ഒരു സീസണിൽ ചേന വെച്ചിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞങ്ങൾ ആ ഓണത്തിന് നമ്മുടെ ഇവിടെ ഓണച്ചന്ത ഉണ്ടാവാറുണ്ട്. അവിടെ കൊണ്ടുവച്ചു, കുറെ അങ്ങനെ കിട്ടി. പിന്നെ ചേന അത്ര സക്സസ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്നുള്ളൂ, അല്ലാതെ കുഴപ്പമില്ലാതെ കിട്ടി. ഇന്നിപ്പോൾ കപ്പയുണ്ട്, അതേപോലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്.
2: അതിൻ്റെയൊക്കെ ഒരു കൃഷി രീതികളൊക്കെ ഒന്ന് പറയാമോ?

0: ആ നാടൻ നാളെന്നാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. സത്യത്തില് ഇതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങള് രാവിലെ ഒരു 6-7 മണിക്ക് ആദ്യം കുറെ ആൾക്കാരുണ്ടായെങ്കിലും കൂടി ഇപ്പൊ ഞങ്ങൾ 5-6 പേരാണ് ഉള്ളത്. അതിലും ആ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ആരോഗ്യം, സന്തോഷം, പിന്നെ ഇവിടെ ഒരു ദിവസം വന്ന് പോയില്ലെങ്കിൽ നമുക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ. അല്ലാതെ ഞങ്ങള് കൂടുതലും അതിൽ നിന്നുള്ള ഒരു വരുമാനമല്ല ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവും ഞങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയും കൂടി ഉള്ള സന്തോഷമാണ്, അതിലാണ് ഞങ്ങൾ സംതൃപ്തി കാണുന്നത്. പിന്നെ മേടപ്പള്ളി വടക്കുംഭാഗം സൊസൈറ്റി ബാങ്ക് ഞങ്ങളെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പത്തെ പ്രസിഡന്റാണ് ഇത് തുടങ്ങി വെച്ചത്. പയലോരം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ SKSS ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സെക്രട്ടറി, പ്രസിഡന്റും എല്ലാം, മുൻ സെക്രട്ടറിയും എല്ലാം ഞങ്ങൾക്ക് പരിപൂർണ പിന്തുണയാണ് ഇന്നുവരെ തന്നിട്ടുള്ളത്.
1: ഈ ചീരയൊക്കെ പറിച്ചു കഴിഞ്ഞതായിരിക്കും?
0: ചീര ഒരു ഇഷ്ടംപോലെ ഞങ്ങൾ ചീര ഉണ്ടാക്കി വിറ്റതാണ്. ഇത്തവണ വിത്ത് വെച്ചത് അത്ര അങ്ങ് സക്സസ് ആയി കിട്ടിയില്ല ഞങ്ങൾ. അതെ, ചീര മിക്കവാറും ഇവിടത്തെ പരിസരത്തുള്ള ആൾക്കാർ തന്നെ ഞങ്ങളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് 1 കിലോ 1 കിലോന്റെ കെട്ടാക്കി വെച്ച് അവർ തന്നെ രാവിലെ 1:30-8 മണിക്കുള്ളിൽ തരുന്നുണ്ട്. ചീര അതേപോലെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വെണ്ട ഉണ്ടായിരുന്നു, വഴുതന ഉണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇപ്പൊ തീർന്നിരിക്കണല്ല, ഇനിയിപ്പോ ഈ ആഴ്ചക്കുള്ളിൽ അടുത്ത പരിപാടി.
2: 22 വർഷമായി കെട്ടി മാറ്റിവെച്ച ആളാണ് പുഷ്പരാജൻ എന്ന് പറഞ്ഞു ഞാൻ. ഇവിടെ കൂടുതലും മിക്കവാറും സമയങ്ങളിൽ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ എന്റെ അസുഖം എന്താണെന്ന് ഞാനിപ്പോ അറിയണില്ല. പൊതുവേ അറിയാലോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരെന്തോ ഭയങ്കര സംഭവമായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അത് തോന്നുന്നില്ല. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ അസുഖങ്ങളൊക്കെ, ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാ പോലും ഇതിനകത്ത് വന്ന് കയറുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പേര് ഒന്നുമില്ല, ഒരു ചിന്തയില്ല, എല്ലാം മറക്കും. ഇതിനകത്ത് സന്തോഷമാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചേക്കള് പോവുകയാണ്. അതെ അതെ അതെ.
1: വാഴകൃഷി എന്നൊക്കെ നമ്മൾ പറയുമ്പോ അതിൽ നമുക്ക് 2 തരത്തിലതിന് ഗുണം എടുക്കാം. അതായത് അതിന്റെ ഇല വിറ്റ് അതിന്റെ വരുമാനം ഉണ്ടാക്കാം, പിന്നെ നമുക്ക് അതിന്റെ ഫലം അതും നമുക്ക് ഉപയോഗയോഗ്യമാക്കാം. അപ്പൊ ഇവിടെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്?
2: ഇവിടെ ഞങ്ങള് ഇല കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല. ഏത്തവാഴ സംബന്ധിച്ച് ഏത്തവാഴയുടെ ഇല നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതെല്ലാം കീറിപ്പോണ ഒരു ടൈപ്പാണ്. ഞാലിപ്പൂവൻ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാലിപ്പൂവല്ല നമുക്ക് കഴിഞ്ഞ നമുക്ക് ഇല ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല. ആൾക്കാർ വന്ന് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ആ ഇല വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെണ്ണല സൊസൈറ്റിക്ക് കൊണ്ട് കൊടുത്തിട്ട് പോലും അവർ ഇല ഇവിടെ എടുക്കാനായിട്ട് ആളുണ്ടാവില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് പൈസ തരണ്ട, ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ആൾക്കാർക്ക് ഇല വേണ്ട, ഓണത്തിന് ഇവിടെ വെട്ടി ഞങ്ങൾ പുറത്തു വെച്ചു. ആ ഇവിടെ നിന്ന് മേടിക്കൂല, സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ അവിടെ നിന്ന് ആൾക്കാർ മേടിക്കും. നമ്മൾ കർഷകന്റെ നിന്ന് ഒരു സാധനം മേടിക്കാൻ അവർക്ക് ഇവിടെ ഞങ്ങൾ 50 രൂപയ്ക്ക് കോവയ്ക്ക വിൽക്കുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ 80 രൂപയാണ്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ജൈവ കോവയ്ക്ക എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ജൈവ കോവയ്ക്ക 150 രൂപയാണ്. 150 രൂപ ഞങ്ങളിവിടെ 50 രൂപയ്ക്ക് കൊടുത്താൽ വേണ്ട, ഇവിടെ ഞങ്ങൾ കടകളിലേക്ക് കൊടുക്കണില്ല. ഇപ്പം വാഴക്കൊല ആയിരുന്നാലും പച്ചക്കറി ആയിരുന്നാലും ഞങ്ങൾ ഇവിടെ വരണ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഞങ്ങളുമായിട്ട് ഭംഗിയായിട്ട് സഹകരിക്കുന്നുണ്ട്.
1: കൃഷിരീതികളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
2: കൃഷിരീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കന്ന് മേടിച്ചു കൊണ്ടുവന്ന്.
1: ഈ കന്നൊക്കെ എങ്ങനെയാ നോക്കിയെടുക്കുന്നത്?
2: കന്ന് നമുക്ക് മിക്കവാറും കാണുമ്പോൾ അറിയാൻ പറ്റും, കുറച്ചടിഭാഗം കുറച്ച് വണ്ണമായിട്ട് വന്നിട്ട് അങ്ങനെയുള്ള കന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കീടനാശിനിയൊക്കെ വിൽക്കണിടത്തുണ്ട്. ഞങ്ങളിവിടെ ജൈവ കൃഷിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങൾ അവർ തരണ ഒരു ലിക്വിഡ് ഉണ്ടാക്കി അതിൽ മുക്കി 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് അതാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് നടുന്നത്. എന്നിട്ട് കുമ്മായം ഇട്ട് എല്ലുപടിയും വേപ്പുമ്പിണാക്കും ഇട്ട് നട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരിയില, മറ്റു സാധനങ്ങൾ, പച്ചില കൂടുതലും അതാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ പറമ്പുകളിൽ നിന്നുള്ള കരിയില ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ ഇപ്പം അവസാനം വന്നപ്പോഴത്തേക്ക് നമ്മൾ 4 പേരാണുള്ളത്. അപ്പോൾ ഈ ഉള്ള മാൻ പവർ വെച്ചിട്ട് നമ്മൾ പരമാവധി ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളൊരു റിസ്ക് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1, മുകളിൽ വണ്ട് വരും, 2 അടിയിൽ വണ്ട് വരും, തടപ്പുഴു എന്ന് പറയുന്ന സാധനം വരും. മുകളിൽ വരണത് നമുക്ക് കാണാൻ പറ്റും, താഴെ വരണത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മുകളിൽ വരണ ഈ വാഴയുടെ വളർച്ച നിൽക്കുക, ഇല വല്ലാണ്ട് വരിക, അപ്പോഴും നമ്മൾ കരുതിക്കൊള്ളുന്ന അടിയിൽ കുഴപ്പമുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് നമ്മൾ തോറ്റിട്ടുള്ളത്. മുകളിൽ നമ്മൾ പല രീതിക്ക് ജൈവമായിട്ടും മറ്റേ മണ്ണ് കുഴച്ച് വെച്ചുമൊക്കെ ഈ ചെല്ലി വരുമ്പോഴത്തേക്ക് അത് പല അറിവ് പുതിയ കർഷകരിൽ നിന്നുള്ള അറിവുകളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ചെളി മണ്ണ് കുഴച്ച് ഈ ജെല്ലിങ്ങനെ വരും,
1: ചെല്ലി വരുമ്പോഴത്തേക്ക്
2: ജെല്ല് വരും, ആ ഭാഗത്ത് നമ്മളത് തോണ്ടിത്തെളിച്ച് അവിടെ നമ്മൾ ഈ പച്ചെളി മണ്ണ് കൊണ്ട് അത് അടച്ചു വെച്ചാൽ മിക്കവാറും ആ വാഴ രക്ഷപ്പെടും. നമ്മളല്ലാതെ കെമിക്കൽ ഒഴിച്ചിട്ട് നമുക്കും കഴിക്കേണ്ട വാഴക്കൊലയാണിത്. ആ ഒരു ബോധം ഞങ്ങൾക്ക് ഉള്ളതിൻ്റെ പേരിൽ പരമാവധി കെമിക്കൽ നമ്മൾ ഒഴിവാക്കുന്നു. ഒരു സാധനത്തിന് ഞങ്ങളിവിടെ പച്ചക്കറിക്കായിരുന്നാലും മറ്റേ സാധനത്തിന് വാഴയ്ക്കായിരുന്നാലും നമ്മൾ കെമിക്കൽ ഒന്നും നമ്മൾ ചേർക്കാറില്ല. പിന്നെ ജൈവവളം അല്ലാതെ വേറെ രാസവളം ഉപയോഗിക്കണം വളരെ

0: അപൂർവേ ഉള്ളൂ. പാഷൻ ഫ്രൂട്ട് ഞങ്ങൾ നട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ പന്തലിട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. ഈ മഴയും കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പന്തലിലൊന്നും നിൽക്കണ സാധനമല്ല അത്, അത്ര കണ്ട് വെയിറ്റ് ഉണ്ട്. ഇലയും തണ്ടും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക്, ഇനി അത് കായും കൂടെ വരുമ്പോഴത്തേക്ക് ഇതും അല്ല വെയിറ്റ്. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ വലിയ കപ്പത്തണ്ട് മുറിച്ചിട്ട് അത് കാലായിട്ട് കൊടുത്ത് നല്ലൊരു പന്തലാക്കി എടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
1: ഈ കപ്പയൊക്കെ ഏതെങ്കിലും ഈ നട്ടേക്കുന്ന കൊള്ളിക്കപ്പ?
0: കൊള്ളിക്കപ്പ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന തന്നെയാണ്, നേരത്തെ ഞങ്ങൾ നട്ടിരുന്ന തന്നെയാണ്, ഈ പരിസരത്തു നിന്ന് എടുത്തതാണ്. കൊള്ളിക്കപ്പ ഞങ്ങൾ രാസവളം ഒന്നും ഇട്ടിട്ടല്ല, നല്ല ഇളക്കമുള്ള മണ്ണ്, വളക്കൂറുള്ള മണ്ണ്, അത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഭംഗിയായിട്ടൊക്കെ വന്നു. ഒരു കപ്പ എന്ന് ഒരു 6 കിലോ 7 കിലോ ഒക്കെ നല്ല വിളവ് കിട്ടി.
1: ആദ്യത്തെ വർഷമാണോ ചെയ്യുന്നത്?
0: അതെ അതെ, 30 രൂപ വെച്ച് കൊടുത്തു. ഈ പരിസരത്ത് വേറെ എങ്ങും കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നില്ല, ഞങ്ങളെ കാലത്തെ ആൾക്കാർ വരും, അവർക്ക് പറിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടുകാരാണല്ലോ, അത്രയും മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരു നിർദ്ദേശം കൂടെ വെക്കാനുള്ളത്, ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം 60-65 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരാണ്. സമൂഹത്തിൽ വെറുതെ ഐഡിയൽ ആയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. ഇനി ബാക്കിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സ് മുരടിച്ചു പോകേണ്ട ഒരു ജീവിതം അല്ല. അവരെല്ലാം വളരെ സന്തോഷകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഇത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. ഈ നാട്ടില് ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനിൽ, ഇത് ഞങ്ങൾ പാട്ടത്തിനടുത്ത പറമ്പാണ്, ഇതേമാതിരി പാട്ടത്തിനെടുക്കാൻ പറ്റുന്ന ഒത്തിരി പറമ്പുകൾ കാട് പിടിച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ ഇതിവിടെ 8 വർഷത്തിന് മുമ്പേ വരുമ്പോഴത്തേക്ക് ഇത് ഒരാൾ പൊക്കത്തില് കാട് കയറി കിടന്നൊരു പറമ്പാണ്. അത് വളരെ റിസ്ക് ആയിട്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വെട്ടിവെടുപ്പാണ് ഈ നിലയിൽ എത്തിച്ചേക്കണത്. ശരിക്കും പറഞ്ഞാൽ ഈ പറമ്പുകാരൻ നമുക്ക് പൈസ തരേണ്ടതാണ്, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടതല്ല. ഇതേമാതിരി ഒത്തിരി പറമ്പ് ഈ നാട്ടിൽ കിടപ്പുണ്ട്, കാട് പിടിച്ച് പാമ്പും കയറി കിടക്കണ ഒത്തിരി പറമ്പുകളുണ്ട്. ഈ പറമ്പുകൾ വൃത്താക്കണമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി വിധി തന്നെ ഉള്ളത്. ഇതൊന്നുമില്ലാതെ തന്നെ ഇത്തരം സംഘടനകൾക്ക് ഉണ്ടാക്കി സർക്കാർ തന്നെ നേരിട്ട് സന്നദ്ധ സംഘടനകളെ ഉണ്ടാക്കി ഇത്തരം പറമ്പുകൾ വൃത്തിയാക്കി കൃഷി ചെയ്യാനുള്ളൊരു സംവിധാനം, അത് ചെയ്താൽ ഈ നാട്ടിനും നല്ലതാണ്, ചെയ്യുന്ന ആൾക്കാർക്കും നല്ലതാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ട്.
2: എന്റെ പേര് അപ്പക്കൂട്ടൻ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും പച്ചക്കറി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയത് മെയിനായിട്ട്. ഇത് പച്ചക്കറി മറ്റു വാഴ മാത്രമാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്ത്. അത് പിന്നെ ഇപ്പൊ കുറച്ചെ കുറച്ചെ കൂടുതലായി. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ നിത്യം എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നമ്മൾ വിഷമൊന്നും മേടിച്ച് കഴിക്കണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കുറച്ചെ ഉണ്ടായി കൊണ്ടുപോകും. എല്ലാ ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാവും. ഞാൻ കാലത്തെ വന്ന് രാവിലെ 6:30 വരും, 8 മണിവരെയൊക്കെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനസ്സിൽ ആ ഒരു സന്തോഷം എക്സസൈസ് നടക്കാൻ പോണേലും തരാനുള്ള കാലത്ത് ഇവിടെ വന്നിരുന്നാൽ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും. അപ്പൊ അതിനുവേണ്ടി ചെയ്ത് ഇന്നും എല്ലാവർക്കും കറിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. ഇപ്പൊ ഈ മഴയൊക്കെ തുടങ്ങിയപ്പോ അത്ര ഞങ്ങൾക്കൊന്നും ഇല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റാ. രണ്ടാ സാധനങ്ങൾ കുറെ ഇവിടെ തക്കാളി ഉണ്ടായി, വഴുതന ഉണ്ടായി, വേണ്ട എല്ലാം ഉണ്ടായി, എല്ലാം പോയി. ഒക്കെ മഴയത്തൊക്കെ പോയി, ഒറ്റ മഴയത്ത് പോയി. ഞാൻ ഇവിടെ കുറെ പച്ചവളം, ഇവിടെ ഭാഗത്ത് മുഴുവൻ പച്ചവളം വെച്ചിരുന്നോ, എല്ലാം പോയി. ഇവിടെ കുറെ കാന്താരി ചെയ്ത കാന്താരി വിളിച്ചിരുന്നോ, അതൊക്കെ അലിഞ്ഞൊരു കാന്താരി മാത്രം ബാക്കിയുണ്ട്. പുല്ല് പെട്ടെന്ന് ഞങ്ങൾക്ക് അവരറ്റത്ത് പറിച്ച് വരും. ഞങ്ങൾ പിറ്റേ ആഴ്ച ഇടത്തോട്ട് ഇണ്ടും തുടങ്ങി. ഇത് തന്നെ പണി തുടങ്ങി. ഇതിപ്പോ ഈ 2 ആഴ്ച കൊണ്ട് ഉണ്ടായതാ, മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇതാ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ സന്തോഷം, പിന്നെ തമ്മിൽ തമ്മിലേക്ക് എല്ലാവരും കൂടി കാണാനുള്ള സന്തോഷം, പിന്നെ നമ്മൾ നടക്കാൻ പോണ പണി ആ സമയം ഇവിടെ ചെലവഴിക്കുക, കാലത്ത് ഇറങ്ങി നടക്കാൻ പോകണ്ടല്ലോ, ആ ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി വന്നതാ.
3: ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു കൃഷി ഓഫീസർ കൂടി ഉണ്ട് പ്രദീപ്. പുള്ളി റിട്ടയർഡ് ചെയ്ത ആളാണ്. പുള്ളി ഇവിടെ സൊസൈറ്റിയുടെ ആഗ്രഹ പ്രകാരം ഇവിടെ നടക്കുന്ന ആളുകൾക്ക് പോയി സഹായിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ചൊവ്വയും ഇവിടെ വന്നിരിക്കാറുണ്ട്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അതിന്റെ സേവനം കിട്ടുന്നുണ്ട്. ആളുകൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടുകളുള്ള വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പുള്ളി ബാങ്ക് നിയമിച്ചേക്കണ ഒരു കൃഷി ഓഫീസറാണ്. അറിയി തുടങ്ങി തന്നെ ബാങ്കിന്റെ സഹകരണം കൊണ്ടുവരുന്നുണ്ട്. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഏതാണ്ട് 100,000 രൂപ ശരിയാക്കി, ഞങ്ങൾക്ക് ഇതൊക്കെ ശരിയാക്കി തരാണ്ട് പൈപ്പ് കണക്ട് ചെയ്ത് കിണർ കൂട്ടി തന്നു. ഇതെല്ലാം ചെയ്തത് ബാങ്ക് തന്നെയാണ്. ആ ചെലവ് കംപ്ലീറ്റ് 1,26,000 രൂപ മൊത്തം ചെലവായി. അതിന്റെ വരവ് വന്നത് ഞങ്ങൾക്ക് 86,000 സംതിങ് ആണ്. അപ്പം ബാങ്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് കൂടിയായിട്ട് അത്തരത്തിലുള്ള ഒരു ചെയ്തത്. അങ്ങനെ 3-4 വർഷം ബാങ്ക് തന്നെ നടത്തി കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ 30% ഞങ്ങൾക്ക്, 10% ചെലവുടമകൾക്ക്, ബാക്കി 60% സൊസൈറ്റിക്ക്, അങ്ങനെയുള്ള രൂപത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 3 വർഷമായിട്ട് ഞങ്ങൾ തന്നെ നടക്കുന്നത്. ബാങ്കിന്റെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊന്നുമില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ പിന്നിലും ബാങ്ക് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഇപ്പോഴും നിലവിലുള്ള കിണർ, പൈപ്പുകൾ, ഊസുകൾ, ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് വേറെ പൈസ ചെലവാകാതെ തന്നെ ആ ഒരു രൂപത്തിലുള്ള വർക്ക് നടക്കുന്നുണ്ട്.
0: ഞങ്ങൾക്ക് ആ സൈഡിൽ കുറെ വാഴ ഇനി കൊല വെട്ടാനായിട്ട് ബാക്കി നിപ്പുണ്ട്. അതിപ്പോ ഉടനെ തന്നെ ഞങ്ങൾ എടുക്കും. ഞങ്ങൾ ഉടനെ തന്നെ ലെവലാക്കി പച്ചക്കറിക്ക് വേണ്ടിയുള്ള തടമെല്ലാം റെഡി ആയിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. ഓണത്തിന് എല്ലാം റെഡിയാക്കാൻ വേണ്ടി സൊസൈറ്റി ഞങ്ങളെ സഹായിക്കുന്നുണ്ട്.
3: ആ കാണുന്ന 3 തെങ്ങുകൾ ഞങ്ങൾ തുടങ്ങിയപ്പോ ഞങ്ങൾ വെച്ച തയ്യായിരുന്നു. അതിപ്പോ കായ്ക്ക് തുടങ്ങി നല്ല കായ്ഫലം കിട്ടി
1: തുടങ്ങിയിട്ട്
3: സാധാരണ നമ്മൾ നാടൻ തെങ്ങ് തന്നെയാണ്.
1: ഇത്രയും കായ്ഫലം കിട്ടാൻ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കീപ്പം പെണ്ണാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെല്ലി വരാതിരിക്കാൻ വേണ്ടി മഞ്ഞൾ, ഉപ്പ്,

0: യുവ സാധനങ്ങളൊക്കെ ചേർത്ത് മുകളിലേട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത്. ആകെ ഇപ്പോൾ ആ മൂന്ന് തെങ്ങ് ഞങ്ങൾ തന്നെ വെച്ചതും വെള്ളക്കെട്ടുള്ളതുകൊണ്ട് കൃഷി കൂടുതൽ ഞങ്ങൾക്ക് നശിച്ചു പോവുക. എൻ്റെ പേര് സുരേഷ്. ഞാൻ റെയിൽവേ നിന്ന് റിട്ടയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതുപോലെ തന്നെ. പുള്ളി കോപ്പറേറ്റീവ് ബാങ്കിൽ ഇതായിരുന്നു, അവിടെ റിട്ടയർ ചെയ്തിരുന്നത്. അതുപോലെ അപ്പോൾ കൂടുതൽ മെറ്റൽ ബോക്സ് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കമ്പനിയൊക്കെ പോയിട്ട് കൊടുക്കുന്നു. അതുപോലെ ഹാഷീബ് ഓരോ സ്ഥലത്തും എല്ലാം ജോലി റിട്ടയർ ചെയ്ത ശേഷം ചെയ്ത പണിയാണ് ഇതെല്ലാം. ഇപ്പോൾ എല്ലാം നല്ല രൂപത്തിൽ പോകണം. നല്ല ആത്മാർത്ഥമായിട്ടുണ്ട് എല്ലാവരും. 22 തുടങ്ങി ഞങ്ങളിപ്പോൾ 7 പേരായിട്ട് സന്തോഷമായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. സംഗതികൾക്കും ഷുഗറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കുറവുകളുണ്ട്.
1: കൃഷിയിലൂടെ ആരോഗ്യകരമായ വിശ്രമ ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളായ സുരേഷ്, പുഷ്പരാജൻ, അപ്പുക്കുട്ടൻ, മുഹമ്മദ് ഹാഷിം എന്നിവരുടെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംശയ നിവാരണത്തിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 9847868539. ഒരിക്കൽ കൂടി പറയാം. 9847868539. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഡോക്ടർ സി വി സാബുജി, യമുന ശിവദാസ്.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:04. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 25,900, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,600, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു കിൻഡലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 23,500, എറണാകുളം 25,000, തൊടുപുഴ 1,000 24,500. കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് അൺഗാർബിൾ കിൻഡലിന് കൊച്ചി ഗാർബിൾ 72,100, കൊച്ചി അൺഗാർബിൾ 70,100, ആലുവ 67,500, മൂവാറ്റുപുഴ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 3,000. ചുക്ക് കിൻഡലിന് കൊച്ചി 30,000, മൂവാറ്റുപുഴ 29,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് കിൻഡലിന് കോട്ടയം 22,800, മൂവാറ്റുപുഴ 22,000, തൊടുപുഴ 25,800. മഞ്ഞൾ കിൻഡലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. പുൽത്തൈലം കിൻഡലിന് കൊച്ചി 170,000, ആലുവ 165,000. കശുവണ്ടി പരിപ്പ് കിൻഡലിന് കൊല്ലം 81,400. പൈനാപ്പിൾ കിൻഡലിന് എറണാകുളം 5,000, അടയ്ക്ക 1,000 എറണാകുളം 5,500. നേന്ത്രക്കായ് പച്ച കിൻഡലിന് എറണാകുളം 4,600, മൂവാറ്റുപുഴ 4,800, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു. ഒരറി

ഇപ്പ് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9446455888. മറ്റൊരു നമ്പർ 0484242637 അല്ലെങ്കിൽ 0484242637. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:35 ക്ഷമിക്കണം 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങിയ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാൻ. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ സുപ്രധാന ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാപ്പനീസ് പ്രധാനമന്ത്രി സനായെ തകായ്ചിക്കൊപ്പം ന്യൂഡൽഹിയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ജപ്പാനും മുൻഗണന നൽകുന്നതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാന്റെ കൃത്യതയാർന്ന സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ശേഷിയും ഒരുമിക്കുന്നത് ആഗോളതലത്തിൽ AI വികസനത്തിന് വേഗത കൂട്ടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोडमैप तैयार किया है. एनर्जी सिक्योरिटी के क्षेत्र में भी इंडिया जापान बायोगैस इनिशिएटिव के माध्यम से हमें भारत में 1000 बायोगैस और ऑर्गेनिक फर्टिलाइजर प्लांट्स लगाने में सहायता मिलेगी.
0: പ്രതിരോധ മേഖലയിലെ ആദ്യ സംയുക്ത വികസന പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഊർജ്ജ സുരക്ഷ, പ്രതിരോധം, സാമ്പത്തികം, ഫാർമസ്യൂട്ടിക്കൽസ്, AI തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും ജപ്പാനും കരാറുകൾ കൈമാറി. ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് സംരംഭത്തിനും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്തു. തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പാണ് BBG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആന്ധ്രാപ്രദേശിലെ മുക്കാവരിപ്പള്ളി ഗ്രാമത്തിൽ BBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.

0: विकसित भारत जी राम जी योजना में पूरे 125 दिन मजदूर को रोजगार मिलेगा। और रोजगार देने की बात प्रधानमंत्री ऐसे नहीं कर रहे हैं, पहले साल ही विकसित भारत जी राम जी योजना में केंद्र ने जो अपना पैसा दिया है वो है 95,600 करोड़ रुपया, और राज्यों का 40% शेयर मिलेगा, तो एक साल में ही खर्च होंगे 1,51,282 करोड़ रुपया।
1: രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് കൈമാറുന്നതിനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും സർക്കാരിനെ ഇക്കാര്യം അറിയിച്ചതായാണ് അദാനി പോർട്ടിന്റെ അധികൃതർ പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലാണ് രോഗബാധ. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,276 പേരാണ് പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ജൂൺ മാസത്തിലെ ചരക്ക് ഗതാഗതത്തിൽ മുൻ വർഷത്തേക്കാൾ 4% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ റെയിൽവേ. കഴിഞ്ഞ മാസം 142 ദശലക്ഷം ടണ്ണിലധികം ചരക്കാണ് റെയിൽവേ കൈകാര്യം ചെയ്തത്. യാത്രാഗതാഗതത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ച രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിൽ 62.37 കോടി യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇക്കുറി 63.81 കോടിയോളം പേരാണ് ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. അമൃത് ഭാരത് സർവീസുകളുടെ എണ്ണം 72 വന്ദേ ഭാരത് സർവീസുകൾ 164 വർദ്ധിച്ചെന്നും മന്ത്രാലയം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ്നൈനും നാളെ ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബംഗളൂരുവിലെ കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് 7 തൊഴിലാളികൾ മരിച്ചു. ബീഹാർ, മധ്യപ്രദേശ്, വടക്കൻ കർണാടക സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്വാറി ഉടമകൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30 പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന മത്സരം കൂടിയാണിത്. രാവിലെ 8:30 സ്വിറ്റ്സർലൻഡ് അൾജീരിയ നോക്കൌട്ട്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 11:00 മത്സരം ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രാൻസിന്റെ ഔട്ട് ഹെയ്റോ മേഖലകളിലെ 2,200 ഏക്കറിലധികം ഭൂമിയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ വ്യാപക നാശനഷ്ടം. അയൽ രാജ്യമായ മാർസേയിലും തീപിടുത്തമുണ്ടായി. ഉയർന്ന താപനിലയാണ് തീപിടുത്തങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം ന്യൂസിലൻഡിൽ വരും മാസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും കാട്ടുതീയ്ക്കും കാരണമാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. 20 ചൈനീസ് സൈനിക വിമാനങ്ങൾ തായ്വാന്റെ വ്യോമയാന അതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. തായ്വാൻ തീരത്തിന് സമീപം ഇന്ന്

രാവിലെ 6 ചൈനീസ് നാവിക കപ്പലുകളുടെ സാന്നിധ്യവും കണ്ടെത്തി. തായ്വാനെതിരെ സൈനിക നടപടി ചൈന ശക്തമാക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സൂചനകളുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തി. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചകളിൽ ഫ്രഞ്ച് ധനമന്ത്രിക്കൊപ്പം ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. കൽക്കരി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സുപ്രധാന നീക്കവുമായി കേന്ദ്ര കൽക്കരി മന്ത്രാലയം. കൽക്കരി ബ്ലോക്കുകൾ അനുവദിക്കുന്നതിന് പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടികൾക്ക് പകരം ഇൻഷുറൻസ് സെക്യൂരിറ്റി ബോണ്ടുകൾ ഉപയോഗിക്കാൻ മന്ത്രാലയം അനുമതി നൽകി. 2026 കൽക്കരി ബ്ലോക്ക് അലോക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് അനുമതി. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിനായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം.

0: ക്ഷണിച്ചു. 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-ന്. വൈദ്യുതി അധിഷ്ഠിത ഗതാഗത സംവിധാനമായ ഇ മൊബിലിറ്റിയിലൂടെ രാജ്യത്ത് സുസ്ഥിര വ്യാവസായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. വികസിത ഭാരതത്തിനായി ഇലക്ട്രിക് മൊബിലിറ്റി എന്ന വിഷയത്തിൽ നടന്ന ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക മേഖലയിലെ സഹകരണമാണ് ഇന്ത്യ ജപ്പാൻ ബന്ധത്തിന്റെ മുഖ്യ ഘടകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധം, AI തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും ജപ്പാനും. ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് VDG റാംജി നിയമമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്നും 1 വർഷത്തിനുള്ളിൽ ഇത് 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് ഗതാഗതത്തിലും ജൂൺ മാസത്തിൽ വലിയ തോതിൽ വർധന രേഖപ്പെടുത്തിയതായി റെയിൽവേ മന്ത്രാലയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രേലിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഓംലെറ്റും മുട്ടക്കറിയും മലയാളിയുടെ തീന്മേശയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ്. തട്ടുകടയിലെ ദോശയ്ക്കൊപ്പം ഒരു ചൂടൻ ഓംലെറ്റാണ് നമ്മുടെ കംഫർട്ട് ഫുഡ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്കും ഒഴിവാക്കാനാവാത്തതാണ് മുട്ട. രുചിയിൽ മുന്നിൽ, ചെലവ് കുറവ്, കൂടുതൽ ആരോഗ്യദായകവും. പക്ഷെ പിന്നിട്ട കുറേ ദിവസങ്ങളായി ഇതേ മുട്ടയുടെ കാര്യത്തിൽ ആശങ്കയിലാണ് നമ്മൾ. കാരണം തൊട്ടാൽ പൊട്ടും വിധം കുതിച്ചു കയറുകയാണ് മുട്ടവില. 5.5-6 രൂപ ഉണ്ടായിരുന്ന കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ചില്ലറ വിപണിയിൽ 8 മുതൽ 10 രൂപ വരെയാണ് വില. പെട്ടെന്നുണ്ടായ വിലവർധനയ്ക്ക് പിന്നിലെന്ത്? ഇതിങ്ങനെ തുടരുമോ? ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നു, മുട്ടയിൽ പൊട്ടുമോ കുടുംബ ബജറ്റ്. മുട്ടവില വർധനവിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നു വ്യാപാരികൾ.
3: മെയിൻ ആയിട്ട് നമ്മുടെ മുട്ടവില വർധനയുടെ കാരണം നമ്മുടെ ചൂടാണ്, കാലാവസ്ഥ ആയിരുന്നു. ചൂട് കാരണം എഗ്ഗ് പ്രൊഡക്ഷൻ കുറഞ്ഞു.
2: തൃക്കാക്കരയിലെ മുട്ട ചില്ലറ വിൽപ്പന വ്യാപാരി രാജേഷ്.
3: നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ട്രോളിംഗ് നിരോധനം ഇതില് ഭാഗമായിട്ടുണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഈ ട്രോളിംഗ് നിരോധനം എഗ്ഗിന്റെ റേറ്റ് കൂടാനും അതൊരു ഘടകമാണ്.
4: ഉൽപാദന ചെലവ് ഇപ്പൊ തീരിന്റെ വില കൂടി, പിന്നെ ഡീസലിന്റെ ഫ്യൂവലിനൊക്കെ റേറ്റ് കൂടി. അങ്ങനെ വരുമ്പോ റേറ്റിന്റെ ഇതിന് ഒരു ഘടകമാണ്. പിന്നെ നമുക്ക് എക്സ്പോർട്ടിങ് പോകുന്നുണ്ട്. അപ്പൊ എക്സ്പോർട്ടിങ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഇപ്പൊ കൂടുതലാണ്. നമ്മുടെ ഇന്ത്യൻ എഗ്ഗിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. എഗ്ഗ് മാത്രമല്ല, ഇതിന്റെ പൗഡറും കൂടി പോകുന്നുണ്ട്. എഗ്ഗ് പൗഡർ ആക്കിയിട്ട് യെല്ലോ വേറെയും അല്ലെങ്കിൽ വൈറ്റിന്റെ പൗഡറും യെല്ലോ പൗഡറും പിന്നെ മിക്സഡ് പൗഡറും ആയിട്ട് വിദേശത്തോട്ട് കയറ്റി അയക്കുന്നുണ്ട് ധാരാളമായിട്ട്. അപ്പൊ അതൊക്കെ കൂടി ആവുമ്പോ നമുക്ക് ഓൾറെഡി ഇവിടെ പ്രൊഡക്ഷൻ കുറവും ഡിമാൻഡ് കൂടുതലും, അതുകൊണ്ടാണ് എഗ്ഗിന്റെ റേറ്റ് കൂടുന്നത്.
3: പിന്നെ മൊത്തത്തില് കൺസംപ്ഷൻ കൂടി.
4: കേരളത്തിലാണെങ്കിലും എല്ലാവരും ഒരു ഹെൽത്തി മാർഗുന്ന രീതിയിൽ മുട്ട ചെയ്യാൻ തുടങ്ങി. മറ്റേ ചിക്കനും ബീഫിനും റേറ്റും കുറച്ച് കൂടുതലായിട്ട് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് എഗ്ഗാണ്. ഫുൾ പ്രോട്ടീനും ഡയറ്റിലാണെങ്കിലും ഉൾക്കൊള്ളിച്ച് നമുക്കത് കഴിക്കാനായിട്ട് കൂടിയിട്ടുണ്ട്.
5: എന്റെ പേര് സി ജെ ജോർജ് എന്നാണ്. ഞാൻ എറണാകുളത്ത് ഒരു മുട്ട കച്ചവടക്കാരനാണ്. എഗ് ഡീലേഴ്സ് അസോസിയേഷന്റെ ഒരു രക്ഷാധികാരിയാണ്. ഇപ്പോ വിലവർധന ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കേരളത്തിലേക്ക് മുട്ട വരുന്നത് തമിഴ്നാട് നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ ഏതാണ്ട് ഒരു ദിവസം ഒരു

0: 7 കോടി മുട്ടയോളം ഏതാണ്ട് അവിടെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏതാണ്ട് ഒരു 50% മുട്ടയോളം നമ്മുടെ കേരളത്തിലേക്കാണ് വന്ന് വിറ്റഴിയുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോ എക്സ്പോർട്ട് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഉണ്ടായതാണല്ലോ. അപ്പൊ അതിന് ഇത് പ്രതീക്ഷിക്കാതെ കണ്ട ഒരു ഓർഡർ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടാൻ പറ്റില്ലല്ലോ. ഇതെന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൂടുമ്പോഴത്തേക്ക് അതനുസരിച്ച് പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാം. ഇത് കോഴി വളർന്ന് കോഴീനെ പുതിയ ചിക്സ് ഇട്ട് കോഴി വളർന്ന് മുട്ട ഇടുന്ന ഒരു പ്രായമാകുമ്പോഴത്തേക്കല്ലേ മുട്ട ഇട്ട് കിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് പെട്ടെന്ന് സഡനായിട്ട് സാധിക്കില്ല. അപ്പൊ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തിൽ ഗൾഫിലേക്കും മറ്റ് കൺട്രീസിലേക്കും ഒക്കെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. എക്സ്പോർട്ടുകാർ വന്ന് നാമക്കല്ലിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാധാരണയുള്ള ആവശ്യവും എക്സ്പോർട്ടുകാരുടെ ആവശ്യവും കൂടി വന്നപ്പോഴത്തേക്ക് തികയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി വില കൂടി. പിന്നെ മാത്രവുമല്ല, ഇപ്പോൾ ഇതിന്റെ ഉൽപ്പാദന ചെലവും ഒക്കെ കൂടിയിട്ടുണ്ട്. ഇതിന്റെ ഫീഡിന്റെ റോ മെറ്റീരിയൽസ്, അതുപോലെ ചിക്സിന്റെ റേറ്റ്, മെഡിസിന്റെ റേറ്റ് അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് ഉൽപ്പാദന ചെലവും കൂടിയിട്ടുണ്ട്. അപ്പൊ പഴയ റേറ്റിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോ ഈ ഇത്രയും ഒരു വില വർധന ഉണ്ടാകാനുണ്ടായ കാര്യം എക്സ്പോർട്ട് വന്നതുകൊണ്ടാണ്, മറ്റ് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ് റേറ്റ് ഇത്രയും കൂടിയത്. കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഉൽപ്പാദനം കൂടി കൂടണം. ഈ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു നോർമൽ സെയിൽസ് ആവശ്യം കണക്കാക്കിയിട്ടായിരിക്കും ഒരു ഉൽപ്പാദകർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊക്കെ അവിചാരിതമായിട്ട് വരുന്നതാണ്. കാരണം ഇവരെ പ്രതീക്ഷിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓർഡർ കിട്ടിയില്ല എങ്കിൽ മാർക്കറ്റ് ഡള്ളാവും. അതായത് 7 ലക്ഷം മുട്ട ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്നിടത്ത് ഒരു 10 ലക്ഷം ആയി കഴിയുമ്പോൾ അതിനുള്ള ഉപയോഗം ഇവിടെ ഇല്ല. അപ്പൊ മറ്റവരുടെ ഓർഡർ നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടിയില്ല എങ്കിൽ മാർക്കറ്റ് പിന്നെ ഇത് വില കുറച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് വലിയ നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു നിലനിൽപ്പൊക്കെ നോക്കിയാണ് അവര് ഉൽപ്പാദനം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇത്രയും വിലവർദ്ധനം ഉണ്ടായതിന്റെ ഒരു കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള എക്സ്പോർട്ടുകൾ പ്രതീക്ഷിക്കാതെ എക്സ്പോർട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിലവർദ്ധനം ഉണ്ടായത്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഓർഡറുകൾ ഇല്ല നാമക്കല്ല്. അതെന്തോ നമ്മുടെ ആ ഇറാനിലെ മറ്റേ കനാലിന്റെ വിഷയം ഉണ്ടല്ലോ, കനാല് ഫ്രീ ആക്കുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പിന്നെ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. അപ്പൊ അത് ഫൈനൽ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ആക്കി കഴിഞ്ഞാൽ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതരത്തിലൊക്കെ ട്രാൻസ്പോർട്ടിങ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ഇവര് വേറെ എവിടെയെങ്കിലും വില കുറവുള്ള കൺട്രീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് പോയെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വില അല്പം കുറഞ്ഞെന്നും വരാം. അപ്പൊ എന്തായാലും നമ്മള് വില അല്പം പുറകോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒന്നും ഫൈനൽ ഡിസിഷൻ ഫൈനൽ ആയിട്ടില്ല.
1: ഈ ഹോൾസെയിൽ റേറ്റ് ഇപ്പോ എങ്ങനെയാ?
0: ഹോൾസെയിൽ റേറ്റ് ഇപ്പൊ 7 രൂപയുണ്ട്. റിട്ടെയിൽ റേറ്റ് ഞങ്ങളൊക്കെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ 7 രൂപ 40 പൈസയ്ക്കൊക്കെയാണ്. 7.40 7.30 ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നത്. കടക്കാർ വിൽക്കുന്നത് 8 രൂപയാണ് ഇപ്പൊ കടകളിൽ വിൽക്കുന്നത്. പിന്നെ സൈസ് കുറഞ്ഞ മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറവുണ്ടാവും, 1 രൂപയുടെ കുറവുണ്ടാവും. അത് എല്ലാ സ്ഥലത്തും ലഭ്യമല്ല. അത് വിൽക്കാനായിട്ട് അതിനുള്ള കസ്റ്റമേഴ്സ് ഉള്ളവർ മാത്രമേ അത് വാങ്ങി വെക്കുകയുള്ളൂ. സൈസ് കുറഞ്ഞ മുട്ടയാണെങ്കിൽ 7 രൂപയ്ക്ക് കിട്ടും, സൈസ് ഉള്ള മുട്ടയാണെങ്കിൽ 8 രൂപയ്ക്കും കടകളിൽ നിന്ന് കിട്ടും. ഇപ്പൊ ഹോൾസെയിൽ കടകളിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കടകളിൽ വന്നാൽ 7 രൂപ 40 പൈസയ്ക്ക് കിട്ടും. ആറാം മുട്ടയ്ക്ക് ഇപ്പൊ 13 രൂപ വിലയുണ്ട്. അതിപ്പോ ചില്ലറ കടകളിലൊക്കെ 15 രൂപയ്ക്ക് വരെയൊക്കെ വിൽക്കുന്നുണ്ട്, 14 രൂപ 15 രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. കാരണം അത് ഇതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇത് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നതാണ്. അത് ഇതുപോലെ ഇത്രയും ലാർജ് സ്കെയിലിൽ ഫാമടിസ്ഥാനത്തിൽ വളർത്തുന്നതല്ല. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും കുറച്ച് മുട്ട എടുത്ത് വിൽക്കുമ്പോഴത്തേക്ക് കുറെ അധികം കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഒരല്പം മാർജിൻ ഇട്ട് അത് കച്ചവടക്കാരും വിൽക്കുകയുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് കടകളിൽ താറാം മുട്ടയ്ക്ക് 15 രൂപ റേറ്റ് ഉണ്ട്.
1: മുട്ട വിലയിൽ ആശങ്കയും അഭിപ്രായവും പങ്കുവെക്കുന്നു ഉപഭോക്താക്കൾ.
2: മുട്ട വില കൂടിക്കൊണ്ട് നമ്മുടെ വീടിന്റെ ബഡ്ജറ്റില് വ്യത്യാസങ്ങൾ വരുമല്ലോ. ഇവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ പോഷക സമൃദ്ധമായ ഒരു സാധനം മുട്ട. ഒരു മുട്ടയിൽ സാധാരണ 7 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ആൾ സാധാരണ 1-2 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പൊ വില കൂടി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഓരോ വീട്ടുകാർക്കും ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് കിട്ടാനുള്ള ഉണ്ടാകുന്നുള്ളത് അതിന്റെ വളർത്തൽ കൂടുക. അപ്പൊ അതിന്റെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറേനെ അത് വളരെയധികം അവരുടെ ആരോഗ്യത്തെ അത് വളരെയധികം ഉചിതമായ രീതിയിൽ അത് നന്നാക്കാൻ സാധിക്കും.
3: സ്കൂളുകൾ വഴി കുട്ടിക്കൊരു കോഴി പദ്ധതി നടപ്പാക്കാം. അവരുടെ കൃഷിയിലുള്ള അഭിവാഞ്ചിയ വർദ്ധിപ്പിക്കാനും നല്ലൊരു ഭാവി കേരളം അല്ലെങ്കിൽ കാർഷിക കേരളം വാർത്തെടുക്കാനോ വേണമെങ്കിൽ സഹായിക്കും.
2: അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും വളർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് പുറമേ നിന്നുള്ള മുട്ടകൾ ഇറക്കുമതി വളരെ കുറവ് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വില കുറയും.
4: നമ്മളെ സാധാരണക്കാരുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് സത്യത്തിൽ മുട്ട. കാരണം നമ്മുടെ കുട്ടികളെ

0: ഇടുമ്പോഴാണെങ്കിലും പെട്ടെന്നൊരു അതിഥി വന്നാലും നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ചെലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ട എന്ന് പറയുന്നത്. മുട്ടയുടെ വില കൂടുന്നത് സത്യത്തിൽ നമ്മുടെ കുടുംബ ബജറ്റിലെ താളം തെറ്റിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇറച്ചി മീനിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഉള്ളതുകൊണ്ട് മീനിന് നല്ല വിലയാണ്. പച്ചക്കറി അല്ലാതെ മറ്റൊരു വിഭവം നോക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇറച്ചിയോ മീനോ പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മുട്ട. അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിലും മുട്ട വളരെ മികച്ചൊരു ഓപ്ഷനാണ്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ദിവസം നാല് പേർക്ക് ചോറ് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 രൂപ വിലയുള്ള മുട്ടയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 40 രൂപ ചിലവാകും. ഇപ്പം നിലവിൽ ഞാൻ ലാസ്റ്റ് മുട്ട മേടിക്കുമ്പോൾ 7 രൂപയായിരുന്ന വില. ഇപ്പോൾ അത് 8 രൂപ, 9 രൂപ, 10 രൂപ വരെ എത്തിയിട്ടുള്ള ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മുടെ അടുക്കളയിലൊരു മുട്ട പുഴുങ്ങിയാലോ മുട്ട പൊരിച്ചാലോ അത് സത്യം പറഞ്ഞാൽ ഒരു എക്സ്ട്രാ കറിയായി. വേറൊരു ഉള്ളിയോ എണ്ണയോ ചിലവില്ലാത്ത ഒരു പുതിയ കറിയായിട്ട് മുട്ട നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ ഉള്ള മുട്ടയ്ക്ക് ഇത്ര വില കൂടിയാൽ നമ്മുടെ അടുക്കളയുടെ ബഡ്ജറ്റ് താളം തെറ്റുന്നുള്ളത് ഉറപ്പാണ്.
1: ഞാൻ റസീനായാണ്. ഞാൻ പിന്നെ ഇവിടെ ഒരു തട്ടുകട നടത്തുന്നതാണ്. ഫുഡിന്റെ പരിപാടിയാണ്. മുട്ട വില കൂടിയാലേ ഇപ്പൊ സാധാരണക്കാരാണല്ല ഇത് കഴിക്കാൻ വരുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പൊ വന്നിട്ട് ചോദിക്കും മുട്ടക്ക് എന്ത് വിലയാണെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മൾ 20 രൂപ എന്ന് പറയും. സിംഗിളിന് 20 രൂപ, ഡബിളിന് 40 രൂപ. പിന്നെ വെച്ചാൽ നമ്മൾ അത്രയും വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗ്യാസിന് തന്നെ വില കൂടുതൽ. പിന്നെ അതിലിടുന്ന സാധനങ്ങൾ ചിലവർക്ക് പലർക്കും പല ടൈപ്പിലായിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്തായാലും അത്രയും വാങ്ങിച്ചെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മീനിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ അവർ പറയും 1 പ്ലേറ്റ് മതി എന്ന് പറയും. അപ്പോൾ സിംഗിളിന് എത്ര? 20 രൂപ. അപ്പം അതാണ്, ഒരു സിംഗിൾ വാങ്ങിച്ച് ചിലപ്പോൾ കഞ്ഞിയായിരിക്കും ചിലപ്പോൾ ചോറായിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു സിംഗിളിൽ അവർ അതിലൊതുങ്ങി അങ്ങോട്ട് പോകും. പക്ഷേ ഇനിയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളടവാണ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്താ, എനിക്ക് എൻ്റെ ഒരു പിടുത്തമില്ലാണ്ട് പോണേ. സാധാരണക്കാരൻ്റെ കയ്യിൽ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എപ്പോഴും എപ്പോഴും കൂടുതൽ കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കണേയാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. മീന് നല്ല വിലയാണ് ഇപ്പം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വില കുറച്ച് എന്തായാലും കിട്ടൂല. നമുക്കിപ്പോൾ 1 കിലോ ചാള തന്നെ വില ചോദിക്കും. തീരെ കുഞ്ഞു ചാള ചോദിക്കുമ്പോൾ തന്നെ 300 രൂപയാണ്. ആ 300 രൂപയുടെ ചാള വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് പൊരിച്ചു കഴിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചൂട് കുടിക്കുമ്പോൾ അത് ചെറുത് ഒന്നും കൂടിയും ചെറുതാവും. അപ്പം നമുക്കതിന് 3 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആളുകൾ തന്നെ പ്രാകൂലേ. ആളുകൾ വരുമ്പോൾ തന്നെ ആദ്യം മീൻ ചോദിക്കും. അപ്പം ഇല്ലാന്ന് പറയുമ്പോൾ എന്നാൽ 1 പ്ലേറ്റാന്ന് പറയും. അപ്പം അത് കൊടുക്കും. രണ്ടും വേണം. എന്തായാലും ആളുകൾക്ക് ഈ ചോറ് കഴിക്കണയാണെങ്കിൽ കഞ്ഞിയാണെങ്കിലും ഈ 1 പ്ലേറ്റ് അല്ലെങ്കിൽ മീൻ വറുത്തതാ വേണം. മുതലാവുന്നില്ല, എന്നാലും എനിക്കിത് നല്ല നിന്ന് പോകണം. ഇത് നല്ല നിന്നെങ്കിലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ.
2: ശരി, ഇപ്പം മുട്ട വില കൂടിക്കഴിയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇന്ന് ഡോക്ടേഴ്സ് പറയുന്നത് ഒരു മുട്ട ഡെയിലി കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ കുടുംബശ്രീ പോലെ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ തമ്മിലായിട്ട് അതിനുള്ളൊരു ഫാം ചെറുതായിട്ട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനുള്ള ഹെൽപ്പ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീകളെ ഒരുക്കി കൂട്ടി അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തന്നാൽ അത് ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ ഈ കേരളത്തിൽ അങ്ങനെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ എല്ലാ വീടുകളിലും അതിന് ഗവൺമെൻറ് ഈ മുട്ടക്കോഴികളെ കൊടുക്കുന്നത്, അത് എല്ലാ വീട്ടുകാർക്കും അതിനുള്ള സജ്ജീകരണങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 5 സെൻറ്റിലായാലും ഒരു 10 കോഴീനെ വളർത്തുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു സജ്ജീകരണം വേണ്ട ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ തരണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള അമ്മമാർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്.
3: സാധാരണക്കാരന്റെ പ്രോട്ടീനായിരുന്ന മുട്ടയുടെ ഈ പൊന്നുവില കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്നതിൽ സംശയമില്ല. ഊണിന് കറിയില്ലെങ്കിൽ പെട്ടെന്നൊരു മുട്ട പൊരിക്കാം എന്ന് വിചാരിക്കുന്നവർ ഇനി രണ്ടാമതൊന്ന് ആലോചിക്കും. സവാളയ്ക്കും തക്കാളിക്കും ഒക്കെ മുൻപ് ഇതുപോലെ വില കൂടിയപ്പോൾ അവയെ തീൻമേശയിൽ നിന്ന് ഒഴിവാക്കി കീശ സൂക്ഷിച്ചവരാണ് നമ്മൾ മലയാളികൾ. മുട്ടയ്ക്ക് പകരമാവില്ലെങ്കിലും ചെറുപയറും കടലയും പോലുള്ള വെജിറ്റേറിയൻ പ്രോട്ടീന് വഴിമാറി മുട്ട കാര്യത്തിലും ഒരു താൽക്കാലിക ആശ്വാസം മലയാളികൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. മുട്ടയിൽ പൊട്ടുമോ കുടുംബ ബഡ്ജറ്റ്?
4: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.

കെഎസ്ഇബി അറിയിപ്പ്. തേവക്കൽ സെക്ഷൻ പരിധിയിൽ ഗോഡൗൺ റോഡ്, റെഡ് സ്റ്റാർ, കിൻഡർ ഹോസ്പിറ്റൽ പരിസരം, ഡോക്ടർ പ്രമോദ് ഹോസ്പിറ്റൽ, റോസ് ഗാർഡൻ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ

സേവന വാർത്തകൾ. കേരളത്തിലെ ഒരു പ്രമുഖ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലയുടെ കേരളത്തിലുടനീളമുള്ള 87 ഷോറൂമുകളിലെ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെയും മറ്റന്നാളും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 70 34 08 89 99. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 70 34 08 89 99.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോഫിസിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. മറൈൻ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും 2 വർഷ ലബോറട്ടറി എക്സ്പീരിയൻസ് ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 18-ാം തീയതിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 25-ന് മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാൽ ആർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്സ്.

ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇനി പറയുന്ന വിഭാഗങ്ങളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. ബാലവാടിക 3, SC ST ക്ലാസ് 1, 2, 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും. താൽപര്യമുള്ളവർ ഉടൻ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9446570917. നമ്പർ ആവർത്തിക്കാം, 9446570917.

0: Stray Underdog Waves.
1: Let's play football.
2: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ 2-ാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ

0: പന്ത്രണ്ട് മുപ്പതിന്, പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്, പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3 പുലർച്ചെ 4:30, രാവിലെ 8:30 വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ ജൂലൈ 3 തന്നെ രാത്രി 11:30, ഓസ്ട്രേലിയ എതിരിടുന്നു, ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി, ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: കേരള ഈറ്റ കാട്ടുവള്ളിത്താഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1 ഗഡു 1,000 രൂപ കൈപ്പറ്റിയവർ 2 ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി പ്ലസ് ടുവിന് പഠിക്കുന്നുവെന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 മുൻപായി അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484245443.
3: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകലും, രചകന്റെ മൂത്ത മകനാണ് കുട്ടിശങ്കരൻ. വയസ്സ് 12. കുട്ടിശങ്കരന് ഒരു മോഹം, ഒരു സ്വർണ്ണാഭരണം കഴുത്തിലണിയണം. ഗ്രാമത്തിലെ പണക്കാരായ ആളുകളുടെ മക്കൾ നടക്കുന്നത് പോലെ അണിഞ്ഞൊരുങ്ങി നടക്കണം. അവൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ, എനിക്കൊരു പണ്ടം കെട്ടണം. അമ്മ മൂക്കത്ത് വിരൽ വച്ചു. അന്നത്തേക്ക് അരി വാങ്ങിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നു, ചെക്കൻ്റെ ഒരു പൂതി, കടന്നു പോടാ. കുട്ടിശങ്കരന് കരച്ചിൽ വന്നു. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി ഗ്രാമത്തിൽ കുറേ സമയം കറങ്ങി നടന്നു. അന്ന് വൈകുന്നേരം അവൻ ഗ്രാമത്തിലെ ഒരു ധനിക ഗൃഹത്തിൽ ചെന്നു കയറി. 3 വയസ്സായ ഒരു പെൺകുട്ടി അതാ ഉമ്മറത്തിരുന്ന് കളിക്കുന്നു. കുട്ടിശങ്കരൻ വേലക്കാരിയോട് പറഞ്ഞു, കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. വേലക്കാരി അകത്തേക്ക് പോയി. ആ തക്കം നോക്കി കുട്ടിശങ്കരൻ കുട്ടിയുടെ കഴുത്തിൽ നിന്നും പാലക്കാമാല അഴിച്ചെടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അങ്ങനെ നിന്നു. വേലക്കാരി വെള്ളവുമായെത്തി. കുട്ടിശങ്കരൻ വെള്ളം വാങ്ങി കുടിച്ചു, യാത്ര പറഞ്ഞു. അവൻ നേരെ വീട്ടിലെത്തി. പാലക്കാമാല കഴുത്തിലണിഞ്ഞു. പെൺകുട്ടികളാണ് സാധാരണ പാലക്കാമാല കഴുത്തിലണിയാറുള്ളത്. സാരമില്ല, ഏതായാലും ആഭരണം ചാർത്തി പുറത്തു നടക്കാൻ പറ്റില്ല, വീട്ടിനുള്ളിൽ വെച്ച് പണ്ടം കെട്ടാം. സന്തോഷത്തോടെ അവൻ അമ്മയുടെ അരികിലെത്തി. അമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. ആഭരണം അമ്മയുടെ കണ്ണിൽപ്പെട്ടു. അവർ ഒരു നിമിഷം അമ്പരന്ന് നിന്നു. എവിടുന്നാടാ ഇത് കിട്ടിയത്? 2 ദിവസത്തേക്ക് ഒന്ന് കെട്ടാൻ വാങ്ങിയതാണ്. ആരാ തന്നത്? കുട്ടിശങ്കരന് പെട്ടെന്ന് മറുപടി തോന്നിയില്ല. അവൻ പകച്ചു നിന്നു. രചകന്റെ ഭാര്യയ്ക്ക് എല്ലാം മനസ്സിലായി. അവൾ കോപം കൊണ്ട് ജ്വലിച്ചു. സത്യം പറയടാ, നീ ഇത് മോഷ്ടിച്ചതല്ലേ?
4: അതെ. എന്റെ ഈശ്വര, അമ്മ അച്ഛനോട് ഇക്കാര്യം പറയരുത്.
3: അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൊട്ടിക്കരഞ്ഞു. രചകനെത്തി. കുട്ടിശങ്കരന്റെ അമ്മ എല്ലാം തുറന്നു പറഞ്ഞു. രചകൻ സ്തബ്ധനായി നിന്നു.
5: എന്താണ് ഈ കേൾക്കുന്നത്? തന്റെ മകൻ ഒരു കള്ളനാണെന്നോ?
3: കുട്ടിശങ്കര, രചകൻ മകനെ വിളിച്ചു. അവൻ തല താഴ്ത്തി പിതാവിന്റെ മുന്നിൽ വന്നു നിന്നു. രചകൻ പുത്രനെ പ്രഹരിച്ചില്ല. കരളലിയിക്കും വിധം അയാൾ കുട്ടിശങ്കരനെ ഉപദേശിച്ചു. അന്യന്റെ മുതൽ കാംക്ഷിക്കരുതെന്നും സത്യസന്ധനായ മനുഷ്യന് മാത്രമേ നിർഭയ

0: ായി ജീവിക്കാൻ പറ്റൂ എന്നും ഉപദേശിച്ചു. നിനക്ക് മാല വേണോ? രജകൻ ചോദിച്ചു. എനിക്കൊരു മാല കെട്ടാൻ മോഹമുണ്ടച്ച. രജകൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. അനുജ, വായില്ല കുന്നിലപ്പാ. അതാ ഒരാഭരണപ്പെട്ടി അവരുടെ മുന്നിൽ വന്ന് വീഴുന്നു. രജകൻ പെട്ടി തുറന്നു. നാനാതരം സ്വർണാഭരണങ്ങൾ. കുട്ടിശങ്കരൻ ഒരു മാലയെടുത്ത് കഴുത്തിലണിഞ്ഞു. പെട്ടെന്നവൻ കഴുത്താകെ ചൊറിഞ്ഞ് മാന്തി തുടങ്ങി. ചൊറി സഹിക്കാൻ വയ്യാതായി. മാല വലിച്ചൂരി അവൻ താഴേക്കെറിഞ്ഞു. അത് ആഭരണപ്പെട്ടിയിൽ വന്ന് വീണു. പെട്ടി അപ്രത്യക്ഷമായി. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം
1: വായിച്ചത് അഖിൽ സുകുമാരൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. അദാനി ഗ്രൂപ്പിന്റെ നീക്കം നിയമവിരുദ്ധമാണെന്നും ഇക്കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓപ്പറേഷൻ തൂഫാനിലൂടെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി കേരള പോലീസ്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 97 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലധികം പേർ ഇന്ന് പനിയെ തുടർന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യ ആയുഷ് വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ധാരണ. പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമാക്കാൻ ആരോഗ്യവകുപ്പ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയിലാണ് തീരുമാനം. കൊല്ലം അച്ചൻകോവിലിൽ നവജാത ശിശുക്കൾക്ക് ലഭ്യമാക്കേണ്ട പോഷകാഹാരങ്ങൾ ലഭിച്ചില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടൽ നടത്തി മന്ത്രി ബിന്ദു കൃഷ്ണ. ആദിവാസി ദമ്പതികളായ സുനിലിനും അഞ്ജുവിനും ജനിച്ച ഇരട്ടക്കുട്ടികൾക്ക് വേണ്ട പരിപാലനം ലഭിച്ചില്ലെന്ന പരാതി അന്വേഷിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാന പിന്നാക്ക ക്ഷേമ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളും ഫയലുകളും എത്രയും വേഗം തീർപ്പാക്കുന്നതിനായി ഫയൽ അദാലത്ത് 2026 സംഘടിപ്പിക്കുന്നു. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മന്ത്രി കെ എ തുളസി നടത്തിയ അടിയന്തര അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷം തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 24 മുതൽ 30 വരെ നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഓസ്ട്രിയയെ നേരിടും. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നാളെ പുലർച്ചെ 4:30.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി. പാശ്ചാത്യ രാജ്യങ്ങളിൽ രൂപകൽപ്പന ചെയ്ത് നമ്മുടെ നാട്ടിൽ ചേക്കേറിയ ഒരു ആധുനിക സാങ്കേതിക ഉപകരണമാണ് എയർ ഫ്രയർ. ഇതിപ്പോൾ നമ്മുടെ അടുക്കളയിൽ വളരെ ട്രെൻഡിംഗ് ആണ്. എണ്ണ കുറച്ചുപയോഗിച്ച് മുരിഞ്ഞ ആഹാരങ്ങൾ തയ്യാറാക്കാൻ ഈ എയർ ഫ്രയറിന് സാധ്യമാകുന്നു എന്നതാണ് ഈ ഉപകരണത്തെ ജനകീയമാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം സംവഹനം അഥവാ കൺവെക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതിലൊരു ഹീറ്റിംഗ് കോയിലും അതിനു മുകളിലായി ഒരു ഫാനുമുണ്ട്. ഈ കോയിൽ വായുവിനെ ഏകദേശം 140 മുതൽ 200 ഡിഗ്രി

0: ഇതുവരെ ചൂടാക്കുന്നു. ഈ ചൂടുള്ള വായുവിനെ ഫാൻ വളരെ വേഗത്തിൽ താഴെ വച്ചിരിക്കുന്ന ഭക്ഷണത്തിന് ചുറ്റും കറക്കുന്നു. ഈ അതിവേഗ ചൂടുവായു ഭക്ഷണത്തിന്റെ പുറത്തുള്ള ജലാംശം പെട്ടെന്ന് വറ്റിച്ചു കളയും. അതായത് ഭക്ഷണത്തിലെ അമിനോ ആസിഡുകളും പഞ്ചസാരയും ഒക്കെ ഉയർന്ന ചൂടിൽ പ്രതിപ്രവർത്തിക്കും. ഇതിനെ മിലാർഡ് റിയാക്ഷൻ എന്ന് പറയും. ഇതാണ് ഭക്ഷണത്തിന്റെ ഉപരിതലം മുരിയാൻ കാരണം. ഭക്ഷണത്തിന്റെ ഉൾഭാഗം വെന്ത് മൃദുവായിരിക്കുകയും ചെയ്യും. എയർ ഫ്രയറിൽ സാധാരണ പാചകത്തിലെ എണ്ണയുടെ ജോലി വായുവാണ് നിർവഹിക്കുന്നത്. വായുവിന്റെ താപവാഹക ശേഷി എണ്ണയേക്കാൾ കുറവായതിനാലാണ് വായുവിനെ അതിവേഗത്തിൽ കറക്കേണ്ടി വരുന്നത്. എണ്ണയുടെ ഉപയോഗം കുറവായതിനാൽ ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് 80% കുറയുന്നു. മികച്ച രുചി കിട്ടാനായി പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുന്നത് നന്നാവും. വായുസഞ്ചാരത്തിനുള്ള സ്ഥലം ബാസ്ക്കറ്റിലെ ഭക്ഷണത്തിന് മുകളിൽ ഉണ്ടാവേണ്ടതാണ്. എയർ ഫ്രയർ വാങ്ങുമ്പോൾ അതിന്റെ അളവ്, വാട്ടേജ്, ബാസ്ക്കറ്റിന്റെ തരം ഇവയൊക്കെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ചെറിയ കുടുംബത്തിന് 3.5 ലിറ്റർ കപ്പാസിറ്റി വരെയുള്ളതും ശരാശരി കുടുംബത്തിന് 5.5 ലിറ്റർ കപ്പാസിറ്റി വരെയുള്ളതും കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിൽ 6 മേലെയുള്ളതും തിരഞ്ഞെടുക്കാം. സാധാരണയായി ഇതിന്റെ പവർ 1200 മുതൽ 2200 വരെ വാട്ട്സ് ആണ്. ശരാശരി 1400 മുതൽ 1800 വാട്ട്സ് വരെയുള്ള മോഡലുകളാണ് അഭികാമ്യം. ഒറ്റ ബാസ്ക്കറ്റും ഇരട്ട ബാസ്ക്കറ്റും ഉള്ള മോഡലുകൾ നിലവിലുണ്ട്. ടെഫ്ലോൺ കോട്ടിംഗ് ഇളകിപ്പോകാത്ത നല്ല ഗുണനിലവാരമുള്ള ബാസ്ക്കറ്റ് തിരഞ്ഞെടുക്കണം. സമയവും താപനിലയും മാനുവലായോ ഡിജിറ്റൽ രീതിയിലോ സെറ്റ് ചെയ്യാം. എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന സുരക്ഷിത പാത്രങ്ങളിൽ അലൂമിനിയം ഫോയിൽ, ബേക്കിംഗ് പേപ്പർ, സിലിക്കൺ പാത്രങ്ങൾ, ബോറോസിൽ പോലുള്ള ഗ്ലാസ് പാത്രങ്ങൾ, സെറാമിക് പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, നോൺ സ്റ്റിക് അല്ലാത്ത സ്റ്റീൽ പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ പ്ലാസ്റ്റിക്, മെലാനിൻ പാത്രങ്ങൾ, സാധാരണ ഗ്ലാസ് പാത്രങ്ങൾ, പേപ്പർ പ്ലേറ്റുകൾ, ടിഷ്യൂ പേപ്പറുകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. എയർ ഫ്രയറുകളിൽ പാകം ചെയ്യുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഉയർന്ന ചൂടിൽ വച്ചാൽ അക്രിലമൈഡ് എന്ന ഒരു രാസപദാർത്ഥം ഉണ്ടാകുമെന്നും അത് ക്യാൻസറിന് കാരണമായേക്കാമെന്നും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ എയർ ഫ്രയറിൽ മാത്രമല്ല, ഏത് ഉയർന്ന ചൂടിൽ പാകം ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാം. സാധാരണ എണ്ണയിൽ പാകം ചെയ്യുന്നതിനേക്കാൾ 90% വരെ കുറവ് അപകടമേ എയർ ഫ്രയറിൽ ഉണ്ടാകുന്നുള്ളൂ എന്ന് പുതിയ പഠനങ്ങൾ കാണിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങി ചില പച്ചക്കറികൾ ഇതിൽ പാചകം ചെയ്യാനാവില്ല. ഉയർന്ന കാറ്റിൽ പറന്ന് അത് ഹീറ്റിംഗ് ഓയിലിൽ പറ്റിപ്പിടിച്ച് കരിയും. വെള്ളം കൂടുതലുള്ള പച്ചക്കറികളും ഇതിൽ വേവിക്കുന്നത് നല്ലതല്ല. അത് കുഴഞ്ഞു പോവുകയും ആ വെള്ളം കിടന്ന് ഈ ഉപകരണം കേടാവുകയും ചെയ്യും. ചുരുക്കത്തിൽ, കൃത്യമായ രീതിയിൽ എയർ ഫ്രയറിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ പാകം ചെയ്താൽ അത് പോഷകപ്രദവും കൊഴുപ്പ് കുറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് ഈ പാചകത്തെ ഫിയർലെസ് കുക്കിംഗ് എന്ന് വിശേഷിപ്പിക്കാം.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ ഗവൺമെന്റ് പഴശ്ശിരാജ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം ജില്ലയിലെ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. അവരുടെ ജോലിയെക്കുറിച്ചും എങ്ങനെ ഈ ഹോട്ടൽ മേഖലയിലേക്ക് അവർ വന്നെത്തിയെന്നുള്ളതും അവർ ഈ ജോലിയിൽ എന്തുമാത്രം സന്തുഷ്ടരാണെന്നുള്ളതും ഭാവി പരിപാടികൾ, സ്വപ്നങ്ങൾ, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പേര്?
1: ഗൂഗിൾ.
0: എത്ര നാളായി ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി?
1: ഞാനിപ്പോ ഇവിടെ ഒരു കൊല്ലമായി.
0: സ്വന്തം സ്ഥലം?
1: മലപ്പുറം.
0: അപ്പൊ മലപ്പുറത്തുനിന്ന് ഇപ്പൊ നമ്മളിപ്പോ എന്താ കേരളത്തിൽ നിന്ന് ദുബായിലേക്കൊക്കെ പോകുന്ന പോലെ ജോലി അന്വേഷിച്ച് കൊച്ചിയിൽ വന്നതാണോ അതോ?
1: അല്ല, ജോലി അന്വേഷിച്ച് വന്നല്ല, ഞാൻ അവിടെ പഠിക്കാൻ വന്നതാണ്. പഠിക്കുന്നതിനോട് പാർട്ട് ടൈം കയറി, പഠനം കഴിഞ്ഞു ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ.
0: എന്താണ് പഠിച്ചത് ആദ്യം?
1: ഞാൻ ലോജിസ്റ്റിക്സ്.
0: അപ്പൊ ലോജിസ്റ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡാണ് ഇപ്പൊ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അതിൽ പോകണ്ട, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നൊരു തീരുമാനം എടുത്തത്?
1: അങ്ങനെയല്ല, പാർട്ട് ടൈം കയറി കഴിഞ്ഞപ്പോ പിന്നെ ക്ലാസ് കഴിഞ്ഞു, ഇപ്പൊ വേക്കൻസി ഒന്നും വന്നിട്ടില്ല. പിന്നെ നോക്കുമ്പോ നല്ലൊരു ജോലിയായിരുന്നു, എല്ലാരും ഉണ്ട്, അടിപൊളിയാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നിന്ന് പോയതാണ്.
0: ഒരു ഷവായ അല്ലെങ്കിൽ മന്തി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്?
1: ദിവസം എന്ന് പറയാനിപ്പോ രാവിലെ എണീക്കണത് 11 മണിയാവും, 10:30 മണിയാവും. ഷോപ്പിൽ വരുന്ന 11:30 12 മണിക്ക് ഷോപ്പിൽ വരണം. ഷോപ്പിൽ വരിക, പിന്നെ തുടങ്ങും, വർക്ക് തുടങ്ങും, കസ്റ്റമേഴ്സ് വരും, ഡീൽ ചെയ്യുക. പിന്നെ നൈറ്റ് വരെ അതിന് ലൈഫ്, ഉച്ചക്ക് ഭക്ഷണങ്ങൾക്കുള്ള റെസ്റ്റ് ഉണ്ടാവും 1 മണിക്കൂർ, അതിനെ ഉണ്ടാവുള്ളൂ. പിന്നെ കടയിൽ തന്നെ 11:30 ഷോപ്പ് ഉണ്ടാവും, ഷവായ മന്തി ആയിട്ട് അങ്ങനെ പോവാ.
0: എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പോകാൻ പറ്റുക? നമ്മൾ എണീക്കുന്ന സമയം പറഞ്ഞു, ഉറങ്ങുന്ന സമയം?
1: ഉറങ്ങുന്ന സമയമാണെങ്കിൽ ചിലയാകും, 2:30-3 മണിയൊക്കെ ആവും. ഇവിടുന്ന് പോകാൻ പറ്റുന്നത് 11:30-12 മണി. പിന്നെ പോയി ഡ്രസ്സ് അലക്കി കുളിച്ചു കഴിയുമ്പോൾ ടൈം ആവും.

0: ഹാപ്പിയാണ്. ഇപ്പൊ പറഞ്ഞു ജോലി മാറാത്തത് ഇവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നിന്ന് പോയി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു ലൈക്ക് ഇപ്പം സാലറി ആയിട്ട് ചോദിക്കുന്നല്ല, ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിലും കൊളീഗ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഹാപ്പിയാണോ?
1: ഹാപ്പിയാണ്, കുഴപ്പമില്ലാത്ത. പിന്നെ ഫുഡും റൂമും ഇവരെ വക തന്നെ ഉണ്ട്, റെസ്റ്റോറന്റ് വകയാണ് ഉണ്ട്. പുറത്ത് 18 രൂപ നമുക്ക് എങ്ങനെയും സാലറി കിട്ടും, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്.
0: ഇപ്പൊ എന്താണ് മെയിൻ, ഇപ്പൊ എന്താ ഇപ്പത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ കുറച്ചും കൂടെ സേവിങ്സ് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ വായിച്ചു. എങ്ങനെയാണ് ഇപ്പൊ അക്കോമഡേഷന് ചെലവില്ല, ഫുഡിന് ചെലവില്ല, അപ്പൊ പൈസ എന്ത് ചെയ്യുന്നു?
1: പൈസ വീട്ടിലോട്ട് അയക്കും, ബാക്കി നമുക്ക് ഇതിന് ചെലവുണ്ടെങ്കിൽ നമ്മൾ എടുക്കും. ഇതിന് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടിൽ കഴിക്കും. അങ്ങനെ തന്നെ, വല്ലാണ്ട് ചെലവൊന്നുമില്ല, ഇവിടെ തന്നെ ഉള്ളൂ. ഫുൾ ലൈഫ് ഇവിടെ തന്നെ ആയതുകൊണ്ട് ചെലവില്ലാണ്ട് വീട്ടില്ല.
0: നാട്ടുപോവലൊക്കെ ഇപ്പൊ എങ്ങനെയാണ്?
1: നാട്ടില് മാസങ്ങൾ കൂടുമ്പോ, ഒരു മാസം രണ്ടു ദിവസം മാസം കൂടുമ്പോ പോവും. ഇനി വിഷു വരണ്ടല്ലോ, അതിന് ലീവ് ഉണ്ടാവും, അതിന് പോവും. അങ്ങനെയുള്ളൂ, ഇടക്കിടക്ക് പോവുള്ളൂ.
0: ഇപ്പൊ ഒരു എന്താ കരിയർ ഒക്കെ തുടങ്ങി വരുന്ന പ്രായമായിട്ടുള്ളൂ, എന്താണ് ഇനി സ്വപ്നങ്ങൾ? അതായത് ലോജിസ്റ്റിക്സിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണോ, അത് അല്ലെങ്കിൽ ഹോട്ടൽ മേഖലയിൽ തന്നെ വളർന്ന് വളർന്ന് എന്താ മാനേജർ അങ്ങനെ എന്തെങ്കിലും ഈ മേഖലയിൽ വലിയ വലിയ പോസ്റ്റിൽ എത്തണം എന്നാണ്?
1: അങ്ങനെ ഈ മേഖലയിൽ വലിയ വലിയ പോസ്റ്റ്, ഞാൻ ആദ്യം ഡൈനിങ്ങിലെ വന്നത്, ഇപ്പൊ മാറി കൗണ്ടറിലായി, അപ്പൊ സാലറിയും കൂടി. അപ്പൊ ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് മാനേജറാണ്. ഷോപ്പ് തുടങ്ങാനനുസരിച്ച് ആളെ മാറ്റും, നമുക്ക് കഴിവുള്ള പോലെ വളർത്തും. പഠിച്ചതിന്റെ പുറകെ പോവാന്ന് പറഞ്ഞാൽ പഠിച്ചതിന്റെ ഒരു കൊല്ലായി, അരക്കൊല്ലായി എങ്ങനെയാലും. അപ്പൊ കിട്ടാൻ ചാൻസ് ഇല്ല, നോക്കുന്നുണ്ട്, സൈഡിലൂടെ നോക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ ഈ മേഖല തുടരാനുള്ള ഇതിൽ തന്നെയാണ്.
0: ഇപ്പോ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഹോട്ടൽ ആയതുകൊണ്ട് ട്രാൻസ്ഫേഴ്സ് വരാറുണ്ട്. ഇപ്പൊ നമ്മള് കൊച്ചി, മലപ്പുറവും കൊച്ചി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫറെന്റ് കൾച്ചറും രീതികളുമാണ്. ഇനി ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു മാറ്റം വന്നാൽ എങ്ങനെയാണ്?
1: മാറ്റം വന്നാൽ ഇവിടെ നിൽക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റം വന്നാൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്നുള്ള ആളാണെങ്കിൽ മാറണില്ല, നിർത്താന്നുള്ളതിൽ പോവാ. ഞാൻ ഇവിടെ നിൽക്കാനുള്ള തീരുമാനത്തിലാണ്, ഇനി പൊസിഷൻ ഇങ്ങനെ കയറി കയറി വരാമല്ലോ, ടൈം ഉണ്ടല്ലോ ഇനി.
0: അപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ഗ്രോത്ത് ഉണ്ട്.
1: അതെ, എവിടെയാണെങ്കിലും വർക്ക് ചെയ്യാം, പൈസയല്ലേ നമുക്ക് ഏൺ ചെയ്യണ്ടേ, എവിടെയാലും വർക്ക് ചെയ്യാം.
0: പൈസന്റെ കാര്യത്തിൽ ഇവിടെ ഹാപ്പിയാണ്?
1: പൈസന്റെ കാര്യത്തിൽ ഇവിടെ ഹാപ്പിയാണ്, ഇവിടെ എല്ലാത്തിന്റെ കാര്യത്തിലും ഹാപ്പിയാണ്. ഇപ്പൊ ഇവിടെ കുറവൊന്നുമില്ല.
2: കാർത്തിക്,
0: എവിടെയാ സ്ഥലം?
2: നിലമ്പൂർ.
0: നിലമ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എങ്ങനെ എത്തി? പഠിക്കാനേ വന്നാണോ, ജോലി അന്വേഷിച്ചോ?
2: പഠിക്കാനായിട്ട് വന്നേനെ, അപ്പോ ഫ്രണ്ട്സ് മുഖേന ഇങ്ങനെ ജോലിക്ക് കയറിയതാണ്.
0: പഠിക്കുന്നതിനൊപ്പം പാർട്ട് ടൈം ആയിട്ട് കയറി?
2: ആദ്യം പഠിക്കുന്നതിനൊപ്പം പാർട്ട് ടൈം ചെയ്യുന്നു, പിന്നെ ക്ലാസ്സിന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ എക്സാം ഒക്കെ ആയിരുന്നു, അപ്പൊ പിന്നെ പതുക്കെ ഇങ്ങനെ കടയിൽ കയറിയതാണ്.
0: പഠിത്തത്തിനെക്കാട്ടിലും രസം ജോലി ചെയ്യാൻ തോന്നിയോ?
2: പഠിത്തം രസമാണ്, ജോലി അറിഞ്ഞ അവിടെ വരുമ്പോ എല്ലാരും പാടായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ആവുമ്പോ അടിപൊളിയാ.
0: അപ്പൊ പഠിച്ചതിന്റെ എപ്പോഴെങ്കിലും ആ മേഖലയിലേക്ക് ജോലി നോക്കി?
2: ആ മേഖലയിലേക്ക് നോക്കുന്നുണ്ട്, ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ ഇങ്ങനെ കടയിൽ നിന്ന് ലീവ് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യും, പിന്നെ കിട്ടൂലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പോകും. അങ്ങനത്തെ ഒരാണ്.
0: അപ്പോ എങ്ങനെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്? ഇപ്പം രാത്രി ഒരുപാട് വൈകി അടയ്ക്കുന്ന ഒരു ഹോട്ടലാണ്, അപ്പം ഉറക്കം അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെ പോകുന്നു?
2: ലൈഫ് സ്റ്റൈൽ പറയുമ്പോ നമ്മളെ രാവിലെ നീക്കും, നീച്ച അതിന്റെ ഒരു 10-11 ആവുമ്പോ നീക്കും, നീച്ച അതിന്റെ ഒരു 11.5 ആവുമ്പോ കടയൊക്കെ എത്തണം. കടയൊക്കെ എത്തിയിട്ട് പിന്നെ ഫുള്ള് കടയിലാവും, പിന്നെ നൈറ്റ് ഒരു 12 മണിയാവുമ്പോ കട അടച്ച ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോവും. അപ്പൊ ഒരു റൂമിൽ 12.5 ആവുമ്പോ എത്തി, പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി, പിന്നെ പുറത്തു കൂടെ ഒക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് വരുമ്പോ ഒരു 3-4 മണി പിന്നെ ഉറങ്ങും, എന്നിട്ട് പിന്നെ രാവിലെ നീച്ച് പിന്നെയും കടയൊക്കെ വരും.
0: എങ്ങനെയാണ് കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഒപ്പം കാണുന്ന കൂട്ടരാണെന്ന് വേണേ പറയാല്ലേ?
2: ഓ പറയാം, കൊച്ചിയിലെ ഫുള്ള് നൈറ്റ് ലൈഫ് എൻജോയ് ഉണ്ട്.
0: ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ ഫുഡ് ലൈക്ക് എപ്പോഴും നമുക്കൊരു വേറെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നമുള്ളത് ഫുഡ് അക്കോമഡേഷൻ അതിന്റെ ചെലവൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒരു കരിയർ തുടങ്ങുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്ന എമൗണ്ടിനൊരു പരിധി ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഫിനാൻസ് എങ്ങനെ പോകുന്നു?
2: ഇവിടെ നിന്ന് പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഫുഡ് കാര്യമായിട്ടുണ്ടാവും, വേണ്ട 3 നേരത്തെ ഫുഡ് ഉണ്ട്, പിന്നെ റൂമും ഉണ്ട്, റൂമും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയും ഒക്കെ ഉള്ള അടിപൊളി റൂമാണ്.
0: എന്തൊക്കെയാണ് ഇനി സ്വപ്നങ്ങൾ ഉള്ളത്? ഇപ്പൊ ഒരു ഹോട്ടൽ മുതലാളിയായി മാറുമോ?
2: ഹോട്ടൽ മുതലാളി ഇത് തുടരാൻ പറ്റൂല, ഇനിയിപ്പൊ അടുത്ത് എന്തെങ്കിലും പഠിച്ച് ജർമ്മൻ പഠിക്കണമെന്നുണ്ട്. ഇപ്പൊ ജർമ്മൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വേഗം കയറിയിട്ട് പുറത്തു പോവാ, എന്നിട്ട് വല്ല ബിസിനസ് ഒക്കെ തുടങ്ങി രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ.
0: മറ്റേ കേരളത്തിൽ സ്വപ്നങ്ങൾ കേരളത്തിലല്ല, വിദേശ രാജ്യത്താണ്.
2: വിദേശ രാജ്യത്താണ്, അവിടെ പോയിട്ട് ഒരു പെണ്ണൊക്കെ കെട്ടി.
0: അവിടുത്തെ പെണ്ണ് കിട്ടും, ഇവിടെ തട്ടിക്കൂടെ
2: എവിടെന്തെങ്കിലും കിട്ടിയാ മതി, പെണ്ണ് മതി നമുക്ക്.
0: അപ്പൊ ഇതിൽ ഏതാണ് പ്രയോറിറ്റി, ജർമ്മൻ പഠിക്കണോ ആദ്യം പെണ്ണ് കിട്ടണോ?
2: ജർമ്മൻ പഠിച്ചിട്ട് പെണ്ണിടണം, നമ്മ പിന്നെ ജർമ്മനി പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ സെറ്റിൽ ആവാലോ, പിന്നെ ഇവിടെ ബിസിനസ് ഒക്കെ തുടങ്ങി അങ്ങനെ.
0: ഇപ്പം ഈ ഒരു ജോലി തന്നെയല്ലേ ഉള്ളു, ഐ മീൻ വേറെ ജോലിയോ അല്ലെങ്കിൽ വേറെ പഠിത്തോ?
2: ഇല്ല, ഒന്നുമില്ല, ഇപ്പൊ തന്നെ ഉള്ളു. ഇനിയിപ്പൊ ക്ലാസ്സിന് പോകണം, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇനിയിപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ വേറെ ക്ലാസ്സിന് കയറിയിട്ട് അങ്ങനെ പുറത്തുള്ള പരിപാടി നോക്കണം.
0: അപ്പോ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ പറയാ ജോലി റിലേറ്റഡ് ആണെങ്കിൽ ഇന്നത് പഠിച്ച് പുറത്തു പോകണം, ഇനി എന്താ പറയാ നമ്മളൊരു പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആണെങ്കിൽ ഇന്നത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം എന്ന വ്യക്തമായ പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തുമാത്രം ഇപ്പത്തെ ഒരു ജോലി സാഹചര്യങ്ങൾ ഇതിനെയൊക്കെ

0: സഹായിക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ പെണ്ണ് കാണണമെങ്കിലൊക്കെ നാട്ടിൽ പോകണം, അതല്ലെങ്കിൽ വേറെ ജോലി കിട്ടണമെങ്കിൽ ജർമ്മൻ പഠിക്കണമെങ്കിൽ സമയം വേണം, അതിന് ഈ ജോലി എന്തുമാത്രം സഹായിക്കുന്നുണ്ട്?
1: ജോലി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഇതിപ്പോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നിർത്തും, എന്നിട്ടും ആണ് അടുത്ത പരിപാടി ഒക്കെ. ജോലി രണ്ടും പാടെ നമുക്ക് മാനേജ് ചെയ്ത് പോലെ കുറച്ച് ടാസ്ക് ആണ്. ഇപ്പോ ലീവ് ചോദിക്കുന്ന സമയത്ത് ലീവ് കിട്ടുന്നുണ്ട്, ഇനിയിപ്പോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സമയത്ത് കിട്ടൂല. അപ്പൊ പിന്നെ ക്ലാസ്സിന് പോയി അതിനുള്ള ഫണ്ടൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ജോലിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫണ്ട് ചെറുതായിട്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ട് ചെറിയ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും കയറാനുള്ള പരിപാടികളാണ്.
2: ഞാൻ ഇവിടെ കിച്ചൺ മാനേജറിൽ വർക്ക് ചെയ്യാം.
0: എത്ര വർഷമായി ഇപ്പൊ ഈ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്?
2: 3 വർഷത്തോളമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്.
0: ഒരു പ്ലാൻഡ് വരവാണ് ഇപ്പൊ നമ്മളുടെ ഒരു ആദ്യത്തെ കരിയറിന്റെ ആദ്യത്തെ ഒരു 5 വർഷം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ ചിലവരിങ്ങനെ പഠിച്ച് ആ ഫീൽഡിൽ തന്നെ വരും, ചിലര് വഴിമാറി വന്ന് ഒരു ഫീൽഡിൽ പെടും. ജാസിമിന്റെ കാര്യത്തിൽ അതെങ്ങനെയായിരുന്നു?
2: ഞാനങ്ങനെ വഴിമാറി വന്നതല്ല, അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ വന്ന് ആദ്യം ലൈനിൽ വർക്ക് ചെയ്ത് അതിനുശേഷം ഇങ്ങനെ കയറ്റം കിട്ടി വന്നതാണ്.
0: പഠിച്ചതൊക്കെ എന്തായിരുന്നു?
2: ഞാന് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ഡിഗ്രി പോകാൻ നിൽക്കായിരുന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ.
0: അപ്പോ ഇപ്പൊ പറഞ്ഞു, അതായത് ഒരു പ്രൊമോഷൻ കിട്ടി ഇപ്പം ഈ ഒരു പോസ്റ്റിൽ നിൽക്കുന്നു, ഭാവിയെ കുറിച്ചുള്ള ഒരു സ്വപ്നത്തിൽ എന്താണ്? ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെയാണോ ഉള്ളത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല മനസ്സിലുണ്ടോ?
2: വേറെ ഏത് മേഖല ഇപ്പൊ മനസ്സിലില്ല, ഇവിടെ തന്നെ ഇങ്ങനെ തുടർന്ന് പോകാനാണ് പ്ലാനിംഗ് ഒക്കെ.
0: അപ്പോ എന്തുമാത്രമാണ് കൊച്ചി എന്ന് പറയുന്ന ഒരു സിറ്റി ഒരു ഈ ജോലിയിൽ ഒരു പ്രധാന ആകർഷണ ഘടകമായിട്ടിരിക്കുന്നത്?
2: ഇല്ല, കുഴപ്പമില്ല, കൊച്ചി അടിപൊളിയാണ്, ഏകദേശം ഉഷാറാണ്.
0: ഇപ്പം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ
2: ഒക്കെ കമ്പനി എല്ലാം കമ്പനി നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നത്.
0: ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊക്കെ ജോലിക്ക് കയറുമ്പോ ഇത് വലിയ ചെലവാണ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഫുഡിന് പൈസ ഇല്ല, അക്കോമഡേഷന് പൈസ ഇല്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാസത്തെ ഫിനാൻസ് മാനേജ്മെന്റ്? സേവിങ്സ് ഉണ്ടോ അതോ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് തീർക്കുകയാണോ?
2: ഇല്ല, മാക്സിമം നമ്മള് സേവിങ്സ് ആണ് ചെയ്യാറുള്ളത്. വേറെ കാര്യങ്ങൾ അടിച്ചുപൊളി ചെറിയ ചെലവുകളൊക്കെ ഉണ്ടാവുന്നില്ല, ബാക്കിയൊക്കെ സേവിങ്സ് ചെയ്യുന്നു.
0: വേറെ എന്തെങ്കിലും ഇതിനൊപ്പം തന്നെ പഠിക്കുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവോ ആണോ അതോ ഫുൾ ഇവിടെ ഹോട്ടലിൽ തന്നെയാണ്?
2: ഫുൾ ഇവിടെ തന്നെ, പുറത്തൊന്നും.
0: ഹാപ്പിയാണോ?
2: ഓ, ഹാപ്പിയാണ്.
0: ഇപ്പൊ ഒരുപാട് നമുക്കറിയാം, ഇപ്പൊ സെർവേഴ്സ് ആയിട്ടും കിച്ചണിലാണെങ്കിലും ഒരുപാട് ചെറുപ്പക്കാരെ മെയ്ക്കേണ്ട ഒരു പോസ്റ്റിലാണ് ഉള്ളത്. താങ്കൾക്കും അധികം പ്രായമില്ല, പക്ഷെ ആ ഉത്തരവാദിത്വത്തെ എങ്ങനെ ഏറ്റെടുക്കുന്നു? ചെറിയ പ്രായത്തിൽ വലിയ ബാധ്യത വന്നപോലെ
2: ഉണ്ടോ? ഇല്ല, അങ്ങനെ.
0: നാട്ടിലേക്കൊക്കെ പോകുമ്പോ നമ്മൾ വേറെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോ അതൊരു പ്രശ്നമാണല്ലോ, ഇപ്പം ലീവ് കിട്ടണം, നാട്ടിൽ പോകണം, നാട്ടിൽ പോക്കൊക്കെ എങ്ങനെയാണ്?
2: മാസം മാസം നാട്ടിൽ പോകും, ലീവ് മാസം 2 ദിവസം കുറച്ച് ലീവ് കിട്ടും, നാട്ടിലൊക്കെ പോയി വരും.
0: ഒരു ദിവസം നമ്മള് ഇങ്ങനെ വന്ന് കഴിക്കുന്നു പോകുന്നു അത്ര അറിയുന്നു, അതിന്റെ മെയിൻ പരിപാടികൾ മുഴുവൻ നടക്കുന്ന കിച്ചണിലാണ്. എങ്ങനെയാണ് ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത്? എത്ര മണിക്ക് വരും? എന്തൊക്കെയാണ് പൊതുവെ ഫേസ് ചെയ്യേണ്ടി വരാറുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ?
2: രാവിലെ നമ്മളിപ്പോ ഒരു ഏകദേശം 8 മണിക്ക് ഇറങ്ങും, 8 മണിക്ക് ഇറങ്ങി പണിക്കാരൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഒരു 12 മണിയാകുമ്പോ ഓപ്പൺ ആവും ഷോപ്പ്, പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് തുടങ്ങും, പിന്നെ ഇങ്ങനെ ഒരു ഉച്ചയാകുമ്പോ 4 മണിയാകുമ്പോ പോവും, റൂമും പോവും, പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു 6 മണിയാകുമ്പോ പിന്നെയും ജോയിൻ ചെയ്യും, അത് കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും, പിന്നെ കണക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് റൂമും.
0: ഇപ്പൊ നമ്മുടെ ഒരു പേഴ്സണൽ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുമല്ലോ, ഇപ്പൊ ചിലപ്പം ഒരു സിനിമയ്ക്ക് പോകാനായിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോവാൻ, അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ?
2: അതിനൊന്നും നമുക്ക് ഇതിൽ സമയമില്ല, മാക്സിമം ഇവിടെ തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെ.
0: എന്തുമാത്രാണ് ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു?
2: ഇല്ല, എല്ലാരും ഹാപ്പിയാണ്, എല്ലാരും നമ്മള് നല്ല സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യും.
0: നമ്മുടെ ഹോട്ടൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ മലയാളികളോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് നോൺ മലയാളീസ് ആയിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. കിച്ചണിലാണെങ്കിലും സെർവിങ്ങിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരോടും കൂടെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ജോലി, അല്ലെങ്കിൽ എന്തുമാത്രം ഹാപ്പിയാണ് അവർ എന്നുള്ള കാര്യങ്ങളൊക്കെ.
3: My name is Sumi Sangma.
0: Where are you from?
3: I'm from Assam.
4: Me too, Assam.
0: So like how many years are you like in this hotel?
3: I'm recently coming here one week. Yeah.
0: So isse pehle kaha tha?
3: Isse pehle main Mangalore mein tha aur uske baad Alua mein kaam karti thi.
0: Hotel industry?
3: Hotel industry, yeah.
0: Kitne saal ki hotel industry?
3: Hotel industry mein 2 years. Above SOI.
0: So like how do you reach to this hotel industry? Like tune kya padha diya aur
3: मैं मेरा फ्रेंड के साथ आया है इधर में, लाइक ऐसा वर्क करेगा बोल के, और फिर होटल इंडस्ट्री में ऐसे सर्विस का वर्क

0: करते आए, अच्छा लगता है और फिर ऐसा थोड़ा टफ भी होता है फर्स्ट टाइम.
1: व्हाट आर द डिफिकल्टीज यू फेस?
2: देयर आर मोर प्रॉब्लम्स इन हाउस, दैट्स व्हाई वी कम टू आउटसाइड टू वर्क. सो या,
1: हाउ वाज कोची एंड हाउ वाज द लाइक योर फ्रेंड्स इन दिस होटल? लाइक
2: माय फ्रेंड्स, देयर आर टू फ्रेंड्स, दे नो दैट आई कम हियर टू वर्क.
0: Kochi was very good place. Yeah, I love it. Yeah.
1: So how is Malayalis? Like you meet lots of customers coming to eat.
2: Malayali people are more nice, sweet. They how talk. I like people's foods and that's all and place.
1: So आप लाइक अभी एकोमोडेशन और फूड सभी यहाँ मिलते हैं ना?
0: हाँ, एकोमोडेशन भी यहाँ ऐसी है और फूड भी यहाँ ऐसी है.
1: सो आपका सैलरी क्या करती है, सेविंग्स या लाइक एंजॉयमेंट?
0: नो, सेविंग्स करता है. लाइक होम सेंडिंग ऐसा.
2: सेम लाइक देयर आर मोर प्रॉब्लम्स इन होम, दैट्स व्हाई वी कांट सेव मनी, वी सेंड होम. That's all we can enjoy.
1: No problem. Still, you are helping them, right?
2: Yeah, helping home.
1: What is your dream? Like, 5 years ke baad, aap hotel industry mein ya nahi? Or I want to be a manager? Or any dreams like that?
2: Yeah, I have many dreams. Like, jada hotel management mein usse aage jaye aur usse aage acha ho. That's my dream.
0: May I dream supervisor or manager like this type?
1: Only two of you from Assam here?
0: No, one friend also have there.
1: Ek din kaisi hoti hai? Like kitne baje aane wali hai? Or night, when can you go back?
0: Morning 12 o'clock se night ka 12 o'clock end hota hai. Aur 1 hour's break milta hai. तो 1 hour's रूम में जाते हैं, रेस्ट करता है, खाना खाता है, फिर टाइम होने से आ जाता है.
1: कितने बजे सो जाएंगे?
2: नाइट समथिंग लाइक 3-4 ओ क्लॉक. या वी गो रूम फॉर वर्क, आफ्टर दैट वी बाथ एंड फूड, आफ्टर दैट वॉश. या दैट्स 5-4 में.
1: कोची, ये होटल, यहाँ फ्रेंड्स हैप्पी है?
2: Yeah, it's our manager. It's nice person. Yeah, there are more people in staff. Good.
1: More youngsters, young vibe, no?
0: Yes, young vibe, enjoying and
1: college jaisi lagti hai na?
0: College jaisa aur chilla bhi hota hai, masti bhi hota hai, mazak bhi hota hai. Aise hi chalta hai.
1: Peter.
3: Manav.
1: Manav, etra naala ivda work cheyunu?
3: Naan ippum oru kollathinte aduthayi.
1: Sondha sthalam?
3: Sondha sthalam Malappuram.
1: അപ്പോ എന്താ പറയാ, കൊച്ചിയിലെ ഹോട്ടൽ മേഖലയെ പിടിച്ചു നിർത്തുന്നത് മലപ്പുറംകാരാണോ?
3: ഇല്ല, എറണാകുളത്ത് ഇപ്പൊ മലപ്പുറംകാരുള്ളൂ എന്റെ ബിസിനസിന്റെ കാര്യത്തില്.
1: അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഹോട്ടൽ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ഇപ്പോ കുറെ പേരോട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഫ്രണ്ട്സ് വഴി പാർട്ട് ടൈം കയറി, പിന്നെ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി, അങ്ങനത്തെ കഥകൾ കേട്ടു. ചിലവരിങ്ങനെ നമ്മള് ആസാം എന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലിയായിട്ട് തന്നെ അന്വേഷിച്ചു വന്നു, അങ്ങനെ കുറെ കഥകള്. മാനവ് എങ്ങനെയാണ്?
3: ഞാൻ ഒന്നാമത് വരെ ഫസ്റ്റ് ഷോപ്പിലായിരുന്നു, പെരിന്തൽമണ്ണ. അപ്പം അവിടെ ഷോപ്പ് ക്ലോസ് ആക്കിയപ്പം മുതലാളി പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോരും.
1: വൻകിട പെർഫോമൻസ് കാരണം പുതിയ ഹോട്ടൽ തുടങ്ങിയപ്പോ മുതലാളി വിളിച്ചാടോ?
3: ഡ്യൂട്ടി വേറെ ആയിരുന്നു, ഇവിടെ ഡ്യൂട്ടി പിന്നെ മാറി.
1: അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി?
3: അവിടെ പ്ലാന്റില്ല, ഫിൽറ്ററിംഗ് പ്ലാന്റ്, പ്ലാന്റിന്റെ വർക്കിന് ഒന്നായിരുന്നു. അപ്പം അവിടെ ക്ലോസ് ആക്കിയോണ്ട് ഞാൻ എന്റെ കമ്പനി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ കമ്പനിക്ക് മാറിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പം പിന്നെ പുറത്തത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ നേരെ കൗണ്ടർക്കായി.
1: അപ്പൊ എന്താണ് ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത്? ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ഒരുപാട് വൈകി അടയ്ക്കുന്ന ഒരു സ്ഥാപനമാണ്.
3: രാവിലെ 11:30 കടയിലെത്തണം, രാത്രി 12 മണി വരെ. 12 മണിക്കൂർ ഡ്യൂട്ടി ഇതിന്റെ ഉള്ളില്, അതിന്റെ ഇടയിൽ കൂടെ 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും.
1: ആ റെസ്റ്റ് എങ്ങനെയാണ്, ഇവിടെ തന്നെ തീർക്കുമോ അതോ റൂമ് പോകും?
3: റൂം പോയി കടത്തിറക്കിയൊക്കെ വരാം.
1: ഇനിയുള്ള സ്വപ്നങ്ങളിൽ, അതായത് ഇപ്പോ ടോട്ടലി വേറൊരു മേഖലയിൽ നിന്നാണ് ഇവിടെ വന്നത്, കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നു, എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കി ഉണ്ടാവുമല്ലോ ജോലി കാര്യത്തില്, അതെന്തൊക്കെയാണ്?
3: എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്.
1: അതാണ് മലപ്പുറംകാർ കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സൂചന തന്നതാണോ?
3: സത്യം അല്ല, സ്വന്തമായിട്ട് പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. അപ്പം കൂട്ടുപിടി കച്ചരാട്.
1: ഇപ്പോ എന്തായാലും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ കുറച്ച് സമയം, തീർച്ചയായും
3: ടൈം എടുത്താലേ എന്ത് നടക്കുള്ളൂ.
1: അപ്പൊ ആ ടൈം വരെ ഇവിടെ നിൽക്കാൻ ഹാപ്പിയാണോ?
3: ഹാപ്പിയാണ്.

0: ഒരു പരിപാടി റെഡി അവിടെ വരെ അവിടെ ഹാപ്പിയാണ്.
1: നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നവരെയുള്ള യാത്രക്ക് ഇവിടെ
0: സേഫാണ്. നിക്കണ്ടല്ലോ, വെറുതെ നിക്കണ്ടല്ലോ, പണിയെടുക്കാലോ.
1: ഇപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഇവരെ പ്രൊവൈഡ് ചെയ്യും.
0: ഫുഡ് ആൻഡ് റൂം മൊത്തം ഫ്രീ ആണ്.
1: അപ്പൊ ശമ്പളം എന്ത് ചെയ്യുന്നു? ശമ്പളം എന്ത് ചെയ്യുന്നു?
0: ശമ്പളം എന്താ അറിയില്ല, അതിലെ പോണത് റൈഡ്. ശമ്പളം പോകണ്ടേ, ഒന്നാമത് അടവൊക്കെ ഉണ്ടായോണ്ട് പോകണ്ട്.
1: സാധാരണ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത്.
0: എന്താ അറിയില്ല, പൈസ കൈവ നിക്കില്ല.
1: പേരെന്ത്?
2: ഇജാസ്.
1: ഇജാസ് ഇപ്പൊ ഇവിടെ എത്ര കാലം?
2: ഒരു വർഷത്തിന്റെ അടുത്തായി.
1: ഇപ്പൊ ഈ ഒരു ജോലിയിലേക്ക്, ഇപ്പൊ നമ്മൾ ഏത് ജോലിയിലും രണ്ടു തരത്തിൽ വരാലോ. ഇന്ന ജോലിയിലേക്ക് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാം, അതല്ലെങ്കിൽ വഴിമാറി ഓക്കെ ആക്സിഡന്റലി ഒരു ജോലിക്ക് കയറി അത് ഇഷ്ടപ്പെട്ട് നിക്കാം. ഇജാസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു?
2: എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്ത്.
1: ഇപ്പൊ ഒരു കൊല്ലമായി, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്?
2: ഞാൻ ഇതിന്റെ ഇടയ്ക്ക് രണ്ടു മാസം ലീവൊക്കെ എടുത്തേനി. പിന്നെ ഈ എങ്ങനെ ഷോപ്പിലോടൊന്നും ഇല്ല, ഇടക്കിടക്ക് ഒരാഴ്ച അങ്ങനെ ലീവ് അങ്ങനെ എടുക്കും.
1: ജെൻസി ആണോ?
2: അങ്ങനെ പറഞ്ഞാല് ഒരുപാട് ഈ സ്ട്രെസ് ഇതൊക്കെ ആകുമ്പോ ഞാൻ അങ്ങനെ ലീവ് എടുക്കും, അങ്ങനെ വീട്ടിൽ പോകും. പിന്നെ 12 മണിക്കൂർ വർക്കായത് കൊണ്ട് ഡെയിലി അങ്ങനെ പറ്റൂല, അപ്പൊ ഇടക്കിടക്ക് ലീവ് ഒക്കെ എടുക്കും.
1: ഈ ഒരു ലീവ് എടുക്കലിനോട് മുതലാളിയുടെ പ്രതികരണം എങ്ങനെയാണ്?
2: ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കൊറേ ആൾക്കാരും സ്റ്റാഫൊക്കെ ഉണ്ടായതുകൊണ്ട് ലീവ് ഒക്കെ കിട്ടും.
1: അപ്പൊ കൃത്യമായിട്ട് ജോലി കുറച്ച് ടൈം കൂടുതലുള്ള ജോലിയാണെങ്കിലും നമ്മൾ ലീവ് എടുത്ത് അത് കോമ്പൻസേറ്റ്
2: ചെയ്യുന്നത്
1: എങ്ങനെയാണ്? ഈ ലീവ് എടുക്കുന്ന സമയത്ത് എന്താണ്, യാത്രകളാണോ പോവാറ്?
2: യാത്രകൾ അങ്ങനെ ചെയ്യലില്ല,
1: വെറുതെ ഇരിക്കണം. ജോലിക്ക് വരരുത്.
2: യാത്രകൾ ചെയ്യും, കൂടുതലും വീട്ടിൽ വെറുതെ ഇരിക്കും.
1: അതായത് ജോലിക്ക് വരരുത്,
2: അത്രേയുള്ളൂ.
1: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇനി സ്വപ്നങ്ങളിൽ? എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നാണോ ആഗ്രഹം, അതോ കുറച്ചും കൂടെ വെറുതെ ഇരിക്കാൻ പറ്റി അത്ര സന്തോഷം എന്നാണോ, അതല്ലെങ്കിൽ ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും മേഖല മനസ്സിൽ സ്വപ്നമായിട്ടുണ്ട്?
2: മേഖല അപ്പൊ പഠിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ട്, അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ ഇടയിലൂടെയാണ് ഈ വർക്ക് ചെയ്യണേ, അങ്ങനെ പോകുന്നു.
1: അപ്പൊ അക്കൗണ്ടിങ് മേഖലയാണോ ഹോട്ടൽ മേഖലയാണോ, ഒരു നമ്മളൊരു ത്രാസിലിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മനസ്സിൽ വർഷങ്ങൾ കഴിയുമ്പോ ചിലപ്പോ ഇഷ്ടങ്ങൾ മാറുമായിരിക്കും.
2: ഇപ്പൊ പറഞ്ഞ ഇത് ഞാന്
1: ജസ്റ്റ്
2: പോക്കറ്റ് മണി ആ ഒരു രീതിയിൽ എടുക്കണുള്ളൂ.
1: എന്താണ് ഈ പോക്കറ്റ് മണി വെച്ച് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഹോട്ടൽ സ്ഥാപനം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി പൈസ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതായത് സ്ട്രെസ്സും ടെൻഷനും വരുമ്പോ ലീവ് എടുത്ത് എൻജോയ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ പൈസന്റെ കാര്യത്തിൽ എങ്ങനെയാണ്?
2: അത്യാവശ്യം പൈസ സേവ് ചെയ്യുന്ന ആളാണ്, പിന്നെ കുറച്ച് കുറച്ച് ചെലവാക്കും ഇങ്ങനെ യാത്ര പോകാനും, പിന്നെ കുറെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനും എന്നെ ചെലവാക്കും.
1: ജോലിയോടൊപ്പം ലൈഫ് എൻജോയ്?
2: അതെ.
1: സ്ഥലം?
3: നിലമ്പൂര്.
1: നിലമ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ വരവ് എങ്ങനെയായിരുന്നു?
3: വരെ ഞാൻ ഫസ്റ്റ് തിരൂരായിരുന്നു, ഈ സെയിം കമ്പനി തന്നെ. പിന്നെ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് എറണാകുളത്തോടെ വന്നു.
1: അപ്പോ ഒരു നമ്മള് തിരൂര് പോലത്തെ ഒരു നാട്ടിൽ നിന്ന് കൊച്ചിയില് അവരൊരു സ്ഥാപനം തുടങ്ങുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അത് നമ്മുടെ ജോലിയുടെ ഒരു കേപ്പബിലിറ്റി കൊണ്ടാണോ?
3: യെസ്, അതുകൊണ്ട് തന്നെയാണ്.
1: എങ്ങനെയുണ്ട് തിരൂര്? സ്ഥാപനം രണ്ടും സെയിം ആണ്, പക്ഷെ ഒന്ന് തിരൂരും ഒന്ന് കൊച്ചിയിലും. എങ്ങനെയാണ് ലൈഫ് മാറിയത്? അതോ ലൈഫ് ഇതിന്റെ അകത്ത് തന്നെയാണോ, വലിയ മാറ്റമൊന്നും അറിയില്ല?
3: വലിയ മാറ്റമൊന്നുമില്ല, ഇതിനകത്ത് തന്നെയാണ്. ഇതിനകത്ത് ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ എൻജോയ് ചെയ്യാൻ പോണ്. ടൈം പോണത് അറിയില്ല, അതാണ് മെയിൻ, ടൈം പോണത് അറിയില്ല.
1: എങ്ങനെയാ ഒരു ദിവസം നിങ്ങക്ക് ടൈമിംഗ് വരുന്നത്?
3: നമുക്ക് 11:30 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നൈറ്റ് ഈ ടൈമിൽ തന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെ ടൈം പോണത് അറിയില്ല, അതാണ് ഇവിടുത്തെ മെയിൻ, ടൈം പെട്ടെന്ന് പോകും.
1: എന്താണ് നാളെയെ കുറിച്ചിട്ടുള്ള ഒരു പദ്ധതികൾ, അക്കാഡമിക്കലി ആണെങ്കിലും ജോലിപരമായിട്ടാണെങ്കിലും?
3: നാളെ കുറിച്ച് മീൻസ് അങ്ങനെ
1: എനിക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല.
3: സ്വപ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ ഡെയിലി ഇതന്നെ.
1: ഇപ്പം ഈ ഒരു ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചതിൽ ലൈക്ക് 12 മണിക്കൂർ ഷിഫ്റ്റ് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ലീവ് അത്യാവശ്യ സമയത്ത് ലീവ് കിട്ടുന്നില്ല എന്ന സങ്കടം പറഞ്ഞവരുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു ഇന്ന സ്ഥാപനം എന്നല്ല, നമ്മള് ഹോട്ടൽ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോ എന്താണ് ഒരു ബുദ്ധിമുട്ട് തോന്നാറുള്ളത്? എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ.
3: ബുദ്ധിമുട്ട് മീൻസ് 12 മണിക്കൂർ പണി എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പിന്നെ ലീവ് നമ്മക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ലീവ് ഇടയ്ക്ക് കിട്ടണമെന്നില്ല, അവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല, ആ ടൈമിലാവും നമ്മൾ ചോദിക്കുക, കടന്റെ കാര്യം നമ്മൾ നോക്കണ്ടേ, അങ്ങനെയൊക്കെ.
1: അപ്പൊ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല.
3: കുഴപ്പമില്ല.
1: ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്ന ഒരു ജോലിയാണ്, ഇപ്പൊ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥാപനമാണ്, അതെന്തുമാത്രം ചെയ്യുന്നു? പല തരത്തില് പല സ്വഭാവത്തില് പല രീതിയിലുള്ള ആൾക്കാരെ നിങ്ങൾ നേരിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്.
3: അതാണ് പറഞ്ഞത്, ക്രൗഡ് വരുമ്പോഴാണ് നമുക്ക് ടൈം പോണത് അറിയാത്തത്. ക്രൗഡ് ഇല്ലെങ്കിൽ ടൈം പോണതാണ്, ബോറടിയാണ്. പിന്നെ ഇവിടെ

0: അങ്ങനെ
1: ഒരു കോളേജ് ലൈഫ് പോലെ ഉണ്ട്.
0: കോളേജ് ലൈഫ് പോലെ ഉണ്ട്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് യുവവാണി. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായത് എറണാകുളം ജില്ലയിലെ ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. നമുക്ക് അവരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് ഭൂരിഭാഗം ആളുകളും പഠിച്ചതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരും സന്തുഷ്ടരാണ്. ഇനി അങ്ങനെയല്ല എന്നുള്ളവർ തന്നെയാണെങ്കിലും ലീവ് എടുത്തും മറ്റും അവരവരുടെ സന്തോഷങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജോലിയിൽ സന്തുഷ്ടരാണ് എന്ന് പറയുമ്പോഴും നാളെയെക്കുറിച്ച്, അത് ജോലിയുടെ കാര്യമായിക്കോട്ടെ, സാമ്പത്തികത്തിന്റെ കാര്യമായിക്കോട്ടെ, കല്യാണത്തിന്റെ കാര്യമായിക്കോട്ടെ, എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ പദ്ധതികൾ ഉള്ളതാണ് മിക്കവാറും ചെറുപ്പക്കാർ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇന്ന് നമ്മളോട് സംസാരിച്ച അല്ലെങ്കിൽ ഇതുപോലെ ഈ മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന എല്ലാ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. യുവവാണിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഫെറൻ.
3: യുവവാണി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം പയനങ്ങൾ മുടിവതില്ലേ. പാടിയത് SP ബാലസുബ്രഹ്മണ്യം, SJ ജാനകി. ഗാനരചന വൈരമുത്തു. സംഗീതം ഇളയരാജ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഒരറിയിപ്പ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, തെറ്റായ ഭക്ഷണശീലങ്ങൾ, ക്രമരഹിതമായ ജീവിതശൈലി, ഇവയെല്ലാം മൂലം അസന്തുലിതമായ ശരീരത്തെ എങ്ങനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാം എന്നതിന് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. അതിനാൽ തന്നെ കർക്കിടക മാസത്തിൽ പിന്തുടരേണ്ട ഭക്ഷണക്രമവും ജീവിതശൈലിയും എങ്ങനെയായിരിക്കണം എന്നറിയുന്നത് വളരെ ഉചിതമാണ്. ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ എങ്ങനെ ശീലിക്കാം എന്നറിയാൻ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ വിളിക്കാം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ പഞ്ചകർമ്മ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ വിജയൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9446455888, മറ്റൊരു നമ്പർ 04842423397, അല്ലെങ്കിൽ 04842423387. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോൺ ഇൻ പരിപാടിയിലെ വിഷയം ആരോഗ്യകരമായ ജീവിതം കർക്കിടക മാസത്തിൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ഈ മാസം 7-ാം തീയതി രാവിലെ 11 മുതൽ 12:30 മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04912553. നമ്പർ ആവർത്തിക്കാം, 04912553.

0: അസാപിൽ ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയാകണം. 5 ദിവസമാണ് പരിശീലനം. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. അസാപിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. അവസാന തീയതി ഈ മാസം 10. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 67 94 95 99 96 67.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 6 വാർഡിലെ 18 നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച 18 35 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0482 29 38 34 60 0482 29 38 34 60.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം.
3: ഓണത്തെക്കുറിച്ച്, വിഷു, തിരുവാതിരകളെക്കുറിച്ച് സുന്ദരമായ കവിതകൾ എഴുതിയ പ്രശസ്ത കവികൾക്ക് നടുവിൽ ഏകാന്തമായ മറ്റു ചില നിമിഷങ്ങൾക്ക് ചൈതന്യമേകാനും കഴിവുണ്ട് പി കെ.

0: പ്രകൃതി ക്ഷേത്ര നടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ. ഇനിയൊരു ഗാനം കേൾക്കാം. പാടിയത് കിഷോർ കുമാർ. ചിത്രം മനസ്സിൽ. ഗാനരചന യോഗേഷ്. സംഗീതം ആർ ഡി ബർമൻ.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
4: പോകാൻ നിരത്തിലിറങ്ങിയപ്പോൾ കുഞ്ഞിക്കേളു മറ്റൊന്നുകൂടി പറഞ്ഞു. ഇങ്ങളെ കേളപ്പജിയുടെ സമരം തീരാൻ പോകാന്ന് കേൾക്കുന്നു. ഗാന്ധിജി ഇടപെടുന്നുണ്ടത്രേ. രാമറിന് മറ്റൊരു ആഹ്ലാദകരമായ വാർത്തയായിരുന്നു അത്. അയാൾ അത് കേട്ടുകൊണ്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത്. അടുത്ത ദിവസം ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ ഒത്തുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയേണ്ടിയിരുന്നത് കേളപ്പജിയുടെ നിരാഹാര സമരത്തിന്റെ അവസ്ഥ എന്തായി എന്നാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും സാമൂതിരി രാജാവിന്റെ മനസ്സു മാറിയില്ല എന്നവർ കേട്ടിരുന്നു. ഗാന്ധിജി സാമൂതിരി രാജയ്ക്ക് നേരിട്ട് കത്തെഴുതിയിരുന്നു. കേളപ്പനെപ്പോലുള്ളൊരു ജനസേവകനോടുള്ള വൈരാഗ്യം കൊണ്ട് മാത്രം അവഗണിക്കരുതെന്നാണ് ഗാന്ധിജി സാമൂതിരി രാജയോട് ആവശ്യപ്പെട്ടത്. എന്നിട്ടും ഗാന്ധിജിയുടെ ആവശ്യം അംഗീകരിക്കാൻ രാജാവ് തയ്യാറായില്ല. ഇതേപോലെ തന്നെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറും കേളപ്പന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് സാമൂതിരി രാജാവിനോട് ആവശ്യപ്പെടുകയുണ്ടായി. കത്തിലെ വരികൾ ശ്രീധരൻ ഡോക്ടറാണ് അന്നവിടെ വായിച്ചത്. സ്ഥിരം പത്രം വായിക്കുന്ന രാമുണ്ണി കിടാവിന് അന്ന് എന്തുകൊണ്ടോ എത്താൻ കഴിഞ്ഞില്ല. ടാഗോറിന്റെ വരികൾ കവിത പോലെ തന്നെ താളാത്മകമായ സ്വരത്തിലാണ് ഡോക്ടർ വായിച്ചത്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ലക്ഷോപലക്ഷം ജനങ്ങളുടെ ശ്രദ്ധ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലും അങ്ങയിലും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ കർത്തവ്യം വ്യക്തവും അസന്നിഗ്ധവുമാണെന്ന് ഞാൻ ബോധിപ്പിക്കുന്നു. ഡിസംബറിന് മുമ്പ് കഴിയുമെങ്കിൽ അതിലും നേരത്തെ അങ്ങ് അധികൃത സമുദായങ്ങൾക്ക് ഗുരുവായൂരിലെ ആരാധനാ സ്ഥലത്തേക്ക് പ്രവേശനം തടയുന്ന ക്ഷേത്ര നിരോധനങ്ങൾ നീക്കി ലോകത്തിന്റെ നന്ദിയും ആദരവും ആർജിക്കണം. ഇത് സാധ്യമാക്കാൻ നിയമപരവും മറ്റുമായ എന്തൊക്കെ നടപടികൾ ഉടൻ ആവശ്യമാണോ അവയ്ക്ക് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാൻ ഏറ്റവും പറ്റിയ ആൾ അങ്ങാണ്. മിസ്റ്റർ കേളപ്പന്റെയും മഹാത്മാഗാന്ധിയുടെയും ജീവൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. സത്യത്തിന്റെ പക്ഷം ജയിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മതപാരമ്പര്യങ്ങൾക്കനുസരിച്ച് പരിപാവനവും നീതിപൂർവവുമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ അവസരത്തിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ തീരാത്ത അപമാനവും കളങ്കവുമാണ് അർഹിക്കുന്ന നിലയിൽ തന്നെ നമുക്കുണ്ടാകാൻ പോകുന്ന ദുർവിധി. ഗുരുവായൂർ ക്ഷേത്രം നിർണായകമായ ഒരു ഉരകല്ലായി തീർന്നിരിക്കുകയാണ്. ഇത്രയും ശക്തമായ രീതിയിൽ കത്തെഴുതിയിട്ടും അതൊന്നും ഗൗനിക്കുവാൻ സാമൂതിരി രാജ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ ഉപവാസം താൽക്കാലികമായി നിർത്തണമെന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉപവാസ സമരം 9 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതേപോലെ ഇനി നീട്ടിക്കൊണ്ടുപോകുവാൻ കഴിയില്ല. 3 മാസത്തേക്ക് സമരം നിർത്തിവെക്കണമെന്നാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം തന്നെ സമരത്തിനിറങ്ങുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേളപ്പൻ സമരം നിർത്തിയെന്നറിഞ്ഞ് എല്ലാവർക്കും വലിയ ആശ്വാസം തോന്നി. മെറ്റിൽഡയും ദേവകിയുമായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്വസിച്ചവർ. അതിന്റെ തെളിമ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി നിർദ്ദേശിച്ചതായി ശ്രീധരൻ ഡോക്ടർ വെളിപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം ഒരു ജനഹിത പരിശോധന വഴി തീരുമാനിക്കണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശം. കേളപ്പജി സമരം നടത്തുന്ന വിവരമറിഞ്ഞ് സാമൂതിരിയുടെ വീടിന് മുമ്പിൽ ഭട്ടം നിരത്തൻ സമരം തുടങ്ങിയിരുന്നുവല്ലോ, ഓന്റെ കഥ എന്തായി? ഗോവിന്ദനടിയോട് ചോദിച്ചു. ഞാൻ അക്കാര്യം പറയാൻ മറന്നു, അയാളും സമരം നിർത്തി, ഡോക്ടർ പറഞ്ഞു. കേളപ്പൻ സമരം നിർത്തിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് പ്രകടനം നടത്തണമെന്ന് അവിടെ കൂടിയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അത് എല്ലാവരും സ്വീകരിച്ചു. 6 കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, തുടങ്ങിക്കഴിയുമ്പോൾ ആളുകൾ കൂടും, ചിലർ പറഞ്ഞു. അവർ അപ്പോൾ തന്നെ പ്രകടനമായി നിരത്തിലിറങ്ങി. കേളപ്പജി കീ ജയ് വിളി വളരെ ഉച്ചത്തിൽ ഉയർന്നു. പ്രകടനം തക്ഷൻകുന്നിലെത്തുമ്പോൾ 20 പേർ അതിലുണ്ടായിരുന്നു. പണിക്കാർക്ക് കൂലി കൊടുത്ത് രാമർ അപ്പോൾ അങ്ങാടിയിലുണ്ടായിരുന്നു. പ്രകടനക്കാർക്ക് നേരെ അയാൾ കൗതുകത്തോടെ നോക്കി. പിന്നെ അവർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റുചൊല്ലി. ഞരമ്പുകൾക്കകത്ത് അറിയപ്പെടാത്ത രീതിയിലുള്ള ഏതോ ചലനമുള്ളതായി രാമർ അറിഞ്ഞു. അത് തന്നെ എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നതായും തോന്നി.

അയാൾക്ക് ഏറെ നേരം പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. പ്രകടനത്തിന്റെ ഏറ്റവും പിറകിലായി അയാൾ അണിചേർന്നു. അയാൾ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുവാൻ തുടങ്ങി. കേളപ്പ ജി കി ജയ്.

0: ജോർജ്.
1: പാർപ്പിടം. കുടില് തൊട്ട് കൊട്ടാരം വരെ എന്ന ചൊല്ല് നമുക്ക് സുപരിചിതമാണ്. കേരളത്തിൽ നിലവിലിരുന്ന പാർപ്പിടത്തിൻ്റെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും കെട്ടും മട്ടും ഉൾക്കൊള്ളുന്നതാണ് ഈ ശൈലി. സാമ്പത്തിക സ്ഥിതിയും സമുദായ സ്ഥിതിയും അനുസരിച്ച് പാർപ്പിടങ്ങളുടെ രൂപകൽപ്പനയിലും വ്യത്യാസമുണ്ടായിരുന്നു. കീഴാള വിഭാഗത്തിൽപ്പെട്ടവർ പാർപ്പിടത്തിന് തറ, ചെറ്റ, കുടിൽ എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. മണ്ണിട്ട് തറ ഉയർത്തി അതിനു മുകളിൽ മേൽക്കൂര കെട്ടും. മേൽക്കൂരയിൽ വൈക്കോലോ ഓലയോ ഉപയോഗിച്ചിരുന്നു. പനമ്പോ ഓലയോ കൊണ്ട് മറ കെട്ടുന്നതാണ് ചുമര്. പുരയെന്നും ചെറ്റമാടമെന്നും ഇവയെ പറഞ്ഞിരുന്നു. സംസ്കാരശൂന്യരെന്നും ദരിദ്രരെന്നും വ്യവഹരിച്ചിരുന്നവരുടെ പാർപ്പിടത്തെ പറഞ്ഞിരുന്ന ചെറ്റ ഒരു ചീത്ത വാക്കായി മലയാളത്തിൽ ഇന്നും ഉപയോഗിക്കുന്നു. ഉയർന്ന വർഗക്കാരുടെയും ഇടത്തരക്കാരുടെയും പാർപ്പിടത്തിന് വീട് എന്ന് പറഞ്ഞു. മുളയ്ക്ക് പകരം മരം കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കി അതിൽ മെടഞ്ഞ പനയോലയോ തെങ്ങോലയോ ഉപയോഗിച്ചു. കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർ വൈക്കോലിനും ഓലയ്ക്കും പകരം ഓടുകൾ ഉപയോഗിച്ചു തുടങ്ങി. തറ, ചെറ്റ, കുടിൽ തുടങ്ങിയവ മുറികളായി തിരിച്ചിരുന്നില്ല. എന്നാൽ വീടുകൾക്ക് ഇറയം, കോലായ, കോട്ടില, അടുക്കള എന്നിങ്ങനെയുള്ള ഘടനയായിരുന്നു. ജന്മിമാരുടെ പാർപ്പിടങ്ങൾക്ക് തറവാടുകൾ എന്ന് പറഞ്ഞിരുന്നു. എട്ടുകെട്ടും പതിനാറുകെട്ടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർമ്മിച്ചിരുന്നു. തെക്കിനി, വടക്കിനി എന്നിങ്ങനെ മുറികൾക്ക് തരംതിരിവുണ്ടായി. ചവിട്ടിക്കുഴച്ച കളിമണ്ണ് എറിഞ്ഞു പിടിപ്പിക്കുന്ന ഏറുകെട്ട ചുമരുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. പിന്നീടത് ചെങ്കല്ലിന് വഴിമാറി. ക്ഷേത്രങ്ങളിലും മറ്റും ആദ്യകാലത്ത് ചെങ്കല്ല് ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതും കരിങ്കല്ലിന് വഴിമാറി. രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും പാർപ്പിടമാണ് കൊട്ടാരം. സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീടുകളിൽ മരം കൊണ്ട് മച്ചുപാകി നിലകളുള്ള വീട് നിർമ്മിച്ചിരുന്നു. അവയെ മാളിക എന്ന് വിളിച്ചു. അറയും പുരയും അഭിമാനമായി കണക്കാക്കി. പരമ്പരാഗതമായ അറിവുകളിലൂടെ പാർപ്പിടങ്ങൾ നിർമ്മിച്ചിരുന്ന കേരള വാസ്തുവിദ്യ ഇന്ന് ആധുനിക എഞ്ചിനീയറിംഗിന് വഴിമാറി. കോലായയും വരാന്തയും കുറഞ്ഞു വന്നു. അണുകുടുംബങ്ങളുടെ വ്യാപനവും പത്രാസ് കാണിക്കലും പുതിയ പാർപ്പിടങ്ങളെ സ്വാധീനിക്കുന്നു. പുതുമുറിയും ഡ്രോയിംഗ് റൂം, ഊണുമുറിയും ഡൈനിങ് റൂമും പുതുതായി സ്ഥാനം പിടിച്ചു. വീടിന് പുറത്ത് അകലെ മാത്രം പണിതിരുന്ന മറപ്പുരയും കുളിപ്പുരയും ബാത്റൂമായി വീടിനകത്ത് കിടപ്പുമുറിയോട് ചേർന്ന് സ്ഥാനം കണ്ടെത്തി. പാർപ്പിടത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും കുടില് മുതൽ കൊട്ടാരം വരെ എന്ന ചൊല്ല് ഇപ്പോഴും പ്രയോഗത്തിൽ നിലനിൽക്കുന്നു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.
0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
5: FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: ഉത്തർപ്രദേശ്. രാജ്യത്ത്.

0: രാജ്യത്തെ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനത്തിന്റെ ഏകദേശം 17 മുതൽ 20% വരെ സംഭാവന ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഫലഭൂയിഷ്ഠമായ ഗംഗാ സമതലവും വിപുലമായ ജലസേചനവും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നു. ഉത്തർപ്രദേശിന് ശേഷം മൊത്തം ഭക്ഷ്യ ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ എന്നിവയാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
2: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീനടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
1: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക. ഞായറാഴ്ച രാവിലെ 8:05.
3: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാൽ ആർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ
0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
2: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷേർലി സോമസുന്ദരൻ. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ബോധീശ്വരന്റെ കേരള സന്ദേശം എന്ന കവിത.

8:00 ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കുട്ടികളിൽ സാധാരണ കാണുന്ന നാഡീ സംബന്ധമായ അസുഖങ്ങൾ. കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഡേവിഡ്സൺ ദേവസ്യയുമായി ആഭിമുഖം.

0: FM Evening.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:38. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഹാരിസ് ജയരാജ് സംഗീതം നൽകിയത്. ആദ്യം ആധവൻ എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് പി. ഉണ്ണികൃഷ്ണൻ, ചിന്മയി, മേഘ.

ഹാരിഷ് രാഘവേന്ദ്ര മഹതി എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനം ഏഴാം അറിവ് എന്ന ചിത്രത്തിൽ കാർത്തിക് മേഘ എന്നിവർ പാടിയത് നമുത്തുകുമാറിന്റെ വരികൾ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 37 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: അക്ഷര ശ്ലോക സദസ്. അക്ഷര ശ്ലോക സദസ്സിൽ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി. പങ്കെടുക്കുന്നവർ സുശീല വാസുദേവൻ, ജ്യോതി പ്രസാദ്, ഉഷാകൃഷ്ണൻ, ജയശ്രീ വാസുദേവൻ, കൃഷ്ണൻ ഭട്ടതിരി, സുഷമാദേവി.
1: അമ്പത്തൊന്നക്ഷരങ്ങൾക്കധിപ കലകൾ തൻ ദേവി നീതാൻ ദയാലോകും വിട്ടിടുന്നു താഴെ അടിയനടിയിലാ.

0: ലോകനാഥേ.
1: സേവിച്ചിടുക പൂജ്യരെ പ്രിയ സഖിക്കൊപ്പം, സപത്നീജനം ഭാവിച്ചിടുക കാന്തനോടിടയൊലാധിക്കാരമേറ്റിടിലും, കാണിച്ചിടുക ഭൃത്യരിൽ

സഹിക്കാം. നാലഞ്ചാറച്ചു മൂളിട്ടൊരു തരുണി ജയിച്ചക്ഷര ശ്ലോകറാണിക്കോലം കെട്ടുന്ന കണ്ടാൽ ശിവശിവ സഹനം കഷ്ടമാ.

0: ഉള്ളൊരു രാസകേളിരഭസം ആടീടിനാൻ മാധവൻ.
1: വൈരാഗ്യമേറിയൊരു വൈദികനാട്ടയേറ്റ വൈരിക്കു മുൻപഴറിയോടിയ ഭീരുവാട്ടെ നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കിയാരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്കാം.
2: നാദത്താലുലകം ചമച്ചു നിതരാം.

0: ലോകാശ്രയം
1: സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശ

0: തദിമൃദുഹസിത മൈഥിലീ മന്ദമന്ദം.
1: കർമ്മത്തിൻ ചരടിൽ കൊരുത്ത പലതാം രോഗങ്ങളാലാർത്തനായ അമ്മേ എന്നു കരഞ്ഞിടുമ്പോൾ സദയം തൃക്കൺ കടാക്ഷങ്ങളാൽ എന്നെ കാത്തരുളുന്ന ലോകജനനീ നിൻ പാദ പങ്കേരുഹം തന്നെ എന്നുമൊരാശ്രയം ഇവനു മറ്റില്ലാരുമീയൂഴിയിൽ.
2: എല്ലാം പിന്നിട്ടുകൊണ്ടൻ തരണീതഗമിക്കുന്നു മുന്നോട്ടു ഞാനിക്കല്ലോലങ്ങൾക്കുമീതേ കരളിലൊരണുവും കൂസലില്ലാതെ പായും കില്ലെന്നേ ചക്രവാളം തുരയൊടുമതി ലംഘിച്ചു ചുറ്റിത്തിരിഞ്ഞ കല്യാണക്കാതലാകും കതിരവനിയുമെൻ കൈകൾ നീട്ടിപ്പിടിക്കും.
3: കോൾത്തേനോലേണമോരോ പദമതിനെ നറും പാലിൽ നീരെന്ന പോലെ ചേർത്തിടേണം വിശേഷിച്ചതിലുടനൊരലങ്കാരമുണ്ടായി വരേണം. പേർത്തും ചിന്തിക്കിലർത്ഥം നിരുപമരുചി തോന്നേണമെന്നിത്ര വന്നേ തീർത്തിടാവൂ ശ്ലോകം ശിവശിവ കവിത.

0: ുള്ള സഭയിൽ ചെന്നെത്തി നല്ലക്ഷര ശ്ലോകം ചൊല്ലി രസിച്ചു തൃപ്തിയടയാൻ മാത്രം കൊതിക്കുന്നു ഞാൻ.
1: പങ്കജേക്ഷണനു ലക്ഷ്മിതാനചലമംഗശങ്കരനുമാരനം മംഗലാംഗിരതി ദേവി സുന്ദരി പുരന്തരന്നൊരു പുലോമജ ശങ്ക

0: ഭഗവതോ
1: ശംഗാഹീനം ശശാങ്കാമലതര യശസ കേരളോൽപന്ന ഭാഷ വൻകാട്ടിൽ സഞ്ചരിക്കും സിതമണിഹരണി ദേവഹര്യക്ഷവര്യൻ ഹുങ്കാരത്തോടെ നിർക്കും കരിവര

0: പോലും.
1: ഹർത്താലെന്നും നടത്താം, സുഖമൊടുവഴിയോരത്തു കുന്തിച്ചിരിക്കാം. നിർത്താതന്യന്റെ ദോഷം പലവിധമുര ചെയ്തങ്ങു പൊട്ടിച്ചിരിക്കാം. ഗാത്രം നന്നായി വിയർക്കും, പണികളൊരുവനും ചെയ്തിടേണ്ടന്യ നാട്ടിൽ പാർത്തിടുന്നോരയക്കും. പണമനവധിയാണെന്റെ നാടെത്ര കേമം.
2: ഗാനത്താലവനീ പതേ മധുരമം ചെമ്മുന്തിരിച്ചാറിനാലാനന്ദക്കതിർവീശിടുന്നു നിയതം ഹർമ്യന്തരത്തിൽ ഭവാൻ. ആ നൽച്ചെമ്പനി നീരിലർപ്പുതു വികാരത്തിൽ പുഴുക്കുത്തിയറ്റാനല്ലാതു തകുന്നതില്ലണൂമെൻ ദുർവാരഗർവാങ്കുരം.

0: മരന്തം വെല്ലും ശബ്ദങ്ങളേലും ശ്രുതിസുഖമഴകാം ശയ്യതന്മെയ്യതുക്കം കല്യശ്രീ കൽപ്പനാസൽപ്രഭൈവതികയും ശ്ലോകമാശ്രോതൃചിത്തം തുള്ളും മട്ടാലപിക്കും കലയൊടു തുള്ളനത്തിന്നു മറ്റെന്തു മന്നിൽ
1: കണ്ടോരുണ്ടോ കഴുത്തിൽ

0: ത്തിക്കാൻ മഹദ്ഗ്രന്ഥവും ചൂടാൻ പൂവുകൾ മുഗ്ധഭാഷണമുതിർത്തുല്ലാസമെങ്ങും വിതച്ചിടാൻ കൊച്ചുകിടാങ്ങളും സുഖമിതിന്മീതെന്തു കൈവന്നിടാൻ
1: ചൊല്ലിക്കേൽക്കുമ്പോഴേക്കും ചുരുൾ നിവരുമുദാരാ.

0: One.
1: പീലിക്കാർ കുന്തൽ കെട്ടിട്ട കൊടുനിടിലേ ചാരുകോരോ ജനം ചേർത്തേലസ്സും പൊഞ്ചിലമ്പും വളകളുമണിഞ്ഞമ്മതന്നംഗഭാഗെ ലീലാഗോപാലവേഷത്തൊടു മുരളിയുമായി കാലിമയ്ക്കുന്ന കോലും ചാലേ കൈക്കൊണ്ടു മന്ദസ്മിതമൊടുമരു

0: കവയിത്രി എത്ര സമയം കുത്തിക്കുറിച്ചാണുഷക്കാവ്യം തീർപ്പതു ഭാവുകർക്കവരസം നൽകിയിടിലെന്തദ്ഭുതം.
1: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടുമുഷസ്സെങ്ങും പ്രകാശിച്ചിടും ദേവൻ സൂര്യനുദിക്കുമീ കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരു കണ്ടുപിഴുതാൻ ദന്തീന്ദ്രന പത്മിനീം.
2: എന്തിത്ര വെമ്പലിഹതല്ലിട നിൽക്കതാതനന്ദപ്പുരേ കിമപി വിശ്രമമേൽക്കയത്രേ. ചന്ദത്തിലേവമുര ചെയ്തു ഗണേശനപ്പോൾ തൻ തമ്പിയായി കരുതുമാ ദ്വിജനെ തടുത്താൻ.

നിരതിപദം ചെഞ്ചുണ്ടു ചുംബിപ്പു നീ വഞ്ചിച്ചു പരമാർത്ഥ ചിന്തയിഹമാം വണ്ടേ ഭവാൻ ഭാഗ്യവാൻ.

0: സ്വന്തം പൂക്കളിൽ ഉഷ്ണമാർന്നു നിശയെ കാക്കുന്ന പൂക്കൈതയും എൻ താളത്തിലലിഞ്ഞൊരർത്ഥമറിയാത്തർത്ഥങ്ങളായി കണ്ടു ഞാൻ.
1: സന്താപത്തിനു തോണിയായ കവിതേ, നീ പുത്ര ദുഃഖത്തിനോ പൂന്തേനായി തളർവാദരോഗമുടനെ മറ്റുന്ന ഭൈഷജ്യമായി മീന്തൊട്ടിട്ടു സുഗന്ധമായി കനകധാരാദ്വൈതി തൻ ചെപ്പിലെപ്പന്തായി കാലടി കുപ്പുമെൻ കരളിലെ പൊന്നോ മനപ്പീലിയായി
2: മുത്തണിഞ്ഞ

0: ഭണ്ഡാരത്തിനകത്തു തന്നെ
1: ഭണ്ഡാരത്തിനകത്തുവന്തു കൈടാൻ ലോക്കറ്റു വാങ്ങിക്കുവാൻ പണ്ടം തീർത്തണിയിക്കുവാൻ ഗജവരന്മാരെ തരാനും ഹരേ. പണ്ടേ തൊട്ടു ദരിദ്രനാകും അടിയന്നാവില്ല, നാമം ജപിച്ചുണ്ടാകും മഹനീയ ഭക്തി ഇവനുണ്ടാകാൻ കടാക്ഷിക്കണേ.

0: കരിമുകിലൊളി തോൽക്കും പീലി ചൂടും മുടിക്കും ഉലകമഖിലവും കാക്കുന്ന ചില്ലിക്കൊടിക്കും കളമുരളിനി നാദം തീർക്കുമാ ചെഞ്ചൊടിക്കും കലിമലമതു നീക്കും ചേവടിക്കും തൊഴുന്നേൻ
1: കാടത്തത്തെ മനസ്സിലിട്ടു കവിയായി മാറ്റുന്ന വാൽമീകമുണ്ടോടപ്പുൽക്കുഴലിന്റെ ഗീതയെഴുതി സൂക്ഷിച്ച പൊന്നോലയും കോടക്കാർ നിര കൊണ്ടുവന്ന മനുജാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുമിവിടെ പൂക്കും വനജ്യോത്സ്നകൾ.
2: കാടല്ലേ നിന്റെ ഭർത്താവിനു ഭവനമതേ, നിന്റെയോ നിൻമണാളൻ ചൂടില്ലേ പന്നകത്തെ, ശരി തവ

0: തർക്കമെന്നങ്ങു മരമയമടക്കും മൊഴിക്കായി തൊഴുന്നേൻ.
1: മായാകൽപ്പിതമിപ്രപഞ്ചമിതിനെ സൃഷ്ടിച്ച വിശ്വേശ നീ മായാവേഷമെടുത്തു മായ പലതും കാട്ടുന്ന മായാമയൻ. മായാസൃഷ്ടിവിശേഷമാനുഷജനുസർന്നുള്ള നിൻ ഭക്തരോ മായാവാദികൾ. മായ തൻ്റെ മകളാം നിൻ മായയും മായയായോ. മുട്ടാതെയെന്നുമൊരു പട്ടാട തന്നെ തവ കിട്ടാത്തതോ പശുപതേ. കേട്ടാലുമെന്തു ബത കാട്ടാന തൻ്റെ തുക്കിൽ കെട്ടാനരയ്ക്കു കുതുകം. പിട്ടായൊരിക്കൽ

നാലും ഒരുമിച്ചെറിഞ്ഞു തല പൊക്കിയഞ്ഞൊരു കുതിക്കലാൽ നാലു നാഴിക വഴിക്കുമേൽ കുരമടിച്ചടിച്ചു പുനരങ്ങനെ പാലുപോൽ പതയൊഴുക്കി നീളെ രഥമാർഗമാർക്കുമറിയാൻ വഴിച്ചാലു തീർത്തിതു തുരംഗമങ്ങൾ ചതുരംഗമങ്ങൾ അതിഭംഗിയിൽ.

കാടിൻ ശാദ്വല സാന്ദ്രകാന്തിയിലഴിഞ്ഞാടും കളാലാപിനി. കൂടിക്കൂടി വരുന്ന രാഗമൊടു ഞാൻ നിൻ പഞ്ചവർണ്ണ കിളിക്കൂടിൻ വാതിലിൽ വയ്ക്കുമി പഴയരിക്കാണിക്ക കൈക്കൊള്ളു.

0: യശത്സുഖകരീ വിദ്യാഗുരുണാം ഗുരു വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാപരം ദൈവതം വിദ്യാരാജസൂ പൂജിത നതു ധനം വിദ്യാവിഹീന പശു.
1: വേണുവിൻ ശ്രുതിയോടൊത്തു പാടി മധുരസ്വരത്തിലതിനൊത്തുടൻ ചേണിയെന്ന പടി താളമിട്ടു തള കൊഞ്ചിടുന്ന പദമൂനിയും പാണി കൊണ്ടു ചുമലിൽ പിടിച്ചുമിളകുന്ന പൊൻവളകിലുങ്ങിയും ശ്രോണി തന്നിലിളകുന്ന ചേലയൊടു ചെയ്തൊരാ നടനമോർക്കുവിൻ.
2: പാരാവാരം കരേറി കരകൾ മുഴുവനും മുക്കി മൂടത്തതെന്തോ താരാവൃന്ദങ്ങൾ തമ്മിൽ സ്വയമുരസി മറിഞ്ഞത്ര വീഴാത്തതെന്തോ നേരായാരഞ്ഞു നോക്കിയിടുക മതമിയലും മർത്യരെ നിങ്ങളെന്നാലാരാൽ കണ്ടെത്തുമെല്ലാറ്റിനുമുപരി വിളങ്ങുന്ന വിശ്വസ്വരൂപം.
3: നാദം താളം വെളിച്ചം നിഴൽ നിറമിവയാൽ നൃത്തശില്പം രചിക്കും

സംഭാവിശേഷം വിശേഷം നേരാം നേരാം വിധം സംഭവതു ഭവതുയർഭാരമാകാരമാകാമാർത്തൻ മാർത്തട്ടിലെന്തും തരികൾ തരിക പുണ്യോത്തരം.

മുച്ചാൺ പൊക്കം കലർന്ന മുരരിപു ഭഗവാൻ മൂന്നടി ഭൂമി വാങ്ങി സ്വച്ഛന്ദം രണ്ടുകാൽ വെച്ചുലകു മുഴുവനും നേടി നേരിട്ടിടുമ്പോൾ വെച്ചാലും

0: ധൈര്യം വെച്ചോതും വീരവൈരോചന വചനമതോർത്ത് അത്ഭുതപ്പെട്ടിടുന്നേൻ.
1: വെണ്ടയ്ക്കായുടെ വണ്ടിയും പടവലം കൊണ്ടുള്ള കൊമ്പൂത്തുമുൾക്കൊണ്ടല്ലോ കുളിർകായ്കറിത്തൊടിയിൽ അത്താളം പിടിക്കുന്നതും ഉണ്ടല്ലോ കുട വൃത്തകാലടികളും ചേനയ്ക്ക് ചേമ്പിങ്കൽ ഞാൻ കണ്ടല്ലോ ചെവിയട്ടവും കവിതയെത്തൊപ്പിൽ തിരഞ്ഞിടവേ.
2: ഉമ്മ വെച്ചിടണമെങ്കിൽ നീ തരിക വെണ്ണ മാലയിതു ചൂടുവാൻ സമ്മതിപ്പതിനു വെണ്ണ ഞാൻ മുരളിയൂതുവാനുരുളവേറെയും. അമ്മയോടു മണിവർണ്ണനോദിയതറിഞ്ഞു ദേവമുനി സങ്കുലം ബ്രഹ്മസാധന വെടിഞ്ഞു വല്ല വഴി തേടി വല്ലവികളാകുവാൻ.
3: അടിയനിനിയുമുണ്ടാം ജന്മമെന്നാലതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിമലരിണവേണം കാക്കുവാൻ മറ്റൊരേടത്തടിയുവതു ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം.
4: അർക്കബിംബമൊടുമല്ലിടും മകുടവജ്രരത്ന പരിശോഭയത്രിക്കരത്തിൽ വിലസുന്ന പുൽക്കുഴൽ കഴുത്തിലാർന്ന വനമാലയും മാർത്തടത്തിൽ മുറിവേറ്റിടുമ്പോഴുമുതിർത്തിടും മധുരഹാസവും പാർത്ഥസാരഥി മനോജ്ഞ ചിത്രമിത മാറ്റിട

0: മന്ദൻ.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരുക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാലുകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ

0: ഞാൻ.
1: ചിത്തം നന്മ നിറഞ്ഞതാകണം, ഉണർവുണ്ടാകണം, ജീവിതം ശുദ്ധം സാത്വികമാത്മബോധപരമായി തീർന്നിടുമാറാകണം. യത്നം താപകകീർത്തനങ്ങളിലൊതുങ്ങിടാൻ കഴിഞ്ഞിടണം. നിത്യം വാദപുരാധിനായക ഭവത്സാമീപ്യമുണ്ടാകണം.

0: അങ്കമാലി കാവ്യശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടിയാണ് അക്ഷരശ്ലോക സദസ്സിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുശീല വാസുദേവൻ, ജ്യോതി പ്രസാദ്, ഉഷ കൃഷ്ണൻ, ജയശ്രീ വാസുദേവൻ, കൃഷ്ണൻ ഭട്ടതിരി, സുഷമ ദേവി.
1: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ.
0: അക്ഷരശ്ലോക സദസ്.

മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചട്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

ജി വേണുഗോപാൽ, ഗായത്രി അശോകൻ എന്നിവർ പാടിയത്. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

പ്രേം പൂജാരി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഉത്തം സിംഗ്.

0: play Underdog Vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിൽ ജൂലൈ 3-ാം തീയതി പുലർച്ചെ 12:30 രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഗ്രൂപ്പ് എച്ച് വിന്നേഴ്സായ സ്പെയിൻ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ജെയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രിയയുമായി. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പുലർച്ചെ 12:30. പുലർച്ചെ 4:30 രണ്ട് ലെജൻഡ് താരങ്ങൾ കളിക്കളത്തിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ലൂക്ക മോഡ്രിച്ച്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ജൂലൈ 3-ാം തീയതി പുലർച്ചെ 4:30.

0: 30 രാവിലെ 8:30 വീണ്ടും ഒരു യൂറോപ്പ് ആഫ്രിക്ക പോരാട്ടം, സ്വിറ്റ്സർലൻഡ് വേഴ്സസ് അൾജീരിയ. ജൂലൈ 3 തന്നെ രാത്രി 11:30 ഓസ്ട്രേലിയ എതിരിടുന്നു. ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച ഈജിപ്തുമായി ഓസ്ട്രിയ വേഴ്സസ് ഈജിപ്ത്.
1: Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം ചിത്രം പുലിവാൽ കല്യാണം. ഗാനരചന കൈതപ്പുറം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം.
2: ഓണത്തെക്കുറിച്ച്, വിഷു, തിരുവാതിരകളെക്കുറിച്ച് സുന്ദരമായ കവിതകൾ എഴുതിയ പ്രശസ്ത കവികൾക്ക് നടുവിൽ ഏകാന്തമായ മറ്റു ചില നിമിഷങ്ങൾക്ക് ചൈതന്യമേകാനും കഴിവുണ്ട് പി കെ.

0: പ്രകൃതി ക്ഷേത്രനടയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ ലോകം ചിത്രീകരണം
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: സന്തോഷ് വർമ്മ ബിജിബാൽ കൂട്ടുകെട്ടിലെ ഒരു ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്, ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

0: പ്രിയ ശ്രോതാക്കളെ, ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: നാടകത്തിനായി യഥാർത്ഥ ആഭരണങ്ങൾ, അതായത് മുത്ത്, പവിഴം തുടങ്ങി വിലപിടിപ്പുള്ള സാധനങ്ങൾ നടീ നടന്മാർ ഉപയോഗിക്കില്ല. പൈശാചിക ശക്തികൾ ഈ ആഭരണങ്ങളിൽ ആകൃഷ്ടരായി വരുമെന്നും അത് കിട്ടാഞ്ഞാൽ അഭിനേതാക്കളുടെ വസ്ത്രങ്ങൾ കീറിക്കളയുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു.
0: തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക.

ഞായറാഴ്ച രാവിലെ 8:05. ഷഹബാസ് അമൻ പാടിയ ഗാനം ചിത്രം മായാനദി. ഗാനരചന അൻവർ അലി, സംഗീതം റെക്സ് വിജയൻ.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ചിത്രം ഞാൻ മേരിക്കുട്ടി. ബിജു നാരായണൻ പാടിയത് സന്തോഷ് വർമ്മയുടെ വരികൾ. സംഗീതം ആനന്ദ് മധുസൂദനൻ.